ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58:18. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 12, കൊല്ലവർഷം 1201 എടവം 19, 2026 ജൂൺ 2 ചൊവ്വാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം.

ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58:18. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 12, കൊല്ലവർഷം 1201 എടവം 19, 2026 ജൂൺ 2 ചൊവ്വാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് ഇന്നത്തെ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീദേവി കക്കാട്.
2: ഞാനൊന്നു ചോദിക്കട്ടെ സാദരം മഹാമുനെ, ധ്യാനത്തിൽ ഉൾച്ചേർന്നൊരു സച്ചിദാനന്ദം താനോ? മാനിച്ചേ ഇളം ഭൂമി പുൽകളിൽ ഉളവായൊരാനന്ദമിതോ ഭവാനധികം സമസ്വാദ്യം. മഹാകവി വള്ളത്തോളിൻ്റെ വരികളാണ്. സർവസംഗ പരിത്യാഗിയായി കാട്ടിൽ പോയി താപസവൃത്തി അനുഷ്ഠിക്കുന്നതിലും ഒട്ടും താഴെയല്ല ഗൃഹസ്ഥാശ്രമധർമ്മം എന്ന് പറയാതെ പറയുന്നു കവി. കേവല മനുഷ്യരായ നമുക്ക് അച്ഛനമ്മമാരെന്ന പദവി നേടിത്തരുന്നതിനുള്ള കരുത്ത് ശിശുവിൻ്റെ കുഞ്ഞിക്കൈകളിലാണല്ലോ നിക്ഷിപ്തമായിരിക്കുന്നത്. പുന്നാമമാകും നരകത്തിൽ നിന്ന് തന്നുടെ താതനെ ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ എന്ന് ഭാരതീയ ദർശനങ്ങൾ പറയുന്നു. ചൈൽഡ് ഈസ് ദി ഫാദർ ഓഫ് മാൻ എന്ന ചൊല്ല് ഇംഗ്ലീഷിലും ഉണ്ടല്ലോ. കുട്ടിയുടെ ആദ്യ മാതൃകയും ആദ്യ ഗുരുനാഥന്മാരും അച്ഛനമ്മമാരാണ്. കേട്ടല്ല, കണ്ടാണ് അവർ പഠിക്കുന്നത്. അച്ഛനമ്മമാരുടെ നിലപാടുകളും പ്രവൃത്തികളും ഒപ്പുകടലാസിലെന്ന പോലെ അവർ പകർത്തുന്നു. കുട്ടികളുടെ ബാലലീലകൾ ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാക്കും. എങ്ങനെയാണ് മാതൃകാ മാതാപിതാക്കളാകേണ്ടത് എന്ന് പഠിച്ചിട്ടൊന്നുമല്ല നാം അച്ഛനമ്മമാരാകുന്നത്. എന്നാലും ആ പദവി ഫലപ്രദമായി ഉപയോഗിക്കാൻ നാം ബാധ്യസ്ഥരാണ്. മക്കളെ നാടിനും വീടിനും കൊള്ളാവുന്നവരായി വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. ബാല്യം എത്രയും തരളമാണ്. അച്ഛനമ്മമാരുടെ കൈത്താങ്ങ് എപ്പോഴും അവർ പ്രതീക്ഷിക്കും. സ്നേഹം മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒന്നല്ല, പ്രകടിപ്പിക്കാനുള്ളതാണ്. നമ്മുടെ സ്നേഹം മക്കൾക്കൊരു സാന്ത്വനവും രക്ഷാകവചവുമാണ്. ഏതാപത്തിലും ഓടിവന്ന് കയറാവുന്ന അഭയസ്ഥാനമാവണം വീട്. ഏത് പ്രശ്നവും പരിഹരിക്കാനുള്ള കോടതിയാകണം മാതാപിതാക്കൾ. എന്തും തുറന്നു പറയാനുള്ള സാഹചര്യമൊരുക്കണം മാതാപിതാക്കൾ. സംഘർഷഭരിതമായ ഒരു കാലത്തിലൂടെയാണ് ഇന്നത്തെ കുട്ടികൾ കടന്നുപോകുന്നത്. ശാസ്ത്രം നമുക്ക് തന്ന നേട്ടങ്ങളാണല്ലോ മൊബൈൽ, കമ്പ്യൂട്ടർ എന്നിവ. ഇവയ്ക്ക് അതിരുവിട്ട് അടിമപ്പെട്ടു പോകുന്ന അവസ്ഥ ഒരു വശത്ത്, മദ്യ മയക്കുമരുന്ന് മാഫിയയുടെ ആക്രമണം മറുവശത്ത്. ഇത്തരം പ്രലോഭനങ്ങളുടെ നടുവിലും ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടെ ഏകാഗ്രതയോടെ പഠിച്ച് മുന്നേറാൻ അവരെ സഹായിക്കേണ്ടത് രക്ഷിതാക്കളാണ്. കുട്ടികളുടെ വിചാരവികാരങ്ങൾ വ്യാപരിക്കുന്ന അജ്ഞാതമണ്ഡലങ്ങൾ തിരിച്ചറിയുക എളുപ്പമല്ല. എന്നാലും പൊതുവായ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാവുന്നത് സ്വാഭാവികമാണ്. തർക്കങ്ങൾ കുട്ടികളുടെ സമക്ഷത്ത് വേണ്ട. അച്ഛനമ്മമാർ സത്യനിഷ്ഠയും കൃത്യനിഷ്ഠയും

0: ചിട്ടയും പാലിക്കുന്നത് കണ്ടാൽ കുട്ടികളും അതനുസരിക്കും. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണല്ലോ. ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽക്കാരുമായി ഊഷ്മള ബന്ധം സ്ഥാപിക്കാൻ അവരെ പ്രേരിപ്പിക്കണം. അതോടൊപ്പം ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതും ഒഴിവാക്കുക. മുത്തശ്ശനും മുത്തശ്ശിയും അടക്കമുള്ള മുതിർന്നവരുമായുള്ള അടുപ്പം കുട്ടികളിൽ മനോവികാസം സൃഷ്ടിക്കും. പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞ് അവരെ അകറ്റരുത്. ബാല്യത്തിൽ തന്നെ നല്ല കഥകൾ കേട്ട് വളരുന്ന കുട്ടികൾ അക്ഷരജ്ഞാനം നേടിക്കഴിഞ്ഞാൽ വായനയിലേക്ക് സ്വയം ആകൃഷ്ടരാവും. മറ്റെല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ വായന സഹായിക്കും. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ. അതിനാൽ ശരീരവളർച്ചയെ സഹായിക്കുന്ന കായിക വിനോദങ്ങളിലേക്ക് അവരെ നയിക്കണം. കുട്ടികളല്ലേ, അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുപറ്റിയിരിക്കും. അതിന് ശാസിക്കേണ്ടി വരുമ്പോൾ എന്തിനാണ് ശിക്ഷിച്ചത്, ശാസിച്ചത് എന്ന് ശാന്തമായി അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അടിശിക്ഷ ഗുണത്തെക്കാളേറെ ദോഷമാവാനിടയുണ്ട്. ഏത് കടുംപിടുത്തക്കാരെയും വരുതിക്ക് കൊണ്ടുവരാൻ ക്ഷമ അത്യാവശ്യമാണ്.
1: ശ്രീദേവി കക്കാട് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.
2: ആകാശവാണി കോഴിക്കോട്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

ആകാശവാണി കോഴിക്കോട് ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. അല്പസമയത്തിനുള്ളിൽ കാവ്യാഞ്ജലി. ഇന്നീ പരിപാടിയിൽ ഇടശ്ശേരി എഴുതിയ പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം, ആലാപനം എച്ച് രാജേഷ്. തുടർന്ന് പ്രഭാതഗീതം, മുബാറക് ജ്വല്ലറി ശ്രദ്ധ, ചുറ്റുവട്ടം. 7 മണിക്ക് ഓപ്പൺ ഫോറം, ഒരു തെരുവിന്റെ കഥ. തുടർന്ന് ആരോഗ്യം അമൂല്യം, മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. തുടർന്ന് കൃഷിദീപം, ഇളയനില. 8:30 ആർട്ട് കഫേ. തുടർന്ന് ലളിതഗാനങ്ങൾ. 9 മണിക്ക് കയ്യൊപ്പ്, ബീരാൻ കോയ പങ്കെടുക്കുന്നു. 9:30 ചലച്ചിത്രഗാനങ്ങൾ. 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. ഉച്ചയ്ക്ക് 12:10 12:40 എവർ ഗ്രീൻ ഡ്യുയറ്റ്സ്. 1 മണിക്ക് ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. വൈകിട്ട് 4:45 8:40 10 മണിക്കും ചലച്ചിത്രഗാനങ്ങൾ. 5 മണിക്ക് ഓട്ടംതുള്ളൽ, കലാമണ്ഡലം ഗീതാനന്ദനം സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:45 ഐക്യഭാരതി. 6 മണിക്കും 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:50 വയലും വീടും, വോളിബോൾ മൈതാനത്ത് നിന്നും ക്ഷീരസമൃദ്ധിയിലേക്ക്, മികച്ച ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവായ തങ്കച്ചനുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 8 മണിക്ക് സർഗകേരളം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ആർ കെ മീര പാടിയ കൃതികൾ. 11 മണിക്ക് ലളിതഗാനം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: കാവ്യാഞ്ജലി.
1: ഇടശ്ശേരി എഴുതിയ പള്ളിക്കൂടത്തിലേക്കു വീണ്ടും എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം എച്ച് രാജേഷ്.

0: ഇടശ്ശേരി എഴുതിയ പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം എച്ച് രാജേഷ് ആലപിച്ചതാണ് ഇതുവരെ കേട്ടത്.
1: കാവ്യാഞ്ജലി.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: രാജ്യത്ത് നിലവിലുള്ള ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ടിന്റെ പ്രധാന ലക്ഷ്യം ലൈംഗിക തൊഴിലിനെ വാണിജ്യവൽക്കരിക്കുന്നത് തടയുക എന്നതാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. വേശ്യാലയങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്ന സ്ത്രീകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിഷയം പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ JP പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ നിരീക്ഷണം. ലൈംഗിക തൊഴിലാളികളെ ശിക്ഷിക്കാനല്ല, മറിച്ച് ഇതിനു പിന്നിലെ യഥാർത്ഥ കുറ്റവാളികളെയും ചൂഷകരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്നതാണ് 70 വർഷം പഴക്കമുള്ള ITP ആക്ടിന്റെ യഥാർത്ഥ അന്തസ്സത്ത വ്യക്തമാക്കിക്കൊണ്ടുള്ള സുപ്രീംകോടതി പരാമർശം. ഈ വിഷയത്തിൽ ശ്രദ്ധയിലാദ്യം ഡൽഹിയിൽ നിന്നും മാധ്യമ പ്രവർത്തകൻ Dr. B. ബാലഗോപാൽ.
4: വേശ്യാവൃത്തി നിരോധിക്കാനോ ക്രിമിനൽ കുറ്റമാക്കാനോ അല്ല 1956 ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് എന്നാണ് സുപ്രീംകോടതി ഈ സുപ്രധാന വിധിയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വേശ്യാവൃത്തിയുടെ വാണിജ്യവൽക്കരണം തടയാനാണ് ഈ നിയമമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വേശ്യാലയങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രസ്താവിച്ച വിധിയിലാണ് സുപ്രീംകോടതി സുപ്രധാനമായ ഇക്കാര്യം വ്യക്തമാക്കിയത്. ജസ്റ്റിസുമാരായ JP പർദിവാലയും R മഹാദേവനും അടങ്ങിയ ബെഞ്ചിന്റേതാണ് ഈ വിധി പ്രസ്താവം. വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടവരെയല്ല, മറിച്ച് അതിലൂടെ സംഘടിതമായി സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവരെയും മറ്റുമാണ് ശിക്ഷിക്കേണ്ടത് എന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ നിയമത്തിന്റെ 7, 8 വകുപ്പുകളിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ ഈ വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്നവരെ ശിക്ഷിക്കപ്പെടുന്നുള്ളൂ എന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ

0: കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് നിയമത്തിലെ 7-8 വകുപ്പുകളിൽ വ്യക്തത വരുത്തിക്കൊണ്ട് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പൊതുസ്ഥലങ്ങളിൽ വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്നവരും പൊതുസ്ഥലങ്ങളിൽ വെച്ച് ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതും ആണ് കുറ്റകരമാണെന്നാണ് കോടതി ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 1956 നിയമത്തിലെ 2 വകുപ്പിനെ സംബന്ധിച്ചും 2 വകുപ്പിൽ വേശ്യാലയം സംബന്ധിച്ചുള്ള കാര്യത്തിലും സുപ്രീം കോടതി വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഒരു സ്ത്രീ തന്റെ ഉപജീവനത്തിനായി മറ്റാരുടെയും സഹായമില്ലാതെ വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്ന സ്ഥലത്തെ വേശ്യാലയം എന്ന് പറയാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതി ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ പല കോടതികളും പല ഹൈക്കോടതികളുമൊക്കെ ഈ 1956 നിയമത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുമ്പും പല വിധികളും പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിലും ഏതാണ്ട് 300 പേജുകൾ വരുന്ന വളരെ ബൃഹത്തായ ഒരു വിധിയാണ് ജസ്റ്റിസുമാരായ JB പർഡിവാലയും R മഹാദേവനും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിലാണ് ഈ 1956 നിയമത്തിലെ 3 സുപ്രധാനമായ വകുപ്പുകൾ, അതായത് 2, 7, 8 വകുപ്പുകളിലെ സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തുകയും ചെയ്തിരിക്കുന്നത്.
1: പലപ്പോഴും പോലീസ് റെയ്ഡുകളിലും മറ്റും പിടിക്കപ്പെടുന്നവർ 1956 ITPA നിയമപ്രകാരം കുറ്റം ചെയ്തവരായിരിക്കണമെന്നില്ല. നിയമത്തിന്റെ മറവിൽ സമാന കേസുകൾ ഒരുപോലെ പരിഗണിക്കുന്ന രീതിയും ശരിയല്ല എന്നതാണ് സുപ്രീംകോടതി വിധിയിലൂടെ സ്പഷ്ടമാകുന്നത് എന്ന് അഭിപ്രായപ്പെടുന്നു ഹൈക്കോടതി അഭിഭാഷകൻ ഹരീഷ് വാസുദേവൻ.
2: പ്രോസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി എടുത്തിരിക്കുന്ന ഒരു ശക്തമായ നിലപാട് 1956 ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ടിന്റെ അതിൽ തന്നെ നിലവിലുള്ള സംഗതികളാണ്. ഇന്ത്യയിൽ പൊതുവെ പ്രത്യേകിച്ച് പോലീസുകാർക്കിടയിൽ ഉള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ലൈംഗിക കച്ചവടവും തെറ്റായിട്ടുള്ളൊരു സംഗതിയാണെന്നും ഒരു തരത്തിലുമുള്ള വേശ്യാവൃത്തിയും ഇന്ത്യയിൽ അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നുമാണ്. അത് ശരിയല്ല. പണം കൊടുത്ത് വേശ്യാവൃത്തി ഏർപ്പെടുന്നതോ അല്ലെങ്കിൽ വേശ്യാവൃത്തി നടത്തി പണം സ്വീകരിക്കുന്നതോ നേരിട്ട് ഒരു ക്രിമിനൽ കുറ്റമായി ഈ നിയമം പറയുന്നില്ല. പലപ്പോഴും പോലീസുകാർ റെയ്ഡ് ചെയ്ത് പിടിച്ചെടുക്കുമ്പോൾ ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവർ ഒരു വേശ്യാലയം നടത്തി അല്ലെങ്കിൽ വേശ്യാവൃത്തി നടത്താൻ ആളുകളെ പ്രേരിപ്പിച്ചു അവരെ അതിലേക്ക് വലിച്ചു കൊണ്ടുവരുന്ന തരത്തിലുള്ള പ്രവൃത്തി അവരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന ഒരു തെറ്റിദ്ധാരണയിലാണ് പലപ്പോഴും അറസ്റ്റ് നടക്കുന്നത്, അല്ലെങ്കിൽ പോലീസുകാരെ അത് ദുരുപയോഗിക്കുകയാണ് ചെയ്യുക. മിക്കപ്പോഴും വേശ്യാവൃത്തിക്കല്ല കേസെടുക്കുക, ഒന്നുകിൽ പൊതു ശല്യം ഉണ്ടാക്കിയതിനോ അല്ലെങ്കിൽ ആളുകളെ വേശ്യാവൃത്തിക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് ലൈംഗിക ആവശ്യത്തിനായിട്ട് കച്ചവടത്തിനായിട്ട് പ്രേരിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചു എന്നാണ് പലപ്പോഴും കേസിൽ എഴുതുക. ഇത് ഇന്ത്യയിൽ വ്യാപകമായി നിലനിൽക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സുപ്രീംകോടതി വേശ്യാവൃത്തി നിരോധിക്കാനല്ല അതിന്റെ വാണിജ്യവൽക്കരണം നിരോധിക്കാനാണ് ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് 1956 ഒരു നിയമം വ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്ന് സുപ്രധാനമായ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സുപ്രീംകോടതി വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം, ഈ കാര്യത്തിൽ വ്യാപകമായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു തെറ്റിദ്ധാരണ കാരണം ഒരു സ്ത്രീ തന്റെ ഉപജീവനത്തിനായിട്ട് മറ്റാരുടെയും സഹായമില്ലാതെ വേശ്യാവൃത്തിയിൽ ഇടപെടുന്ന ഒരു സ്ഥലത്തെ വേശ്യാലയം എന്ന് പറയാൻ കഴിയില്ല എന്നാണ് ഈ വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു സാധാരണക്കാരിയായ സ്ത്രീ തന്റെ വീട്ടിൽ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്നതിനെ വലിയ വാണിജ്യ തലത്തിൽ നടക്കുന്ന വേശ്യാവൃത്തിയെ തടയുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമം ദുരുപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ വാസ്തവത്തിൽ ഇന്ത്യയിൽ എമ്പാടും നിലനിൽക്കുന്ന ഒരു തെറ്റിദ്ധാരണ മാത്രമല്ല പലപ്പോഴും പോലീസ് നടത്തുന്ന അതിക്രമങ്ങളും അധികാര ദുർവിനിയോഗങ്ങളും കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇത് സംഭവിക്കുന്നത് ഇത്തരം സാധാരണക്കാരായിട്ടുള്ള ഒരു വേശ്യാവൃത്തിയിൽ ജീവിക്കാൻ വേറെ ഗതിയില്ലാത്തതുകൊണ്ട് ചെയ്യുന്ന വേശ്യാവൃത്തിയെ സാധാരണ കോടതികളൊന്നും ഈ നിയമത്തിന്റെ ശരിയായ പരിരക്ഷ അവർക്ക് കൊടുക്കാതെ അവരെ പോലെ ഒരാൾക്ക് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു ഈ നിയമത്തെ കൃത്യമായി വായിക്കാൻ വേണ്ടി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് നാളെ മുതൽ വേശ്യാവൃത്തി തുടങ്ങണം എന്നല്ല സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. വേശ്യാലയങ്ങൾ നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടും വേശ്യാലയങ്ങൾ കൂടുതലായി വരുന്നതിനും അവിടെ വലിയ കച്ചവടത്തിന്റെ പേരിൽ നടക്കുന്ന ലൈംഗികതയും നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടും ഉണ്ടാക്കിയ ഒരു നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അങ്ങേയറ്റം പാവപ്പെട്ടവരായിട്ടുള്ള ആരെങ്കിലും നിവൃത്തികേടിന്റെ ഭാഗമായി വേശ്യാവൃത്തിക്ക് പോയാൽ അവരെ ശിക്ഷിക്കാനല്ല ആ നിയമം ഉണ്ടാക്കിയത് എന്ന ഒരു ദർശനം, ആ നിയമം എന്തിനാണ് ഉണ്ടാക്കിയത് എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾ പറയുന്നത് വാസ്തവത്തിൽ സുപ്രീം കോടതി നടത്തിയിട്ടുള്ള വളരെ ശുഭോതർക്കമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നാളെ മുതലെങ്കിലും ഇന്ത്യയിൽ ഇത്തരം ആളുകളെ തേടിപ്പിടിച്ച് പോലീസ് അവർക്ക് കൈക്കൂലി കിട്ടാത്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും ജാമ്യമില്ലാതെ ജയിലിലടക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവൃത്തി ഇനിയെങ്കിലും അവസാനിക്കും എന്ന് നമുക്ക് കരുതാം.
1: ലൈംഗിക തൊഴിലിൽ ഏർപ്പെടുന്നവരുടെ പുനരധിവാസം എന്നത് പ്രധാന കാര്യം തന്നെയാണ്. സാമൂഹ്യ പ്രവർത്തക അഡ്വക്കേറ്റ് PM ആതിര ശ്രദ്ധയോട്.
3: ഉപജീവനത്തിനായി ശരീരം വിൽക്കേണ്ടി വരുന്ന വേശ്യാവൃത്തിയിൽ ഏർപ്പെടേണ്ടി വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചിട്ട് സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് വന്നിട്ടുള്ള ഒബ്സർവേഷൻ അത്

0: ഒരു ക്രിമിനൽ കുറ്റമായി കണക്കാക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് കഴിഞ്ഞ 70 വർഷത്തിലധികമായി നിലനിൽക്കുന്ന ഒരു രാജ്യത്തിനകത്ത് അതിൻ്റെ 7-8 വകുപ്പുകൾ വളരെ കൃത്യമായിട്ട് സ്ത്രീ വ്യക്തിപരമായിട്ട് പൊതുവിടങ്ങളിൽ, ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇത്തരം സ്ഥാപനങ്ങളുടെ പരിസരത്ത് വെച്ച് ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടാൻ വിധം പെരുമാറുന്നത്, ആകർഷിക്കാൻ ശ്രമിക്കുന്നത്, ഇതൊക്കെ കുറ്റകൃത്യമാണ് എന്ന് പറയുന്ന 7-8 വകുപ്പുകൾ അവിടെ നിലനിൽക്കുകയാണ് സുപ്രീം കോടതി ഇങ്ങനെയൊരു ഒബ്സർവേഷൻ ഇന്ന് നടത്തിയിട്ടുള്ളത്. പോലീസ് അറസ്റ്റ് ചെയ്ത ആയിരക്കണക്കിന് സ്ത്രീകളുടെ പുനരധിവാസം സംബന്ധിച്ചിട്ടുള്ള കേസ് വന്നപ്പോഴാണ് ഇതൊന്നും അവരുടെ പുനരധിവാസത്തിനുള്ള സംവിധാനങ്ങളില്ലാത്ത നാട്ടിനകത്തു നിന്നുള്ള ഒരു വിധിയായിട്ടാണ് ഇതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി കഴിയുള്ളൂ. കാരണം ജീവിക്കാൻ മറ്റൊരു ഉപാധിയുമില്ലാത്ത സ്ത്രീകളാണ് ശരീരം ലൈംഗിക കൃത്യങ്ങൾക്കായിട്ട് വിറ്റഴിക്കാൻ സന്നദ്ധമാകുന്നത്. അതൊരു ട്രേഡിംഗ് ആയിട്ട്, ഒരു വ്യവസായമായിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ മാറിയാൽ മാത്രമേ അത് കുറ്റകൃത്യമായി കണക്കാക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞ് ആ നിയമത്തിൽ സുപ്രീം കോടതി വെള്ളം ചേർക്കുന്ന സമയത്ത് ഇപ്പോഴും ആ സ്ത്രീകളുടെ പുനരധിവാസം എന്നുള്ളത് അസാധ്യമായ ഒരു ഇന്ത്യക്കകത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ദയനീയമായിട്ടുള്ള വിധിയാണിത്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്ന രാജ്യം ഏത് എന്ന ചോദ്യത്തിന് തലകുനിച്ച് ജനാധിപത്യ ഇന്ത്യയെന്ന് ഉത്തരം പറയേണ്ടെന്ന ഗതികേടിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. അതിനകത്ത് അങ്ങനെ ഏർപ്പെടുന്ന സ്ത്രീകളെ നിങ്ങൾ കുറ്റവാളികളായി കാണേണ്ടതില്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള പരിഗണനയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും ഈ പറയും വിധം പോലീസിനെ പേടിച്ച് രാത്രിയിൽ പിടികൂടപ്പെട്ടാൽ പോലീസിന്റെ കൂടി ലൈംഗികാതിക്രമത്തിന് വിധേയമാകുന്നത് പേടിച്ച് ജീവിച്ചിരുന്ന, ഒരു നിവൃത്തിയുമില്ലാതെ ശരീരം വിറ്റിരുന്ന സ്ത്രീകൾക്ക് ഈ വിധി ഒരു ആശ്വാസം തന്നെയാണ്. പക്ഷെ ആ ആശ്വാസം ആത്യന്തികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി മാറുന്നില്ല എന്നുള്ളത് കൂടി നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത.
1: എല്ലാ ലൈംഗിക തൊഴിലുകളെയും ഒരുപോലെ അപലപിക്കുക എന്നതല്ല നിയമത്തിന്റെ ലക്ഷ്യം. മറിച്ച് നിലവിലെ ITPA നിയമത്തിന്റെ നിർവചനത്തിലുള്ള ചില അവ്യക്തതകൾ നീക്കുക എന്നതാണ് സുപ്രീംകോടതി പരാമർശത്തിലൂടെ വ്യക്തമാകുന്നത്. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷ, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
3: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്. ചുറ്റുവട്ടം.
5: നളന്ദയിൽ രാവിലെ 10 മണിക്ക് കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ, ഉദ്ഘാടനം മേയർ ഒ. സദാശിവൻ. കസ്റ്റംസ് റോഡ് കലാഹാളിൽ വൈകിട്ട് 5:30 കലാ മുൻ പ്രസിഡന്റ് TP ദാസൻ അനുസ്മരണം. ആത്മ ആർട്ട് ഗാലറിയിൽ രാവിലെ 10 മണിക്ക് കലാകാര കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കരിങ്കല്ല്, മരം, പിച്ചള, സ്റ്റീൽ എന്നിവയിൽ തീർത്ത ശില്പങ്ങളുടെ പ്രദർശനം.

0: ചുറ്റുവട്ടം.
1: ട്രെയിൻ സമയം 7:27 ചെന്നൈ മംഗലാപുരം മെയിൽ 20 മിനിറ്റ് വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നുപോകുന്ന മറ്റ് ട്രെയിനുകളെല്ലാം ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
4: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
4: ആകാശവാണി.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നൂറ്റാണ്ടുകൾ പഴക്കമേറിയ സാംസ്കാരികവും നാഗരികവും ആത്മീയവുമായ ബന്ധമാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിലെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. പ്ലസ് വൺ വി എച്ച് എസ് സി പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. വാർത്തകൾ വിശദമായി. നൂറ്റാണ്ടുകൾ പഴക്കമേറിയ സാംസ്കാരികവും നാഗരികവും ആത്മീയവുമായ ബന്ധമാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിൽ പങ്കിടുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. മ്യാൻമറിന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ യുമിൻ ഓങ് ഹ്ലൈങ്ങിന് രാഷ്ട്രപതി ഭവനിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ആസിയാൻ രാജ്യമായതിനാൽ തെക്കുകിഴക്കൻ ഏഷ്യയിലേക്ക് ഇന്ത്യയുടെ പ്രവേശന കവാടമാണ് മ്യാൻമറെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ പുതിയ ഗവൺമെൻറ്റുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമാർ പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തിക ബന്ധങ്ങൾ, രാജ്യരക്ഷ, അതിർത്തി സുരക്ഷ, വികസന സഹായം, സാംസ്കാരിക വിനിമയങ്ങൾ, പ്രാദേശിക സാഹചര്യം എന്നീ ഉഭയകക്ഷി വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. വ്യാപാരം, നിക്ഷേപം, വികസന സഹകരണം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഊർജം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ അടുത്ത് സഹകരിക്കുന്നതിൽ രണ്ടു രാജ്യങ്ങളും താൽപ്പര്യം പ്രകടിപ്പിച്ചതായി ഇരുവരുടെയും ചർച്ചകൾക്ക് ശേഷം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ CEPA പ്രാബല്യത്തിൽ വന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. CEPA വെറുമൊരു വ്യാപാര കരാർ അല്ലെന്നും നാഗരിക വിശ്വാസത്തിൻ്റെ പ്രസ്താവനയാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യയിലെ MSME കൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലെ കയറ്റുമതികൾക്ക് ഒമാൻ വിപണിയിൽ മുൻഗണന ലഭിക്കുമെന്നും ഗോയൽ പറഞ്ഞു. ഇസ്രായേൽ, ചിലി, കാനഡ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളുമായി ഇന്ത്യ കരാർ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെന്നും പീയൂഷ് ഗോയൽ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധനം, ഭക്ഷ്യധാന്യങ്ങൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കാൻ മതിയായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചു. റെക്കോർഡ് കാർഷിക ഉൽപ്പാദനവും അവശ്യവസ്തുക്കളുടെ മതിയായ സ്റ്റോക്കും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ മികച്ച സ്ഥാനത്ത് തുടരാൻ രാജ്യത്തെ സഹായിക്കുന്നതായി

0: ഉപഭോക്തൃകാര്യ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി അനുപം മിശ്ര ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. 13-ാമത് ബ്രിക്സ് നഗരവൽക്കരണ ഫോറം ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ഈ മാസം 11-12 തീയതികളിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2026-ലെ ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിക്ക് കീഴിലെ പ്രധാന മന്ത്രിതല പരിപാടിയാണ് ഇത്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും ഇന്നാണ്. CPIയിലെ മുഹമ്മദ് മുഹസിൻ LDFന് വേണ്ടി പത്രിക നൽകിയതോടെയാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. UDFിൽ നിന്ന് കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനാണ് സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടതാണ് BJP തീരുമാനം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേൽ നന്ദിപ്രമേയ ചർച്ചകൾ സഭയിൽ വ്യാഴാഴ്ച വരെ തുടരും. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റിൽ വകുപ്പ് സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സെക്രട്ടേറിയറ്റിലെ പൊതുവായ പ്രശ്നങ്ങളും വിവിധ വകുപ്പുകളിലെ പ്രശ്നങ്ങളും മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. ഫയൽ നീക്കങ്ങൾ കാര്യക്ഷമമാക്കാനും നടപടി സ്വീകരിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പരിപാടി വൈകിട്ട് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാനിലൂടെ ലക്ഷ്യമിടുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: രാസലഹരിയുടെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വബോധം ഉറപ്പാക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ ആധുനിക അന്വേഷണ രീതികൾ ഉപയോഗിച്ച് ദക്ഷിണേന്ത്യയിലെ വിവിധ ആഭ്യന്തര വകുപ്പുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ലഹരി മരുന്ന് വ്യാപനം വേരോടെ അറുക്കാനും ഇവയുടെ ഉപയോഗത്തെക്കുറിച്ച് അതിവേഗം വിവരം ലഭ്യമാക്കാനും ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കും. ലഹരി വിപണനത്തെക്കുറിച്ച് വിവരങ്ങൾ രഹസ്യമായി കൈമാറാൻ ആപ്പുകളും വാട്സാപ്പ് ചാറ്റ് ബോട്ടുകളും അടങ്ങുന്ന വിപുലമായ ഡിജിറ്റൽ നിരീക്ഷണ സംവിധാനമാണ് സജ്ജമാക്കുക. സ്കൂൾ തലത്തിൽ പ്രത്യേക കരിക്കുലം നടപ്പിലാക്കിയും ലഹരി മാഫിയയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയും ലഹരിക്കെതിരായ പോരാട്ടത്തെ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ പദ്ധതി ലക്ഷ്യമിടുന്നു.
0: യുവജനങ്ങൾക്കിടയിലെ സാംസ്കാരിക കൈമാറ്റവും ദേശീയ ഐക്യവും ശക്തിപ്പെടുത്തുന്നതിൽ യുവസംഘം പോലെ പദ്ധതികൾ പ്രധാനമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. കോഴിക്കോട് IIMൽ ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ യുവസംഘം പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു ഗവർണർ. ഇന്ത്യ ഒരുമിക്കുമ്പോഴാണ് ഇന്ത്യ മുന്നേറുന്നത്, അതാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ആശയത്തിൻ്റെ ആത്മാവെന്നും ഗവർണർ പറഞ്ഞു. സ്വയംപര്യാപ്തത, പരിസ്ഥിതി സാംസ്കാരിക അവബോധം എന്നിവ വളർത്തിയെടുക്കാൻ അദ്ദേഹം യുവാക്കളെ ആഹ്വാനം ചെയ്തു. നീറ്റ് UG പുനഃപരീക്ഷ നിലവിലെ പേന പേപ്പർ ഫോർമാറ്റിന് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി നിരസിച്ചു. ജസ്റ്റിസുമാരായ PS നരസിംഹ, അരവിന്ദ് കുമാർ എന്നിവർ അടങ്ങിയ ബെഞ്ച് കേസ് July 27 വാദം കേൾക്കുന്നതിന് മാറ്റി. മനുഷ്യബുദ്ധിയെ നന്മയിലേക്ക് നയിക്കാൻ ഉതകുന്നതായിരിക്കണം വിദ്യാഭ്യാസമെന്ന് മന്ത്രി സണ്ണി ജോസഫ് കാസർകോട്ട് പറഞ്ഞു. കൈക്കോട്ട് കടവ PMSA പൂക്കോയത്തങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാതല പ്രവേശനോത്സവം ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പഠിക്കാൻ മാത്രമല്ല സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ കഴിയുന്ന ഇടം കൂടിയാണ് വിദ്യാലയങ്ങളെന്ന് മന്ത്രി M ഷംസുദ്ദീൻ ഓൺലൈൻ സന്ദേശത്തിൽ പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. +1 VHSE പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. +1 ഇന്നലെ വൈകിട്ട് വരെ 419,518 അപേക്ഷകളാണ് ലഭിച്ചത്. VHSEക്ക് 40,199 അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. തിരുവനന്തപുരത്തുനിന്ന് സ്മിതി M പള്ളുരുത്തി.
2: തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 10 ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കും എന്ന സൂചനയോടെ മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനമൊട്ടാകെ നാളെ മഴ കൂടുതൽ ശക്തമാകും. വെള്ളിയാഴ്ച വരെ എല്ലാ ജില്ലകളിലും മഴ തുടരാനാണ് സാധ്യത. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും ബുധനാഴ്ച മഞ്ഞ ജാഗ്രതയും ഉണ്ട്. വ്യാഴാഴ്ച തൃശൂർ മുതൽ തെക്കോട്ടുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
0: കാലവർഷം നേരിടാൻ കോഴിക്കോട് ജില്ല സജ്ജമാണെന്ന് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. ജില്ലയിലെ

0: ഇടക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവർത്തനങ്ങൾ ഏറ്റവും താഴേത്തട്ട് മുതൽ തുടങ്ങണമെന്നും അടിയന്തര സാഹചര്യം നേരിടാൻ വില്ലേജ് താലൂക്ക് തലം മുതൽ ജില്ലാതലം വരെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കാലവർഷത്തിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി പി സി വിശ്വനാഥ് അറിയിച്ചു. കാലവർഷ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കലക്ടറേറ്റിൽ ചേർന്ന വകുപ്പുകളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2025 ഉള്ളൂർ അവാർഡിന് പി പി ശ്രീധരനുണ്ണിയുടെ യക്ഷികളുടെ പരിണാമം എന്ന കൃതി അർഹമായി. പ്രൊഫസർ വി മധുസൂദനൻ നായർ, ഡോക്ടർ ജോയ് വാഴയിൽ, സുഭാഷ് ചന്ദ്രൻ എന്നിവരടങ്ങിയ പുരസ്കാര നിർണയ സമിതിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. 25,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്ന അവാർഡ് ശനിയാഴ്ച മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് സമ്മാനിക്കും. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരവും ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹസിക കായിക മേളകളിലൊന്നുമായ മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ 12-ാം പതിപ്പ് വിപുലമായി നടത്താൻ സംഘാടക സമിതി യോഗം തീരുമാനിച്ചു. 30, 31 ഓഗസ്റ്റ് 1, 2 തീയതികളിലാണ് കോഴിക്കോട് ചാലിപ്പുഴ, ഇരുവഞ്ഞിപ്പുഴ എന്നിവിടങ്ങളിൽ റിവർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. നൂറ്റാണ്ടുകൾ പഴക്കമേറിയ സാംസ്കാരികവും നാഗരികവും ആത്മീയവുമായ ബന്ധമാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിലെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 16-ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. പ്ലസ് 1 വി എച്ച് എസ് ഇ പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മ്യാൻമാരദേശസ്യ രാഷ്ട്രപതിഃ യു മിൻ ആങ് ലൈങ് ഇത്യശശ്ച ഹ്യഃ നവദില്യാം ദ്വിപക്ഷീയോപവേശനം കൃതവന്തൌ. ഉഭയോഃ മധ്യേ ഐതിഹാസിക സഭ്യതാഗത സംബന്ധാന് ഇതോപി സുദൃഢീകർത്തും വാർത്താ അഭവത്. സംവാദ മ്യാൻമാര ഭാരതദേശയോഃ മിഥഃ സുരക്ഷാം സമ്പർക്കം ച സമേത്യ ദേശദ്വയോഃ സംബന്ധാനാം സമേപി പക്ഷാഃ ചർച്ചിതാഃ. ഉപവേശനസ്യാനന്തരം വിദേശസചിവഃ വിക്രമ മിസരി അവോചത് യത് ദേശദ്വയേന വിദേശവ്യവഹാര വികാസ ശിക്ഷാ സ്വാസ്ഥ്യാദി വിഷയേഷു കാര്യാചരണായ സഹമത്യം പ്രകടിതം.
2: दोनों पक्षों ने अपने सुरक्षा हितों के प्रतिकूल गतिविधियों के लिए क्षेत्र के दुरुपयोग को रोकने के महत्व पर बल दिया. कुल मिलाकर राष्ट्रपति की इस यात्रा ने दोनों पक्षों के दीर्घकालिक साझेदारी को और गहरा करने तथा क्षेत्र में पारस्परिक लाभ, विकास और समृद्धि के लिए मिलकर काम करने की साझा प्रतिबद्धता की एक बार फिर पुष्टि की है.
1: राष्ट्रपतिः द्रौपदी मुर्मुः अवदत् यत् भारतस्य नेबरहुड फर्स्ट, एक्ट ईस्ट, महासागरादि नीतिषु म्यान्मार देशः महत्वपूर्णः सहभागी अस्ति. ह्यः राष्ट्रपतिभवने म्यान्मार देशस्य राष्ट्रपत्युः यु मिन आङ् लैङ् वर्यस्य स्वागतं कुर्वन्ति राष्ट्रपतिः मुर्मुः अवदत् यत् उभयोः देशयोः मध्ये पुरातनाः सम्बन्धाः सन्ति. राष्ट्रपतिः अवदत् यत् म्यान्मार देशः भारतस्य दक्षिणपूर्व एशिया देशस्य प्रवेशद्वारः अस्ति, अपि च एकमात्रः आसियान देशः अस्ति यस्य भूसीमा भारतेन सह संलग्नास्ति. भारत ओमान व्यापकार्थिक सहभागिता सन्धिः CEPA इति ह्यः क्रियान्वितः अभवत्. वाणिज्य उद्योग मंत्री पीयूष गोयलः अवोचत् यत् अयं सन्धिः देशद्वयोः आर्थिक रणनीतिक संबंधान् दृढयिष्यति. वार्ताहरान् संबोधयन् श्री गोयलः अवोचत् यत् अयं सन्धिः नूतनापणम् उद्घाटयिष्यति. अनेन निर्याते वृद्धिः भविष्यति, निवेशः अपि वृद्धिं यास्यति. व्यापकार्थिक सहभागिता सन्धेः अन्तर्गतं भारतीय निर्यातकेभ्यः ओमाने उत्पाद समूहेषु विपणौ 98% शुल्क मुक्त कार्यानुमतिः भविष्यति. श्रीगोयलेन उक्तं यत् अनेन आजीविका संवर्धनाय विद्यार्थिभ्यः, श्रमिकेभ्यः, महिलाभ्यः, कृषकेभ्यः, मत्स्यजीविभ्यः, सूक्ष्म लघु मध्यमोद्यमेभ्यः च महत्वपूर्णरूपेण लाभो भविष्यति.
3: I am confident that this comprehensive agreement

0: ഓരോ തെരുവിലും ചരിത്ര പുസ്തകങ്ങളിൽ ഇടം നേടാത്ത, അക്കാദമിക വ്യവഹാരങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ചില മനുഷ്യരുണ്ടാകും. പൊതുസമൂഹത്തിൽ നിന്നും തിരസ്കൃതരായവർ, ചിലപ്പോൾ സ്വയം വിട്ടുനിന്നവർ, കലഹിച്ചവർ. അത്തരം ചിലരെ ഓർത്തെടുക്കുകയാണ് മുതിർന്ന പത്രപ്രവർത്തകൻ ശ്രീകുമാർ നിയതി. ഒരു കാലത്ത് മിഠായി തെരുവിലും പരിസരത്തും കാണാറുണ്ടായിരുന്ന വ്യത്യസ്തരായ ചില മനുഷ്യർ, അവരുടെ കഥ.
1: തിരക്ക് പിടിച്ച ഒരു മിഠായി തെരുവിലൂടെ ഇന്ന് നടക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടും. പക്ഷേ എൻ്റെ കുട്ടിക്കാലം മുതൽ നടന്ന എൻ്റെ മിഠായി തെരുവിന് മിഠായിയേക്കാൾ മധുരമുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു, കരുണയുണ്ടായിരുന്നു. ഞാനിപ്പോഴും ആലോചിക്കുന്നത് മിഠായി തെരുവിലേക്ക് കടന്നു വരുന്ന ഒരു വഴി ഭയങ്കര രസമാണ്. ഇപ്പോഴത്തെ പോലീസ് കമ്മീഷണർ ഓഫീസറുടെ ഓപ്പോസിറ്റ് രണ്ടിടിഞ്ഞ ഒരിടവഴിയിലൂടെ ഇങ്ങനെ വന്ന് നേരെ ചെന്ന് മുട്ടുന്നത് അതിഗംഭീരമായ ഹജൂർ കച്ചേരിയായിരുന്നു. നോക്കി നിന്നു പോകുന്നൊരു കെട്ടിടം, അവിടുന്ന് തിരിഞ്ഞിട്ടാണ് മിഠായി തെരുവിലേക്ക് കടക്കുന്നത്. അവിടെ തൊട്ട ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഒരു വലിയ കെട്ടിടം എന്ന് പറഞ്ഞുകൂടാ, അതൊരു ഗസ്റ്റ് ഹൗസ് ആയിരുന്നു അന്നത്തെ. അവിടെയായിരുന്നു പിന്നീട് കിഡ്സൺ കോർണർ വന്നു, അത് പൊളിച്ചു. പക്ഷേ ഇതിനേക്കാളുപരി എനിക്ക് ഇപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്നൊരു സാധനം, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന അവരുടെ പതാക ഉയർത്തിയ ഒരു കൊടിമരം കോഴിക്കോട്ടുകാരെ നോക്കി അവിടെ കാവലായി നിൽക്കുന്നുണ്ട്. ആ കൊടിമരം സാക്ഷിയായിട്ടാണ് ഞങ്ങൾ കോഴിക്കോട്ടുകാർ ഈ സാധനങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത്. അതിൻ്റെ മുകളിൽ ഒരു വിളക്ക് വെച്ചിട്ട് മാനാഞ്ചിറയ്ക്ക് വെളിച്ചം പകരുന്ന വിളക്കുകാലായി മാറിയിരിക്കുകയാണ്. സന്ധ്യാസമയത്ത് മിഠായി തെരുവിലൂടെ നടക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് അയ്യപ്പൻ പാട്ട് പാടുന്ന ഒരു ഭക്തൻ, രണ്ട് കണ്ണും പൂർണ്ണമായും കാണില്ല. പക്ഷേ ഞാൻ പലപ്പോഴും അവിടെ ഇരുന്ന് എൻ്റെ ഗന്ധം ശ്വസിച്ചിട്ടാണോ എൻ്റെ സംസാരം കേട്ടിട്ടാണോ എന്നറിയില്ല, ആ നീ വന്നോ എന്ന് ചോദിക്കുമായിരുന്നു. ഒരു 10-15 മിനിറ്റ് വാദ്യമാനമായിട്ട് അയ്യപ്പൻ പാട്ട് ഞാൻ കേൾക്കും. ഇത് കഴിഞ്ഞ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നീട് എനിക്ക് വലിയ അത്ഭുതം തോന്നുന്ന ഒരു സാധനം വെച്ചാൽ കുട്ടിത്തേവാങ്ക് എന്ന് പറയുന്ന ഒരു ജീവി. അപ്പോൾ ഈ കുട്ടിത്തേവാങ്കിനെ ഈ ബലൂണൊക്കെ കെട്ടുന്ന ഒരു മരത്തിൻ്റെ കൊമ്പ് പോലെ ഒരു നാലെണ്ണൊക്കെ വെച്ചിട്ടുള്ള ഒരു കൊമ്പിൽ ഇങ്ങനെ പിടിച്ച് കുട്ടിത്തേവാങ്കിൻ്റെ രൂപം പോലെ തന്നെയുള്ള ഒരാളിങ്ങനെ നിൽക്കും, കൂർത്ത മുഖവും ഉണ്ട കണ്ണുമായിട്ട്. അപ്പോൾ ഈ കുട്ടിത്തേവാങ്കിൻ്റെ മരുന്ന് സേവിച്ചാൽ നമുക്ക് എല്ലാ രോഗം മാറും എന്ന് പറഞ്ഞിട്ട് ഒരു വിശിഷ്ട വൈദ്യനാണ് ഈ ദേഹം.

അപ്പോൾ ഇയാൾ ഇതിനെ കൊന്നിട്ട് അതിൻ്റെ നെയ്യ് ഉപയോഗിച്ചിട്ട് നമ്മളെ രോഗം മാറ്റുകയാണ്. നെയ്യ് എടുക്കാൻ മാത്രം ഒരു സാധനമില്ല, കാരണം ഒരു എല്ലിൻ്റെ രൂപമാണ് ഈ കുട്ടി തേവാങ്കന്. മഞ്ഞ കണ്ണ് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ വേദനപ്പെട്ടു പോയിട്ടുണ്ട്. ഇതിനെ കൊന്നിട്ടുള്ള മരുന്ന് കഴിച്ചിട്ട് നമ്മൾ നന്നാവേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു ദിവസം അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് ഈ കുട്ടി തേവാങ്കനൊന്ന് മേലെ വെച്ച് തരുമെന്ന്. അവ സ്ഥിരം സന്ദർശകനായതിനാലാവാം. ഒരു ദിവസം രണ്ട് കുട്ടി തേവാങ്കിനെ എൻ്റെ രണ്ട് തോളത്ത് വെച്ചു. അതൊരു അനൂതി നിറഞ്ഞ നിമിഷമായിരുന്നു. ഇതിങ്ങനെ തലയിലൊക്കെ തുടർന്ന് ഇങ്ങനെ മേലെ കൂടെ അരിച്ച് നടക്കുന്നു. അതിൻ്റെ മനസ്സിൽ നിന്ന് വരെ പോയിട്ടില്ല. പിന്നെ കാണാവുന്നൊരു വലിയൊരു വേഷമുണ്ട്. മിഠായി തരുന്ന ഇപ്പോഴത്തെ ഗാന്ധീൻ്റെ ആ വഴി അന്നൊരു ഇടവഴിയായിരുന്നു. അവിടെ ഒരു വലിയ രൂപമുണ്ട്, പരമശിവൻ വേഷമൊക്കെ കെട്ടി എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലെ ഒരു രൂപവും ഭയങ്കര സൗമ്യമായ കണ്ണും മുഖമായിരുന്നു. ജഡായു, അയാളുടെ പേര് തന്നെ ജഡായു എന്നായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ജഡായു ഒരു വലിയ സംഭവമായി. മഞ്ഞിൽ ശിവൻ നിൽക്കുന്ന ഒരു രൂപമൊക്കെ ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ഓർക്കുമ്പോൾ ആ ഒരു ചിത്രം വരിക. ആളിങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ പുക പോകുന്നു. സംഭവം എന്താ വെച്ചാൽ, ഇയാൾ ഭക്ഷണം ഉണ്ടാക്കുക, പാകം ചെയ്യുക. ടയറ് കത്തിച്ചിട്ട് ഒരു കുടത്തിൽ എന്തൊക്കെയോ പച്ചക്കറി എന്തൊക്കെയോ ഇടുന്നു. ഈ ഭക്ഷണമാണ് അതിരുചിയോടെ ഈ മനുഷ്യൻ കഴിക്കുന്നത്. നമുക്ക് ഒരു പുകയാളി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പുട്ടുപോലും നമ്മളെ അമ്മയല്ല ഭാര്യ ഉണ്ടാക്കി തന്നാലും നീക്കി വയ്ക്കും. പക്ഷേ ആ പുകയോടുകൂടിയ, അതും ടയറിൻ്റെ പുകയോടുകൂടിയ ഒരു ഭക്ഷണം കഴിക്കുന്ന ജഡായു മിഠായിത്തരത്തിനെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. മിഠായിത്തരും അതാണ്, മിഠായിത്തരം ആര് ഉൾക്കൊള്ളും. ജഡായുവിനെ പോലെ തന്നെയായിരുന്നു എനിക്ക് കാന്തമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. കാന്തമ്മ ഇന്ന് ടാട്ടൂയിങ് എന്നൊക്കെ പറയുമെങ്കിലും പച്ചകുത്ത് എന്നുള്ള ഈ രീതിയിൽ ഈ കാന്തമ്മ എന്ന് പറഞ്ഞ കുറുതായ ഒരു തമിഴ് കൾച്ചറുള്ള ഒരു സ്ത്രീ, മുണ്ടും ഒരു ബ്ലൗസും മാത്രമേ ഇട്ടുള്ളൂ. ഭയങ്കര ചിരിയാണ്, ഇടുങ്ങിയ കണ്ണാണ്. അപ്പോൾ എൻ്റെ അമ്മയായിട്ട് ഞാൻ പോകുന്ന സമയത്ത് ഇവർ എന്നോട് ശരിക്കും വർത്തമാനം പറയും. കുറച്ച് വലുതായപ്പോൾ ഞാൻ ഈ കാന്തമ്മനോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് രണ്ടാം ഗേറ്റിൻ്റെ അടുത്തുള്ള ഒരു കടത്തിണ്ണയിലാണ് അവരുടെ വാസം. അദ്ദേഹത്തിനൊരു കൂട്ടായിട്ട് കോഴിക്കോട് കോർപ്പറേഷനിലെ മറ്റുണ്ടായിരുന്ന ഒരു മനുഷ്യനുണ്ട്. ഇപ്പോഴല്ലേ നമുക്ക് ലിവിങ് ടുഗദറൊക്കെ, അന്നേ ലിവിങ് ടുഗദർ ഉണ്ട്, ആളുകൾ എതിർത്താലും. പക്ഷേ ഈ കാന്തമ്മയുടെ മരണം എന്നെ വല്ലാണ്ട് വൗണ്ട് ചെയ്തു. ഒരു മഹത്തായ റാലി കോഴിക്കോട് നഗരത്തിലൂടെ പോകുമ്പം ഒരു കടയുടെ മുന്നിൽ ഹൃദയാഘാതം മൂലം ഈ സ്ത്രീ മരിക്കുന്നു. ഇപ്പോഴും മുട്ടായിത്തേരേണ്ട മധുരമുണ്ടെങ്കിലും ഇവരെ എനിക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാളുടെ പേര് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കർണാടകയിലെ ഉടുപ്പി ഭാഗത്ത് നിന്ന് 12 വയസ്സിൽ ഇറങ്ങിയോടി ഏതോ രീതിയിൽ കോഴിക്കോടെത്തി കോഴിക്കോട് വാസം ഉറപ്പിച്ച ഒരാൾ. സിദ്ധാർത്ഥൻ വരാനുള്ളൊരു കാരണം കൂടി ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു മരണം നടന്നു. അമ്മയാണോ അച്ഛനാണോ എന്നുള്ളത് അദ്ദേഹം മറന്നുപോയിരിക്കുന്നു. ഈ മരണ വീട്ടിലെ ഒരു വലിയ ബഹളവും കരച്ചിലും ഒക്കെ അദ്ദേഹത്തിന് സഹിക്കാനായില്ല. അന്ന് അയാൾക്ക് 14 വയസ്സോ 12 വയസ്സോ. അദ്ദേഹം അവിടുന്ന് ഓടി മംഗലാപുരത്തെത്തുന്നു. ഏതോ ഒരു വണ്ടിയിൽ കയറി ഉറങ്ങി കോഴിക്കോട് എത്തിയപ്പോൾ ആരോ പിടിച്ചിറക്കി. ആ ഒരു മനുഷ്യൻ ചുരുങ്ങിയത് ഒരു 34 കൊല്ലം മിഠായി തെരുവിലൂടെ നടക്കുകയും ക്വാർട്ടർ റോഡ് നടക്കുകയും സെൻട്രൽ മാർക്കറ്റിൽ പോയി ഉറങ്ങുകയും ചെയ്തിട്ടുണ്ട്. വെളുത്ത ഒരു ബനിയൻ പോലത്തെ ഒരു ഷർട്ടും ചൂട്ട് ഒന്നും ഉണ്ടാവില്ല, ആരോടൊന്നും ചോദിക്കില്ല. ഒരു കുഞ്ഞുണ്ണിമാഷയുടെ രൂപമായിരുന്നു. ഊശാന്താടി, ബുൾഗാനി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു താടി മാത്രമേ ഈ മനുഷ്യനുള്ളൂ. ഇയാൾ ആരോടും മിണ്ടില്ല, കൈ യാചിക്കുന്ന കൈകളില്ല, ഇങ്ങനെ നടക്കുക മാത്രം. ഈ മാതൃഭൂമി കെട്ടിടത്തിൻ്റെ തൊട്ട താഴെ, അതിൻ്റെ തൊട്ടടുത്ത് കൂടെ പോയാൽ സെൻട്രൽ മാർക്കറ്റ് എത്തി. അതിൻ്റെ അടുത്ത് പിന്നീടാണ് ഈ ത്രിവേണി ബിൽഡിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇയാളെ കാണും. ഈ മനുഷ്യനോട് ഞാൻ സംസാരിക്കണമെന്ന് തീരുമാനിച്ചു. ഈ സിദ്ധാർത്ഥൻ എന്നുള്ള പേര് ചോദിക്കാൻ തന്നെ ഞാൻ കുറേ കാലെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുണ്ടില്ലേ, വർത്താനം എന്താ പറയത്തു പറഞ്ഞു. പറയാൻ ആരോടും ഇല്ലാത്തതിനെ കൊണ്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എവിടെയാണ് കിടക്കണേന്ന്. സെൻട്രൽ മാർക്കറ്റിൻ്റെ അകത്തൊരു വലിയ കിണറുണ്ട്. ഈ കിണറിൽ കമ്പി അടിച്ചതിനെ കൊണ്ട് അതിൻ്റെ താഴേക്ക് വീണ് പോവില്ല, അവിടെയാണ് ഞാൻ കിടക്കാറ്. ഞാൻ ചോദിച്ചു, എന്താ അവിടെ കിടന്ന്? അവിടെ ആരും വരില്ല എന്ന്. കിണറിൻ്റെ മുകളിൽ കമ്പി വേലിയിൽ ആരും വരില്ല എന്ന് മാത്രം ആലോചിക്കാൻ സിദ്ധാർത്ഥന് പറ്റുന്നു. അതിലേറ്റവും വലിയൊരു സംഭവം എന്താ വെച്ചാൽ, അദ്ദേഹത്തിന് നിലാവ് കണ്ടുറങ്ങണം. മേലോട്ട് നോക്കി നിലാവ് കാണുക. അപ്പോൾ 14 ദിവസം കഴിഞ്ഞാൽ പിന്നെ മറ്റേ കർത്തവ്യമൊക്കെ

0: നിലാവ് എപ്പോഴും അവിടെ ഉണ്ടാവും അയാളോട്. അപ്പോൾ ഈ കറുപ്പിലും നിലാവ് കാണാനുള്ളൊരു മനസ്സ്, ഈ മരണ വീട്ടിൽ നിന്ന് ഓടി വന്ന ഒരാൾക്കുണ്ടായി എന്ന് ചോദിക്കാൻ പറ്റുകയും അയാളെ പരിചയപ്പെടാൻ പറ്റുക. ഞാനൊരു വലിയ സിനിമാ നടനെ പരിചയപ്പെടുന്നതിനേക്കാൾ ഒരു വലിയ വില ഞാൻ ആ സിദ്ധാർത്ഥന് കൊടുക്കുന്നുണ്ട്. കാരണം മൗനിയായ സിദ്ധാർത്ഥൻ എന്നോട് സംസാരിക്കുന്നു, അയാളുടെ ആ ഒരു ആഗ്രഹം പറയുന്നു, അയാളുടെ ജീവിതം പറയുന്നു, അയാളുടെ പ്രയാണം പറയുന്നു. മുട്ടായി തെരുവിലൂടെ ഞാനും നടക്കുന്നു, അയാളും നടക്കുന്നു. തിളയ്ക്കുന്ന യൗവനം യുവജന കാലത്ത് ഒരു മണിയേട്ടൻ ഉണ്ടായിരുന്നു കോഴിക്കോട്ട്. അന്നത്തെ യുവജനങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിരുന്നു. ഈ മണിക്ക് ജോലി കറ കളയുന്ന മരുന്ന് വിൽക്കുന്നതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കറമണി കറമണി എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹം അക്കാലത്തെ യുവജന സംഘാടകരോടൊക്കെ വളരെ ആഭിമുഖ്യം പുലർത്തുകയും നമ്മളെപ്പോലുള്ള എല്ലാവരെയും, അവന് ഒരു രണ്ട് കുപ്പി കറ വിറ്റ് കഴിഞ്ഞാൽ ആ കാശുണ്ടെങ്കിൽ വരുന്ന സുഹൃത്തുക്കൾക്ക് വസന്തവണ്ണ ചായ മേടിച്ചു കൊടുത്താൽ അവൻ്റെ പൈസ തീരും. ആ അത്രയും സഹൃദനമായ കറമണീനെ മറക്കാൻ പറ്റില്ല. ആ ഒരു യുവജന ശക്തിയുടെ ഒരു പില്ലറായിരുന്നു കറമണി. മിഠായി തരുവിൻ്റെ കഥ പറഞ്ഞാൽ മാത്രമേ മിഠായി തരുവിൻ്റെ കഥ പൂർത്തിയാവുള്ളൂ. ഞാനോ വേറൊരാൾ വിചാരിച്ചിട്ടൊരു കാര്യമില്ല.
1: ശ്രോതാക്കൾ കേട്ടത് മിഠായി തെരുവിലെ മനുഷ്യരെക്കുറിച്ചുള്ള മുതിർന്ന പത്രപ്രവർത്തകൻ ശ്രീകുമാർ നിയതിയുടെ ഓർമ്മകൾ. നിർവഹണ സഹകരണം ആദിത്യം SS.
2: ഒരു തെരുവിന്റെ കഥ.

0: ആരോഗ്യം അമൂല്യം. ആർത്തവ വിരാമവും അനുബന്ധ പ്രശ്നങ്ങളും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ആയുർവേദ ഡോക്ടർ ആഭ ആർ.
1: ആർത്തവ വിരാമം അഥവാ ഋതുവിരാമം എന്നത് ഒരു സ്ത്രീയുടെ ആർത്തവ പ്രക്രിയ നിലക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വർഷക്കാലം തുടർച്ചയായി ആർത്തവം ഉണ്ടാകാതിരിക്കുന്നത് ആർത്തവ വിരാമത്തെ സൂചിപ്പിക്കുന്നു. മിക്കവർക്കും 45 മുതൽ 50 വയസ്സിനുള്ളിൽ ആർത്തവം നിലയ്ക്കാം. അപൂർവം ചിലരിൽ 40 വയസ്സിന് ശേഷവും ഗർഭപാത്രം, ഓവറി എന്നിവ നീക്കം ചെയ്തതുകൊണ്ടും ആർത്തവ വിരാമം സംഭവിക്കാം. ഈ കാലയളവിൽ സ്ത്രീ ഹോർമോണായ ഈസ്ട്രജന്റെ ഉൽപ്പാദനം കുറയുന്നു. അതോടെ ഒരു സ്ത്രീയുടെ പ്രത്യുൽപാദന ശേഷി ഇല്ലാതാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും സ്ത്രീകൾ നേരിടാറുണ്ട്. മെനോപോസൽ സിൻഡ്രം എന്നറിയപ്പെടുന്ന ഇവയിൽ പലതും വെല്ലുവിളി നിറഞ്ഞതാകുന്നു. ആർത്തവ വിരാമഘട്ടത്തിലെ മാറ്റങ്ങൾ സ്ത്രീകളിൽ മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുകയും അത് ശരീരപ്രക്രിയകളെ ബാധിക്കുകയും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, ഹോർമോൺ നിയന്ത്രണം, ഹൃദയപ്രവർത്തനങ്ങൾ, നാഡീവ്യൂഹം, ലൈംഗിക ജീവിതം എന്നിവയെ സ്വാധീനിക്കുന്നു. സ്ത്രീകൾക്ക് അവരുടെ കുടുംബാംഗങ്ങളുടെ പിന്തുണ അത്യന്തം ആവശ്യമുള്ള ഒരു ഘട്ടം കൂടിയാണിത്. എന്തൊക്കെയാണ് ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ? കൃത്യതയില്ലാത്ത രക്തസ്രാവം തന്നെ ഒന്നാമത്തേത്. ശരീരത്തിലെ അമിതമായ ചൂട്, ശരീരം മുഴുവൻ അനുഭവപ്പെടുന്ന ഹോട്ട് ഫ്ലഷസ് അഥവാ ആവി പറക്കൽ, തലയിലോ മറ്റോ തുടങ്ങി ശരീരം മുഴുവൻ ബാധിക്കുന്നതായി അനുഭവപ്പെടാം. രാത്രിയിലും ഉണ്ടാകുന്ന അമിത വിയർപ്പ്, ശീതീകരിച്ച മുറിയിൽ പോലും ഇത് അനുഭവപ്പെടാം. എല്ലുകൾക്കുണ്ടാകുന്ന ബലക്കുറവും ഹൃദ്രോഗ സാധ്യതയും ആർത്തവ വിരാമത്തോടെ ഉണ്ടാകുന്നു. സ്ത്രീ ഹോർമോണായ ഈസ്ട്രജനാണ് സ്ത്രീകളിൽ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നത്. ആർത്തവ വിരാമത്തോടെ ഈ സംരക്ഷണം ഇല്ലാതാകുന്നു. എല്ലുകളുടെ സാന്ദ്രത കുറയുകയും എല്ലുകൾക്ക് ബലക്കുറവും ഇതുവഴി പൊട്ടലും വേദനയും മറ്റും അനുഭവപ്പെടാം. മൂത്രാശയ അണുബാധകൾ കൂടാൻ ഋതുവിരാമം കാരണമാകാറുണ്ട്. പ്രത്യുത്പാദന അവയവത്തിലെ pH വ്യത്യാസം വരുന്നതിനാൽ അണുബാധ സാധ്യത വർദ്ധിക്കുന്നു. ചിലരിൽ അമിത ഭാരത്തിനും കാരണമാകാറുണ്ട്. ചർമ്മത്തിന് വരൾച്ച, ചർമ്മം തൂങ്ങിവരിക ഇവയൊക്കെ ഹോർമോൺ വ്യതിയാനങ്ങളാൽ ഉണ്ടാകുന്നതാണ്.

0: മുൻപ് പറഞ്ഞവ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല, ചിലതൊക്കെ താൽക്കാലികവുമാണ്. ജീവിതശൈലിയിലെ ചിട്ടയായ മാറ്റങ്ങളും ഭക്ഷണം, വ്യായാമം എന്നിവ വേണ്ടവിധം ക്രമീകരിക്കുകയും ചെയ്താൽ ആർത്തവ വിരാമത്തോടനുബന്ധിച്ച ബുദ്ധിമുട്ടുകൾ കുറച്ചുകൊണ്ടുവരാം. ആഹാരത്തിൽ പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്തുക. ബീൻസ്, നട്ട്സ്, പേരയ്ക്ക, സോയ എന്നിവ നല്ലതാണ്. അന്നജം കുറച്ച് പ്രോട്ടീൻ കൂടുതൽ കഴിക്കാം. മാനസിക ഉല്ലാസത്തിനായി പല വിനോദങ്ങളിൽ ഏർപ്പെടാം. നൃത്തം, യോഗ, പാട്ട് എന്നിവ ആസ്വദിക്കാം. അപൂർവം ചിലർ ഹോർമോൺ ചികിത്സകൾ നേടാറുണ്ട്. ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് മാത്രമല്ലാതെ സ്ത്രീകൾ നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. കുടുംബാംഗങ്ങളുടെ സഹകരണവും ചിട്ടയായ ജീവിതശൈലിയിലൂടെയും ആർത്തവ വിരാമ ബുദ്ധിമുട്ടുകൾ നിയന്ത്രണ വിധേയമാക്കാം.
1: ആർത്തവ വിരാമവും അനുബന്ധ പ്രശ്നങ്ങളും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആയുർവേദ ഡോക്ടർ ആഭ ആർ.

0: ആകാശവാണി കോഴിക്കോട്. മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിക്കുന്നത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
1: അതെ, മാതൃഭൂമി തൊഴിൽ വാർത്തയാ. ഒറ്റയ്ക്കല്ല, മൂന്ന് സർക്കാർ ജോലിയുമായാണ് വന്നിരിക്കുന്നത്.
2: മൂന്ന് സർക്കാർ ജോലിക്ക് ഒറ്റ പരിശീലനവുമായി മാതൃഭൂമി തൊഴിൽ വാർത്ത.
3: കമ്പനി, കോർപ്പറേഷൻ, സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷകൾക്കായി തീവ്ര പരിശീലനം.
2: മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
0: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. BSNL 100 ജൂനിയർ ടെലികോം ഓഫീസർ ഒഴിവ്. ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡിൽ ജൂനിയർ ടെലികോം ഓഫീസർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 100 ഒഴിവിലേക്കാണ് വിജ്ഞാപനം. ഇതിൽ 15 ഒഴിവുകൾ കേരളത്തിലാണ്. ജനറൽ 6, SC 4, ST 3, EWS 2 എന്നിങ്ങനെയാണ് കേരള സർക്കിളിൽ സംവരണം തിരിച്ചുള്ള ഒഴിവ്. തിരഞ്ഞെടുപ്പിനായുള്ള പരീക്ഷയ്ക്ക് തിരുവനന്തപുരത്ത് കേന്ദ്രമുണ്ടാവും. യോഗ്യത: എഞ്ചിനീയറിംഗ്, ബിരുദം, തത്തുല്യം. വിഷയങ്ങൾ: ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ്, റേഡിയോ, കമ്പ്യൂട്ടർ ഇലക്ട്രിക്കൽ, IT, ഇൻസ്ട്രുമെന്റേഷൻ, തത്തുല്യം അല്ലെങ്കിൽ MSc ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്. അപേക്ഷ ഓൺലൈനായി ജൂൺ 4 മുതൽ അപേക്ഷിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 3. വിശദവിവരങ്ങളടങ്ങിയ വിജ്ഞാപനം കാണാൻ https://externalexam.bsnl.co.in എന്ന വെബ്സൈറ്റ് കാണുക. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 39 ഒഴിവ്. പൂനെയിലുള്ള ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ അധ്യാപക അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 39 ഒഴിവുകളുണ്ട്. പരമാവധി 3 വർഷത്തേക്കുള്ള കരാർ നിയമനമാണ്. പ്രൊഫസർ 4, അസോസിയേറ്റ് പ്രൊഫസർ 6, അസിസ്റ്റന്റ് പ്രൊഫസർ 10, ഹെഡ് സ്ട്രാറ്റജി ആൻഡ് ഇൻവേഷൻ 1, പ്രൊഡക്ഷൻ സൂപ്പർവൈസർ 1 എന്നിങ്ങനെ വിവിധ തസ്തികകളിലായി 39 ഒഴിവുകളുണ്ട്. അപേക്ഷാ ഫീസ് 1200 രൂപ. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും https://fti.ac.in എന്ന വെബ്സൈറ്റ് കാണുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 10. ആർമിയിൽ വനിതാ നഴ്സ് ഒഴിവ്. ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസിന് കീഴിലുള്ള മെഡിക്കൽ കോളേജുകളിലെ 2026 വർഷത്തെ നഴ്സിംഗ് ബിരുദ പ്രവേശനത്തിന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന നീറ്റ് സ്കോർ അടിസ്ഥാനമാക്കിയാണ് പ്രവേശനം. പ്രായം 2001 ഒക്ടോബർ 1-നും 2009 സെപ്റ്റംബർ 30-നുമിടയിൽ 2 തീയതികളും ഉൾപ്പെടെ ജനിച്ചവരായിരിക്കണം. വിദ്യാഭ്യാസ യോഗ്യത: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നിവയുൾപ്പെട്ട +2 ആദ്യത്തെ അവസരത്തിൽ തന്നെ കുറഞ്ഞത് 20% മാർക്കോടെ പാസ്സായിരിക്കണം. അപേക്ഷാ ഫീസ് 200 രൂപ. SC ST വിഭാഗക്കാർക്ക് ബാധകമല്ല. ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത്. അപേക്ഷ നീറ്റ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്ക് www.joinindianarmy.nic.in എന്ന വെബ്സൈറ്റ് കാണുക. മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് ഇനി നാളെ കാലത്ത് 7:05.
4: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ്.

0: സമർപ്പിച്ചത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
4: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

പാലക്കാട് ജില്ലയിലെ തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജേർണലിസം, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ജൂൺ 4 നടക്കും. രാവിലെ 10:30 ജേർണലിസം, 1:30 പൊളിറ്റിക്കൽ സയൻസ് എന്നിങ്ങനെയാണ് അഭിമുഖം ക്രമീകരിച്ചിരിക്കുന്നത്. UGC നിഷ്കർഷിച്ചിരിക്കുന്ന യോഗ്യത ഉള്ളവരും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ 0466-227-0335. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ മലപ്പുറം പൊന്നാനിയിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രത്തിൽ 6 ദൈർഘ്യമുള്ള സൌജന്യ PSC പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. റെഗുലർ ഹോളിഡേ വിഭാഗങ്ങളിലായാണ് പരിശീലനം. 18-43 ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി June 22. ഫോൺ 9072045719. മറ്റൊരു നമ്പർ 9947112443. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും മക്കൾക്ക് വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. 2025-26 അധ്യയന വർഷത്തിൽ +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയതും കായിക മത്സരങ്ങളിൽ ദേശീയ സംസ്ഥാന തലങ്ങളിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയതുമായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷാ ഫോമിനൊപ്പം മത്സ്യത്തൊഴിലാളി പാസ്ബുക്ക്, വിദ്യാർത്ഥിയുടെയും രക്ഷിതാവിന്റെയും ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് കോപ്പി വിദ്യാർത്ഥി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, +2 മാർക്ക് ലിസ്റ്റ്, സ്പോർട്സ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ നൽകണം. അപേക്ഷകൾ June 6 ബന്ധപ്പെട്ട ഫിഷറീസ് ഓഫീസുകളിൽ സമർപ്പിക്കണം. ഫോൺ 0495-23-83472. വയനാട് ജില്ലയിലെ മാനന്തവാടി ഗവൺമെന്റ് കോളേജ് കൊമേഴ്സ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക നിയമനം നടത്തുന്നു. കോഴിക്കോട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ തയ്യാറാക്കിയിട്ടുള്ള പാനലിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, അസൽ പകർപ്പ് എന്നിവ സഹിതം June 25 രാവിലെ 10 കോളേജ് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ഫോൺ 9539599905.

0: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
2: Regal Jewelers, Mavur Road, Kozhikode. Sevana Varthakal.
1: Prayojagar, Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
3: Regal Jewelers, Sevana Varthakal. Innum ravile 7:20 na Kozhikode.

0: ഉട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
3: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
3: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: ആകാശവാണി കോഴിക്കോട്, ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമർ പ്രസിഡന്റ് യു മിങ് ഓങ് ലേങ്ങും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. മ്യാൻമാറിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധതല ബന്ധം ശക്തിപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സാങ്കേതിക ഗവേഷണങ്ങളിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയിലെത്തിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കാൻ ഇന്ന് വോട്ടെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കും ഇന്ന് തുടക്കം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കിയിൽ കൊറിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമാർ പ്രസിഡന്റ് യു മിങ് ഓങ് ലേങ്ങും വിവിധ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. വ്യാപാരം, നിക്ഷേപം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഊർജ്ജം എന്നീ മേഖലകളിൽ കൂടുതൽ സഹകരണത്തിന് ഇരുപക്ഷവും താൽപര്യം പ്രകടിപ്പിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മ്യാൻമാറിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി ആവർത്തിച്ചതായും അദ്ദേഹം പറഞ്ഞു. തന്ത്രപ്രധാനമായ കലാദൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാൻ ചർച്ചയിൽ ധാരണയായതായും വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു.
1: Both sides expressed an interest in forging closer cooperation, particularly in the areas of trade and investment, in development cooperation, in health, in education, in energy, and agreed to work as quickly as possible towards the completion of the Kaladan multimodal transit transport project, as well as the Kalewa-Yaji segment of the India-Myanmar-Thailand trilateral highway.
0: ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധവും ബുദ്ധമത പൈതൃകവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് ഊഷ്മളത നൽകുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്നലെ രാഷ്ട്രപതി ഭവനിൽ മ്യാൻമാർ പ്രസിഡന്റ് യു മിങ് ഓങ് ലേങ്ങിന് സ്വീകരണം നൽകി. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവൽക്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കരാറിനെക്കുറിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തി പകരുമെന്ന് ശ്രീ ഗോയൽ പറഞ്ഞു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്നലെയാണ് പ്രാബല്യത്തിൽ വന്നത്. സ്വതന്ത്രവും സുസ്ഥിരവും സമൃദ്ധവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്കായി പരസ്പര സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ആവർത്തിച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ ചർച്ചയുടെ രണ്ടാം പതിപ്പിൽ ഭാവി സാങ്കേതിക ഗവേഷണങ്ങളിൽ പ്രതിരോധ വ്യവസായ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണയായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രി റിച്ചാർഡ് മാലസും സംയുക്തമായാണ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. ഇരു രാജ്യങ്ങളും

0: തമ്മിലുള്ള പ്രതിരോധ തലബന്ധം ഗണ്യമായി ശക്തിപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
1: We work with the renewed momentum, effectively contributing to growth of bilateral defense relations. Excellency, today is the 5th anniversary of elevation of our relations to comprehensive strategic partnership. I appreciate the significant strides made in our bilateral relationship across a wide range of sectors, from political exchanges to defense partnership.
0: ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയിലെത്തിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഒന്നാംഘട്ട ഇടക്കാല കരാറിന് അന്തിമരൂപം നൽകുന്നതിനുള്ള ചർച്ചകൾക്കായി US പ്രതിനിധി സംഘം ന്യൂഡൽഹിയിലെത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്ന് മുതൽ ഈ മാസം 4 വരെ ന്യൂഡൽഹിയിലാണ് ചർച്ച. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ ഇന്ന് വോട്ടെടുപ്പ്. LDFൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടി വന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. BJP മത്സരിക്കുന്നില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പളുരുത്തി.
3: ഇന്നു രാവിലെ 9 മണിക്കാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയും സഭയിൽ ഇന്ന് ആരംഭിക്കും. 16 നിയമസഭയിലെ ആദ്യ ശ്രദ്ധ ക്ഷണിക്കലും ഇന്നാണ് നടക്കുന്നത്. മലയിടം ദുരിതത്തിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് VP സജീന്ദ്രനും മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളുമായി ബന്ധപ്പെട്ട് സജി ചെറിയാനും ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കും.
0: കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കർണാടക തീരത്ത് നാളെ മുതൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ഇന്നു മുതൽ ഘട്ടംഘട്ടമായി ഉയർത്തും. പെരിയാറിൽ നീരൊഴുക്ക് കൂടാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ ജലനിരപ്പ് 30 മീറ്ററിന് താഴെയായി ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ ഉയർത്തുന്നത്. ലെബനനിൽ ഹിസ്ബുല്ലക്കെതിരായി ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഇറാനും US വെടിനിർത്തൽ കരാറിന് ഭീഷണിയാകുമെന്ന് ഇറാൻ. US കരാർ പ്രകാരം എല്ലാ മുന്നണികളിലും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരണമെന്നും ഏതെങ്കിലും പ്രദേശത്ത് ലംഘനമുണ്ടായാൽ അത് മുഴുവൻ കരാറിന്റെയും ലംഘനമാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായും ഹിസ്ബുല്ലയുമായും നടത്തിയ ചർച്ചയിൽ ആക്രമണങ്ങൾ നിർത്തിവെയ്ക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമൂഹമാധ്യമത്തിലൂടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. ഇസ്രയേലും ഹിസ്ബുല്ലയും തമ്മിൽ നടക്കുന്ന ആക്രമണങ്ങൾ രൂക്ഷമായതിനെ തുടർന്നാണ് ചർച്ച. ജപ്പാനിൽ നടക്കുന്ന പുരുഷ U18 ഏഷ്യ കപ്പ് ഹോക്കി 3-A മത്സരത്തിൽ കൊറിയക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. 1-4 ഇന്ത്യയുടെ ജയം. ജയത്തോടെ പൂൾ എയിൽ കൊറിയയ്ക്കും ജപ്പാനുമൊപ്പം ഇന്ത്യ 6 പോയിന്റുമായി സമനിലയിലെത്തി. 2026 ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി 22 തുഴച്ചുൽ കായിക താരങ്ങളെ ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീമിന്റെ ഡെവലപ്മെന്റ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി കേന്ദ്ര യുവജന കായിക മന്ത്രാലയം. വ്യക്തിഗത മെഡൽ സാധ്യതകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മികച്ച കായിക നിരയെ വാർത്തെടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. ഇന്ന് സ്ത്രീ ശാക്തീകരണത്തിനായി സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം. പ്രധാനമന്ത്രി മുദ്രായോജന വഴി വിതരണം ചെയ്ത 40 ലക്ഷം കോടി രൂപയുടെ വായ്പകളിൽ 17 ലക്ഷം കോടിയും വനിതാ സംരംഭകർക്കാണ് ലഭിച്ചത്. സ്ത്രീകളുടെ സമ്പാദ്യശീലവും വരുമാനവും വർദ്ധിപ്പിക്കുന്നതിനായി സുകന്യ സമൃദ്ധി യോജന, വുമനിയ, ലക്പതി ദീദി തുടങ്ങിയ പദ്ധതികളും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. CMRL എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. CMRL സമർപ്പിച്ച അപ്പീലിൽ വിധി പറയുന്നതിനായി കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വാലി ഓഫ് ഫ്ലവേഴ്സ് വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു. 300-ലധികം ഇനം പൂക്കളുടെയും നിരവധി അപൂർവ സസ്യജാലങ്ങളുടെയും

0: പ്രവാസ കേന്ദ്രമാണിത്. ഒക്ടോബർ 31 വരെ താഴ്വര സന്ദർശകർക്കായി തുറന്നിരിക്കും. നരേന്ദ്രമോദി സർക്കാരിന്റെ 12 വർഷത്തെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ ഇന്നലെ ന്യൂഡൽഹിയിൽ പാർട്ടി ഭാരവാഹികളുമായും പ്രവർത്തകരുമായും ചർച്ച നടത്തി. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ പ്രവർത്തനങ്ങൾ ഇന്ത്യയെ എല്ലാ മേഖലകളിലും പുരോഗതിയിലേക്ക് നയിച്ചതായി അദ്ദേഹം പറഞ്ഞു. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സമൂഹമാധ്യമ അക്കൌണ്ടുകൾ നിരോധിച്ച് മലേഷ്യ. സമൂഹമാധ്യമങ്ങളുടെ അമിത ഉപയോഗത്തിന് നിയന്ത്രണം കൊണ്ടുവരുന്നതിനാണ് നടപടി. ഓസ്ട്രേലിയ, ബ്രസീൽ, ഇന്തോനേഷ്യ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളും കുട്ടികളുടെ സമൂഹമാധ്യമ ഉപയോഗത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ്ങും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. മ്യാൻമറിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധതല ബന്ധം ശക്തിപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സാങ്കേതിക ഗവേഷണങ്ങളിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയിലെത്തിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കാൻ ഇന്ന് വോട്ടെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കും ഇന്ന് തുടക്കം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കിയിൽ കൊറിയക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട്.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
3: ചോദ്യങ്ങൾ പല രീതികളിൽ ചോദിക്കാം. എങ്കിലും വാട്ട്, വൈ, ഹൂ, വെൻ, വിച്ച്, വേർ, ഹൗ എന്നീ വാക്കുകൾ ചോദ്യപദങ്ങൾ അഥവാ ക്വസ്റ്റ്യൻ വേർഡ്സ് ആയി കണക്കാക്കപ്പെടുന്നു. ദോ ദെർ ആർ വേരിയസ് വേയ്സ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്, വാട്ട്, വൈ, ഹൂ, വെൻ, വിച്ച്, വേർ ആൻഡ് ഹൗ ആർ യൂഷ്വലി റെഫേർഡ് ടു ആസ് ക്വസ്റ്റ്യൻ വേർഡ്സ്. ഇന്ന് വാട്ട് എന്ന പദത്തെ പരിചയപ്പെടാം. വാട്ട്, WHAT, വാട്ട്, എന്ത്, എന്താണ് എന്നാണ് വാട്ട് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാളെ പരിചയപ്പെടുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എന്താണ്? അയാളുടെ പേര് അല്ലേ. വാട്ട് ഡു വി ആസ്ക് വെൻ വി മീറ്റ് സംവൺ ഫോർ ദ ഫസ്റ്റ് ടൈം? വിതൗട്ട് ഡൗട്ട് വി കെൻ സേ ദ പേഴ്സൺസ് നെയിം. സൗമ്യമായി പല രീതിയിൽ പേര് ചോദിക്കാമെങ്കിലും ഏറ്റവും ലളിതമായി ചോദിക്കാം, താങ്കളുടെ പേര് എന്താണ്? വാട്ട് ഇസ് യുവർ നെയിം? ദോ ദെർ ആർ പൊളൈറ്റ് വേയ്സ് ഓഫ് ആസ്കിംഗ് സംബഡീസ് നെയിം, ദ സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഇസ് യുവർ നെയിം? രാവിലെ എണീക്കുമ്പോൾ തന്നെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമാണ്, എന്തായിരിക്കും രാവിലെ കഴിക്കാൻ? ഉടനെ അമ്മയോട് ചോദിച്ചു, ഇന്ന് രാവിലെ കഴിക്കാൻ എന്താണ്? യു മേ ആസ്ക് വാട്ട് ഇസ് ഫോർ ബ്രേക്ക്ഫസ്റ്റ് ടുഡേ? വാട്ട് ഇസ് ഫോർ ബ്രേക്ക്ഫസ്റ്റ് ടുഡേ? നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ അമ്മയോ അച്ഛനോ പതിയെ വന്ന് ഒരു ചോദ്യമുണ്ട്, നീ എന്താ പഠിക്കുന്നത്? വാട്ട് ആർ യു സ്റ്റഡിയിങ്? നീ എന്താണ് ചെയ്യുന്നത് എന്നും ചോദിക്കാറില്ലേ. വാട്ട് ആർ യു ഡൂയിങ്? നീ എന്താണ് ചെയ്യുന്നത്? വൈകിട്ടൊന്ന് പുറത്തു പോകണം, ഒരു കൂട്ടും വേണം. ഫ്രണ്ടിനോട് ചോദിച്ചു, എടോ വൈകുന്നേരം എന്താ പ്ലാൻ? വാട്ട് ആർ യുവർ പ്ലാൻസ് ഫോർ ദി ഈവനിങ്? യു മേ ഓൾസോ ആസ്ക് വാട്ട് പ്ലാൻസ് ഡു യു ഹാവ് ഫോർ ദി ഈവനിങ്? നമ്മളെ ഒരാൾ സഹായത്തിനായി സമീപിക്കുന്നു. ഉദാഹരണത്തിന് ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ ഓഫീസ് റിസപ്ഷൻ കൗണ്ടറിൽ. സൗമ്യമായി അവർക്ക് എന്താണ് വേണ്ടത്, എന്താവശ്യത്തിനാണ് വന്നത് എന്ന് നമ്മൾ അന്വേഷിക്കും. നമുക്ക് ചോദിക്കാം, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഇഫ് എ വിസിറ്റർ അപ്രോച്ചസ് അസ് ഫോർ അസിസ്റ്റൻസ് അറ്റ് അൻ ഓഫീസ് ഓർ ഹോട്ടൽ റിസപ്ഷൻ കൗണ്ടർ, വി മേ ആസ്ക് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു?

0: വാട്ട് ഉപയോഗിച്ച് നിങ്ങളുടേതായ സെന്റൻസസ് ഉണ്ടാക്കി ശീലിക്കുക. ഡു പ്രാക്ടീസ് ഫോമിംഗ് യുവർ ഓൺ സെന്റൻസസ് യൂസിംഗ് വാട്ട്.
1: English Matters, presented by Smita Manikoth.
2: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
3: ഉണ്ണിച്ചക്കിനെ കുറിച്ച് അറിയണമെങ്കിൽ അവരാജൻ സാറിന്റെ മോനെ സൗകര്യത്തിന് കിട്ടണം. എന്തായാലും നാളത്തെ ശവമടക്ക് കഴിയാതെ അത് നടക്കില്ല. സാറേ, ഞാൻ രണ്ടുപേരെ കണ്ടുവച്ചിട്ടുണ്ട്. ഒന്ന് പഴയൊരു സ്രാങ്കാണ്, ഭാവക്കുട്ടി. അയാളായിരുന്നു ഉണ്ണിച്ചക്ക സാറിനെയും കൂട്ടി ഈ അന്വേഷണത്തിനൊക്കെ പോയത്. അയാൾക്ക് കാര്യങ്ങളറിയാം. പിന്നെ കറുപ്പൻ, അയാൾ പനിയടിച്ച് കിടക്കാണ്. അത് നമുക്ക് വീട്ടിൽ ചെന്ന് പൊക്കാം. അതിനു മുമ്പേ ചെയ്യേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. അറിയാം. ഒറ്റക്കൊമ്പനെയും കൂട്ടി ബെഞ്ചമിൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു. സെമിത്തേരിയിൽ ഇമ്മാനുവലിനെ അടക്കിയ കുഴിമാടം തുറന്നിട്ട നിലയിലാണ്. ഊരും പേരുമില്ലാത്തൊരു കുരിശ് ഇത്തിരി മാറിക്കിടക്കുന്നുണ്ട്. കുഴിക്കുള്ളിലെ ശവപ്പെട്ടിക്ക് വലിയ കേടൊന്നുമില്ല. പള്ളിമേടയിലെ വികാരിയുടെ മുറിയിൽ വെച്ച് ബെഞ്ചമിൻ രണ്ടച്ഛന്മാരുമായി സംസാരിച്ചു. നേരത്തെ വന്ന് പരിശോധന നടത്തിപ്പോയ ഉണ്ണിച്ചക്കൻ എങ്ങനെയാണ് ശവമോഷണത്തെക്കുറിച്ച് അറിഞ്ഞതെന്ന് പാതിരിമാർക്കറിയണമായിരുന്നു. പരാതി കിട്ടിയെന്നാണ് അന്ന് പറഞ്ഞത്. ഈയിടെ വകയെന്ന് അങ്ങനെ ഒരു പരാതി പോയിട്ടില്ല. കൊച്ചച്ഛൻ ആകാംക്ഷ മറച്ചുപിടിച്ചില്ല. അതിന് തീരെ പ്രാധാന്യം കൊടുക്കാതെ ബെഞ്ചമിൻ പറഞ്ഞു. സെമിത്തേരിയുടെ ചുറ്റുപാടുള്ള ആരെയോ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വിവരമാണ്. സെമിത്തേരിയിൽ കിടന്നുറങ്ങിയിരുന്ന കുഞ്ഞിട്ടിയുടെ വിവരം പുറത്തു പറയാതിരിക്കാൻ ബെഞ്ചമിൻ പ്രത്യേകം ശ്രദ്ധിച്ചു. കീഴ്ജാതിക്കാരനായ കുഞ്ഞിട്ടിയുടെ മേൽ കുറ്റം ചുമത്താനും അതൊരു വർഗീയ കലഹത്തിലേക്ക് തിരിച്ചുവിടാനും താൽപ്പര്യമുള്ള നിരവധി പേർ ഈ ഇടവകയിൽ തന്നെയുണ്ട്. അല്ല, അച്ചമാരി വിവരം നേരത്തെ അറിഞ്ഞിരുന്ന? ബെഞ്ചമിൻ ചോദിച്ചു. കൊച്ചച്ചന്റെ മുഖം കുനിഞ്ഞു. തീരെ വൈദഗ്ധ്യമില്ലാത്ത മോഷ്ടാവിനെ പിടികൂടുമ്പോഴുണ്ടാകുന്ന എല്ലാ ഭാവങ്ങളും അവിടെ ഉണ്ടായി. അദ്ദേഹം അവ്യക്തമായ എന്തൊക്കെയോ തട്ടിമൂളിച്ചു. കൃത്യമായ ഉത്തരം പറയാതിരിക്കാനാണ് കൊച്ചച്ചന്റെ ശ്രമമെന്നും ബെഞ്ചമിന് പിടികിട്ടി. എന്നാൽ അതേ ചൊല്ലി അവരെ പ്രതിരോധത്തിലാക്കേണ്ടതില്ലെന്ന് അയാൾ തീരുമാനിച്ചു. ഇതാരാണ് കട്ടോണ്ടുപോയെന്ന് വല്ല പിടിയുമുണ്ടോ? അതിനിപ്പോ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റണ തെളിവൊന്നുമില്ല. പക്ഷെ ആ കൊച്ചു മരിച്ചപ്പ അതിൻ്റെ അപ്പച്ചൻ സേവിയാറ് സ്ഥിരബുദ്ധിയില്ലാണ്ട് എന്തൊക്കെയോ ചെയ്തായിരുന്നു. ഇനിയിപ്പോ അയാളായിരിക്കുമെന്നാ ഞങ്ങളുടെ സംശയം. അതിൽ ഉറപ്പൊന്നുമില്ല. ഇക്കാര്യം നേരത്തെ തന്നെ കണ്ടെത്തി കത്തുമെഴുതി വച്ചിട്ടാണ് ഉണ്ണിച്ചക്കൻ പോയതെന്ന് ബെഞ്ചമിൻ പറഞ്ഞില്ല. ആ കുട്ടിയുടെ മരണത്തിൽ എന്തെങ്കിലും അസാധാരണത്വമുണ്ടായിരുന്നതായി അച്ഛന്മാർക്ക് തോന്നിയിരുന്നു. ആ നേരത്ത് ഇവിടുത്തെ വികാരി വില്യമച്ചനായിരുന്നു. അദ്ദേഹം ഇവിടുന്ന് സ്ഥലം മാറി പോവുകയും ചെയ്തു. പലവട്ടം ഞാൻ വിളിച്ചിട്ടും അദ്ദേഹവുമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല. എന്തോ മറച്ചുവെക്കാനുള്ള വ്യഗ്രതയോടെ വികാരി അച്ഛൻ പറഞ്ഞു. അരമണിക്കൂറിന് ശേഷം മേടയിൽ നിന്ന് ബെഞ്ചമിനെ യാത്രയാക്കാനായി കൂടെ ഇറങ്ങിയപ്പോൾ വളരെ ഗോപ്യമായി അദ്ദേഹം പറഞ്ഞു. വില്യമച്ചനെ അന്വേഷിക്കണ്ട, കാണാൻ പറ്റൂല. അച്ഛൻ ചികിത്സയിലാണ്. എന്താണ് അസുഖം? മാനസികമാണ്. അത് പുറത്തുവിട്ടിട്ടുമില്ല. മനുഷ്യന്റെ യുക്തിക്കും ബുദ്ധിക്കും മുഴുവനായും പിടിതരാത്ത ഭ്രാന്ത് എന്ന പ്രതിഭാസത്തെക്കുറിച്ചാണ് മടക്കയാത്രയിൽ ബെഞ്ചമിൻ ആലോചിച്ചത്. നിലവിലുള്ള സ്ഥലകാലങ്ങളിൽ നിന്നുള്ള വിട്ടുപോക്കാണ് ഭ്രാന്ത്. അവർ മുഖ്യധാരയിൽ നിന്ന് സ്വയം ഒഴിഞ്ഞുപോയില്ലെങ്കിൽ ഒഴിപ്പിക്കാനുള്ള സംവിധാനം സമൂഹം ഉണ്ടാക്കിക്കൊടുക്കും. നല്ലൊരു വിഭാഗം പേർ കരുതലോടെ സ്വയം അപ്രത്യക്ഷരാകുന്നു. തങ്ങളെ മാറ്റിനിർത്തുന്ന ഭൂരിപക്ഷം വരുന്ന ജനത വെറും അസംബന്ധമാണെന്ന് അവർക്ക് തോന്നുന്നുണ്ടാകുമോ? ഉണ്ണിച്ചക്കന്റെ മാഞ്ഞുപോക്കും അതിനു മുമ്പ് തെളിയിക്കപ്പെട്ട പഴയൊരു കൊലപാതകവും അയാളുടെ മനസ്സിലേക്ക് വന്നു. പാണ്ഡ്യാലക്കൽ അച്ചമ്പിയുടെ വീട്ടിലെ കാപ്പിരിത്തറ തുറന്നു പരിശോധിക്കണമെന്ന് ഉണ്ണിച്ചക്കൻ ആദ്യം പറഞ്ഞപ്പോൾ ബെഞ്ചമിൻ പുച്ഛിച്ചു തള്ളിയതാണ്. എന്നിട്ടും അയാൾ പിന്മാറാതെ പിന്തുടർന്നു.
2: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

സ്കൂൾ അസംബ്ലിയിൽ ആലപിക്കുന്ന പ്രാർത്ഥനാ ഗീതത്തിന്റെ മട്ടിൽ രൂപകൽപ്പന ചെയ്ത ഒരു ഗാനം. അമരം എന്ന ഭരതൻ ചിത്രത്തിനു വേണ്ടി രവീന്ദ്രൻ ചിട്ടപ്പെടുത്തിയ ഈ ഗാനത്തിന് ശബ്ദഭാവങ്ങൾ നൽകിയത് ഗായിക ലതികയും സംഘവും. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.

0: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: തൊണ്ണൂറുകളിൽ മലയാള ചലച്ചിത്ര സംഗീതത്തിന് ലഭിച്ച ഒരു പ്രതിഭയാണ് ശ്രീ രമേശ് നാരായണൻ. ഹിന്ദുസ്ഥാനി രാഗങ്ങൾ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം ചെയ്ത ധാരാളം പാട്ടുകൾ ജനമനസ്സുകളിൽ ഇടം നേടിയിട്ടുണ്ട്. കമൽ സംവിധാനം ചെയ്ത മേഘ് മൽഹാർ എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് ഇന്ന്.

0: കൃഷിദീപം.
1: പറിച്ചു നടാൻ സാഹചര്യമില്ലാത്ത സ്ഥലങ്ങളിൽ മഴ ലഭിച്ച് കണ്ടം ചെളിപ്പരുവമാകുമ്പോൾ വിരിപ്പിൽ ചേറ്റുവിത നടത്താം. ഇതിനായി മുളപ്പിച്ച വിത്ത് ചെളിപ്പരുവത്തിലാക്കിയ കണ്ടങ്ങളിൽ വെള്ളം വാർത്ത ശേഷം വിതയ്ക്കണം. കുമൾ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങൾക്കെതിരെ വിത്ത് സ്യൂഡോമോണസ് ലൈനിയിൽ മുക്കിയ ശേഷം വിതയ്ക്കാം. ഇതിന് 1 കിലോ വിത്ത് 10 ഗ്രാം സ്യൂഡോമോണസ് കൾച്ചർ എന്ന തോതിൽ വിത്ത് കുതിർക്കുന്ന വെള്ളത്തിൽ കലർത്തി 12 മണിക്കൂർ സാധാരണ വിത്ത് നനയ്ക്കുന്ന രീതിയിൽ കുതിരാനിടാം. അതിനുശേഷം വെള്ളം വാർത്തുകളഞ്ഞ് മുള പൊട്ടാൻ നനഞ്ഞ ചാക്കിൽ കെട്ടിവയ്ക്കണം. ട്രൈക്കോ

ഡെർമ പ്രധാനമായും ഒരു കുമിൾ കീടനാശിനിയാണ്. ശത്രുകുമിളുകളെ പ്രതിരോധത്തിലാക്കി നശിപ്പിക്കുവാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. ചാണകത്തിൻ്റെയോ കമ്പോസ്റ്റിൻ്റെയോ കൂടെ ചേർത്ത് വംശവർദ്ധനവ് നടത്തി ഇവ ഉപയോഗിക്കാം. 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം, 1 കിലോഗ്രാം ട്രൈക്കോഡെർമ എന്നിവ നന്നായി കൂട്ടിക്കലർത്തി തണലത്ത് ഒരാഴ്ച നനഞ്ഞ തുണി കൊണ്ട് മൂടിവെക്കണം. ട്രൈക്കോഡെർമ വളരുന്നതനുസരിച്ച് വീണ്ടും ഇളക്കി ഒരാഴ്ച വയ്ക്കുക. ഈർപ്പം എപ്പോഴും നിലനിർത്താൻ ശ്രദ്ധിക്കണം. പോട്ടിംഗ് മിശ്രിതത്തിന്റെ കൂടെ ചേർക്കുവാനും മണ്ണിൽ നേരിട്ട് ഇട്ടുകൊടുക്കുവാനും ഈ മിശ്രിതം ഉപയോഗിക്കാം.

0: കൃഷിദീപം. ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
1: 1985 റിലീസായ ശിവാജി ഗണേശൻ ചിത്രം മുതൽ മര്യാദയിൽ നിന്ന് ഒരു ഗാനം. ഈ ചിത്രത്തിലെ ഗാനങ്ങളെ മുൻനിർത്തി വൈരമുത്തു ആ വർഷം മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ പുരസ്കാരം നേടുകയുണ്ടായി. മലേഷ്യ വാസുദേവൻ, എസ് ജാനകി എന്നിവരാണ് ഗായകർ.

0: ahead of Asian Games 2026. And in hockey, India registered dominant 4-1 win over Korea in Men's Under-18 Asia Cup. For details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. And with that, we end the morning news. Have a nice day.
1: Aakashvani Kozhikode.
2: Art Cafe. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: ലോകപ്രശസ്തമായ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ക്ലാസിക് സിനിമാ വിഭാഗത്തിൽ ജോൺ എബ്രഹാം സംവിധാനം ചെയ്ത അമ്മ അറിയാൻ പ്രദർശിപ്പിച്ചു. സിനിമ നിർമ്മിച്ച് 40 വർഷത്തിലേറെ കഴിഞ്ഞാണ് അന്താരാഷ്ട്ര വേദിയിൽ വീണ്ടും ആ ചിത്രമെത്തുന്നത്. ആ ചലച്ചിത്ര നിർമ്മാണവുമായി സഹകരിച്ചവരിൽ നടൻ ജോയ് മാത്യു, ഫിലിം എഡിറ്റർ ബീന പോൾ എന്നിവരാണ് കാനിലേക്ക് ക്ഷണം ലഭിച്ച് റെഡ് കാർപ്പറ്റിൽ സ്വീകരണം ഏറ്റുവാങ്ങിയത്. ചിത്രത്തിലെ നായക കഥാപാത്രമായി അഭിനയിച്ച ജോയ് മാത്യു കാനിൽ തങ്ങൾക്ക് ലഭിച്ച സ്വീകരണത്തെപ്പറ്റിയും അമ്മ അറിയാൻ എന്ന ചിത്രത്തെക്കുറിച്ചും സംസാരിക്കുന്നു ആർട്ട് കഫേയിൽ.
3: ജോയേട്ടൻ എന്ന് കോഴിക്കോട്ടുകാരെ സ്നേഹപൂർവ്വം അല്ലെങ്കിൽ ഒരു അല്പ അധികാരം എടുത്ത് വിളിക്കുന്ന ജോയ് മാത്യു, നമ്മുടെ അമ്മ അറിയാൻ അതിൻ്റെ 40-ാം വാർഷികം ആചരിക്കുന്ന വേളയിൽ കാൻ ഫെസ്റ്റിവലിൽ ക്ലാസിക് സിനിമാ വിഭാഗത്തിൽ അതിന് നൽകിയ വരവേൽപ്പിൽ പങ്കെടുത്ത് മടങ്ങി വന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തോട് ആ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. ഈ ഒരു ക്ലാസിക് വിഭാഗത്തിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ്, അതിൻ്റെ ഒരു അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചാൽ നന്നായിരുന്നു. എങ്ങനെയാണ് അതിൻ്റെ ഒരു മാനദണ്ഡം, എന്തായിരുന്നു അതിൻ്റെ ഒരു കാരണം? എന്ന്
4: മാനദണ്ഡമൊന്നുമില്ല, അവർ ഞാൻ അഭിനയിച്ച പടം അറിഞ്ഞപ്പോൾ തന്നെ കാൻ ഫെസ്റ്റിവൽ ക്ലാസിക്കിൽ പെടുത്തി. 40 കൊല്ലം മുമ്പ് നിർമ്മിക്കപ്പെട്ട ഈ സിനിമ കേരളത്തിലെ ബുദ്ധിജീവികൾ എന്ന് പറയപ്പെടുന്ന നമ്മളുടെ അവാർഡ് കമ്മിറ്റിക്കാരും ഒക്കെ തഴഞ്ഞൊരു സിനിമയാണ്. പക്ഷേ സായിപ്പിന് കുറച്ചും കൂടെ വിവരമുള്ളതുകൊണ്ട് ബ്രിട്ടീഷ് ഫിലിം അക്കാദമി മികച്ച 10 ഇന്ത്യൻ സിനിമകളിൽ ഒന്നായി അമ്മ അറിയാനെ അമ്മയെ തിരഞ്ഞെടുത്തിരുന്നു. ബിൽ സീപ്മാൻ എന്നൊരു ഇംഗ്ലീഷുകാരൻ ഈ പടത്തെ മുൻനിർത്തി ഒരു ഗവേഷണ പ്രബന്ധം തയ്യാറാക്കുകയും അതിന് ലണ്ടനിലെ യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് കൊടുക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഈ അടുത്ത കാലത്താണ് മരിച്ചത്. അങ്ങനെയുള്ള ഒരു പരിഗണനയുള്ള സിനിമ എവിടെ പോയി എന്നുള്ള അവരുടെ ഭാഗത്തുനിന്നുള്ള അന്വേഷണത്തിന്റെ ഫലമായിട്ടാണ് അവര് ഇതിന്റെ പ്രിന്റ് നെഗറ്റീവ് നശിച്ചു പോയി. പ്രിന്റ് പൂനെ ഫിലിം ആർക്കൈവ്സിൽ കണ്ടെത്തിയത്. അപ്പോ ആ പ്രിന്റും ഏകദേശം ഡാമേജ് ആയിരുന്നു. അങ്ങനെ സുവീന്ദർ സിംഗ് ദുഡേക്കർ എന്നൊരു കക്ഷി, ഒരു സിനിമയോട് വലിയ താല്പര്യമുള്ള, സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനൊരു കമ്പനി ഉണ്ട്, റീസ്റ്റോർ ചെയ്യുന്ന ഒരു കമ്പനി, ചെലിയിലും ബോംബെയിലുമാണ് അതിന്റെ ഓഫീസുകൾ. അങ്ങനെ 1.5 വർഷം എടുത്ത് അദ്ദേഹം അത് റീസ്റ്റോർ ചെയ്തു, അതായത് 4K മാറ്റി. 4K മാറ്റി റീസ്റ്റോർ ചെയ്ത് ഓരോ ഫ്രെയിമും ഫ്രെയിമായിട്ട് അത് വേണ്ട ശബ്ദവും കളറൊക്കെ കൊടുത്ത് മനോഹരമാക്കിയെടുത്തത് സബ്മിറ്റ് ചെയ്തു ഈ കമ്മിറ്റിക്ക് മുമ്പാകെ. അപ്പോൾ കാൻ ഫിലിം ഫെസ്റ്റിവൽ കമ്മിറ്റി ഈ സിനിമയെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ക്ലാസിക്കായി പരിഗണിക്കുകയും ഈ വർഷത്തെ ഇന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരു എൻട്രിയായി എടുക്കുകയും ചെയ്തു. നോക്കുമ്പോൾ ഇതിന്റെ ഡയറക്ടർ മരിച്ചുപോയി, അഭിനയിച്ച പലരും മരിച്ചുപോയി, ജീവിച്ചിരിക്കുന്ന അപൂർവം ചില ആൾക്കാരിൽ ഒന്ന് ഞാനുണ്ട്, ഇതിന്റെ ക്യാമറമാൻ വീണുണ്ട്, എഡിറ്റർ ബീനയുണ്ട്, ഞങ്ങൾ മൂന്നാളെയുമാണ് അവർ ക്ഷണിക്കുന്നത്. പക്ഷേ വേണുവിന് വരാൻ ഒത്തില്ല. അങ്ങനെ ഞാനും ബീനയും പോയി ആ ചുവന്ന പരവതാനിയിലൂടെ കലങ്ങും വിലങ്ങും നടന്ന് കേരളത്തിന്റെ പെരുമ മലയാളിയുടെ അന്തസ്സ്, ജോൺ അബ്രഹാമിന്റെ ഓർമ്മ ഒക്കെ ഉയർത്തിപ്പിടിച്ചു.
3: ജോട്ടിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ജോൺ താങ്കളാണ് ഇവിടെ ഉണ്ടാകേണ്ടിയിരുന്നത് എന്ന് ഒരല്പം വേദന കലർന്ന് എന്താ ഒരു സ്മൃതി പോലെ താങ്കൾ ആ കുറിപ്പുകളിൽ എഴുതി ഞങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അതിലും താങ്കൾ പറയുന്നുണ്ട് ഈ കാൻ ഫെസ്റ്റിവലിന് ചില ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ, അപ്പം അങ്ങിട്ടിരുന്ന അറ്റയർ കണ്ടാൽ ഹോളിവുഡ് നടന്മാരൊക്കെ ഇടുന്ന പോലത്തെ ഒരു അറ്റയർ ഇട്ടാണ് അങ്ങ് അതിൽ പങ്കെടുക്കുന്നത്. പക്ഷെ അത് അവിടുത്തെ ഒരു അനിവാര്യതയാണ് താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ജോട്ടിന് ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുണ്ടോ?
4: കാൻ ഫെസ്റ്റിവൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. ഞാൻ മറ്റു രണ്ട് ഫെസ്റ്റിവലുകളിൽ, ദുബായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവല്, അതുപോലെ ലൊക്കാർണോ, ഇവിടെ രണ്ട് സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് കാനിലൊക്കെ പോകാൻ പറ്റുന്നുള്ളതൊക്കെ അങ്ങോട്ടൊരു ഏതോ കാലത്തെ സ്വപ്നം മാത്രമായിരുന്നു. അവിടെ റെഡ് കാർപ്പറ്റിലൂടെ പോകാൻ പറ്റുന്നുള്ളത് വിചാരിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു അവസരം കിട്ടി. പക്ഷെ അവിടുത്തെ ഈ കോസ്റ്റ്യൂം, അവിടുത്തെ ഈ ഡ്രസ് കോഡാണ്, നമ്മളൊന്നുകിൽ ഭാരതീയ സംസ്കാരത്തിനനുസരിച്ച വേഷം ധരിക്കണം, എന്നീ ഷർവാണി അല്ലെങ്കിൽ അങ്ങനത്തെ സാധനമൊക്കെ. അപ്പൊ എനിക്കതൊക്കെ ധരിക്കാന്ന് പറഞ്ഞ എനിക്ക് ശരി വരും, അതുകൊണ്ട് ഞാൻ ധരിക്കാറില്ല, കണ്ടിട്ടില്ല. ഞാൻ എന്നെ വേഷത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെയുള്ളത് ഈ ടോക്സിഡോ സ്യൂട്ടാണ്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ എന്ത് പറയാലോ, നല്ല വസ്ത്രം ധരിക്കും.

0: ജീവിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകൾ. അപ്പോൾ പണം പോയാലും പവർ വരട്ടെ എന്ന് ചോദിച്ചിട്ട് അത് ദഹിപ്പിച്ചു. അങ്ങനെയാണ് അവിടെ പോയത്. ജോൺ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നിട്ട് മനസ്സ് എല്ലാ കാലവും പറയുകയും എല്ലാ സമയവും പറയുകയും, ഞാൻ ഇവിടുന്ന് ജോണിൻ്റെ ഒരു ചിത്രം എൻ്റെ പെട്ടിയിൽ കൊണ്ടുപോവുകയും അത് അവിടെ ആ ഭാഗത്ത് അതിൽ നടക്കുമ്പോഴൊക്കെ ഞാൻ അത് എൻ്റെ കയ്യിൽ വെച്ചിരുന്നു. അത് ഞങ്ങൾ ജോൺ അബ്രഹാം ഫെസ്റ്റിവൽ കോഴിക്കോട് നടത്തിയിരുന്നപ്പോൾ ഒരു ബാഡ്ജാണ് അത്, നമ്മൾ തോളത്തൂക്കില്ലേ കഴുത്തിലിടുകയാണ്, അത് തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ജോൺ ഓർമ്മകളാണ് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നത് യാത്ര മുഴുവൻ.
1: ഒരു കുറിപ്പിൽ താങ്കൾ ചോദിച്ചിരുന്നു അവരൊക്കെ എവിടെ പോയി എന്ന് പറഞ്ഞിട്ടൊരു കുറിപ്പ് താങ്കൾ അതിനെ കുറിച്ച് എഴുതിയതിൽ അതിന്റെ പ്രധാന സംഘാടകരെയൊക്കെ ഓർക്കുകയുണ്ടായി. പക്ഷെ അതിലൊരു മുഖ്യ സംഘാടന പദവി വഹിച്ചിരുന്ന അമ്മദ് ക ഇപ്പോഴും കോഴിക്കോട്ട് പേരാമ്പ്രയിലുണ്ട് അല്ലേ?
0: അമ്മദ് ഇപ്പോഴും ഉണ്ട്, പക്ഷെ അമ്മദ് തീരെ അവശനാണ്, രോഗാതുരനാണ്. അദ്ദേഹം ഇല്ലെങ്കിൽ ഈ സിനിമ നടക്കൂല. അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയാണ് ഈ സിനിമ പൂർത്തീകരിക്കാൻ കാരണമായത്. പക്ഷെ അദ്ദേഹത്തിനെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ യാത്ര ചെയ്യാനോ ഒന്നും വയ്യാത്തൊരവസ്ഥയിലാണ്. അദ്ദേഹത്തെ ഞാൻ ഓർമ്മിച്ചിട്ടുണ്ട്, അതിൽ ഒരുപാട് ആൾ ഓർമ്മിച്ചിട്ടുണ്ട്.
1: ക്ലാസിക് വിഭാഗത്തിലുള്ള ചിത്രങ്ങളുടെ പ്രദർശനം അതിന്റെ ഒരു രീതി എങ്ങനെയാണ്?
0: അല്ല, ആദ്യം നമ്മളെ സ്റ്റേജിലേക്ക് വിളിച്ച് പരിചയപ്പെടുത്തും, പിന്നെ ഈ സിനിമയെ പറ്റി അവർ ഫ്രഞ്ചിലും ഇംഗ്ലീഷിലും ഓരോ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഓഡിയൻസ് ഉണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ നിറഞ്ഞ ഓഡിയൻസ് ആയിരിക്കും. യൂട്യൂബിൽ നമ്മൾ നോക്കിയാൽ കാണാം, അമറിയാൻ സ്ക്രീൻ ലിങ്കാൻ അടിച്ചു കഴിഞ്ഞാൽ കാണാം, തിങ്ങി നിറഞ്ഞ വിദേശ പ്രതിനിധികളാണ്. അവർ ഈ സിനിമ ത്രൂട്ടിരുന്ന് കണ്ടു. അതിലൂടെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള അനുരാഗ് കശ്യപ്പുണ്ടായിരുന്നു, പിന്നെ ഒരു നാലഞ്ച് ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ ജോണിന്റെ പഴയ ചില ഇറ്റാലിയൻ സുഹൃത്തുക്കളുണ്ടായിരുന്നു, ഒരു മീഡിയ ഉണ്ടായിരുന്നു. അവര് മുഴുവനും കാണുകയും അവസാനം എഴുന്നേറ്റ് നിന്ന് കരഘോഷം മുഴക്കുകയൊക്കെ ഉണ്ടായി. ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ഞങ്ങൾ വിചാരിച്ചു പകുതിയാകുമ്പോഴേക്കും ആൾക്കാർ എണീറ്റ് പോവും. ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികൾ അങ്ങനെയാണല്ലോ, ഇങ്ങനത്തെ സിനിമയ്ക്ക് വന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് കൂട്ടമായിട്ട് എണീറ്റ് പോവും. അവിടെ അങ്ങനെയല്ല, അവിടെ വളരെ ആത്മാർത്ഥതയുള്ള ആൾക്കാരാണ്, ജാഡ കുറവുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അവർ കണ്ടിരുന്നു, ചില സംശയങ്ങളൊക്കെ അവർ ചോദിച്ചു. ഒരു വയസ്സായ സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് ഫോട്ടോഗ്രാഫ് ഒക്കെ വാങ്ങി, എന്നിട്ട് അവരെന്നോട് ചോദിച്ചു ആ സിനിമയിലുള്ളത് മേക്കപ്പാണോ എന്ന് ചോദിച്ചു. അവർ സിനിമയിലുള്ളത് ഒറിജിനലാണ്, ഇതാണ് മേക്കപ്പ്. അങ്ങനെയുള്ള വിധ തമാശകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ
1: ജോട്ടിന് ഈ സംഭാഷണത്തിനിടയ്ക്ക് ജോട്ട് സൂചിപ്പിച്ചു നമ്മുടെ ഇവിടെ കേരളത്തിൽ അത് വേണ്ട പോലെ ബുദ്ധിജീവി എന്ന് നടിക്കുന്നവർ സ്വീകരിച്ചില്ല എന്ന്. അതേസമയത്ത് കേരളം മുഴുക്കെ അത് 16mm പ്രൊജക്ടർ കൊണ്ട് നടന്ന അനുഭവം ജോട്ടിന് മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുന്നില്ലേ? അവിടെ സാധാരണ മനുഷ്യരുടെ ഇടയിൽ അതൊരു ആഘോഷമായി, അവരത് ഹൃദയത്തിൽ സ്വീകരിച്ചൊരു അനുഭവം.
0: നമ്മുടെ നാട്ടിൽ പലരും വിചാരിക്കുന്നത്, പണ്ടൊക്കെ ഞങ്ങളൊക്കെ പ്രായത്തിൽ വിചാരിക്കുന്നത്, 4 പുസ്തകം വായിക്കുകയും 2 പുസ്തകം ഒരു സഞ്ചിയിലിട്ടിട്ട് ആ സഞ്ചി തോളിലിടുകയും അതിൽ ജുബ്ബ സംഘടിപ്പിക്കുകയും താടിയും മുടിയും നീട്ടുകയും നടക്കുകയൊക്കെ ബുദ്ധിജീവിയായി. ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ അതല്ല, സയൻസിലൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരില്ലേ? സയൻസിൽ ചരിത്രത്തിലൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരുണ്ട്. ഇവിടെ സാഹിത്യകാരന്മാരാണ് ബുദ്ധിജീവികൾ. അപ്പൊ ഇതിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ പിടിച്ചിട്ട് അന്നത്തെ ഗവൺമെന്റ് സന്തോഷിപ്പിച്ചാൽ അവരെ പിടിച്ച് അവാർഡ് കമ്മിറ്റിയിൽ ഇടും. അപ്പൊ അവാർഡ് കമ്മിറ്റിക്കാർ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് അവാർഡ് നീക്കിവെക്കും, മനസ്സിലായോ? അപ്പൊ ജോണിനെ പോലത്തെ ഒരു പ്രതിരുന്ന് ഒരിക്കലും ഒരു അവാർഡ് കമ്മിറ്റിക്കാരന്റെ മുമ്പ് പോയിട്ട് സാറെ എന്റെ സിനിമ ഒന്ന് പരിഗണിക്കണം എന്ന് പറയും തോന്നുന്നുണ്ടോ? നേരെ വിളിച്ചിട്ട് അവനെ കണ്ട പുറത്ത് പിടിച്ചു നിർത്തിയിട്ട് എന്താണ് എന്റെ സിനിമ പരിഗണിക്കാഞ്ഞു എന്ന് ചോദിക്കും. അതാണ് ജോൺ. അപ്പോ ഇവിടെയുള്ള പ്രേക്ഷകർ അന്നത്തെ സിനിമകളുടെ നിലവാരം വെച്ചും അളന്നു നോക്കുമ്പോൾ അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. മനസ്സിലായിട്ടില്ല നടിക്കുകയാണോ എനിക്കറിയില്ല. ഇപ്പൊ ഒരു നിരൂപകൻ അന്ന് എഴുതി, എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്, നിരൂപകന്റെ പേര് ഞാൻ പറയുന്നില്ല, ഇതിലെ സംഭാഷണങ്ങൾ പലതും വിദേശ കവിതകളുടെ പരാവർത്തനം പോലെ തോന്നിപ്പിച്ചു. ഇന്ന് ഏറ്റവും റീൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ വരികളാണ്, ഞാൻ എന്തിന് പോകണം, ഈ ഗ്രാമം വിട്ടു പോകുവാൻ എനിക്ക് മടിയുണ്ട്, അതാണ്. അപ്പോ ഈ കാലത്തിനനുസരിച്ച് ഓടാത്ത ഈ നൊണ്ടി നടക്കുന്ന കുറെ ആൾക്കാരാണ് ഇവിടുത്തെ ബുദ്ധിജീവികൾ. അപൂർവം ചില ആൾക്കാരുണ്ടാവും വ്യത്യസ്തരായിട്ട്, എന്നാലും ഭൂരിപക്ഷം പേരും ഈ ജാടപ്പുറത്ത് ജീവിക്കുന്നവരാണ്. അവരെഴുതുന്ന ലേഖനം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ലളിതമായി കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ലല്ലോ, ലളിതമായി മനുഷ്യനോട് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഞാനന്ന് ഈ 6mm പ്രൊജക്ടറായിട്ട് പല സ്ഥലത്തും പ്രദർശിപ്പിക്കാൻ പോയിട്ടുണ്ട്. 300 രൂപ 200 രൂപ ഒക്കെ മതി കിട്ടുക. ഞാൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാര്, ലോഹി എന്ന് പറഞ്ഞ പെരുമണക്കാരൻ, പിന്നെ ബിജു എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ മുതുകുളത്തിലുള്ള ഒരു കക്ഷി, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്, ഒടേസ സത്യൻ, എല്ലാവരും പോയിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും ഒരു അനുഭവം ഉണ്ടായത് മാത്രം ഞാൻ ഓർമ്മിക്കാം. സാധാരണ മനുഷ്യന്മാരുണ്ട്. ഞാൻ ഈ കൊല്ലം തങ്കശ്ശേരി എന്നുള്ളൊരു സ്ഥലത്ത് ഇത് പ്രദർശിപ്പിക്കാം. ഞാൻ തന്നെയാണ് പ്രൊജക്ടറൊക്കെ ഓൺ ചെയ്ത് ഇടയ്ക്ക് പൊട്ടിപ്പോകുമ്പോൾ ഒട്ടിക്കുന്നതൊക്കെ. അപ്പൊ നാടൻ മനുഷ്യന്മാരാണ് കാണാൻ വന്നിട്ടുള്ളതൊക്കെ, ഈ കടപ്പുറത്തൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പൊ അതില് ഞാനിത് അവസാനം പടം കഴിഞ്ഞു, ആൾക്കാരൊക്കെ നിശബ്ദരായിരുന്നു കണ്ടു. ആരും എണീറ്റ് പോയൊന്നുമില്ല കേട്ടോ. അവര് സൂപ്പർ സ്റ്റാറുകളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആദ്യമേ, ഇത് സൂപ്പർ സ്റ്റാർ പടങ്ങളൊന്നുമല്ല, നിങ്ങൾ വിചാരിക്കുന്ന കണ്ടന്റ് ഒന്നല്ല ഇത്, നിങ്ങളുടെ പ്രശ്നങ്ങളും ഈ നാട്ടിൽ നടന്ന സംഭവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പോ എല്ലാവരും വന്ന് സിനിമ ഉണ്ട്, എണീറ്റ് പോകുമ്പോൾ

0: ഒരു സ്ത്രീക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ട്, വയസ്സായ സ്ത്രീനോട് ചോദിച്ചു. അപ്പൊ ഇയാളല്ലയോ അതിന് അധികാരത്തിൽ കൂടെ നടന്നു പോയത്, കാരണം അതിന് ഞാൻ കൊറേ ദൂരെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ തന്നെയാണ് വലത് കഴിച്ചായിരുന്നോ. ആ ചോദ്യം ഇപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ പച്ച പിടിച്ച് കിടക്കുക. അതായത് നിങ്ങൾ ഫുഡ് വലത് കഴിച്ചോ എന്നാ ചോദിച്ചത്. അങ്ങനത്തെ ഒരുപാട് ഓർമ്മകളിൽ ഏറ്റവും പച്ച പിടിച്ചെടുക്കുന്ന ഓർമ്മയാണ്. അതേ തങ്കശ്ശേരിയിൽ അതേ സ്കൂളിൽ ഞാൻ സിനിമ നടന്നതിന് ശേഷം മറിയം മുക്കങ്ങൾ സിനിമ ഷൂട്ട് ചെയ്യാൻ പോയി, ബെഞ്ച് രണ്ട് ബെഞ്ച് അടുപ്പിച്ചിട്ട് ഇങ്ങനെ പഴയ ഓർമ്മയിൽ അവിടെ കുറച്ചു നേരം കിടന്നപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വന്നു. അങ്ങനെയാണ് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് പോലെയാണ് അമ്മാറിയാനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ ഇപ്പോഴും എന്നിൽ സജീവമായി നിൽക്കുന്നത്.
1: താങ്കൾ പറഞ്ഞ അവസാനിപ്പിക്കുന്നത് പോലെ ആ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ആ ഒരു ആഹ്വാനം നമ്മുടെ മലയാളികളോട് കൂടിയാണ് എന്ന് ഞങ്ങൾ വായിച്ചെടുക്കുന്നു. അത് ഇപ്പൊ ഈ കാനിൽ അത് അംഗീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഒരു മഹത്വം ഒരിക്കൽ കൂടി തിരിച്ചറിയുന്നു. ആ അനുഭവങ്ങൾ പങ്കിടാൻ കുറച്ചു നേരം ആകാശവാണിയോടൊപ്പം ഉണ്ടായതിൽ പ്രത്യേകം നന്ദി. താങ്ക് യു.
2: അമ്മ അറിയാൻ എന്ന ചിത്രം കാൻ ഫെസ്റ്റിവലിലെ ക്ലാസിക് വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് പ്രദർശിപ്പിച്ചതിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ചിത്രത്തിലെ നായക കഥാപാത്രമായി വേഷമിട്ട നടൻ ജോയ് മാത്യു ഇന്നത്തെ ആർട്ട് കഫേയിൽ.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: ലളിത ഗാനങ്ങൾ ആദ്യം കേൾക്കാം. പാടുകയല്ലോ എന്നു തുടങ്ങുന്ന ഗാനം ടി വി ഷംജു, ആർ വി ദീപ്തി എന്നിവർ പാടിയത്.

0: ലളിതഗാനങ്ങൾ സമാപിച്ചു.
1: പോലീസ്?
2: മിസ് സീമ?
1: അതെ.
2: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
1: എന്തിന്? പക്ഷെ ഞാൻ
2: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ്?
2: 100,000 തന്നാൽ വിട്ടേക്കാം.
1: ഇത്രയും പൈസയോ?
2: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
2: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
3: ഹലോ മമ്മ.
1: ഹായ്.
4: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ FM 9:40.
8: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
8: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
9: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: യും ഖലാസിയായും പ്രവർത്തിച്ച ബീരാൻകോയയാണ് ഇന്ന് നമ്മോടൊപ്പം കയ്യൊപ്പിൽ. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോഴിക്കോടിന്റെ അഭിമാനമായി വർത്തിച്ച രണ്ട് കടൽപ്പാലങ്ങളാണ് ലയൺസ് പാർക്കിനോട് ചേർന്നും സൗത്ത് ബീച്ചിലും ഉണ്ടായിരുന്നത്. കപ്പൽ വഴിയുള്ള വാണിജ്യത്തെ എല്ലാവിധത്തിലും പരിപോഷിപ്പിച്ചിരുന്ന രണ്ട് വികസന സ്തംഭങ്ങളായ ഈ പാലങ്ങളുടെ നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിച്ച ബീരാൻകോയ തന്റെ അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇപ്പോൾ.
1: ഞാൻ കോഴിക്കോട് കണ്ണാടിക്കലിലാണ് താമസിക്കുന്നത്. 75 വയസ്സായി. പിന്നെ കോഴിക്കോട് കടൽപ്പാലത്തിൻ്റെ മെയിൻ്റനൻസ് വർക്ക് ചെയ്തിട്ട് കുറേ

0: തന്റെ അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇപ്പോൾ.
1: ഞാൻ കോഴിക്കോട് കണ്ണാടിക്കലിലാണ് താമസിക്കുന്നത്. 75 വയസ്സായി. പിന്നെ കോഴിക്കോട് കടൽപ്പാലത്തിൻ്റെ മെയിൻ്റനൻസ് വർക്ക് ചെയ്തിട്ട് കുറേ കാലം പോയിരുന്നു. കോഴിക്കോട് കടൽപ്പാലം എന്ന് പറഞ്ഞാൽ ഒരു വളക്കൂറുള്ള മണ്ണ് എന്നല്ല പറയുക, വളക്കൂറുള്ള പാലയായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനമാണ് കടൽപ്പാലം. ഈ കപ്പലൊക്കെ വന്നു നിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ വേസ്റ്റേജ് വരാതെ തരത്തിൽ സ്പീഡിലും വളരെ വേഗത്തിൽ ഈ പണികളൊക്കെ ചെയ്ത് തീർത്തിട്ടുള്ള ഒരുപാട് തൊഴിലാളികൾ ഇതിനോട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു, ജീവിച്ചിട്ടുണ്ട്. അപ്പം ഞാനടക്കം ഈ പാലം റിപ്പയറിൻ്റെ കാരണം കൊണ്ടിട്ട് തന്നെ രാത്രിയിലും പകലിലൊക്കെ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. നമ്മൾ റെയിൽവേൻ്റെ ട്രക്ക് ലൈൻ എന്ന് പറയുന്ന മാതിരി തന്നെ ഇവിടെയുണ്ട് ചെറിയൊരു ട്രക്ക് ലൈൻ. അതിൽ ട്രക്കാണ് ഓടിക്കുക, സാധാരണ ട്രെയിനൊന്നും ഉണ്ടാവില്ല. അതേ മോഡലുള്ള റെയിലുകളൊക്കെ ഉണ്ട്, ചെറിയതാണ്. അയച്ചാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിപ്പോയാൽ ട്രക്ക് വീണുപോകും. അപ്പോൾ അതൊക്കെ കേജ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആണി അടിച്ചിട്ട് രണ്ടാമത് ലെവലായി കൊടുക്കും. അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഈ കടൽപ്പാലത്തിൻ്റെ മുകളിലുണ്ട്. ശരിക്കും ഈ കടൽപ്പാലത്തിൻ്റെ മുകളിൽ പണിയെടുത്താൽ ലോകത്തോടെ പോയാലും ജീവിക്കാം. എന്ത് പണിയും, അങ്ങനത്തെ എല്ലാ ഐറ്റം പണിയും കോഴിക്കോട് കടൽപ്പാലത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ എത്ര ആളുകൾ ജീവിച്ച സ്ഥാപനമാണ് ഈ കോഴിക്കോട് കടൽപ്പാലം. ചെറിയ ആളാകുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ എൻ്റെ ഒരു അളിയൻ ഇതിൻ്റെ ഒരു കോണ്ടക്ടർ കൂടെ ഉണ്ടായതിനെ കൊണ്ട് ആ കയറപ്പിലാണ് പാലത്തിൻ്റെ പണിയിൽ ഏർപ്പെട്ട്. അങ്ങനെ കുറേ കാലം ഇതിൻ്റെ വലിയ വലിയ മൂപ്പന്മാരൊക്കെ പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ കൂടെ നിന്നിട്ട് അവരൊക്കെ ചീത്ത കേട്ടിട്ടൊക്കെ നല്ല നിലക്ക് പോലെ അനുസരിച്ച് പണി പഠിച്ചതിനെ കൊണ്ടാണ് ഈ പാലം അവസാനം നിലനിർത്തിക്കൊണ്ടാൻ എനിക്ക് സാധിച്ചത്. അതിൽ ഇവിടുത്തെ എൻജിനീയേഴ്സിനൊക്കെ എന്നോട് വലിയ കാര്യം തന്നെയായിരുന്നു. ഇവിടെ വന്ന് ശിവരാജ് വിജയൻ സാർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. മൂപ്പര് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് വന്ന് പിന്നെ ചീഫ് എഞ്ചിനീയറായിട്ട് മൂപ്പര് പോയി. അവസാനം മൂപ്പര് പിരിയുന്ന സമയത്ത് വിദ്യാഭ്യാസ ഡയറക്ടർ ബോർഡായിട്ടായിരുന്നു മൂപ്പര് പോയത്. പിന്നോടൊക്കെ വലിയ കാര്യമായിരുന്നു മൂപ്പർക്ക് ഈ പണിയിൽ. പിന്നെ ഏറ്റവും സത്യസന്ധമായിട്ട് ആരോടൊരു കൈക്കൂലിയ കാര്യമൊന്നും വാങ്ങാനുള്ള ഇത് മൂപ്പർക്കില്ല. അങ്ങനത്തെ ആളുകളൊക്കെ നമുക്ക് കണ്ടാലറിയാം ഓരോ ആൾക്കാർ വന്നാലും. എന്നാലും നല്ല നിലക്കാണ് ഈ പണികളൊക്കെ നടത്തിക്കൊണ്ട് പോയത്. അപ്പോൾ ഏറ്റവും നല്ല പേരുള്ളൊരു ഹാർബറായിരുന്നു നമ്മളീ നോർത്തിലും സൗത്തിലുള്ള രണ്ട് കടൽപ്പാലങ്ങൾ. പിന്നീട് അത് വേണ്ടാന്ന് ഈ ഉദ്യോഗസ്ഥന്മാർ തീരുമാനിച്ച് ഈ പാലം ഇനി റിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, അത് പൊളിക്കാനുള്ളതെന്ന് പറഞ്ഞു. പിന്നെ കടലാണ് പൊളിക്കുക. അപ്പോൾ ഈ പാലത്തിന് രണ്ട് ഐറ്റാണ്. ഒന്ന് മുകളിൽ ടോപ്പ് കാലിൻ്റെ മുകളിൽ വലിയ ഹെവി 10 ഇഞ്ചിൻ്റെ ഗാഡറുകളാണ്. അതിൻ്റെ മുകളിൽ 1 അടി കനുള്ള സ്ലാബാണ്. 4x4 സ്ക്വയർ മീറ്റർ ഉള്ള വലിയ സ്ലാബുകളാണ് അതിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നത്. 776 അടി ആയിട്ടാണ് പാലത്തിൻ്റെ മൊത്തം നീളമുള്ളത്. പിന്നെ അന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇത് നിർമ്മിച്ചത് ശ്രീകണ്ഠം മേസ്ത്രി എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിൻ്റെ ഓർമ്മയിലുള്ളത്. അദ്ദേഹമാണ് ഇതിൻ്റെ കരാറുകാരനായിരുന്നത്. അന്ന് ആ കൂട്ടത്തിൽ ചാക്കോ റൈറ്റർ എന്ന് പറയുന്ന ചാക്കോ എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഡയറക്ടറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കാലം ഈ പണികളൊക്കെ അങ്ങനെ എടുത്ത് കൊണ്ടു നടന്ന്. പിന്നെ ആ മേസ്ത്രി മരണപ്പെട്ടതിന് ശേഷം ചാക്കോ എന്ന് പറഞ്ഞ ആളാണ് പിന്നെ ഇതിൻ്റെ പണിയെടുത്തത്. അദ്ദേഹത്തിൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ മകനായിട്ടാണ് സണ്ണി മാത്യൂസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. മൂപ്പരാണ് പിന്നെ കരാറുകാരനായത്. അയാളെ കൂടുതലാണ് ഇതിൻ്റെ പെങ്ങളെ ഭർത്താവ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കാലം പണിയെടുത്തതിന് ശേഷം ആ അളിയൻ്റെ കെയറോപ്പിലാണ് ഞാനും ആ പണിയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ എല്ലാ സാമഗ്രികളും ഉണ്ട്, പണിയെടുക്കാനുള്ള എല്ലാ സംവിധാനം. മുമ്പൊക്കെ കൈകൊണ്ടാണ്. ഒരു ഗാഡർ മാറ്റുന്നുണ്ടെങ്കിൽ ആ നട്ടുമ്പോൾട്ടൊക്കെ ഹേമറും ചിസലും വെച്ചിട്ട് വെട്ടി മുറിച്ചൊഴിവാക്കണം. ഇന്നിപ്പോൾ കട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ മറ്റ് പലതുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരുപാട് പരിക്കുകളൊക്കെ പറ്റുന്ന പണികളൊക്കെ തന്നെ റഫായ വർക്കാണ്. ഗാഡറൊക്കെ തന്നെ പാലത്തിൻ്റെ ഒരു അറ്റത്ത് മാറ്റി കഴിഞ്ഞാൽ നേരെ പടിഞ്ഞാറ് അങ്ങേ അറ്റത്ത് പോയി ഉള്ള ഗാഡർ മാറ്റിയാലും ആദ്യം മാറ്റിയ ഗാഡർ ഏതാണെന്ന് മനസ്സിലാവില്ല. അപ്പോഴേക്കും ഇത് റസ്റ്റ് പിടിച്ചിട്ടുണ്ടാകും. അങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. പിന്നെ അവസാനം ഒരു അപ്ലക്സ് പെയിൻറ്റ് എന്ന് പറഞ്ഞ സാധനം, റബ്ബർ കോട്ടിങ്ങുള്ള ആ പെയിൻറ്റ് അടിച്ചതിൻ്റെ ശേഷമാണ്. 10 കൊല്ലം ഗ്യാരൻ്റിയാണ്. ഈ ഗ്യാഡർ ഉപ്പുവെള്ളത്തിലിട്ടാലും ഒന്നും ആവില്ല. ആ കോലത്തിലാണ് അവസാനം ഉണ്ടായിരുന്നത്. പക്ഷേ അതോടുകൂടിയിട്ടാണ് പിന്നെ പാലം പൊളിച്ച് ഒഴിവാക്കുന്നത്. എന്നിരുന്നാലും ഈ കപ്പലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ 8-10 മഞ്ചികളുണ്ട്. മഞ്ചി എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയത് 60 ടൺ കൊള്ളുന്നതാണ്. ബാക്കിയൊക്കെ അതിൽ കൂടുതൽ 150 ടൺ വരെ കൊള്ളുന്ന മഞ്ചികളുണ്ട്. ഇതൊരു 8-10 മഞ്ചികൾ ടഗ് കെട്ടി വലിച്ച് കൊണ്ടുപോകണ് ഫോർട്ടിൻ്റെ ടഗ്ഗാണ്. അത് സാമൂതിരി എന്ന് പേരായതുണ്ട്, മരക്കാരെന്ന് പേരായ രണ്ട് ടഗ്ഗിൻ്റെ ഓർമ്മയിലുണ്ട്. ഇവർ കെട്ടി വലിച്ച് കൊണ്ടുപോകും. അപ്പോൾ ഇത്രയും മഞ്ചികൾ അവിടെ പോയി 6 കിലോമീറ്റർ അപ്പുറമാണ് കപ്പൽ നിർത്ത്. കടൽപ്പാലത്തിൻ്റെ അവിടെ നിന്നും പടിഞ്ഞാറ് 6 കിലോമീറ്റർ അപ്പുറം കപ്പൽ സ്ഥിതി ചെയ്യും. അവിടെ നിന്നാണ് ഈ സാധനം ലോഡാക്കിയിട്ട് നേരെ കൊണ്ടുവരുന്നത്. പക്ഷേ ഈ മഞ്ചി പായിക്കൊക്കെ ഓടാൻ പറ്റും. പക്ഷെ അത് സമയത്തിന് പിയറിലെത്തൂല. ഏതെങ്കിലും ഇപ്പോൾ കാറ്റിൻ്റെ ഗതിക്കാനുസരിച്ച് എങ്ങോട്ടെങ്കിലുമൊക്കെ പോയി പോകും. ചിലപ്പോൾ കണ്ണൂർ വരെയൊക്കെ പോയിട്ടായിരിക്കും കോഴിക്കോട് തിരിച്ച് വരെ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ടഗ് കെട്ടി വലിച്ചുകൊണ്ടോട് പണി സ്പീഡ് കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് വേഗത്തിൽ ഈ കപ്പലൊക്കെ പണി നടത്താതെ കെടുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ വെയിറ്റിംഗ് ഇത് കൊടുക്കണം. അതൊന്നും നമ്മളെ കോഴിക്കോട് കടപ്പുറത്ത് ഉണ്ടായിട്ടില്ല, ഈ കടൽപ്പാലത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കൊച്ചിയിലും തൂത്തുക്കുടിയിലും

ഒന്നും ബെല്ലിങ്ങനെ കപ്പൽ പോക്കില്ല. ഏറ്റവും സ്പീഡിൽ വേഗം വരുത്തി കോഴിക്കോട്ടേക്കാണ്. അങ്ങനെ ഏത് സമയത്തും നല്ല വർക്ക് നടന്നിരുന്ന സ്ഥലമാണിത്. പിന്നീട് ഇത് വേണ്ടെന്ന് വെച്ച് എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് അറിയില്ല. മറ്റുള്ള ഹാർബറിൻ്റെ ഇത് അന്നങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹാർബറിൻ്റെ മറ്റുള്ള ഹാർബറിന് പണിയില്ലാത്തതിൻ്റെ പേരിലാണ് ഇത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാലും ബ്രിട്ടീഷുകാരെ കാലത്ത് ഈ പണി നടക്കുന്ന സമയത്ത് ഈ രണ്ട് കടൽപ്പാലങ്ങൾ നിർമ്മിച്ചതിൻ്റെ ഒരു ഷീട്ട് എനിക്ക് അന്ന് ഇവർ കത്തിക്കുന്നതിൻ്റെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. 1915 ഇത് കയറ്റിറക്കിന് വേണ്ടി തുറന്നു കൊടുത്തത്. ഈ പാലത്തിനാകെ ചിലവായ പൈസ 631,950 rupees ആണ്. ബ്രിട്ടീഷുകാർ അന്നത്തെ പോലെ കണക്ക് പ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. പിന്നെ 775 feet നീളം ഈ പാലത്തിനുണ്ട്, കടൽപ്പാലത്തിന്. 1932 വരെ മണ്ണെണ്ണ വിളക്കാണ് കത്തിച്ചത്. അന്നൊന്നും കറണ്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് കഴിഞ്ഞുകൂടി പോയിരുന്നത്. പിന്നെ ഈ പാലത്തിന് ആദ്യമായിട്ട് ഒരു പ്രാവശ്യം നമ്മളെ വല്യങ്ങാടി നേരെയുള്ള സൗത്ത് പിയർ, ആ പാലത്തിൻ്റെ ഒരു സ്ലാബ് പെട്ടെന്ന് താന്നുപോയി, ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള. അന്നിങ്ങനെ നമ്മളെ ഈ വീഡിയോക്കാരൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് വെറും പത്രങ്ങൾ മാത്രമുള്ള ഒരു ഇതാണ്. അപ്പോൾ അന്ന് ഏറ്റവും വലിയൊരു സമരം തന്നെ വല്യങ്ങാടി കൂടെ നടന്ന്, കുറേ പണിക്കാരൊക്കെ പാലം പൊളിച്ച് തമർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് എഞ്ചിനീയർമാരൊക്കെ ചീത്ത വിളിച്ചിട്ട് കുറേ സമരങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പോൾ അന്ന് അത് പൊതിക്കാൻ വേണ്ടിയിട്ട് ചെറുവണ്ണൂരുള്ള സ്റ്റീൽ കോംപ്ലക്സിൽ ഞാനന്ന് എഞ്ചിനീയർമാരെ കൂടെ പോയിട്ട് അവിടുന്ന് 4 ഹൈഡ്രോളിക് ജാക്കി അത് കൊണ്ടുവന്നിട്ടാണ് ആ സ്ലാബ് പൊന്തിച്ചത്. അത് പൊന്തിച്ച് അതിന് മുകളിൽ വേറെ കട്ടയൊക്കെ വെച്ച് തൽക്കാലമൊക്കെ നിർത്തി ലെവലാക്കി. അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നോർത്ത് പിയറിൽ ഇവിടെ പാലത്തിൻ്റെ ഈ വടക്ക് ഭാഗത്ത് ഇതേമാതിരി അങ്ങേ അറ്റത്ത് ഒരു സ്ലാബ് വീണുപോയി. അത് പോയതിന് ശേഷം അവിടെ എഞ്ചിനീയറെ ഇതിൽ ഈ ശിവരാജ് വിജയൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു വെല്ല് ഇറക്കാമെന്നുള്ളത് വെച്ച് ഒരു തകിടുകൊണ്ട് വലിയൊരു സീറ്റ് റൗണ്ട് ചെയ്തിട്ട് അതിൽ കോൺക്രീറ്റ് നിറച്ചിട്ട് അങ്ങനെ പൊന്തിച്ച് വെക്കാമെന്നുള്ളത് വെച്ച് അങ്ങനെ ഒരു സാധനമൊക്കെ അവിടെ താത്തിന്. അന്ന് ഈ ഒരു മുങ്ങക്കാരനെ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ ഹെൽമെറ്റൊക്കെ നമ്മളുണ്ട്, ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ട് അയാൾ വെള്ളത്തിലിറക്കി അതിന് ഹെയർ കൊടുക്കും. ഹെയർ കൊടുത്തു കഴിഞ്ഞാൽ കഴുത്ത് വരെ വെള്ളം നിൽക്കുകയുള്ളൂ, അതിന് മേലോട്ട് കയറൂല. അപ്പോൾ അയാൾ പോയിട്ട് താഴെ പോയിട്ട് ഇത് അവിടെയുള്ള സാധനങ്ങൾ വെല്ലം ഇറക്കുന്നതിന് മുമ്പേ മുമ്പ് വീണുപോയ വലിയ വലിയ ഗേഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കപ്പിക്ക് എനിക്ക് കൊളുത്തി തന്നു. അതൊക്കെ ഞാൻ പൊന്തിച്ചെടുത്ത് അവിടെ ക്ലിയർ ആക്കി. അപ്പം കുറച്ചും കൂടി എന്തുണ്ടെന്ന് പറഞ്ഞ് ഉളിയും ഹാമറും വാങ്ങിപ്പോയിട്ട് വലിയ വലിയ ഈ ചെങ്കലിൻ്റെ കഷ്ണമാണ് അയാൾ പൊട്ടിച്ചിട്ട് എനിക്ക് തന്നത്. ചെങ്കല്ലാണ് കടലിലുള്ളത്, നല്ല ചെങ്കല്, നമ്മളിവിടെ പാറ പൊട്ടിക്കുന്ന മാതിരി ചെങ്കല്ലുകൾ അതെനിക്ക് തന്നാൽ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ച് പോന്നിട്ടുണ്ട്. പിന്നെ ഈ കപ്പലിൽ കൊണ്ടുവന്ന് ഇറക്കുന്ന സാധനം ആദ്യം കൂടുതലും വരുത്തി ഗോതമ്പാണ്. ഗോതമ്പ് വല്ലപ്പോഴാണ് വേറെ ഈ വളം എന്ന് പറഞ്ഞ എന്തോ ഒരു സാധനമുണ്ട്, ഒരു കെമിക്കൽ, ഒരു വെള്ള ഗിൽറ്റുമായിട്ടുള്ള ഒരു സാധനമുണ്ട്, എന്തായാലും പേരറിയില്ല. ആ സാധനവും ഇവിടെ കുറേ കൊണ്ടുപോയി കപ്പലിൽ ഇറക്കിയിട്ടുണ്ട്. പിന്നെ അരി വന്നിട്ടുണ്ട്, അരിയൊക്കെ ചാക്കിലാണ് വരിക. കപ്പലിൽ വരുന്ന ഗോതമ്പ് മാത്രമാണ് ലൂസായിട്ട് വരിക. അതിവിടുന്ന് പണിക്കാർ പോയിട്ട് കപ്പലിറങ്ങിയിട്ട് 7 കള്ളിയുള്ള വലിയ കപ്പലൊക്കെ ഉണ്ട്. ഒരു കള്ളി എന്ന് പറഞ്ഞാൽ 25 meters നീളം, 25 meters വീതി ഉണ്ടാവും. അങ്ങനത്തെയാണ് കപ്പലിൻ്റെ കള്ളികൾ. അങ്ങനത്തെ 7 കള്ളിയുള്ള കപ്പലുണ്ട്. അതിൽ ഓരോ കപ്പലിൻ്റെ 4 കള്ളിയിൽ 4 മൂലയിലും ഈ പണിക്കാരിറങ്ങിയിട്ട് ചാക്കിലേക്ക് നിറയ്ക്കുകയാണ് ഗോതമ്പ്. നിറച്ച് തുന്നും, അങ്ങനെ ഓരോ സെക്ഷനാണ്. അപ്പോൾ മുകളിലുള്ള ക്രെയിൻ ഇങ്ങനെ ഓരോ മൂലമൊന്നും ഈ ഒരു 15 ചാക്ക് വീതം ഇങ്ങനെ കൊളുത്തിയിട്ട് ഇങ്ങനെ മഞ്ചിയിലേക്ക് കൊടുക്കും. പിന്നെ അടുത്ത മറ്റേ കപ്പലിനെ ഈ വേറൊരു മൂലയിലേക്ക് പോകും, അപ്പോഴേക്ക് ഇവിടെ മറയ്ക്കും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പണി, 4 സെക്ഷനിലായിട്ട്. അപ്പോൾ പണി നിൽക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്, 4 സെക്ഷനിലായിട്ട് ഇത് ചെയ്യുകയാണ്. ഒരു ക്രീക്ക് കപ്പൽ എനിക്ക് ഓർമ്മയുണ്ട്, കപ്പൽ വന്നിട്ട് ഗോതമ്പ് ഇറക്കി. ആ കപ്പലിൽ ഞാൻ കയറിയിട്ടുണ്ട്. അതെന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോയത്, ഒരു പണീൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വേറെ. ഇപ്പോൾ കൊച്ചിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് പമ്പ് സെറ്റ് അടിക്കുമ്പോൾ അടിച്ചെടുക്കല, കരയിലേക്ക് ഫുട്ബോൾ വെച്ചിട്ട് ഹാർബറിലേക്ക് ഇങ്ങനെ അടിച്ചെടുക്കല. ഇവിടെ അതിനെ കൊണ്ടാണ് നമ്മൾ ഈ ചാക്കിൽ നിറക്കുന്നത്, അല്ലാതെ എടുക്കാൻ കഴിയില്ല. അപ്പോൾ നിറച്ചിട്ട് അങ്ങനെ ഈ മഞ്ചിയിൽ കയറ്റി കൊണ്ടുവരണം. ഈ മറിയാം 150 tons ഉണ്ടാവും ഒരു മഞ്ചിയിൽ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി കെട്ടി വലിച്ച് കൊണ്ടുവന്നിട്ട് വേഗം പെട്ടെന്ന് പെട്ടെന്ന് കാലിയാക്കി കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള ഒരിതാണ്. അപ്പോൾ വെള്ളയിലെ നമ്മൾ ഈ റോഡ് എന്ന് പറഞ്ഞാൽ ബീച്ചിലെ റോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള അത്ര വീതിയൊന്നും അന്നില്ല. അന്ന് കുറച്ചും കൂടി കുറയുന്നിട്ട് പകുതി ഏകദേശം ഉണ്ടാവുള്ളൂ. അപ്പോൾ അന്ന് എന്ന് പറഞ്ഞാൽ ഈ ലയൻസ് പാർക്കൊന്നുമില്ല, ലയൻസ് പാർക്കില്ല. ഈ റോഡ് ബീച്ചിലെ റോഡ് തന്നെ നേരെ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ ബട്ട് റോഡിലേക്ക് പോവില്ല. ബട്ട് റോഡിൽ നിന്ന് അവിടെ നേരെ വെസ്റ്റിലേക്കാണ് പോവുക. അവിടെ നിന്ന് അങ്ങോട്ട് നേരെ റോഡില്ല, ബീച്ചിലേക്ക് അങ്ങോട്ട് റോഡില്ല. അതൊക്കെ പിന്നീട് വന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ റോഡ് പിന്നീട് അങ്ങനെ വികസിച്ച് വന്ന്, പിന്നെ ഒരു ലൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ട് നമ്മളവിടെ. എന്തെങ്കിലും ബുദ്ധിമുട്ടും കടലാക്രമണമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കൊട്ട പൊന്തിക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട് ഇവിടെ, ലൈറ്റ് ഹൗസ് ഉണ്ട് ഇവിടെ. അതിൻ്റെ ഇതൊക്കെ പോയി, മറ്റേ ലൈറ്റ് കത്തിക്കുന്ന വിളക്ക് കത്തിക്കുന്ന ആ ഒരു ഇതവിടെ ഉണ്ട് ഇപ്പോഴും, അതുപോലെ ഒഴിവാക്കിയില്ല. അപ്പോൾ അത്ര സാധനങ്ങളൊക്കെ അവിടെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ഈ റോഡ് ഇങ്ങനെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ നേരെ പുളിൻ്റെ റോഡ് നേരെ വല്യങ്ങാടി ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്ത് അങ്ങനെ പോകുന്നതാണ്. പിന്നെ ഇപ്പോഴാണ് ഇപ്പോൾ വല്യങ്ങാടിയിലൊക്കെ മുമ്പ് തന്നെ വെറും ട്രാളിക്കാർ തന്നെയാണ്. ഇപ്പോൾ 4-wheelers ഇല്ല, അന്നൊക്കെ ട്രാളിയിൽ സാധനം കയറ്റിയിട്ട് കൊണ്ടുപോകുക ചെയ്യൽ. അപ്പോൾ അതേമാതിരി തന്നെ നമ്മൾ 1980 കാലഘട്ടത്തിലാണ് ഈ പാലത്തിൻ്റെ മുകളിൽ ക്രെയിൻ ഉപയോഗിച്ച് ഇലക്ട്രിക് ക്രെയിൻ വന്നത്.

അത് ഫിറ്റ് ചെയ്യാനൊക്കെ പോലെ കൂടെ ഞാൻ സാധിച്ച കൽക്കട്ടയാണ്, കൽക്കട്ടയിൽ നിന്നാണ് സാധനം വന്ന്. അതിലിപ്പോൾ ആ ക്രെയിൻ ഇപ്പം ബേപ്പൂർ ഹാർബറിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പോയിട്ട് അവിടെ കൊണ്ടുവച്ചു. പിന്നെ ആ ക്രെയിനൊക്കെ വന്നിരിച്ചു. അതിൻ്റെ മുമ്പ് ഇവിടെ സ്റ്റീം ക്രെയിന്, ഇപ്പം കൽക്കരി വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് കറണ്ട് വരാത്ത കാലഘട്ടത്തിൽ അന്ന് അങ്ങനത്തെ ഒരൊറ്റ വലിയ ക്രെയിൻ ഉണ്ടായിരുന്നു. പാലത്തിൻ്റെ മുകളിൽ രണ്ട് പാലത്തിൻ്റെ മുകളിൽ ഒരേ ക്രെയിൻ ഉണ്ട്. ആ ക്രെയിനിലാണ് സാധനമൊക്കെ കെട്ടിയത്. പിന്നെ ഹാൻഡ് ക്രെയിനാണ്, നാലാൾക്കാർ വന്നിട്ട് ഇങ്ങനെ തിരിച്ചിട്ടാണ് ചെറിയ സാധനങ്ങളൊക്കെ പൊന്തിക്കുക. പിന്നീട് കൽക്കത്ത ക്രെയിൻ വന്നതിന് ശേഷമാണ് പണിക്കൊക്കെ കുറച്ചുകൂടെ പുരോഗതിയും കാര്യമൊക്കെ ഉണ്ടായത്. ആ ക്രെയിനിപ്പം ബേപ്പൂരുണ്ട്, അങ്ങനെ കാണും. പിന്നെ പാലത്തിൻ്റെ ഓരോ മെയിൻ്റനൻസ് ഇങ്ങനെ ചെയ്യ, അടിയിലെ സെക്കൻഡറി പാലത്തിന് രണ്ട് പേരാണ്. ഒരു കാലിൻ്റെ മുകളിൽ ആദ്യം തന്നെ കാലിൻ്റെ ആ സ്ക്വയർ വന്നുകൊടുത്ത ഒരു സെക്കൻഡറി ചാനലുണ്ടാവും, അതാണ് പാലത്തിൻ്റെ കാലിനെ ഇളക്കാതെ പിടിച്ച് നിർത്തുന്നത്, പരസ്പരം കൂട്ടിപ്പിടിക്കുന്നത്. മുകളിൽ വെറുതെ ലോഡ് ഇങ്ങനെ ടൈറ്റാക്കി നിർത്തുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ സെക്കൻഡറി പോകുന്നതിനനുസരിച്ചിട്ട് ഇത് മാറ്റി കൊടുക്കും. അങ്ങനെയാണ് ഇത് പാലത്തിനെ നിലനിർത്തി കൊണ്ടുവരിക. അപ്പം അത് വേണ്ടാന്ന് വെച്ചതിന് ശേഷമാണ് സെക്കൻഡറി പിന്നെ പൊട്ടാൻ തുടങ്ങി. കടലടിക്കലേമല്ല, കടൽക്ഷോഭക്കുള്ള സമയത്ത് ഭയങ്കര അടി. ആ സമയത്തൊക്കെ ഞാൻ അതിനുള്ളിൽ പണിയെടുത്തിട്ടൊക്കെ ഉണ്ട്. കാല് എളിയിൽ പോയതായിരിക്കും, വയറോപ്പ് ഇട്ട് കെട്ടിയിട്ടുണ്ട്. കുറേ അറ്റത്തൊക്കെ എല്ലാ കാലും ബന്ധിപ്പിച്ചിട്ട് ഒക്കെ ഇവർ പറയുന്നതാണ്, ഉദ്യോഗസ്ഥന്മാർ പറയുന്നതാണ് അങ്ങനെ ചെയ്യണമെന്ന്. അതുമാതിരി മുകളിലെ ട്രക്കുകളൊക്കെ എല്ലാം കൂട്ടിക്കെട്ടിയിട്ട് ബന്ധിച്ച് വെക്കും, റെയിലേറ്റ് കൂട്ടി വെക്കും, ഒഴിച്ച് പോകാതിരിക്കാൻ, തീർച്ചയായും പോകാതിരിക്കാൻ. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള പണികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുമാതിരി തന്നെ രാത്രിയിൽ എനിക്ക് ഒരു 3 മാസം ഒരു ഡ്യൂട്ടി തന്നേനും. എന്തെങ്കിലും പാലത്തിൻ്റെ അടിയിൽ വല്ല പൊട്ടോ കാര്യമോ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്നുണ്ട്, രാവിലെ റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നോക്കണം എന്നുണ്ട്. അങ്ങനെ ഒരു 3 മാസമൊക്കെ എനിക്കിവിടെ ജോലി തന്നിട്ടുണ്ട് ടെമ്പററി ആയിട്ട്. പണിയിൽ സ്റ്റാർട്ടിങ്ങിന് എനിക്ക് കിട്ടിയത് 6 റുപ്യയാണ്, വെറും 6 റുപ്യ. നല്ലൊരു പണിക്കാരനായതിനു ശേഷം 28-70 കാലഘട്ടത്തിൽ 6 റുപ്യയാണ് കൂലിയുള്ളത്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ അത് 10 റുപ്യയായി മാറി. പിന്നെ 20 റുപ്യ. ഈ ചാലത്തും വരുന്ന ഞാൻ പറഞ്ഞല്ലോ, ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു, മൂപ്പരെ കൂടുതലാണ് സമയത്ത് 20 റുപ്യ ആയിരുന്നു കൂലി. നല്ല ഹെവി പണിക്കാരന് കിട്ടുന്ന കൂലിയാണ് 20 റുപ്യ. ആഴ്ചക്കാണ് അതിൻ്റെ കൂലി ഇതാക്കുക. ആ സമയത്ത് അന്നൊരാഴ്ചക്ക് കൂലി കൈ കിട്ടുമ്പോൾ 50 റുപ്യ. ചിലവൊക്കെ കഴിച്ചിട്ട് നമ്മൾ പറ്റുവാങ്ങല്ലോ, അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു 50 റുപ്യ 60 റുപ്യ ഒക്കെ ഉണ്ടാവും കിട്ടുമെങ്കിലായി. ആ 20 റുപ്യ കൂലിയുള്ള സമയത്ത് അതൊക്കെ ഇന്നിപ്പോൾ അതിൻ്റെ പൈസയൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഇതാണ്. അതുമല്ല അന്നൊക്കെ നമ്മൾ പണിയെടുക്കുകയെന്ന് പറഞ്ഞാൽ കാലത്ത് ശരിക്കും 8-8 മണിയാകുമ്പോഴത്തെ പണി തുടങ്ങും, പിന്നെ 6 മണിവരെ ശരിക്കും ജോലി ചെയ്തിട്ടാണ് പോര്. ഇന്നത്തെ മാതിരില്ല. ഇന്നിപ്പം എന്ന് പറഞ്ഞാൽ രാവിലെ പണിക്ക് 6 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞാൽ ആദ്യം ഫസ്റ്റിൽ വന്നെങ്കിലായി, പിന്നെ 7 മണിക്കൊക്കെ വരെ ഉച്ചക്ക് ഒരു 2.5 മണിക്ക് പണി നിർത്തി പോവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ഘട്ടമായി. അന്നൊക്കെ നല്ല പണിയെടുക്കും. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ഒന്നാമത് ദാരിദ്ര്യമാണ്, ഇന്നത്തെ മാതിരിയല്ല. ഇന്നിപ്പോൾ ജീവിക്കാൻ പിന്നെയൊരു മാർഗം എന്ന് വിട്ടു, ആരും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അന്നങ്ങനല്ല, അന്ന് ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം പണിക്ക് പോയില്ലാണ്ടിങ്ങനെ അന്ന് വീട് പട്ടിണിയാവും. അപ്പോൾ അതുകൊണ്ടിട്ടും ഓല ശീത്ത കേട്ടാലും വേണ്ടിയില്ല, പണിയിൽ നേരം പെയ്യുന്നുള്ള പ്രശ്നം ഉണ്ടാവും ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ അന്നിലൊക്കെയാണ് പോയിട്ട് പണിയെടുക്കുക. അങ്ങനെയൊക്കെ ആ കാലഘട്ടത്തിൽ ജീവിച്ച് പോന്നിട്ടുണ്ട്, ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്. പണിയെടുക്കുമ്പോൾ ഒരു മുറി പറ്റിയാൽ തന്നെ പറയാൻ പേടിയാണ്, കാരണം ചീത്ത പിന്നെയും കേൾക്കും. മുറി പറ്റിയതല്ല ഉണ്ടായത്, അതിനുള്ള ചീത്ത കാര്യം കേൾക്കും. അതുകൊണ്ടിട്ട് അതൊന്നും പറയാതെ നിൽക്കില്ല. എത്ര വെള്ളമൊക്കെ കുടിച്ച് എന്തെങ്കിലും പച്ച ഇല തുമ്പൻ്റെ ഇല മാതിരിയുള്ളതൊക്കെ ഉണ്ട്, അതൊക്കെ ചുരുട്ടിക്കൂട്ടി അതിനെ നീരൊക്കെ ഇറ്റിച്ചിട്ട് ഒരു തുണിക്കേശനിട്ട് കെട്ടിക്കോളൂ. ഇങ്ങനെയൊക്കെയാണ് അന്ന്. അത് മുറി മരുന്ന് കെട്ടാനൊന്നും പോവില്ല, ഇതൊക്കെ വെച്ച് കെട്ടും. അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടമായിരുന്നു. ഈ വലിയ മിഷനറികളൊക്കെ ഉണ്ട്, വലിയ വലിയ സാധനങ്ങൾ, ഇപ്പോൾ 10 കണക്കിലുള്ള. ഇപ്പോൾ ഞാൻ പറഞ്ഞ നമ്മളെ കേരള സോപ്സ്, അവിടെയൊക്കെ 18 ടണ്ണിൻ്റെ ഒരു ബോയിലറാണ് നമ്മളവിടുന്ന് കയറ്റി കൊണ്ടുപോയത്. റെയിൽവേ സ്റ്റേഷനിൽ എടുത്തിട്ട്, റെയിൽവേ ഗൂഡ്സ് സെറ്റ് ഉണ്ട് നമ്മളെ വെസ്റ്റിൽ, അവിടുന്ന് ഈ സാധനം ലോഡ് എടുത്തിട്ട് ലോറി കയറ്റിയിട്ട് അവിടെ കൊണ്ട് ഇറക്കി ഫൗണ്ടേഷനിലൊക്കെ. ഇതൊക്കെ കലാശിപ്പണിയിൽപ്പെട്ടാണ്. അതേമാതിരി തന്നെ നമ്മൾ ഇവിടെ എത്ര ടണ്ണി വെയിറ്റുള്ള സാധനമാണെങ്കിലും ശരി, അതൊരു ട്രിക്കാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ അധ്വാനിച്ച് ശരീരം കേടാക്കില്ല, അത് ട്രിക്കിലാണ്. അതിനെ ആ കപ്പിയും കയറൊക്കെ കൊടുത്തിട്ട് അതിനെ പൊന്തിച്ച് കൊണ്ടുവന്നൊക്കെ. പിന്നെ ഒരു അമ്പടലൊക്കെ ഉണ്ട്, ഒരു സാധനം കയറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫയലടിക്കുകയാണ്, ഏതെങ്കിലും പുഴയിലോ ഇടയ്ക്ക്. ഇപ്പം കല്ലായിൽ അതേമാതിരി മൂരാട്ടിലൊക്കെ ഒരുപാട് ഫയൽസിൻ്റെ പണിക്കൊക്കെ പോയിക്കുന്നു, അവിടെയൊക്കെ ഇതിങ്ങനെ ഫയൽസ് അടിക്കുന്നു. രാവിലെ അവിടെ പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെയൊക്കെ കൊളുത്തി, അപ്പോൾ ആ ബീഞ്ച് മറിക്കുന്ന സമയത്ത് ഒരമ്പയൊക്കെ ഇടും, എല്ലാവരും കൂടി ഒത്തിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ അങ്ങനെ അങ്ങനെ അത് ചെല്ലി മറ്റുള്ള കൂടി ചെല്ലും. അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ചെല്ലി പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പോവുക. ആ കാലഘട്ടത്തിലെ പണിയൊക്കെ അങ്ങനെയാണ്. ഇന്നിപ്പോൾ അതിനൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ലോറി ബസ്സൊക്കെ മറിഞ്ഞാൽ കയറ്റാൻ വേണ്ടി വയനാട്ടിലൊക്കെ പല ഇതിൽ ഞാൻ പോയിക്കുന്നു. 3 ദിവസം ഞാൻ ഒരു ലോറി എടുക്കാൻ വേണ്ടി പോയിട്ട്, നമ്മളെ കണ്ട നമ്മളെ നാട്ടുകാരെ നമ്മൾ തിരിച്ചറിയില്ല, പൂളവണ്ടി മറിഞ്ഞിട്ട് അത് 9 മരത്തിൽ മറിഞ്ഞിരിക്കുന്നു ഒരു മാലിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക്. എന്നിട്ട് അവിടുന്ന് അതിനെ കയറ്റി മുകളിൽ കൊണ്ടുവരൊക്കെ ചെയ്യാം. നമ്മളെ കൈകൊണ്ടുള്ള പണിയാണ് ഒക്കെ, ബീഞ്ചും കപ്പിയും കയറും ഉപയോഗിച്ചിട്ട് അതിനവിടുന്ന് കൊണ്ടുവന്ന് മുകളിൽ കയറ്റുന്നത്. അങ്ങനെയൊക്കെ കുറേ പണികളൊക്കെ എടുത്തിട്ടുണ്ട്. കുറ്റിയാടിയില്ല നമ്മളെ ഇവിടുത്തെ കനാൽ, അവിടെ പണിയൊക്കെ എടുക്കുന്ന സമയത്ത് ആ കനാൽ പോകുന്ന വൈക്കിലൊക്കെ കുറേ തെങ്ങ് മുറിച്ചിട്ട് അതൊക്കെ ലോഡ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അന്നൊക്കെ വളരെ ഈസി ആയിട്ടൊക്കെ തെങ്ങൊക്കെ, രണ്ടാളാണ് വലിയ ഒരു 10-15 അടി നീളമുള്ള തെങ്ങൊക്കെ.

റോള് കുത്തിക്കയറ്റ് മല ഇറങ്ങി വരുന്നതും ഇതൊക്കെ അങ്ങനെയൊക്കെ കുറേ പണികളൊക്കെ ചെയ്ത് 1971 എൻ്റെ വിവാഹം നടക്കുക. അന്ന് എനിക്ക് 19 വയസ്സാണ്, വൈഫിന് 15 വയസ്സാണ്. ആ കല്യാണം നടക്കുമ്പോൾ ഇപ്പോൾ 5 മക്കളുണ്ട്, 3 ആൺകുട്ടികളുണ്ട്, 2 പെൺകുട്ടികളുണ്ട്. എല്ലാവരും കെട്ടിച്ച് എല്ലാവരും സ്വസ്ഥം പോലൊക്കെ ഇതിലാണ് അങ്ങനെ ജീവിച്ചു പോകുന്നത്. കുഴപ്പമൊന്നുമില്ല, ഓരോ നമ്മൾ അധ്വാനിച്ച് പോയിച്ചതിനെ കൊണ്ട് പോലും നമ്മളിൽ നോക്കുന്നുണ്ട്. കൂടുതൽ സമ്പാദ്യ സ്വത്തുകളൊന്നും അങ്ങനെ ആഗ്രഹിക്കുന്നൊന്നുമില്ല, ലെവലിൽ അങ്ങനെ ജീവിച്ചു പോവുക അത്രമാത്രമേ ഉള്ളൂ. വീടുണ്ട്, എല്ലാവർക്കും ഓരോ വീടുകളുണ്ട്, മക്കൾക്കൊക്കെ വീട് സ്വന്തമായിട്ടുണ്ട്. എനിക്കും അമ്മക്കും ഉണ്ട് ഒരു വീട്. 1990 കാലഘട്ടത്തിലാണ് അത് റിപ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് നിർത്തിയെന്നുള്ളതാണ്. റിപ്പയർ ചെയ്തില്ലെങ്കിൽ വേഗം പൊളി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൂടെ. അത് അങ്ങനെ ചില്ലറ പണികളുണ്ട് ഡേ അങ്ങനത്തേത്. അതെച്ചാൽ ഒരു ആഴ്ചയിൽ ഒരു 10 സെക്കൻഡറി പോയിക്കണമെങ്കിൽ കടലടിച്ചിട്ട് ബെൻഡായി, ആ വളഞ്ഞിക്കുന്നതൊക്കെ മാറ്റി വേഗം അവിടെ വേറെ ഫിറ്റ് ചെയ്യും. അതൊക്കെ ചെറിയ ചെറിയ വർക്കുകളായിട്ട് അങ്ങനെ എപ്പോഴും ഇതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്താലും ഒന്നും സംഭവിക്കില്ല. ഈ പാലെപ്പോഴും വീഴില്ല, അതാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാലെപ്പോഴും നശിക്കില്ല, അതങ്ങനെ തന്നെ ഉണ്ടാകും. അത്ര ലോഡാണ് ഇതിൻ്റെ മുകളിലുള്ളത്. കാലൊന്ന് തെറ്റിക്കൊടുത്താൽ മതി, 4 സ്ലാബിൻ്റെ മൂല വന്നിരിക്കുന്ന 3 ഇഞ്ചിൻ്റെ മുകളിലാണ്. ഒരു ഗാർഡർ എന്ന് പറഞ്ഞാൽ 6 ഇഞ്ചാണ് വീതി, ഹൈറ്റ് 10 ഇഞ്ചാണ്. ഈ 6 ഇഞ്ചിൻ്റെ മുകളിൽ ഒരു സ്ലാബിൻ്റെ എൻഡും മറ്റേ സ്ലാബിൻ്റെ എൻഡും രണ്ടും വന്നിരിക്കുന്ന ഇതിൻ്റെ മുകളിലാണ്. അങ്ങനെ 4 ഭാഗം ഈ ഗാർഡർ വന്ന് അതിൻ്റെ മുകളിലെ സ്ലാബ് വെക്കുന്നത്. 1 അടി ഹൈറ്റാണ് സ്ലാബിന്, 4 മീറ്റർ നീളം, 4 മീറ്റർ വീതി ഈ സ്ലാബിനുണ്ട്. അപ്പോൾ എത്ര വെയിറ്റ് ഉണ്ടാവും. ഇതിനെ നമ്മൾ ടൈറ്റ് ചെയ്യണേ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഗാർഡർ മാറ്റുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഈ ഗാർഡർ അളവെടുക്കും. പോയ ഗാർഡർ അതിൻ്റെ അളവെടുത്തിട്ട് ഇവിടെ ഉണ്ടാക്കും. ഹോൾസ് കെട്ടൊക്കെ റെഡിയാക്കി വെക്കും. ഇത് അടിച്ചു കൂരി ഗാർഡറും കൊണ്ട് എടുക്കും. അതിന് മുളയൊക്കെ താഴെ കെട്ടിയിട്ട് പാക്കിംഗ് പീസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, വെച്ചാൽ 1/2 ഇഞ്ചിൻ്റെ പ്ലേറ്റാണ്. ഇന്നിപ്പോൾ നമ്മൾ കട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അന്ന് അതില്ല. അന്ന് ചിസൽ വെച്ചിട്ട് ഹാമർ, 16 റാത്തലിൻ്റെ ഹാമർ ഇട്ടിട്ട് രണ്ടാളെ അടിക്കുക. ഒരാൾ ചിസൽ പിടിച്ചെടുക്കും, രണ്ടാൾ നിന്നിട്ട് മാറി മാറി ഇങ്ങനെ അടിക്കുകയാണ്. എയിമിനാണ് അടിക്കുക, ഒരാൾ അടിച്ച് എടുക്കുമ്പോഴത്തെ മറ്റാളടി പോകും. അങ്ങനെയാണ് പ്ലേറ്റ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ലൈൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ ആ പ്ലേറ്റിന് ഉടങ്ങനെ ഒരു ഭാഗത്ത് ചരിച്ച് വെച്ചിട്ട് ക്യാമറ കൊണ്ട് വെറുതെ അടിച്ചാൽ ഇതൊക്കെ ആ ലൈൻ ഇട്ടുകൊടുത്ത് അങ്ങനെ പൊട്ടിങ്ങോട്ട് കഷ്ണങ്ങളായിട്ട് വരും. അപ്പോൾ ഇതിൽ 5 ഇഞ്ച് 6 ഇഞ്ച് വീതിയിൽ കുറേ പ്ലേറ്റുകൾ കട്ട് ചെയ്യും. ഇത് ഈ കാലിൻ്റെ ടോപ്പിൽ ഇങ്ങനെ അട്ടി വെക്കുക. അത് ഗാർഡർ വെച്ചതിന് ശേഷം ഗാർഡർ തോള് കൊടുത്ത് പൊന്തിച്ച് സ്ലാബിനോട് മുട്ടിച്ച് പിടിക്കും. തോളിൽ മുട്ടിച്ച് പിടിച്ചിട്ട് ഈ പാക്കിംഗ് പീസ് അങ്ങോട്ട് വെക്കും. എത്ര എണ്ണമാണോ പോകുന്നത് അത്രയും പാക്കിംഗ് ഇതിൻ്റെ മുകളിൽ നിർത്തും. എന്നിട്ട് പിന്നെ ഒരു പാക്കിംഗ് പീസ് അവസാനം കാവാറ്, ഒരു ഭാഗം ചരിച്ചിട്ട് ഈ കൊല്ലന്മാരെ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ തീ കത്തിച്ചിട്ട് അതിനടിച്ച് പരുത്തിയിട്ട് ഒരു ഭാഗം കൂർപ്പാണ്, മറ്റേ അരച്ചാണ്. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ സാധനം വെച്ച് ഇങ്ങനെ അടിച്ചങ്ങോട്ട് കയറ്റുക. അടിച്ചങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ ശരിക്കും ഗാർഡർ ഇങ്ങനെ മുടിച്ചാൽ ടീം ടീം എന്നുള്ള സൗണ്ട് അവിടെ വരെ ഉണ്ടാവും, ടൈറ്റായി എന്നുള്ളതിൻ്റെ ഒരു അടയാളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിനെ നിർത്തുന്നത്. പിന്നെ ആ ഗാർഡർ താനേ ഇളകി പിടിക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ 4 ഭാഗത്തതിൻ്റെ പിറ്റിൻസുകളൊക്കെ വെച്ച് ഒക്കെ ബന്ധിപ്പിക്കും. ഇവർ 3 ഇഞ്ച് 3/4 ഇഞ്ച് ബോൾട്ടാണ്, ഒരു ഗാർഡറിൻ്റെ മുകളിൽ 3 ബോൾട്ട് വരും. അങ്ങനെ 4 ഗാർഡറിന് 4 3 12 ബോൾട്ട് വരും ഓരോ ഗാർഡറിൻ്റെ മുകളിലും. അങ്ങനെ ഇതിനെ ബന്ധിപ്പിക്കുന്നത് പെട്ടെന്ന്. പിന്നെന്താ, ഇത് അയച്ചെടുക്കാൻ കഴിയില്ല. കുറേ കഴിഞ്ഞിട്ട് മാറ്റണം തോന്നും, അയച്ചെടുക്കാൻ കഴിയില്ല. കംപ്ലീറ്റ് തുരുമ്പ് പിടിച്ചിങ്ങനെ ഉണ്ടായിട്ടെടുക്കും. അതൊക്കെ ചിസിലോണ്ട് ക്യാമറയോടൊക്കെ തട്ടി ഒഴിവാക്കിയിട്ട് അയക്കാൻ കഴിയില്ല, നട്ട് മുറിച്ച് ഒഴിവാക്കിക്കോളും. എന്നിട്ട് വോൾട്ട് വരും. അതേമാതിരി ഗാർഡറിനെ കംപ്ലീറ്റ് അടിക്കണം. 2 ഭാഗത്തിന് രണ്ടാൾ നിന്നിട്ട് ക്യാമറോണ്ട് അടിച്ചിട്ട് ഇതിൻ്റെ റസ്റ്റുകൾ മുഴുവൻ തൊയിച്ച് ഒഴിവാക്കണം. മറ്റേ ഭയങ്കര വെയിറ്റാണ്, ആദ്യം വെച്ച ഗാർഡർ പോലെയല്ല, കുറേ വണ്ണം ഉണ്ടാകും റസ്റ്റ് പിടിച്ചിട്ട്. അതൊക്കെ ഇങ്ങനെ വലിയ വലിയ പാളിയായിട്ട് ഇങ്ങനെ പോകും. അന്നേരം കാലിനൊക്കെ കൂടി കാല് മുറിഞ്ഞു പോകും. അത് അടിച്ച് ഒഴിവാക്കി കാലി ആയതിനു ശേഷം ഇത് തോള് കൊടുത്ത് പൊന്തിച്ച് പാക്കിംഗ് പീസ് തട്ടെടുക്കും. ഗാർഡർ ഫ്രീ ആയി. സ്ലാബ് പോകുന്നില്ല, അതിന് ബാക്കിയുള്ള സ്ലാബ് 3 3 6 ഗാർഡറിൻ്റെ മുകളിൽ പിടിച്ചിരിക്കുന്നുണ്ടാവും. ഉടനെ ഇത് അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുപോയി പൊന്തിച്ച് വന്നിട്ട് 2 ഗാർഡർ മറ്റേ ഗാർഡർ വെച്ചിട്ട് ഇതേമാതിരി അങ്ങോട്ട് ടൈറ്റ് ചെയ്യും. അവിടെ കഴിഞ്ഞ് അങ്ങനെ ഓരോ ഗാർഡർ ഏതൊക്കെ പോയത് അതൊക്കെ നോക്കി അളവെടുത്തിട്ട് നേരത്തെ തന്നെ കട്ട് ചെയ്ത് കരന്നുണ്ടാക്കി വെക്കും. എന്നിട്ടാണ് കൊണ്ടുപോയത്. ഒക്കെ ട്രക്ക് സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ട്രക്ക് ട്രെയിലിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ഇത്ര സാധനം വെച്ചിട്ട് അങ്ങനെ കയറ്റി കൊണ്ടുപോകാം. ഈ ഗാർഡർ അന്ന് നമ്മൾ തുളയ്ക്കുന്ന ഉണ്ടെങ്കിൽ ഒക്കെ ഹാൻഡിൽ നമ്മൾ കൈകൊണ്ട് തന്നെ ഒക്കെ തുളച്ചുണ്ടാക്കണം. ചെറിയ പിറ്റിൻസുകളൊക്കെ ഇൻഡസ്ട്രിയിൽ കൊടുത്തു. മഹാരാജ് ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബീച്ച് ആസ്പത്രിൻ്റെ അടുത്തുണ്ട് ഒരു ഇൻഡസ്ട്രിയിൽ, മഹാരാജ് ഇൻഡസ്ട്രിയിൽ. അതിപ്പോൾ പൊളിച്ചുപോയി. ആ ഇൻഡസ്ട്രിയിലാണ് കൊടുക്കൽ. അവിടെ കൊടുത്തിട്ടാണ് ഈ സാധനമൊക്കെ വേഗം തുളച്ചിട്ട് ഒരു തരും, വേഗം സ്പീഡാക്കി തരുമൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ മൊത്തത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചില സമയത്തുണ്ട് നമ്മൾ ഈ കടലിൽ ഈ ചേറെന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട്. അന്ന് നോക്കിയാൽ വെള്ളം കാണില്ല, വെള്ളം കുറേ കടലിൻ്റെ പുറത്തേക്ക് കാണുള്ളൂ. ഇവിടെ മുഴുവൻ ചളിയായിരിക്കും. വെള്ളത്തിന് നിന്ന് അത്രയും കനത്തിൽ അടിവരെ ചേറ് അതൊരു ജീവനുള്ള വസ്തു എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ കഥ എന്നുള്ള അറിയില്ല. അത് വരും, വല്ലപ്പോഴാണ് വരിക. വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ കിലോമീറ്റർ കണക്കിൽ അത് മേലോട്ടും ഉണ്ടാവും, ഇവിടെ കര ഫുള്ള് അതാണ്. അതിലേക്കൊക്കെ ഒരാൾ എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും നല്ല നീന്തൽ അറിയുന്നവർക്ക് മാത്രമേ അതിൻ്റെ മുകളിൽ കൂടെ പോകാൻ കഴിയുള്ളൂ. അത് നിൽക്കാൻ പാടില്ല, നിന്നാൽ അപ്പം താന്നു പോകും. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഞാൻ വീണ് പോയിട്ടുണ്ട് അതിലേക്ക്, പാലത്തിൻ്റെ മുകളിൽ. ഇതുപോലെ ഗാർഡർ മാറ്റുന്ന സമയത്ത് ഒരു വലിയ പൈപ്പ്, ഇലക്ട്രിക് പോസ്റ്റിൻ്റെ പൈപ്പാണ് നമ്മളിങ്ങനെ കെട്ടിയത് മുളക്ക് പകരം. ആ പൈപ്പ് ഉള്ളിൽ നിന്ന് ഞാനിങ്ങനെ തൊക്കിൽ കൈയിട്ട്

ഇങ്ങനെ പിടിച്ചു പോവാണ്. അപ്പോൾ മറ്റാൾ കയറ് പാലത്തിൻ്റെ മുകളിൽ ഒരു തല പിടിച്ചിട്ടുണ്ടാവും, കയറിൽ തൂക്കിയതാണ്. ഇത് ഞാൻ കൊണ്ടുവന്ന് നോക്കിന് എന്തോ ഒരു അബദ്ധത്തിൽ അയാൾ കൊന്തിച്ചു പോയി. അപ്പോൾ ഇതിങ്ങനെ കുത്തനെ വെയിറ്റ് പോയി ഇങ്ങനെ പെട്ടെന്ന് ഇൻ്റെ അടുത്തേക്ക് കൂടി വന്ന് പൈപ്പ് പിടുത്തം വിട്ടിട്ടില്ല. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആ പൈപ്പ് അടക്കാണ് ഞാൻ ഇതിലേക്ക് വീണത്. അന്ന് ചേറായിരുന്നു, പോയാൽ കാണില്ല, പൊന്താനൊന്നും കഴിയില്ല. ആ പൈപ്പ് പോയിട്ട് അടിയിൽ പോയി കുത്തി നിന്നിട്ട് അതിൻ്റെ മുകളിൽ എൻ്റെ അരവാം വരെ ചേറിനകത്ത് താന്ന് വയ്ക്കുന്നത്. ബാക്കി പൈപ്പും പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. പൈപ്പ് തട്ടിപ്പോയി, കാലിൻ്റെ മുകളിൽ തട്ടിന്ന് അല്ല പൈപ്പ് അങ്ങനെ തന്നെ മറിഞ്ഞു പോകും. മറിഞ്ഞാൽ പിന്നെ ഇല്ല പൈപ്പ്, ഞാനൊക്കെ പിന്നെ അടിയിലേക്ക് തന്നെ. അപ്പോഴേക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വേം വന്നങ്ങാരി ഒരു കയർ അവിടുന്ന് എടുത്തങ്ങാരി പാലത്തിൻ്റെ അടിയിൽ ഇറങ്ങിയിട്ട് കയർ താഴത്തെ കിട്ടുമെന്ന് പൈപ്പിൻ്റെ അടുത്തേക്ക്. അങ്ങനെ ഈ കയർ ചുറ്റി പിടിച്ചതിൻ്റെ സൈമ തൂങ്ങിയിട്ട് പിന്നെ അവിടെ കയറിയത്. അത് ഒരു മരണത്തിൽ നിന്നിട്ടാണ് അന്ന് ഞാൻ രക്ഷപ്പെട്ടത്. വേറെ ആരുമില്ല, ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനിയിപ്പോൾ നീന്തറിയാൻ വന്നിട്ട് ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല, പിടിക്കാനൊന്നും കഴിയില്ല. അത്രയും ആ ഒരു ഘട്ടത്തിലായിരുന്നു. പിന്നെ പ്രാവശ്യം അതേമാതിരി കാലിൽ നല്ല വെള്ളമുള്ള സമയത്ത് തന്നെ പ്രാവശ്യം ഗേഡർ മുകളിലേക്ക് കൊടുത്ത്, ഇപ്പം ഞാനാണ് താഴ്ന്നതൊക്കെ കെട്ടി കൊടുക്കുന്നത്, കൊടുത്ത് അപേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാൾ കപ്പിയിൽ പൊന്തിച്ച് പാലത്തിന് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ഭാഗം അങ്ങോട്ട് പിടിക്കും. അപ്പോൾ മറ്റേ ഭാഗം പാലത്തിൻ്റെ പുറത്ത് എങ്ങനെ ഉണ്ടാവും, പാലത്തിലേക്ക് ഒരു പകുതിയൊക്കെ പോകുള്ളൂ. കാരണം ഈ തെമ്പിനാണ് ഇത് വെക്കുന്നത് പോസ്റ്റ്. ഇങ്ങനെ പൊന്തിക്കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചുകൊണ്ട് കയറ്റും, അപ്പോൾ പകുതി അങ്ങോട്ട് ഉണ്ടാവും. അപ്പം പിടിച്ച തല മാറിപ്പോയി കപ്പി പിരിഞ്ഞപ്പോൾ, അത് ഞാനറിയില്ല. ഞാനിത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കയറലാണ്. കയറുന്ന സമയത്ത് ഓനാ തല കൊണ്ട് വിട്ടാഞ്ഞ് ഇവിടെ വന്ന് ഒറ്റാട്ടി കയറി കയറി എൻ്റെ. ഞാനങ്ങനെ മരുന്ന് വെള്ളത്തിൽ വീണുപോയി. ആ വീണ് ഞാൻ അടിവരെ പോയി, എനിക്ക് നീന്താറിയൊന്നുമില്ല. അടിവരെ പോയിട്ട് പാലത്തിൻ്റെ കാല് പിടുത്തം കിട്ടി. ഈ കടുക്കൻ്റെ മുരുണ്ടാവും, കടുക്ക പിടിച്ചുള്ള മുരു, ഇതൊക്കെ ഇവിടെ തട്ടി കോറിപ്പോയി. പെട്ടെന്നുള്ള വേജാറിലും കൂടെ പൊന്തല്ലേ, അത് പിടിച്ച് ഞാൻ പൊന്തിങ്ങി നോക്കി. അപ്പോഴേക്ക് ഇവർ രണ്ടാൾക്കാർ പാഞ്ഞിറങ്ങിക്കണേ, വീണ വെള്ളത്തിൽ വീണോ സൗണ്ട് കേട്ടിക്കണം. വിളിച്ചിട്ട് കാണില്ലേ, അടിവരെ പോയി. അഞ്ചാളെ വെള്ളമുണ്ടെന്നേരം കടലിൽ ശരിക്ക് ഏറ്റവും അറ്റന്നാ വീഴുന്നു. അങ്ങനെ രണ്ട് പ്രാവശ്യം വീണിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളെ പേരിൽ പണിയെടുക്കുക, എഞ്ചിനീയർമാർക്കൊന്നും ഞാൻ നീന്താറിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. കാരണം അത്രയും പണിയെടുക്കുന്നില്ല, കാരണം സെക്കൻഡറി ഇല്ല അടിയിൽ. ഈ കാലിൻ്റെ അവിടെ നിന്ന് മറ്റേ കാലിൻ്റെ അടുത്ത് പോകണം, എന്തെങ്കിലും ഒന്നുക്കുള്ള അളവെടുക്കാൻ, ഒരു ടാപ്പ് പിടിക്കണേ അപ്പുറം പോകണം. എന്നിട്ട് ടോപ്പ് ഗാർഡൻ്റെ ഈ മൂന്നിഞ്ച് ബ്ലാഞ്ചില്ലേ, ഇത് പിടിച്ച് തൂങ്ങിയിട്ടാണ് പോവുക. തൂങ്ങിയിട്ട് മറ്റേ കാലിന്മേൽ പോയി നിൽക്കും, എന്നതിന് ശേഷം ടാപ്പും കൂടി എറിഞ്ഞ് വാങ്ങും, എന്നിട്ട് അളവെടുക്കുക സെക്കൻഡറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ഇരുന്നാണ്. ഇന്നിപ്പോൾ ഒന്നും ആലോചിക്കാൻ പറ്റില്ല, ആ ബൈക്കൊക്കെ പോയിരുന്നു എന്താണെന്നുള്ളത്. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. പിന്നെ അങ്ങനെ വലിയ ഹെവി വർക്കുകൾ ഒരുപാട് ചെയ്തേക്കുന്നത്. ഇവിടുത്തെ ഈ കേറോപ്പിൽ തന്നെ കോമലത്തിൻ്റെ അടുത്ത് ഒരു ക്ലബുണ്ട്, ഒരു ഉയ്യുന്ന ഒരു സ്ഥലമുണ്ട് ഗ്രൗണ്ട് തിയേറ്ററിന് മുമ്പിൽ. അവിടെ ഉള്ള ഒരാൾ മുപ്പൊരു ഗോളിയോറൻസ് ലീം പണി, ഇപ്പം അവിടുത്തെ കോയൽ വലിയ കോയല, 100 രൂപ ഹൈറ്റിലെ 4 കോയല ഗോളിയോറൻസിൽ പോക്കോയൽ. അതിന് എകരം കെട്ടൽ സാധാരണ അവിടെയുള്ള പണിക്കാരൻ, ഞങ്ങളെ ചാലത്തൊക്കെയുള്ള ടീമുകൾ തന്നെ അവിടെ പണിയെടുക്കുന്നുണ്ട്, ഓലാണ് കെട്ടൽ. അപ്പോൾ ഒരു പ്രാവശ്യം ഇയാൾ കോൺട്രാക്ട് എടുത്ത്, കോൺട്രാക്ട് എടുത്തപ്പോൾ ഈ പണിക്കാരും അതിലേക്ക് നിന്ന് കൊടുത്തില്ല. ഇയാളാകെ വേജറായിപ്പി, എഗ്രിമെൻ്റ് ചെയ്ത് കൊടുക്കുന്നതല്ലേ. മാനേജറിനോട് കോമ്പലത്തിൽ ഞാൻ എകരം കെട്ടലുണ്ട്, അവിടെ മൂപ്പർ അന്വേഷിച്ചപ്പം എൻ്റെ പേരാരോ പറഞ്ഞു കൊടുത്ത്. അങ്ങനെ മൂപ്പർ വെള്ളയിൽ വന്ന് നോക്കുമ്പോൾ വെള്ളയിൽ വേറെ ടീമുണ്ടായിരുന്നു, ഓലിക്കാരി ഏറ്റെടുത്ത്. അയാൾ വന്നത് ഇന്നെ അന്വേഷിച്ച, പേരറിയില്ല, ഇന്നെ അന്വേഷിച്ചിട്ടാണ് വന്നത്. പക്ഷേ അത് നമുക്ക് ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞാൽ ഓലാക്കാരി ഏറ്റെടുത്ത് ഏറ്റെടുത്ത് പക്ഷേ ഞാൻ പണിക്ക് പോകുന്ന ടീമുണ്ട് കൂടുതൽ, ഓലി ഇന്നെയും വിളിച്ച്. അങ്ങനെ നമ്മൾ പോയിട്ടാണ് എകരം കെട്ടാൻ വേണ്ടി പോയി. ചെന്ന് നോക്കുമ്പോൾ 4 ദിവസം പണിയെടുത്ത് നോക്കുമ്പോൾ ഇവർ കൊണ്ടേ ആളുകൾക്കൊന്നും ഇത് കെട്ടാനറിയില്ല. ഞാൻ കെട്ടുന്ന എകരം മാത്രമാണ് ക്ലിയറായിട്ട് പൊന്തിപ്പോണത്, അത് പകുതി വരെ എത്തി. അപ്പോൾ തന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇതിൽ പരിചയമില്ലാത്തവരാണ് മറ്റേ 4 ദിവസം കുഴിച്ചിട്ടുണ്ടല്ലോ, ഇത്രയും ഉയരം വരെ 4 മൂലയാണ് പൊന്തിച്ച് പൊന്തിച്ച് കൊണ്ടുപോണത് മുള കെട്ടിക്കൊണ്ട്. പിന്നെ കുറേ വില ഇങ്ങനെ കെട്ടി കെട്ടി പോകാൻ. അപ്പോൾ ഇത് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു പോകും, വേറെ പിടുത്തമൊന്നുമില്ല, കോയൽ റൗണ്ടല്ലേ, ഇതിലിങ്ങനെ തിരിഞ്ഞു പോകും. അപ്പം പിന്നെ അതിൻ്റെ മുകളിൽ കയറി പണിയെടുക്കാനൊന്നും പറ്റില്ല. അതിനൊരു ടെക്നിക്കുണ്ട് ഈ കെട്ടിന്. അത് പുതിയ കാലത്തൊരു ഒരാളുണ്ടായിരുന്നു, അദ്രീമാനിക്കാന്ന് പറയുന്ന മൂപ്പരാണെനിക്ക് ഈ എകരം കെട്ടാൻ ഉള്ള വിദ്യ കാണിച്ചത്. ഇതിൻ്റെ ടെക്നിക്ക് ഇങ്ങനെയാണുള്ളത്, ആ രൂപത്തിലാണ് ഞാനത് കെട്ടുന്നത്. അവസാനം പണി നിർത്തി, പണി നിർത്തി തന്നെ വില കൊണ്ട് കഴിയില്ല എന്നുള്ള നിലയ്ക്ക് പണി ഇട്ടച്ച് പോയി, എല്ലാവരും പോയി. അവിടുന്ന് പിന്നെ എല്ലാവരും നോക്കിയിട്ട് ഒരു എകരത്തിൻ്റെ പകുതികളായിരിക്കണം, അത് ക്ലിയർ, യാതൊരു കുഴപ്പമില്ല. മറ്റതൊക്കെ ചരിഞ്ഞു പോയി, പിന്നെ അതിനൊന്നും കെട്ടാൻ കഴിയില്ല. 3 എണ്ണത്തിനും കെട്ടിക്കുന്നു, പക്ഷേ അതൊക്കെ ചരിഞ്ഞു പോയി. ഇനിയും പകുതി പൊന്താനാണ്, 100 രൂപ കോയലാണ്. അപ്പോൾ ഇതിൽ നിർത്തിപ്പോയി, അതുവരെ ഓരോക്കെ പൈസയൊക്കെ വാങ്ങി നമുക്ക് കൂലിയൊക്കെ കിട്ടിക്കുന്നു. പക്ഷെ ഞാനും ഇവരായിട്ട് യാതൊരു ബന്ധമില്ല, ജോസഫ് എന്ന മൂപ്പര് പേര്. അങ്ങനെ വീണ്ടും മൂപ്പര് ഈ എകരം കെട്ടിയതിലുള്ള ആൾക്കാരൊന്ന് കിട്ടിയാൽ മതി എന്നാണ് ബലം തന്നെ സമീപിച്ച്. അപ്പം പറഞ്ഞ് അത് എൻ്റെ പേര് പറഞ്ഞു കൊടുത്ത്, ഇങ്ങനെ താമസിക്കുന്ന വീടും പറഞ്ഞു കൊടുത്ത്, നിങ്ങൾ പോയി വിളിച്ചോളി എന്നറിഞ്ഞു, എന്ന ആളാണ് അതിൽ കെട്ടിയതെന്ന് അറിഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് വന്നങ്ങാറ്റ് വീട് അന്വേഷിച്ചു വന്ന് കണ്ടുപിടിച്ച് എന്നോട് പറഞ്ഞ്, നിങ്ങൾ അന്നോടെ പണിക്കേണ്ടിയിരുന്നു. ഞാൻ പറഞ്ഞാൽ ഉണ്ടായിരുന്നു എന്തായിരുന്നു, എനിക്ക് ആ എകരം നിങ്ങൾ മുഴുവനാക്കി തരണം. ഞാൻ പറഞ്ഞു നിങ്ങൾ ഓലോട് തന്നെ പറഞ്ഞാൽ മതി, ഓല ഞാൻ ഇന്നെ ഓല വിളിച്ചതല്ലേ, അല്ല ഓല ഞാൻ കണ്ടിക്കണ്, നിങ്ങൾക്ക് വരുന്നതിന് കുഴപ്പമില്ല എന്ന്, ഓലക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് ഓല പറഞ്ഞിക്കണ്. അപ്പോൾ എനിക്കൊന്നാവാൻ തീർത്തന്നെ ഇയാൾ കാല് പിടിക്കുക കരഞ്ഞയാൾ. അവൻ നിങ്ങൾ വിഷമിക്കേണ്ടതാണ്, എനിക്കതൊക്കെ ഭയങ്കര സങ്കടമാണ്.

0: പൈസക്കല്ല, ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ ശരിയാക്കിയുള്ളത് പറഞ്ഞു. പിന്നെ ഞാൻ മൂന്നാളിയും കൊണ്ട് പോയിട്ട് അതെല്ലാം കെട്ടി റെഡിയാക്കി കൊടുത്ത്. എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. സാധാരണ കൂലി തന്നെ, വേറൊന്നും ഇട് വാങ്ങിയില്ല. അങ്ങനെയൊക്കെ ഉള്ള പണിയാണ് ചെയ്തു കൊടുത്തിരുന്നത്. അപ്പോൾ എന്തോ ഒരു കുരുത്തം പടച്ചോൻ്റെ ഇതിൽ ഇവരിൽ നിന്നിട്ട് എനിക്ക് കിട്ടിക്കുന്നു. നമ്മളെ കഴിഞ്ഞു പോയ നേതാക്കന്മാരിൽ നിന്നിട്ട് കിട്ടിപ്പോയതാണ്. ഓലെ അത്രയും അനുസരിച്ചിട്ട് ഞാൻ ഓലെ പണിയെടുത്തിട്ട്, അതുകൊണ്ടാണ് അങ്ങനെ നിലനിന്ന് പോയത്. അത് ഇന്നും ഇപ്പം അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ഒരു ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു കിട്ടി പോയി, വീട്ടിലാണെങ്കിലും ഊഞ്ഞാൽ കെട്ടി കൊടുത്താൽ ആ അത് ഇപ്പം ആണല്ലോ കിട്ടി, ഇന്ന് ആടാന്നറിയും, ധൈര്യത്തിലാടാന്ന് പറയും. അല്ലാതെ ഞാൻ കയറില്ല, വേറെ കെട്ടി അറിയാം, പൂര ഒത്തി പോകുന്നുള്ളവർക്കറിയാം. അപ്പം ഞാനാണ് കെട്ടിയെന്നുള്ള ഒരു ചോദ്യം മക്കൾക്കൊക്കെ ഉണ്ട്. ആ എന്നാൽ ധൈര്യത്തിലാടാം, അതിന് വലിയ ആൾക്കാരൊക്കെ കയറി നാട് പിടിച്ച് പോയി. അങ്ങനെയൊക്കെ കുറേ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിനോണ്ട് വരുന്നതാണല്ലോ, ഈ ഒരു കുരുത്തം കൊണ്ട് ഉണ്ടാകുന്ന സംഭവമാണ്.
1: ദീർഘകാലം കോഴിക്കോടിൻ്റെ കടൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിൽ തൊഴിലാളിയായും ഖലാസിയായും പ്രവർത്തിച്ച ബീരാൻകോയയാണ് തൻ്റെ അനുഭവങ്ങൾ ഇതുവരെ പങ്കുവച്ചത്. നിർവഹണ സഹായം നിമൽ എം എൻ.

ചലച്ചിത്ര ഗാനങ്ങൾ. ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിൽ നിന്ന് ആദ്യ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ജോൺസൺ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

ഇനി കേൾക്കാം തേൻമാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൽ ശുഭ പാടിയ ഒരു ഗാനം. സംഗീതം ബേണി ഇഗ്നേഷ്യസ്, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

കേൾക്കാം. യൂസഫ് അലി കേച്ചേരി രചിച്ച്, വിദ്യാസാഗർ സംഗീതം നൽകി, യേശുദാസും സുജാതയും പാടിയ ഗാനം. ചിത്രം മധുര നൊമ്പരക്കാറ്റ്.

മംഗളം നേരുന്നു എന്ന ചിത്രത്തിൽ കൃഷ്ണചന്ദ്രൻ പാടിയ ഗാനമാണ് ഇനി. എം ഡി രാജേന്ദ്രന്റെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള മരണങ്ങളിലും വൈകല്യങ്ങളിലും പ്രധാനപ്പെട്ട ഒന്നാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. ഈ രോഗത്തെക്കുറിച്ചും രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങളെക്കുറിച്ചും നാം തീർച്ചയായും മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ്. സ്ട്രോക്ക് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദിലീപ് ആർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: പക്ഷാഘാതം അഥവാ സ്ട്രോക്ക്, അത് പ്രധാനമായി കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് തരത്തിലാണ് അത് ഉണ്ടാകുന്നത്. ഒന്ന്, രക്ത ഓട്ടക്കുറവ് കാരണം ഉണ്ടാകുന്ന ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്ന പക്ഷാഘാതവും, രണ്ട്, ബി പി കൂടിയിട്ട്, രക്തസമ്മർദ്ദം കൂടിയിട്ട് രക്തക്കൂടുതൽ പൊട്ടി ബ്ലീഡിങ് ഉണ്ടാകുന്ന പക്ഷാഘാതം, പിന്നെ ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയും. അപ്പോൾ ഈ രക്തയോട്ടക്കുറവുണ്ടാകുന്നതും രക്തയോട്ടം കൂടി ബ്ലീഡിങ് ഉണ്ടാകുന്നതായിട്ട്. ഇതിൽ ഒന്നാമത്തെ തരത്തിലുള്ള രക്തയോട്ടക്കുറവുണ്ടാകുന്ന സ്ട്രോക്കുകളിൽ ഏറ്റവും പ്രധാന കാരണങ്ങളായിട്ട് പറയപ്പെടുന്നത് ഷുഗർ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, രക്താതി സമ്മർദ്ദം, കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലംസ്, ഇവിടെ ഒബിസിറ്റി, അമിതവണ്ണം, പിന്നെ വ്യായാമമില്ലായ്മ, പുകവലി തുടങ്ങിയവയാണ്. ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. ഈ ജീവിതശൈലി രോഗങ്ങളാണ് പ്രധാനമായും ഇസ്കീമിക് സ്ട്രോക്കിലേക്ക് നയിക്കപ്പെടുന്നത്. ഹെമറാജിക് സ്ട്രോക്കിലേക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ബി പി ആണ്, അതായത് ഹൈപ്പർ ടെൻഷൻ, രക്താതി സമ്മർദ്ദം. ബി പി കൂടിയിരിക്കുന്നു, രക്തക്കുള്ളിൽ പൊട്ടുന്നു, ബ്ലീഡിങ് ഉണ്ടാകുന്നു. പ്രധാനമായി ജീവിതശൈലി രോഗങ്ങളാണ്. ഏതാണ്ട് ഒരു മൊത്തം സ്ട്രോക്കിനെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 60-80% വരെ സ്ട്രോക്കുകളെല്ലാം ജീവിതശൈലി രോഗങ്ങൾ കാരണമാണ് പ്രധാനമായിട്ട് ഉണ്ടാകുന്നത്.
1: സർ, ഈ രോഗത്തിൽ സാധാരണ കണ്ടുവരുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
2: സ്ട്രോക്കിന് എപ്പോഴും സ്ട്രോക്കിന്റെ ലക്ഷണം, സ്ട്രോക്ക് എന്ന വാക്കിൽ തന്നെ, സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അടി എന്നുള്ള, പെട്ടെന്നുണ്ടാകുന്ന ഒരു ലക്ഷണങ്ങളാണ് സ്ട്രോക്കിന്റെ സൂചകങ്ങളായിട്ടുള്ളത്. അതായത് ഏറ്റവും നമ്മൾ മുഖം ചിറി, സംസാരിക്കുമ്പോൾ മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോകുക, നാട്ടിൻ പുറത്ത് ചിറി കൊടുക്കുക എന്ന് പറയും. സംസാരിക്കുമ്പോൾ കുഴച്ചിൽ വരിക, പറയുന്ന കാര്യങ്ങൾ വ്യക്തതയില്ലാതാവുക, വാക്കുകൾ കിട്ടാൻ ശ്രമിക്കുമ്പോൾ മിണ്ടാൻ പറ്റാതാവുക, വാക്കുകൾ കിട്ടാതിരിക്കുക, കയ്യോ കാലിനോ, ഒരു വശത്തെ കയ്യോ കാലിനോ ബലക്കുറവ് വരിക, ഒരു വശത്തെ കണ്ണിന് കാഴ്ചക്കുറവ് വരിക, നടക്കുമ്പം പെട്ടെന്ന് ബാലൻസിനുണ്ടാവുന്ന പ്രോബ്ലം. അപ്പം സംസാരത്തിന് കുഴച്ചിൽ, ചിറി കോടൽ, ഒരു വശത്തെ കൈകാലിനുള്ള ബലക്കുറവ്, ഒരു കണ്ണിനുള്ള കാഴ്ചക്കുറവ്, നടക്കുമ്പോൾ ഒരു വശത്തേക്കുള്ള ബാലൻസിൻ്റെ പ്രോബ്ലം, ഇതെല്ലാം പെട്ടെന്നുണ്ടാകുകയാണെങ്കിൽ ഇത് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാകാം. ഇത് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് നടപടി എടുക്കേണ്ടതും ആണ്.
1: അതുപോലെ തന്നെ സർ, ഈ രോഗത്തെ നമുക്ക് മുൻകൂട്ടി തിരിച്ചറിയാനാവുമോ?
2: ഈ ഞാൻ ഈ മേൽ പറഞ്ഞ ലക്ഷണങ്ങൾ, അതായത് ഈ ലക്ഷണങ്ങൾ ചില രോഗികളിൽ ചിലപ്പോൾ ചിറിക്കൊരു കോടൽ മാത്രമേ കാണുകയുള്ളൂ, അവർക്ക് കൈക്കാലിന് ബലക്കുറവോ വേറെ ബുദ്ധിമുട്ടൊന്നും കാണില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ചെറിയ സൂചകങ്ങളായി വരാം. അതിനെ നമ്മൾ TIA, ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന്, അതായത് പൂർണ്ണമായി സ്ട്രോക്കിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണില്ല, ചെറുതായി വന്ന് മിനിറ്റുകളോ സെക്കൻഡുകളോ നിന്നിട്ട് അങ്ങ് മാറിപ്പോകും. അങ്ങനെയുള്ള സൂചകങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഇതേ ലക്ഷണങ്ങൾ സെക്കൻഡുകളോ മിനിറ്റുകളോ നിന്ന് മാറിപ്പോകുന്നത് ചിലപ്പോൾ സ്ട്രോക്കിൻ്റെ സൂചനയായി വന്നു പോവുക. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ രോഗികൾ ഉടൻ തന്നെ അതിനുള്ള നടപടി എടുത്തില്ലെങ്കിൽ ഇവർക്ക് വലിയ സ്ട്രോക്ക് പിന്നീടുണ്ടാകാൻ. ആദ്യത്തെ കണക്കുകൾ പറയുന്നത് ഇങ്ങനെ ചെറിയ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നവരിൽ ഭൂരിഭാഗം ആൾക്കാരിൽ 48 മണിക്കൂറിനുള്ളിൽ ഒരു മേജർ സ്ട്രോക്ക് ഉണ്ടാകുന്നതാണ്. നമ്മൾ അപ്പം തന്നെ അതിനുള്ള നടപടികൾ എടുത്താൽ, മരുന്നുകൾ കഴിച്ചു തുടങ്ങിയാൽ മേജർ സ്ട്രോക്ക് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. അപ്പം നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ ചെറിയ സമയത്തോളം, മിനിറ്റുകളോ സെക്കൻഡുകളോ നിന്ന് മാറുന്നത് മൈനസ് സ്ട്രോക്ക് അല്ലെങ്കിൽ TIA എന്ന് പറയുന്നു. അത് പിന്നീട് വരാനുള്ള സ്ട്രോക്കിന്റെ ഒരു സൂചകമായി കണക്ക് കൂട്ടാം.
1: സർ, ഈ പക്ഷാഘാതം സംശയിച്ചു കഴിഞ്ഞാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
2: പക്ഷാഘാതത്തിന്റെ ലക്ഷണങ്ങൾ, മേൽ പറഞ്ഞ ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലായി, രോഗിക്ക്, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരാൾക്ക് പക്ഷാഘാതം ഉണ്ടെന്ന് സംശയം തോന്നിയാൽ, അങ്ങനെയുള്ള രോഗികളിൽ കാര്യമായി ഫസ്റ്റ് എയ്ഡിനൊന്നും ഒരു റോളും ഇല്ല. അപ്പം നമുക്കറിയാം, ഇപ്പോൾ നെഞ്ചുവേദന വന്നാൽ നമ്മൾ നാക്കിനടിയിൽ ഗുളിക ഇട്ടുകൊടുക്കാൻ ഒക്കെ പറയാറുണ്ട്, സോർബിട്രേറ്റ് ഗുളിക. പക്ഷേ സ്ട്രോക്കിൻ്റെ ലക്ഷണം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് ചികിത്സയില്ല. എത്രയും പെട്ടെന്ന് അടുത്തുള്ള സ്ട്രോക്കിൻ്റെ ചികിത്സകൾ ലഭ്യമായ ആശുപത്രിയിൽ രോഗികളെ എത്തിക്കണം. അതായത് സ്ട്രോക്ക് റെഡി അല്ലെങ്കിൽ ചികിത്സകൾ ലഭ്യമായ, സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ നമുക്ക് വേണമെങ്കിൽ തൊട്ടടുത്തുള്ളൊരു ചെറിയ ക്ലിനിക്കിലേക്ക് രോഗിയെ എത്തിക്കാം. പക്ഷേ ചെറിയ ക്ലിനിക്കുകളും ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്, ഞാൻ അവരെ വില കുറച്ച് കാണുകയല്ല. പക്ഷേ ഈ സ്ട്രോക്കിൻ്റെ ചികിത്സാ രീതികൾ ചിലപ്പോൾ ഒരു ചെറിയ ക്ലിനിക്കിൽ അവൈലബിൾ ആവണമെന്നില്ല. അപ്പം മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ കൊണ്ടുപോകുന്ന ആശുപത്രിയിൽ 24 മണിക്കൂറും കാഷ്വാലിറ്റി സർവീസസ് ലഭ്യമായിരിക്കണം, എമർജൻസി സർവീസ്. നമ്മൾ ചെല്ലുന്ന ഒരു ആശുപത്രിയിൽ അപ്പോൾ ഡോക്ടർ ഇല്ല,

0: കാഷ്വാലിറ്റി ഇല്ല, അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ രോഗിയെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. രണ്ട്, അതേ ആശുപത്രിയിൽ 24 മണിക്കൂറും സ്കാൻ ചെയ്യാനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കണം. അതായത് അത് സി ടി സ്കാൻ ആവാം, MRI സ്കാൻ ആവാം. അപ്പോൾ നമ്മളൊരു ആശുപത്രി ചെല്ലുന്നു, അവിടെ ഡോക്ടറെ കാണാൻ കഴിയും, പക്ഷേ അവിടെ സ്കാൻ ഇല്ല. പിന്നെ നമ്മൾ വെളിയിലേക്ക് സ്കാൻ ചെയ്യാൻ പോകണം, നമ്മുടെ സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആശുപത്രിയിൽ 24/7 24 മണിക്കൂറും സ്കാൻ ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം. മൂന്ന്, ആ ആശുപത്രിയിൽ ഈ സ്ട്രോക്കിൻ്റെ രക്തക്കട്ട അലിയിച്ച് കളയാനുള്ള മരുന്ന് കൊടുക്കാനുള്ള ഫെസിലിറ്റിയും ഉള്ളൊരു ഹോസ്പിറ്റലായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു, സ്കാൻ ചെയ്തു, സ്ട്രോക്കാണെന്ന് മനസ്സിലായി, പക്ഷെ അലിയിച്ച് കളയാനുള്ള മരുന്ന് കൊടുക്കാൻ മാർഗ്ഗമില്ല, അതിന് പിന്നെ വേറെ ആശുപത്രി കൊണ്ടുപോകണം. അപ്പോൾ ഈ മൂന്ന് ചികിത്സ, അതായത് അത്യാഹിത വിവാഹം 24 മണിക്കൂറും വേണം, 24 മണിക്കൂറും സ്കാൻ എടുക്കാൻ കഴിയണം, 24 മണിക്കൂറും രക്തക്കട്ട അലിയിച്ച് കളയാനുള്ള മരുന്ന് ഇഞ്ചക്ടബിളായി കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉള്ള ആശുപത്രി ആയിരിക്കണം. ഇത് മൂന്ന് ഫെസിലിറ്റി ഉള്ള ആശുപത്രിയിലേക്ക് ആയിരിക്കണം രോഗിയെ എത്രയും വേഗം എത്തിക്കേണ്ടത്. അപ്പം ഇത് അപ്പം നമ്മുടെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ആശുപത്രികൾ ഏതൊക്കെയാണ് ഈ ചികിത്സ ലഭ്യമാണ് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്നത് വളരെ പ്രധാനമാണ്. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ വളരെ ദൂരെ ആയിരിക്കാം, നമ്മുടെ റിലേറ്റീവ്സ് ദൂരെ ആയിരിക്കും. അപ്പോൾ അവരുടെ അടുത്തുള്ള ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണ് ഇന്ന് നമ്മളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുന്നത്, നമുക്കും അതുകൊണ്ട് ഗുണം ചെയ്യും, പേഷ്യൻസിനും അതുകൊണ്ട് ഗുണം ചെയ്യും. അപ്പോൾ ഇതിന് ഈ ചികിത്സകളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു, ഇത് താമസിക്കരുതെന്ന്. കാരണം ഓരോ മിനിറ്റ് താമസിക്കുന്നതനുസരിച്ച് ഈ പക്ഷാഘാതമുള്ള രോഗികളിൽ അവരുടെ തലച്ചോറിൽ 20 ലക്ഷം ഞരമ്പുകളാണ് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം തലച്ചോറ് ഇപ്പം നമുക്കറിയാം കിഡ്നി കരൾ അതൊക്കെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മാറ്റാൻ പറ്റും, ഡാമേജ് വന്നാൽ നമുക്കത് മാറ്റി വയ്ക്കാൻ പറ്റും. പക്ഷേ ബ്രെയിൻ അങ്ങനെയല്ല, ബ്രെയിൻ നമുക്ക് ട്രാൻസ്പ്ലാന്റ് മാറ്റി വയ്ക്കാൻ കഴിയില്ല. അപ്പോൾ ഒരിക്കൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് പോയി, ആ ഫംഗ്ഷൻ പോയി, തിരിച്ചു വരാനുള്ള സാധ്യത പല പല കാര്യങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എത്രയും ഡാമേജ് കുറയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലത്. അപ്പോൾ എങ്ങനെ ഡാമേജ് കുറയ്ക്കാം? എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കുക. എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കണമെങ്കിൽ എല്ലാ രീതികളിലും ചികിത്സ അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രികളിലേക്കായിരിക്കണം നമ്മൾ രോഗികളെ കൊണ്ടുപോകേണ്ടത്.
1: സർ, ഈ പക്ഷാഘാതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫാസ്റ്റ് എന്ന പ്രയോഗത്തിന് വളരെ പ്രാധാന്യമാണുള്ളത്, എന്താണ് അതിനെക്കുറിച്ച് പറയാൻ?
0: കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അതിൽ ഞാനൊരു 6-7 ലക്ഷണങ്ങൾ പറയുകയുണ്ടായി. ഇപ്പോൾ ഈ 6-7 ലക്ഷണങ്ങളിൽ ഏറ്റവും സാധാരണയായി കാണുന്ന 3 ലക്ഷണങ്ങളെ എടുത്തിട്ട് കമ്പൈൻ ചെയ്തുണ്ടാക്കിയ ഒരു കോഡ് ഫോമാണ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. അതായത് F എന്ന് പറയുന്നത് ഫേസ്, മുഖം, നേരത്തെ ചെറിയ കോടി സംസാരിക്കുമ്പോൾ ചെറിയ കൊടുക്കുക. A എന്ന് പറഞ്ഞാൽ ആം, ഒരു ഒരു കൈക്ക് പൊക്കാൻ പറ്റാതാവുക, അല്ലെ പൊക്കി പിടിച്ചിരുന്ന കൈ താഴേക്ക് വീഴുക. S എന്ന് പറയുന്നത് സ്പീച്ച്, സംസാരിക്കുമ്പോൾ ഉള്ള കുഴച്ചിൽ. അപ്പം ഈ ചെറിയ കൊടുക, സംസാരത്തിൻ്റെ കുഴച്ചിൽ, ഒരു കൈക്കോ കാലിനോ ബലക്കുറവ് വരിക എന്ന് പറഞ്ഞാൽ അത് സ്ട്രോക്കിൻ്റെ ലക്ഷണമാണ് എന്ന് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കണം. T എന്ന് പറഞ്ഞാൽ ടൈം ഈസ് ബ്രെയിൻ എന്നാണ്, അതായത് സമയം തലച്ചോറാണ്. എത്രയും പെട്ടെന്ന് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കണം, അതുകൊണ്ടാണ്. അപ്പം ഫാസ്റ്റ് എന്ന് പറയുന്നത് പൊതുജനത്തിൻ്റെ ഇടയിൽ ഈ സ്ട്രോക്കിനെ കുറിച്ചുള്ള ലക്ഷണങ്ങളുടെ അവബോധം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോഡ് രൂപമാണ്. ഇപ്പോൾ FAS ഇപ്പോൾ പല രോഗികളും ചോദിക്കും, സാർ എങ്ങനെയാണ് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുക? ഒന്ന് ഇവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം, ചെറിയ കൊടുക്കുകയോ കൈക്കോ കാലിനോ വിലക്കുറവ് വരികയോ സംസാരത്തിന് കുഴച്ചിലോ വരികയാണെങ്കിൽ അത് സ്ട്രോക്കിൻ്റെ ലക്ഷണമാകും. എത്രയും പെട്ടെന്ന് ടൈം ബ്രെയിൻ ആണ് സ്ട്രോക്കിൻ്റെ ചികിത്സകൾ ലഭ്യമായ ആശുപത്രിയിലേക്ക് രോഗിയെ എത്തിക്കേണ്ടതാണ്.
1: സർ, പക്ഷാഘാതത്തിൻ്റെ ചികിത്സാ രീതിയെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രോക്കിൻ്റെ ടൈം ഈസ് ബ്രെയിൻ, എല്ലാം ടൈം, നമ്മൾ സമയം ചികിത്സ താമസിക്കുന്നതനുസരിച്ച് ഡാമേജ് കൂടും, ഡാമേജ് കൂടുന്നതനുസരിച്ച് രോഗിക്ക് തിരികെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത കുറയും. അപ്പോൾ എത്രയും പെട്ടെന്ന് ചികിത്സകൾ നൽകുകയാണെങ്കിൽ അത്രയും കൂടുതൽ രോഗിക്ക് ബെനിഫിറ്റ് ആയിരിക്കും, വൈകല്യങ്ങൾ കുറഞ്ഞിരിക്കും, മരണനിരക്കും കുറഞ്ഞിരിക്കും. അപ്പോൾ ഈ രണ്ട് പ്രധാനമായി രക്തയോട്ടക്കുറവുണ്ടാകുന്ന സ്ട്രോക്ക് ആണെങ്കിൽ അത് രണ്ട് രീതികളിലുള്ളതാണ് അക്യൂട്ട് ചികിത്സാ രീതികൾ. എമർജൻസി അടിയന്തരമായി നമ്മൾ അവലംബിക്കേണ്ട രണ്ട് ചികിത്സാ രീതികളാണ് ഉള്ളത്. ഒന്ന്, ക്ലോട്ട് അലിയിച്ച് കളയാനുള്ള മരുന്ന് വെയിൻ വഴി ഇഞ്ചക്ട് ചെയ്യുന്ന IV ത്രോംബോളിസിസ് ചികിത്സയാണ് ഒന്നാമത്തത്. രണ്ട്, വലിയ ക്ലോട്ട് ആണെങ്കിൽ അത് കാത്ത് ലാബിലേക്ക് രോഗിയെ ഷിഫ്റ്റ് ചെയ്ത് കാത്ത് ലാബിൽ വെച്ച് ആൻജിയോഗ്രാം ചെയ്ത് ആ ക്ലോട്ട് എടുത്തു മാറ്റുന്ന ചികിത്സയാണ് മെക്കാനിക്കൽ ത്രോംബെക്ടിമി എന്ന് പറയും. ഈ IV ത്രോംബോളിസിസ്, ഇൻട്രാവീനസ് ത്രോംബോളിസിസ്, അതായത് ഒരു മരുന്ന് ആൾട്ടിപ്ലേസ് അല്ലെ ടെനറ്റിപ്ലേസ് എന്ന് പറയുന്ന ഒരു മരുന്ന് നമ്മൾ വെയിൻ വഴി രക്തധമനി വഴി ഇഞ്ചക്ഷൻ നൽകുകയും ആ മരുന്ന് തലച്ചോറിനുള്ളിലുള്ള ക്ലോട്ട് ഉള്ളടത്ത് പോയി ആ ക്ലോട്ടിനെ അലിയിച്ച് കളയുകയും രക്ത ബ്ലഡ് ഫ്ലോ, രക്തചംക്രമണം തിരിച്ചു വരികയും ചെയ്യുന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ ചികിത്സയുടെ കൺസെപ്റ്റ്. ഇപ്പോൾ രോഗിയുടെ ലക്ഷണങ്ങൾ ഉണ്ടായി 4.5 മണിക്കൂറിനുള്ളിലാണ് നമ്മൾ ഈ ചികിത്സ കൊടുക്കേണ്ടത്. 4.5 മണിക്കൂറിന് ശേഷം കൊടുത്താൽ ഇതിന് വേണ്ടമായ ഫലപ്രാപ്തി കിട്ടാറില്ല. അപ്പോൾ രോഗി ലക്ഷണങ്ങളുണ്ടായി 4.5 മണിക്കൂറിനുള്ളിലാണെങ്കിലാണ് നമുക്ക് ഈ മരുന്ന് കൊടുക്കുക. അപ്പോൾ അവിടെയും ഈ ടൈം ഈസ് ബ്രെയിൻ ഉണ്ട്. നമ്മൾ തവച്ച് ഇപ്പോൾ ചികിത്സകൾ ലഭ്യമല്ലാത്ത ആശുപത്രിയിൽ പോയി സമയം കളയുന്നതനുസരിച്ച് നമ്മൾ ചികിത്സ ലഭ്യമായ ആശുപത്രിയിൽ എത്തുമ്പോൾ ചിലപ്പോൾ ഈ 4.5 മണിക്കൂർ കഴിഞ്ഞെന്നിരിക്കും. നേരെ നമ്മൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ 4.5 മണിക്കൂറിനുള്ളിലായിരിക്കും എത്തിച്ചേരുന്നത്. രണ്ടാമത്തെ ചികിത്സാ രീതി ഞാൻ നേരത്തെ പറഞ്ഞു, കാത്ത് ലാബിലുള്ള മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന ചികിത്സാ രീതി. അത് കാലിലെ ഫെമറൽ രക്ത

0: വഴി ഒരു ട്യൂബ് ഉള്ളിൽ കൊണ്ടുപോയി മൈക്രോ കത്തീറ്റർ മൈക്രോ വയർ ഉപയോഗിച്ച് ആ ക്ലോട്ടിന് സ്റ്റെൻറ്റ് മുഖേന റിമൂവ് ചെയ്യുന്ന ചികിത്സയാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയുന്നത്. ഇവിടെയും ആ ക്ലോട്ട് മാറ്റുമ്പോൾ രക്തചംക്രമണം തിരിച്ചു വരികയും ഡാമേജ് കുറയുകയും രോഗി തിരിച്ച് ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യുകയാണ്. അപ്പം പ്രധാനമായും രണ്ടാണ്, IV ത്രോംബോളൈസിസ് അലീച്ചുകൾ എന്ന ചികിത്സ, രണ്ട് ക്ലോട്ട് കാത്ലാബിൽ മാറ്റുന്ന ചികിത്സ മെക്കാനിക്കൽ ത്രോംബെക്ടമി.
1: സർ, ഈ പക്ഷാഘാതം ബാധിച്ചവരിൽ പുനരധിവാസ ചികിത്സയ്ക്ക് ഏറെ പ്രാധാന്യമില്ലേ? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഒരു സ്ട്രോക്ക് രോഗി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അടിയന്തിരമായ ചികിത്സകൾ നൽകി കഴിഞ്ഞാലും ഇതിലൊരു 30-40% രോഗികളിൽ വൈകല്യങ്ങൾ വരാറുണ്ട്. കാരണം ഞാൻ ഡാമേജ് വന്ന ഭാഗം, ഓൾറെഡി ഡാമേജ് വന്ന ഭാഗം നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ അതിന് തിരിച്ച് ജീവിതത്തിലേക്ക് രോഗിയെ കൊണ്ടുവരാൻ പ്രധാനമായും പുനരധിവാസം വളരെ പ്രധാനമാണ്. അപ്പോൾ പുനരധിവാസം എപ്പം ആരംഭിക്കാം എന്ന് പലരും ചോദിക്കാറുണ്ട്. സ്റ്റേബിളായിട്ടുള്ളൊരു പേഷ്യൻ്റ് രോഗിയിൽ ഏറ്റവും 24 മണിക്കൂർ 24 മുതൽ 48 മണിക്കൂർ ഉള്ളിൽ തന്നെ നമുക്ക് പുനരധിവാസം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പുനരധിവാസം അതായത് ന്യൂറോ റീഹാബിലിറ്റേഷനിൽ പല ഭാഗങ്ങളുണ്ട്. ഒന്ന് ഫിസിയോതെറാപ്പി, അതായത് കൈകളുടെയും കാലിൻ്റെയും ബലക്കുറവനായിട്ട് ചെയ്യുന്ന വളരെ നമ്മൾ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ എക്സസൈസുകൾ. രണ്ട്, സ്പീച്ച് തെറാപ്പി, സംസാരത്തിന് കുഴച്ചിലോ വാക്കുകൾ കിട്ടാൻ ബുദ്ധിമുട്ടോ ഉള്ളവർക്ക് സ്പീച്ച് തെറാപ്പി ചെയ്യാം. മൂന്ന്, ഓക്കുപ്പേഷണൽ തെറാപ്പി, അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഫലപ്രാപ്തിയുള്ള കാര്യം ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ കൈകളുടെയൊക്കെ ഫൈൻ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള ഓക്കുപ്പേഷണൽ, അപ്പോൾ ഈ മൂന്ന് കമ്പോണൻസ് കൂടെ ചേർന്നതിനെയാണ് നമ്മൾ പുനരധിവാസം എന്ന് പറയുന്നത്. ഈ പുനരധിവാസം ആദ്യത്തെ സ്ട്രോക്ക് വന്ന് ആദ്യത്തെ 3 മുതൽ 6 മാസം വളരെ പ്രാധാന്യമുള്ള സമയമാണ്. ഈ 3 മുതൽ 6 മാസം കൊണ്ടാണ് രോഗിയുടെ പുനരധിവാസം വഴി വൈകല്യങ്ങൾ പരമാവധി കുറയാനുള്ള സാധ്യത. അപ്പോൾ ആദ്യത്തെ 3 മുതൽ 6 മാസം രോഗിക്ക് ഫിസിയോതെറാപ്പി വളരെ എക്സ്റ്റെൻസീവായിട്ട് നൽകണം, വളരെ നന്നായി നൽകണം. നൽകിയാൽ സാധാരണ ആൾക്കാർ ചെയ്യുന്നത് 2-3 ദിവസം അല്ലെങ്കിൽ 1 ആഴ്ച ഫിസിയോതെറാപ്പി ചെയ്ത് പിന്നെ അങ്ങ് നിർത്തും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ചെയ്യുമ്പോൾ ഒരു മിനിമം ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ആ ഫിസിയോതെറാപ്പി ചെയ്താൽ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഓരോ രോഗിയിലും പുനരധിവാസത്തിൻ്റെ രീതികൾ വ്യത്യാസമായിരിക്കും, തീവ്രത വ്യത്യാസമായിരിക്കും. അതെല്ലാം ഓരോ രീതി കണ്ടിട്ടായിരിക്കും ഒരു ടീം ഡിസൈഡ് ചെയ്യുന്നത്.
1: സർ, ഈ പക്ഷാഘാതം വരാതിരിക്കുവാനായി ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
0: ഈ നേരത്തെ ഞാൻ പറഞ്ഞു, സ്ട്രോക്കിൻ്റെ 40% കാരണങ്ങളും ജീവിതശൈലി രോഗങ്ങളാണ്. ഉദാഹരണം ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ, BP. ഈ 3 രോഗങ്ങളും നമ്മൾ അഥവാ നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ കൺട്രോൾ, ഇപ്പം ഷുഗർ ആണെങ്കിൽ വെറും വയറ്റിലുള്ള ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് 90-130 ഇടയ്ക്ക് കീപ്പ് ചെയ്യാനും, ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ ആണെങ്കിൽ 140-180 ഇടയ്ക്ക് കീപ്പ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള മരുന്നുകളും ഇൻസുലിനും കറക്റ്റ്. അപ്പം രണ്ട്, BP മരുന്ന്, BP മുകളിലുള്ള BP 130 താഴെ ആയിരിക്കുന്നതാണ് അഭികാമ്യം. അതിനനുസരിച്ച് അതിൻ്റെ മരുന്നുകൾ കൃത്യമായി കഴിക്കുകയും ഇടയ്ക്ക് ചെക്ക് ചെയ്യുകയും മരുന്നിൻ്റെ ഡോസുകളിൽ വ്യതിയാനം വരുത്തുകയും വേണം. കൊളസ്ട്രോളും അതേപോലെ LDL കൊളസ്ട്രോൾ എപ്പോഴും 70 താഴെ ആയിരിക്കുന്നതാണ് അഭികാമ്യം. പിന്നെ ഉള്ളത് വ്യായാമങ്ങളാണ്. നമ്മൾ ഈ അമിതവണ്ണം അല്ലെങ്കിൽ വ്യായാമയില്ലായ്മ അവോയ്ഡ് ചെയ്യാനായി ദിവസം ഒരു 20 മിനിറ്റ്, ആഴ്ചയിൽ ഒരു 5-6 ദിവസം ഒരു 20-30 മിനിറ്റ് നടന്നാൽ മതിയായിരിക്കും. അങ്ങനെ ഭയങ്കര ഓടി നമ്മൾ വിയർക്കണമെന്നല്ല, നടന്നല്ല, ഒരു ബ്രിസ്ക് വാക്കിംഗ് ധാരാളമാണ്. പിന്നെ പുകവലി, മദ്യപാനം അങ്ങനെയുള്ള ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് നിർത്തുന്നത് നന്നായിരിക്കും. ഇതൊക്കെയാണ്, അതായത് കൃത്യമായി സമയത്ത് നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിച്ച് റിസ്ക് ഫാക്ടേഴ്സ്, ഷുഗർ, BP, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് ബോഡി വെയിറ്റ് കാര്യമായി കൂടാത്ത രീതിയിൽ ദുശീലങ്ങളൊന്നുമില്ലാതെ നല്ല ജീവിതം നയിച്ചാൽ ശ്രമിച്ചാൽ ഇതെല്ലാം നമ്മൾ ചെയ്താലും ചിലപ്പോൾ വളരെ വിരളമായി നമുക്ക് സ്ട്രോക്ക് വന്നുകൂടായികയില്ല. പക്ഷേ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്ട്രോക്കിൻ്റെ റിസ്ക് വളരെ വളരെ വളരെ കുറവായിരിക്കും.
1: സ്ട്രോക്ക് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ ദിലീപിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
4: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പതിനാറാം കേരള നിയമസഭയുടെ 13-ാമത് ഡെപ്യൂട്ടി സ്പീക്കറായി ഭരണകക്ഷി സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. ഷാനിമോൾ ഉസ്മാൻ 99 വോട്ടുകളും എതിർ സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹസിൻ 34 വോട്ടുകളും നേടി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. 3 BJP അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. UDF അംഗങ്ങളായ ആബിദ് ഹുസൈൻ തങ്ങളും സന്ദീപ് വാര്യ

ും ഒരു സ്വതന്ത്ര അംഗവും സഭയിൽ ഹാജരായില്ല. തികഞ്ഞ ഉത്തരവാദിത്തത്തോടെയും കാര്യക്ഷമതയോടെയും ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഷാനിമോൾ ഉസ്മാന് സാധിക്കട്ടെയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആശംസിച്ചു. മൂന്നര പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കറാകുന്നതെന്നും സ്പീക്കർ പറഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ വ്യാഴാഴ്ച വരെ തുടരും. KSUവിലൂടെയാണ് ഷാനിമോൾ ഉസ്മാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. 2019 അരൂരിൽ നിന്ന് ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIMലെ ദലീമയോട് പരാജയപ്പെട്ട അവർ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദലീമയെ പരാജയപ്പെടുത്തി രണ്ടാം തവണയും നിയമസഭാംഗമായി. സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഷാനിമോൾ ഉസ്മാൻ പിന്നീട് നിയമബിരുദവും നേടിയിട്ടുണ്ട്. അമ്പലപ്പുഴ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു വരവെയാണ് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. കേരളത്തിൽ നിന്ന് AICC സെക്രട്ടറിയായ ആദ്യ വനിത കൂടിയാണ് ഷാനിമോൾ ഉസ്മാൻ. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പരിപാടി വൈകിട്ട് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയകൾക്കെതിരായ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാനിലൂടെ ലക്ഷ്യമിടുന്നത്. രാസലഹരിയുടെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വ ബോധം ഉറപ്പാക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ ആധുനിക അന്വേഷണ രീതികൾ ഉപയോഗിച്ച് ദക്ഷിണേന്ത്യയിലെ വിവിധ ആഭ്യന്തര വകുപ്പുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റിൽ വകുപ്പ് സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സെക്രട്ടേറിയറ്റിലെ പൊതുവായ പ്രശ്നങ്ങളും വിവിധ വകുപ്പുകളിലെ പ്രശ്നങ്ങളും മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. ഫയൽ നീക്കങ്ങൾ കാര്യക്ഷമമാക്കാനും നടപടി സ്വീകരിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ടത്തിലെ മിക്ക ഘടകങ്ങളും അന്തിമമാക്കിയതായും ചെറിയ വിഷയങ്ങളിലാണ് ഇപ്പോൾ ശ്രദ്ധയെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ചർച്ചകൾക്കായി US സംഘം ഇന്ത്യയിലെത്തിയതായും മറ്റന്നാൾ വരെയാണ് ചർച്ചകളെന്നും പീയൂഷ് ഗോയൽ അറിയിച്ചു. ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത് വാണിജ്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ദർപ്പൺ ജെയിനും യുഎസിനെ നയിക്കുന്നത് ബ്രണ്ടൻ ലിഞ്ചുമാണ്. യുവാക്കളുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കാനും വ്യവസായ മേഖലയിലെ ആവശ്യങ്ങൾക്ക് അവരെ സജ്ജരാക്കാനും രൂപീകരിച്ച ഇന്ത്യ സ്കിൽസ് ആക്സിലറേറ്ററിന്റെ ഉന്നതതല വട്ടമേശ സമ്മേളനം ന്യൂഡൽഹിയിൽ ചേർന്നു. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം വേൾഡ് എക്കണോമിക് ഫോറവുമായി സഹകരിച്ചാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. തൊഴിൽ ശേഷി ഉയർത്തിയാൽ ആഗോള വളർച്ചയുടെ പ്രധാന ചാലകശക്തിയായി യുവാക്കൾക്ക് മാറാൻ കഴിയുമെന്ന് യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി പറഞ്ഞു. യുവാക്കളുടെ തൊഴിൽ സേന കെട്ടിപ്പടുക്കാൻ വ്യവസായ മേഖലകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ തമ്മിലെ സഹകരണം അത്യാവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൊതു സ്വകാര്യ പങ്കാളിത്തം, നൂതന സാമ്പത്തിക മാതൃകകൾ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്നിവയിലൂടെ തൊഴിൽ ശക്തി വികസനം ശക്തമാക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് സമ്മേളനം സമാപിച്ചത്. കഴിഞ്ഞ മാസം റെയിൽവേ 145 ദശലക്ഷം ടൺ ചരക്ക് കയറ്റി അയച്ചതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യങ്ങൾ, ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ മേഖലകളിൽ ഉണ്ടാക്കിയ പരോക്ഷമായ ആഘാതങ്ങളും വെല്ലുവിളികളും അതിജീവിച്ചാണ് റെയിൽവേ നേട്ടം കൈവരിച്ചത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ചരക്ക് നീക്കത്തിൽ 1.3% വർധനയാണ് രേഖപ്പെടുത്തിയത്. ഇരുമ്പയര്, ഉരുക്ക്, രാസവളങ്ങൾ തുടങ്ങിയവയുടെ ചരക്കു നീക്കമാണ് റെയിൽവേയുടെ വളർച്ചയ്ക്ക് പ്രധാനമായും കരുത്തു പകർന്നത്. ഇതിനു പുറമെ യാത്രക്കാരുടെ എണ്ണത്തിലും വലിയ വർധനയും കഴിഞ്ഞ മാസം രേഖപ്പെടുത്തി. 61 കോടിയിലധികം പേരാണ് കഴിഞ്ഞ മാസം ട്രെയിനുകളിൽ യാത്ര ചെയ്തത്. കഴിഞ്ഞ വർഷം ഏകദേശം 59 കോടി യാത്രക്കാരായിരുന്നു റെയിൽവേയെ ആശ്രയിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധനം, ഭക്ഷ്യധാന്യങ്ങൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കാൻ മതിയായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. റെക്കോർഡ് കാർഷിക ഉൽപ്പാദനവും അവശ്യവസ്തുക്കളുടെ മതിയായ സ്റ്റോക്കും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ മികച്ച സ്ഥാനത്ത് തുടരാൻ രാജ്യത്തെ സഹായിക്കുന്നതായി ഉപഭോക്തൃ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി അനുപം മിശ്ര ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. പയർവർഗ്ഗ ഉൽപ്പാദനം 274 ലക്ഷം മെട്രിക് ടണ്ണിലധികം എന്ന റെക്കോർഡ് നിലയിലെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിച്ചതിനാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പയർവർഗ്ഗങ്ങളുടെ ഇറക്കുമതി ഗണ്യമായി കുറഞ്ഞതായും മിശ്ര വ്യക്തമാക്കി. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ CEPA പ്രാബല്യത്തിൽ വന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. CEPA വെറുമൊരു വ്യാപാര കരാറല്ലെന്നും നാഗരിക വിശ്വാസത്തിന്റെ പ്രസ്താവനയാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യയിലെ MSME കാർഷിക ഉൽപ്പന്നങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, സമുദ്ര ഉൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ

മേഖലകളിലെ കയറ്റുമതികൾക്ക് ഒമാൻ വിപണിയിൽ മുൻഗണന ലഭിക്കുമെന്നും ഗോയൽ പറഞ്ഞു. ഇസ്രായേൽ, ചിലി, കാനഡ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളുമായും ഇന്ത്യ കരാർ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെന്നും പീയൂഷ് ഗോയൽ അറിയിച്ചു. ബ്രിക്സ് കൂട്ടായ്മയുടെ ആദ്യ ബ്രിക്സ് അഴിമതി വിരുദ്ധ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് ചേരും. വെർച്വലായി ചേരുന്ന യോഗത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. അന്താരാഷ്ട്ര തലത്തിൽ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യയുടെ നിർണായകമായ ഇടപെടലുകൾക്ക് യോഗം സാക്ഷ്യം വഹിക്കും. അഴിമതിയിലൂടെ സമ്പാദിച്ചതും വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിയതുമായ സ്വത്തുക്കൾ കണ്ടുകെട്ടലും അവ തിരിച്ചുപിടിക്കലും സംബന്ധിച്ച കാര്യങ്ങൾ യോഗം വിശദമായി ചർച്ച ചെയ്യും. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തി മറ്റ് രാജ്യങ്ങളിലേക്ക് ഒളിച്ചോടുന്ന കുറ്റവാളികളെ പിടികൂടുന്നതിനും കൈമാറുന്നതിനും രാജ്യങ്ങൾ തമ്മിൽ സഹകരിക്കേണ്ടതിന്റെ ആവശ്യകതയും യോഗത്തിൽ ചർച്ചയാകും. 13-ാമത് ബ്രിക്സ് നഗരവൽക്കരണ ഫോറം ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ഈ മാസം 11-12 തീയതികളിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി മനോഹർലാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2026-ലെ ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിക്ക് കീഴിലെ സുപ്രധാന മന്ത്രിതല പരിപാടിയാണിത്. ബഹുഭാഷാ സേവനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണി ഡിവിഷനും ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡും തമ്മിൽ കരാർ ഒപ്പുവച്ചു. രാജ്യത്തെ വ്യവസായ ആഭ്യന്തര വ്യാപാര മേഖലയിലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ബഹുഭാഷാ സേവനം ശക്തമാക്കുകയാണ് കരാറിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് വാർത്താവിതരണ മന്ത്രാലയം അറിയിച്ചു. കാലവർഷം നേരിടാൻ കോഴിക്കോട് ജില്ല സജ്ജമാണെന്ന് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി എ.പി. അനിൽകുമാർ പറഞ്ഞു. ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവർത്തനങ്ങൾ ഏറ്റവും താഴെത്തട്ട് മുതൽ തുടങ്ങണമെന്നും അടിയന്തര സാഹചര്യം നേരിടാൻ വില്ലേജ്, താലൂക്ക് തലം മുതൽ ജില്ലാതലം വരെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. റവന്യൂ, ആരോഗ്യം, തദ്ദേശം തുടങ്ങി വകുപ്പുകൾ ഫലപ്രദമായി പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു. വിലങ്ങാട് പുനരധിവാസം കഴിയുന്നത്ര വേഗം പൂർത്തിയാക്കാനും കോഴിക്കോട് നഗരത്തിലെ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാനും നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സജ്ജീകരണങ്ങൾ, കടൽക്ഷോഭം നേരിടാൻ മുന്നൊരുക്കങ്ങൾ, മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ തുടങ്ങിയവയും മന്ത്രി യോഗത്തിൽ വിലയിരുത്തി. കാലവർഷത്തിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി പി.സി. വിഷ്ണുനാഥ് അറിയിച്ചു. കാലവർഷ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കളക്ട്രേറ്റിൽ ചേർന്ന വകുപ്പുകളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ക്യാമ്പുകളിൽ ഭക്ഷണം, വെള്ളം, വൈദ്യുതി, മരുന്നുകൾ തുടങ്ങിയവ ലഭ്യമാക്കാനും തിരുവല്ലയിലെ അപ്പർ കുട്ടനാട് മേഖലയടക്കം പ്രളയബാധിത പ്രദേശങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകാനും യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർകോട് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും വേതനവും വിരമിക്കൽ ആനുകൂല്യങ്ങളും പെൻഷനും വർദ്ധിപ്പിച്ച് ഒറ്റത്തവണയായി എല്ലാ മാസവും 1-ാം തീയതി നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണയോട് എൻ.കെ. പ്രേമചന്ദ്രൻ MP ആവശ്യപ്പെട്ടു. ഇവരുടെ വേതനം പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും പര്യാപ്തമല്ലെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഡൽഹിയിൽ മുതിർന്ന പാർട്ടി ഭാരവാഹികളുമായും പ്രവർത്തകരുമായും കൂടിക്കാഴ്ച നടത്തി. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12 വർഷത്തെ സേവനം, സംഘടനാ വിപുലീകരണം തുടങ്ങിയവ ചർച്ച ചെയ്തതായി പാർട്ടി വക്താവും MPയുമായ ഡോ. സംബിത് പത്ര മാധ്യമങ്ങളെ അറിയിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരവും ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹസിക കായിക മേഖലകളിലൊന്നുമായ മലബാർ റിവർ ഫെസ്റ്റിവൽ 12-ാം പതിപ്പ് വിപുലമായി നടത്താൻ സംഘാടക സമിതി യോഗം തീരുമാനിച്ചു. ഫെസ്റ്റിവലിന് മുന്നോടിയായി പഞ്ചായത്തുകളുടെ ആഭിമുഖ്യത്തിൽ പ്രീ ഇവന്റുകൾ നടത്താനും CK കാസിം MLA അധ്യക്ഷതയിൽ ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ധാരണയായി. ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും വകുപ്പുകളുടെ ഏകോപനവും ഉറപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് പാരീസിൽ ആരംഭിക്കും. പുരുഷ സിംഗിൾസ് ആദ്യ ക്വാർട്ടറിൽ ജർമ്മൻ സൂപ്പർതാരം അലക്സാണ്ടർ സ്വരേവിനെ സ്പെയിനിന്റെ റാഫേൽ ജോദാർ നേരിടും. വനിതാ സിംഗിൾസ് ക്വാർട്ടറിൽ ഇന്ന് റഷ്യൻ താരം റുമാനിയൻ താരത്തെയും നേരിടും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണം സുപ്രഭാതമാണ് ഇതുവരെ കേട്ടത്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ് 33 സെക്കൻഡ്. 435

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ഷോപ്പിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ
2: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൺസ് ചായ പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇനി കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ 13-ാമത് ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടൻ പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പെട്രോളിന്റെയും വാണിജ്യ സിലിണ്ടറിന്റെയും വില വർദ്ധിപ്പിച്ചത് എല്ലാ മേഖലയെയും ദോഷകരമായി ബാധിച്ചതായി കെ എൻ ബാലഗോപാൽ. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. 16-ാം കേരള നിയമസഭയുടെ 13-ാമത് ഡെപ്യൂട്ടി സ്പീക്കറായി ഭരണകക്ഷി സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. ഷാനിമോൾ ഉസ്മാൻ 99 വോട്ടുകളും എതിർ സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹസിൻ 34 വോട്ടുകളും നേടി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. 3 ബി ജെ പി അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. യു ഡി എഫ് അംഗങ്ങളായ ആബിദ് ഹുസൈൻ തങ്ങളും സന്ദീപ് വാര്യറും ഒരു സ്വതന്ത്ര അംഗവും സഭയിൽ ഹാജരായില്ല. തികഞ്ഞ ഉത്തരവാദിത്തത്തോടെയും കാര്യക്ഷമതയോടെയും ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഷാനിമോൾ ഉസ്മാന് സാധിക്കട്ടെയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആശംസിച്ചു. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടാകുന്നതെന്നും സ്പീക്കർ പറഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപന നന്ദി പ്രമേയ ചർച്ചകൾ വ്യാഴാഴ്ച വരെ സഭയിൽ തുടരും. കെ എസ് യുവിലൂടെയാണ് ഷാനിമോൾ ഉസ്മാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്.

0: 2019 അരൂരിൽ നിന്ന് ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPIMലെ ദലീമയോട് പരാജയപ്പെട്ട അവർ ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദലീമയെ പരാജയപ്പെടുത്തി രണ്ടാം തവണയും നിയമസഭാംഗമായി. സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഷാനിമോൾ ഉസ്മാൻ പിന്നീട് നിയമ ബിരുദവും നേടിയിട്ടുണ്ട്. അമ്പലപ്പുഴ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു വരവെയാണ് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. കേരളത്തിൽ നിന്ന് AICC സെക്രട്ടറിയായ ആദ്യ വനിത കൂടിയാണ് ഷാനിമോൾ ഉസ്മാൻ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടൻ പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. കഴിഞ്ഞ ഗവൺമെന്റിന് 3000 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടുപോലും നികുതി കുറച്ചിട്ടില്ലെന്നും വിപണിയിൽ ഇടപെടുന്നതിൽ അവർ പരാജയപ്പെട്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വിലവർദ്ധനയ്ക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും VD സതീശൻ വ്യക്തമാക്കി. പെട്രോളിന്റെയും വാണിജ്യ സിലിണ്ടറിന്റെയും വില വർദ്ധിപ്പിച്ചത് എല്ലാ മേഖലയെയും ദോഷകരമായി ബാധിച്ചതായി CPIMലെ KN ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞു. വിലക്കയറ്റത്തിനെതിരെ പ്രതിപക്ഷത്തിന്റെ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. LDF ഗവൺമെന്റിന്റെ കാലത്ത് ഇന്ധന നികുതി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ അക്കാര്യം ചർച്ച ചെയ്യുന്നില്ലെന്നും ബാലഗോപാൽ കുറ്റപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റിനോട് സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാട് അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ട ബാലഗോപാൽ വിലക്കയറ്റ വിഷയത്തിൽ മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതേ തുടർന്ന് പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. മുൻമന്ത്രി TU കുരുവിള, മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണൻ, മുൻ MP KP ധനബാലൻ എന്നിവർക്ക് രാവിലെ നിയമസഭയിൽ സ്പീക്കർ ചരമോപചാരം അർപ്പിച്ചു. വിലക്കയറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്ന ഭരണപക്ഷ സമീപനം ദൗർഭാഗ്യകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി വിലക്കയറ്റ കാരണങ്ങളുടെ മുഖവുര മാത്രം പറഞ്ഞു നിർത്തിയത് ശരിയായില്ലെന്ന് അഭിപ്രായപ്പെട്ട അദ്ദേഹം സംസ്ഥാനത്ത് അസാധാരണ വിലക്കയറ്റമാണെന്ന് പറഞ്ഞു. വിലക്കയറ്റത്തിന് ഉത്തരവാദികളായ കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകുന്നില്ലെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. കേരളത്തിലെ 70,000 ഹോട്ടലുകൾ അടച്ചുപൂട്ടിയെന്നും പകുതിയോളം ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പരിപാടി വൈകിട്ട് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാനിലൂടെ ലക്ഷ്യമിടുന്നത്. രാസലഹരിയുടെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വ ബോധം ഉറപ്പാക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ ആധുനിക അന്വേഷണ രീതികൾ ഉപയോഗിച്ച് ദക്ഷിണേന്ത്യയിലെ വിവിധ ആഭ്യന്തര വകുപ്പുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് ജഡ്ജിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പഞ്ചാബ്, ഹരിയാന, മുംബൈ, മധ്യപ്രദേശ്, ജമ്മുകാശ്മീർ, ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്ക് സുപ്രീംകോടതി ജഡ്ജിമാരായി സ്ഥാനക്കയറ്റം നൽകുകയായിരുന്നു. മുതിർന്ന അഭിഭാഷക വെങ്കിട സുബ്രഹ്മണ്യ മോഹനിയെയും സുപ്രീംകോടതിയിൽ ജഡ്ജിയായി നിയമിച്ചു. ഇതോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ജഡ്ജിമാരുടെ അംഗസംഖ്യ 37. മലയാള സിനിമയിലെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ പ്രതിനിധികളുമായി മന്ത്രി PC വിഷ്ണുനാഥ് ഇന്ന് ചർച്ച നടത്തും. വൈകിട്ട് തിരുവനന്തപുരത്താണ് ചർച്ച. CBSE ഉത്തരക്കടലാസ് പുനർ മൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ ഓൺലൈൻ പോർട്ടൽ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു. ശനിയാഴ്ച അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. +1 VHSE പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. +1 ഇന്നലെ വൈകിട്ട് വരെ 419,518 അപേക്ഷകളാണ് ലഭിച്ചത്. VHSEക്ക് 40,199 അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഭക്തരുടെ തിരക്കേറുന്നു. അക്കരെ കൊട്ടിയൂരിലെ മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം വെള്ളിയാഴ്ചത്തെ തിരുവോണം ആരാധനയ്ക്ക് മുമ്പ് പൂർത്തിയാകും. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: ബ്രാഹ്മണസ്ഥാനികരുടെ നേതൃത്വത്തിൽ ഓട, മുള, ഞെട്ടിപ്പനയോല എന്നിവ ഉപയോഗിച്ചാണ് ശ്രീകോവിൽ നിർമ്മിക്കുന്നത്. ഞായറാഴ്ചയാണ് ഇളനീർ വെപ്പ്, തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. അക്കരെ കൊട്ടിയൂരിലേക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഏറെ ആരാധകരുള്ള ആനകളായ അക്കാവിള വിഷ്ണുനാരായണനും കൊടുമൺ ശിവനുമാണ് ഇത്തവണ അക്കരെ കൊട്ടിയൂരിലെത്തിയത്. പാപ്പാന്മാരിൽ പ്രമുഖനായ മാമ്പി ശരത്തും അക്കാവിള വിഷ്ണുനാരായണനൊപ്പം അക്കരെ കൊട്ടിയൂരിൽ

0: ിലെത്തിയിട്ടുണ്ട്. രണ്ടാനകളും ആദ്യമായിട്ടാണ് വൈശാഖോത്സവത്തിനായി കൊട്ടിയൂരിൽ വരുന്നത്. ശിവേലിക്ക് ദേവീദേവന്മാരുടെ തിടമ്പ് എഴുന്നള്ളിക്കുന്നത് ആനപ്പുറത്താണ്.
1: സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. നാളെ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരവും ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹസിക കായിക മേളകളിലൊന്നുമായ മലബാർ റിവർ ഫെസ്റ്റിവൽ 12ാം പതിപ്പ് ജൂലൈ 30, 31, ഓഗസ്റ്റ് 1 തീയതികളിൽ നടത്തുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. കോഴിക്കോട് ചാലിപ്പുഴ, ഇരുവഞ്ഞിപ്പുഴ എന്നിവിടങ്ങളിലാണ് റിവർ ഫെസ്റ്റിവൽ. ഫെസ്റ്റിവലിന് മുന്നോടിയായി പഞ്ചായത്തുകളുടെ ആഭിമുഖ്യത്തിൽ പ്രീ ഇവന്റുകൾ നടത്താനും സി കെ കാസിം MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ധാരണയായി. ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും വകുപ്പുകളുടെ ഏകോപനവും ഉറപ്പാക്കുമെന്ന് ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. ജപ്പാനിലെ കക്കാമി ഗഹാരയിൽ അണ്ടർ 18 ഏഷ്യാ കപ്പ് പുരുഷ ഹോക്കിയിൽ 6 പോയിന്റുമായി ഇന്ത്യ പൂൾ എയിൽ കൊറിയയ്ക്കും ജപ്പാനും ഒപ്പമെത്തി. നാളെ അവസാന പൂൾ മത്സരത്തിൽ ഇന്ത്യ ചൈനീസ് തായ്പേയിയെ നേരിടും. 2ാം വിളയിൽ സംഭരിച്ച നെല്ലിന്റെ വില ലഭിക്കാത്തതിനാൽ ആശങ്കയിലായിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ കർഷകർ. 350 കോടിയിലേറെ രൂപയാണ് സംഭരണ വിലയായി ജില്ലയിലെ കർഷകർക്ക് ലഭിക്കേണ്ടത്. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി നെല്ല് വില നൽകാൻ തീരുമാനിച്ചതിനെ തുടർന്ന് 29 സഹകരണ സംഘങ്ങളാണ് നെല്ല് വില വിതരണത്തിന് തുടക്കം കുറിച്ചത്. തനത് ഫണ്ടില്ലാത്ത സഹകരണ സംഘങ്ങൾക്ക് കേരള ബാങ്ക് വഴി വായ്പ ലഭ്യമാക്കുമെന്നും അറിയിച്ചിരുന്നു. വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകണമെന്ന് കേരള ബാങ്ക് നിലപാടെടുത്തതോടെ ഭൂരിഭാഗം സഹകരണ സംഘങ്ങൾക്കും വില വിതരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. 1ാം വിള കൃഷിപ്പണികൾ ആരംഭിച്ചിട്ടും കൊടുത്ത നെല്ലിന്റെ വില ലഭിക്കാത്തതിനാൽ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. വില വിതരണത്തിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരുന്നുണ്ട്.
1: തെളിവെടുപ്പിന് കൊണ്ടുപോകും വഴി ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ട മുക്കത്തെ ലഹരിക്കേസ് പ്രതി പിടിയിലായി. മുഹമ്മദ് ഹനീഫയാണ് ആന്ധ്രാപ്രദേശ് കർണാടക അതിർത്തിയിൽ പിടിയിലായത്. കഴിഞ്ഞ ദിവസമാണ് ഗുജറാത്തിൽ നിന്നും പ്രതി ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ടത്. റെയിൽവേ പോലീസിൻ്റെയും RPFന്റെയും സഹായത്തോടെയാണ് ഇയാളെ പിടികൂടിയത്. ഇടുക്കി കൊളുക്കുമലയിലെ സിംഹപ്പാറയിൽ നിന്നും കൊക്കയിലേക്ക് ചാടിയ യുവാവ് മരിച്ചു. ചെന്നൈ അഭിരാമപുരം സ്വദേശി N. ദ്രാവിനേഷാണ് മരിച്ചത്. കൊല്ലം നിലമേലിൽ സ്കൂട്ടറും ബസ്സും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കടയ്ക്കൽ ആൽത്തറമൂട് സ്വദേശി പ്രശോഭൻ ആണ് മരിച്ചത്. കേരള ലളിതകലാ അക്കാദമി മുൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ചിത്രകാരനുമായ KV ദയാനന്ദന്റെ സംസ്കാരം ഉച്ചയ്ക്ക് കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ. ഇന്നലെ മലപ്പുറത്തായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. 16ാം കേരള നിയമസഭയുടെ 13ാമത് ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടൻ പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പെട്രോളിന്റെയും വാണിജ്യ സിലിണ്ടറിന്റെയും വില വർദ്ധിപ്പിച്ചത് എല്ലാ മേഖലയെയും ദോഷകരമായി ബാധിച്ചതായി KN ബാലഗോപാൽ. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി 1-2 മുതൽ. പങ്കെടുക്കാൻ 9400224440 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഹായ് അയക്കൂ, തിരിച്ചു വിളിക്കാം.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
2: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

ഇനി വാർത്തകൾ. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഗോത്രമേഖലയിലെ യുവജനങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കുടിയേറ്റ വിദേശി നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. രജിസ്ട്രേഷൻ സമയക്രമത്തിലും അപ്പീൽ സമയക്രമത്തിലും മാറ്റം. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കൻ ഉപരാഷ്ട്രപതി പോൾ മഷാറ്റൈലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 16th കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന് ഇംഗ്ലണ്ടിൽ. വാർത്തകൾ വിശദമായി. ഗോത്രമേഖലയിലെ യുവജനങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ ഫ്ളാഗ്ഷിപ്പ് സ്കോളർഷിപ്പ് പദ്ധതികളുടെ ആദിവാസി മേഖലയിൽ നിന്നുള്ള ഗുണഭോക്താക്കളെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര ഗോത്രകാര്യമന്ത്രി ജുവൽ ഓറം, കേന്ദ്ര സഹമന്ത്രി ദുർഗാദാസ് ഉയിക്കെ തുടങ്ങിയവർ പങ്കെടുത്തു. 2025 ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് നിയമങ്ങൾ പ്രകാരം രജിസ്ട്രേഷൻ സമയക്രമത്തിലും അപ്പീൽ സംവിധാനത്തിലും മാറ്റം വരുത്തിക്കൊണ്ട് 2026 ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ഭേദഗതി നിയമങ്ങൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. പുതിയ നിയമപ്രകാരം ഇന്ത്യയിലെത്തി 180 ദിവസം കഴിയുന്നതിന് മുമ്പ് ഏത് സമയത്തും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. കാലയളവിനപ്പുറമുള്ള വൈകിയ രജിസ്ട്രേഷൻ അടിയന്തര സാഹചര്യം

0: ങ്ങളിൽ മാത്രമേ അനുവദിക്കൂ. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തി പകരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്തെ വിദ്യാർത്ഥികൾ, കരകൌശല വിദഗ്ധർ, സ്ത്രീകൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയ്ക്ക് കരാർ പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: I am confident that this comprehensive agreement will add a new momentum to our ties with Oman. From day one, India will secure duty-free access on 98% of Oman's tariff lines, covering over 99% of India's exports to Oman.
0: ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവൽക്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്നലെയാണ് ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നത്. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു, ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീ ചന്ദ്രശേഖർ, മധ്യപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് സച്ദേവ, ജമ്മുകശ്മീർ ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അരുൺ പള്ളി എന്നിവരും മുതിർന്ന അഭിഭാഷക വെങ്കിട സുബ്രഹ്മണ്യ മോഹനെയുമാണ് ജഡ്ജിമാരായി നിയമിക്കപ്പെട്ടത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കൻ ഉപരാഷ്ട്രപതി പോൾ മഷാറ്റൈലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, MSMEകൾ, ഡിജിറ്റൽ തുടങ്ങിയ അടിസ്ഥാന സൌകര്യ മേഖലകളിലെ അവസരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനും അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനും ധാരണയായതായി വിദേശകാര്യമന്ത്രി സമൂഹ മാധ്യമത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമുള്ള പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കിയതായി CBSE. ഇന്നു മുതൽ ഈ മാസം 6 വരെ വിദ്യാർത്ഥികൾക്ക് ഈ പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. വിശദാംശങ്ങളിലേക്ക്.
2: മൂല്യനിർണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പ് ഇതിനകം കൈപ്പറ്റിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കൂവെന്ന് CBSE അറിയിച്ചു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ആധാർ വേരിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ആധാർ കാർഡ് ഇല്ലാത്ത കുട്ടികൾക്ക് മാതാപിതാക്കളുടെയോ രക്ഷിതാവിന്റെയോ ആധാർ വിവരങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഉത്തരക്കടലാസുകളുടെ പരിശോധനയ്ക്ക് ഓരോ വിഷയത്തിന്റെയും ഉത്തരപേപ്പറിന് 100 രൂപ വീതവും പുനർമൂല്യനിർണയത്തിന് ചോദ്യം 1 25 രൂപയുമാണ് ഫീസ്. ഓൺലൈൻ മാർഗങ്ങളിലൂടെ മാത്രമേ ഫീസ് അടയ്ക്കാൻ സാധിക്കൂ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തെലങ്കാന സംസ്ഥാന രൂപീകരണ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തെലങ്കാനയിലെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം കൊണ്ട് അനുഗ്രഹീതമാണ് തെലങ്കാനയെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ധൈര്യത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും പോരാട്ടവീര്യത്തിന്റെയും മഹത്തായ ചരിത്രവും സംസ്കാരവും ഉൾക്കൊള്ളുന്ന സംസ്ഥാനമാണ് തെലങ്കാനയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. 16th കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും CPIയിലെ മുഹമ്മദ് മൊഹ്സീനും തമ്മിലായിരുന്നു മത്സരം. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടുകൾ ലഭിച്ചപ്പോൾ മുഹമ്മദ് മൊഹ്സീന് 34 വോട്ടുകളാണ് ലഭിച്ചത്. 4 പേർ വോട്ട് ചെയ്തില്ല. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. KN ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വിലവർദ്ധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വിലവർദ്ധനവിൽ സംസ്ഥാനത്തെ 70,000-ത്തോളം ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വിലവർദ്ധനയിൽ പരിശോധിച്ച് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ സഭയിൽ വ്യക്തമാക്കി. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടൻ ഇറക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൌണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും 2nd മത്സരം ഇംഗ്ലണ്ട് വിജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നേതൃത്വത്തിന് കീഴിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ തുടങ്ങിയ മേഖലകളിലൂടെ സ്ത്രീകളുടെ ജീവിതത്തിൽ വൻ മാറ്റങ്ങളാണ് ഉണ്ടായത്. വിശദാംശങ്ങളിലേക്ക്.
2: ഈടുരഹിത വായ്പകൾ നൽകുന്ന പ്രധാനമന്ത്രി മുദ്ര യോജനയിലൂടെ ഈ വർഷം 3rd വരെ വിതരണം ചെയ്ത 40,00,000 കോടി രൂപയിൽ 17,00,000 കോടിയും ലഭിച്ചത് വനിതാ സംരംഭകർക്കാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന വഴി രാജ്യത്ത് ആരംഭിച്ച 58 കോടിയിലധികം അക്കൌണ്ട്

0: അക്കൗണ്ടുകളിൽ 33 കോടിയും സ്ത്രീകൾക്കുള്ളതാണ്. സുകന്യ സമൃദ്ധി യോജന സ്ത്രീകൾക്ക് പ്രതിവർഷം കുറഞ്ഞത് 1 ലക്ഷം രൂപ വരുമാനം ഉറപ്പാക്കുന്ന ലക്ഷ്പതി ദീദി പദ്ധതി എന്നിവയും സ്ത്രീകളുടെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കി. കൂടാതെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയിലൂടെ രാജ്യത്തെ സ്ത്രീ പുരുഷ അനുപാതം ഉയർന്നതും ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട് എന്നീ മേഖലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആന്ധ്രാപ്രദേശിന്റെ തീരപ്രദേശം, ഗുജറാത്ത്, ഒഡീഷ, രാജസ്ഥാൻ, പടിഞ്ഞാറൻ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ച് 10 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമായ വാലി ഓഫ് ഫ്ളവേഴ്സ് സന്ദർശകർക്കായി തുറന്നു. താഴ്വരയിലെ അപൂർവ സസ്യജാലങ്ങളും ജൈവ വൈവിധ്യവും സംരക്ഷിക്കാൻ സന്ദർശകർ സഹകരിക്കണമെന്ന് വനംവകുപ്പ് അഭ്യർത്ഥിച്ചു. നിലവിൽ 300-ലധികം പൂവിനങ്ങളും നിരവധി അപൂർവ സസ്യങ്ങളും നിറഞ്ഞതാണ് ഈ താഴ്വര. ഈ വർഷം ഒക്ടോബർ 31 വരെ സന്ദർശകർക്ക് ഇവിടേക്ക് പ്രവേശനമുണ്ടായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇറ്റലിയുടെ ദേശീയ ദിനത്തിൽ ആശംസകൾ നേർന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇറ്റലിയിൽ തെക്കൻ കാലാബ്രിയൻ തീരത്ത് ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു. ഇന്ന് പുലർച്ചെയുണ്ടായ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തി. കാലാബ്രിയൻ തീരക്കടലിൽ ഏകദേശം 250 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. സംഭവത്തിൽ നാശനഷ്ടങ്ങളോ ജീവഹാനിയോ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അധികൃതർ സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 243 പോയിന്റ് നഷ്ടത്തിൽ 74,018-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 93 പോയിന്റ് താഴ്ന്ന് 23,289-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 114,560 രൂപയും ഗ്രാമിന് 14,320 രൂപയുമാണ് ഇന്നത്തെ വില. പൊതുജനാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിനും ആഫ്രിക്കയിലുടനീളമുള്ള എബോള പ്രതിരോധത്തിനുമായി ഇന്ത്യ 2ാംഘട്ട മെഡിക്കൽ സഹായം അയച്ചു. സംരക്ഷണ ഉപകരണങ്ങൾ, രോഗനിർണയ നിരീക്ഷണ ഉപകരണങ്ങൾ, മരുന്നുകൾ, പോഷക സപ്ലിമെന്റുകൾ എന്നിവ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. മാധ്യമങ്ങൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി US പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിലെ പ്രസ് ഓഫീസിൽ മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനം നിഷേധിച്ച് US പ്രതിരോധ മന്ത്രാലയം ഉത്തരവിറക്കി. ഗോത്രമേഖലയിലെ യുവജനങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കുടിയേറ്റ വിദേശ നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം. രജിസ്ട്രേഷൻ സമയക്രമത്തിലും അപ്പീൽ സമയക്രമത്തിലും മാറ്റം. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കൻ ഉപരാഷ്ട്രപതി പോൾ മഷാറ്റെയിലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 16ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3ാം മത്സരം ഇന്ന് ഇംഗ്ലണ്ടിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി, സമയം 1 മണി. ഇപ്പോൾ മഞ്ഞണിപ്പൂനിലാവ്.

ഇതാ ഇവിടെ വരെ. ഈ ചിത്രത്തിനുവേണ്ടി പി മാധുരി പാടിയ ഗാനമാണ് മഞ്ഞണിപ്പൂനിലാവിൽ ഇന്നാദ്യം. വരികൾ യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

എ പി കോമള പാടിയ ഗാനം, രചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്, ചിത്രം കുട്ടിക്കുപ്പായം.

ശ്രോതാക്കളെ, ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, അടുത്ത നമ്പർ 9496556321, ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

മഞ്ഞണിപ്പൂനിലാവിൽ ഇനി അനുപല്ലവി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾ, കെ ജെ ജോയിയുടെ സംഗീതം.

ഭാസ്കരൻ വരികളെഴുതി, എം എസ് ബാബുരാജ് ഈണം പകർന്ന്, എസ് ജാനകി പാടിയ ഗാനം. ചിത്രം ഭാർഗവി നിലയം.

പുഷ്പാഞ്ജലി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: AIR TVM PM@gmail.com.

യുദ്ധഭൂമി എന്ന ചിത്രത്തിലെ ഗാനമാണ് മഞ്ഞണിപ്പൂനിലാവിൽ അടുത്തത്. വാണി ജയറാം പാടിയത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, ആർ കെ ശേഖറിന്റെ സംഗീതം.

യേശുദാസ് പാടിയ ഒരു ഗാനം. രചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ. ചിത്രം അനുഭവങ്ങൾ പാളിച്ചകൾ.

യൂസഫ് അലി കേച്ചേരി വരികളെഴുതി, എം എസ് ബാബുരാജ് ഈണം നൽകി, പി ജയചന്ദ്രൻ പാടിയ ഗാനം. ചിത്രം ഉദ്യോഗസ്ഥ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ youth.airtvm@gmail.com, അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305. അറിയിപ്പ് കഴിഞ്ഞു.

മഞ്ഞണി പൂനിലാവിൽ ഇനി ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി വി ദക്ഷിണാമൂർത്തി ഈണം പകർന്ന് യേശുദാസും പി ലീലയും പാടിയ ഗാനം.

പി ഭാസ്കരന്റെ വരികൾക്ക് ബി എ ചിദംബരനാഥ് സംഗീതം നൽകിയിരിക്കുന്നു. എസ് ജാനകി, ശാന്ത പി നായർ എന്നിവർ ആലപിച്ച ഗാനം. ചിത്രം മുറപ്പെണ്ണ്.

യേശുദാസ് പാടിയ ഗാനം രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ചിത്രം ഗന്ധർവക്ഷേത്രം.

ഒരു അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. മഞ്ഞണി പൂനിലാവിൽ ഇനി ലേഡീസ് ഹോസ്റ്റൽ എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി രചിച്ച് MS ബാബുരാജ് ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ടി കെ പുകഴേന്തി, ചിത്രം വിത്തുകൾ.

0: And gusty winds are likely over Haryana, Chandigarh, Delhi, Chhattisgarh, Jharkhand, Gujarat, Goa, Maharashtra, Andhra Pradesh, Telangana and West Uttar Pradesh for the next 2 to 3 days. Hot and humid weather conditions will prevail over entire northeast, including coastal Andhra Pradesh, Odisha and sub-Himalayan West Bengal today. On to sports and women's cricket, the third and final T20 international of the series between India and England will be played at Taunton in England tonight. The match will begin at 11 p.m. IST. The series is level, with India winning the first match in Chelmsford by 38 runs and England levelling the series with a 26-run victory in Bristol. In hockey, India registered a commanding 4-1 victory over Korea in their third Pool A match of the Men's Under-18 Asia Cup in Kakamigahara, Japan. Captain Ketan Kushwaha scored in the third and the 36th minute. Varinder Singh and Shah Rukh Ali scored the other two goals. Korea's lone goal came through Captain Yoon Jae-hyuk. And now before we end the bulletin, the headlines once again. President Draupadi Murmu addresses tribal beneficiaries of scholarship schemes at Rashtrapati Bhavan, emphasizes social, economic and educational progress of all sections of society for true development. Government notifies Immigration and Foreigners Amendment Rules 2026 with key changes in registration timelines and the appeals mechanism. Chief Justice of India Justice Surya Kant administers oath of office to 5 new judges of Supreme Court. Orange alert issued for thunder squall conditions in Rajasthan, Gujarat, West Madhya Pradesh, Odisha and coastal Andhra Pradesh today. And in women's cricket, third and final T20 international between India and hosts England to be played in Taunton tonight. And with that, we end the midday news.
1: Agashavani. ഡോസ്റ്റോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 35-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, കണ്ണൻ നായർ, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
2: പണത്തിന്മേൽ പണിതുയർത്തിയ അഭിമാനബോധം സമൂഹത്തിൽ വലിയ വിടവുകൾ സൃഷ്ടിക്കുകയാണ്, ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാക്കുകയാണ്. ഇന്നത്തെ പോലെ 165 വർഷം മുമ്പത്തെ റഷ്യയിലും പീറ്റേഴ്സ്ബർഗിലെ പാവപ്പെട്ട മിടുക്കൻ റസ്കോൾനിക്കോവ് പട്ടിണിയും രോഗവും ശാരീരിക പീഡനവും അപമാനവും മാനസിക അടിമത്തവും പേറുന്ന ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയാണ്. പണം കൈയാളുന്ന ഒരു കൊള്ളപ്പലിശക്കാരിയെ നിക്കോവ് കൊല്ലുന്നത് വേർതിരിവുകളില്ലാത്ത ഒരു നവലോകത്തിന്റെ പിറവി സ്വപ്നം കണ്ടുകൊണ്ടാണ്. പുറം ലോകം ആ കൊലപാതകം അറിഞ്ഞില്ലെങ്കിലും അയാളുടെ അകം ലോകം, മനസ്സാക്ഷി അയാളെ കശക്കി എറിയുന്നതാണ് പിന്നീട് കണ്ടത്. പതിയെ പിടിച്ചു നിൽക്കാറായി വരുമ്പോഴേക്ക് രഹസ്യ പോലീസ് പെട്രോവിച്ച് ഒരു കഴുകനെ പോലെ നിക്കോവിന് മുകളിൽ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. നിക്കോവിന്റെ അരുമ സഹോദരി ഡോണിയ ഒരു ധനികന്റെ വീട്ടിൽ അപമാനിതയായി ജോലി ഉപേക്ഷിച്ചു. ആ ധനികന്റെ ബന്ധു ലൂഷൻ ദരിദ്രയെങ്കിലും അപമാനിതയെങ്കിലും സുന്ദരിയായ ഡോണിയയെ വിവാഹം കഴിക്കാൻ വാക്കുകൊടുത്തു. ഒരു ധനികന്റെ ബന്ധുത്വം ഡോണിയയുടെ ദരിദ്ര കുടുംബത്തിന് ബലമാകുമെന്ന് അവർ കരുതി. പക്ഷേ മിഥ്യാഭിമാനിയായ ലൂഷിനെയും നിറം കെട്ട അയാളുടെ ഔദാര്യങ്ങളെയും വെറുത്ത നിക്കോവ് ലൂഷിനെ തിരസ്കരിക്കാൻ പെങ്ങളെ ഉപദേശിക്കുന്നു. ലൂഷിനും നിക്കോവിന്റെ കുടുംബവും തമ്മിൽ രൂക്ഷമായ തർക്കം നടക്കുകയാണ്. ഇന്നത്തെ പോലെ തന്നെ അന്നും എന്നും ദരിദ്രരും ധനികരും തമ്മിൽ വിവാഹബന്ധുത്വം എളുപ്പമല്ല. വാക്കുകളിലെ മുള്ളും മുനയും അപ്രതീക്ഷിത ദിശകളിലെല്ലാം തറച്ചുകയറുന്നു. ഒരു സംഭാഷണം എങ്ങനെ വഴിതെറ്റാമെന്നതിന്റെ ക്ലാസിക് ഉദാഹരണം.
3: ഓ, ദുരിതങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഒരു ദരിദ്ര ബാലികയെ കല്യാണം കഴിക്കുന്നതാണ് സുഖലോലുപയായി ജീവിക്കുന്ന യുവതിയെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ ഭേദം എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മകനെ അത്

0: വളച്ചൊടിച്ചു.
1: എങ്ങനെ വളച്ചൊടിച്ചെന്നാണ് പറയുന്നത്? നിങ്ങളൊന്ന് വിശദമാക്കി ലൂഷിൻ. എന്റെ മോൻ അനാവശ്യമായി ആരോടും വഴക്കിന് പോവാറില്ല.
0: പക്ഷേ വഴക്കിന് വന്നു.
1: ലൂഷിൻ, നിങ്ങളുടെ കത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒന്നും നടന്നിട്ടില്ല. നിങ്ങളുടെ മനസ്സിലിരിപ്പ് അവൻ കണ്ടുപിടിച്ചിരിക്കും. ലൂഷിൻ, ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനും എന്റെ മകളും നിങ്ങളുടെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടില്ല. അതിന്റെ തെളിവാണ് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്.
2: അതെ, അമ്മ പറഞ്ഞത് ശരിയാണ്.
0: ഓ, അപ്പോ തെറ്റുകാരൻ ഞാൻ മാത്രമാണ്.
1: കൊള്ളാം, നിങ്ങൾ ഇപ്പോഴും എന്റെ മകനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈയിടെ നിങ്ങൾ തന്നെയാണ് അവനെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ എഴുതിയത്.
0: തെറ്റായ കാര്യങ്ങൾ എഴുതിയതായി ഞാൻ ഓർക്കുന്നില്ലല്ലോ.
3: നിങ്ങൾ എഴുതി?
0: അതെന്താണെന്ന് പറ.
3: ഇന്നലെ റോഡ് അപകടത്തിൽ കൊല്ലപ്പെട്ടവന്റെ വിധവയ്ക്കല്ല, മകൾക്കാണ് ഞാൻ പണം കൊടുത്തതെന്ന്. ആ പെൺകുട്ടിയെ മുൻപൊരിക്കലും ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഞാനും സഹോദരിയും പരസ്പരം പിണങ്ങിപ്പിരിയാൻ വേണ്ടി മനഃപൂർവ്വമാണ് നിങ്ങൾ അങ്ങനെ എഴുതിയത്.
0: ക്ഷമിക്കണം സർ, നിങ്ങളെ ഞാൻ എങ്ങനെ കണ്ടുമുട്ടിയെന്നും എന്തഭിപ്രായമാണ് എന്നിൽ ഉണർത്തിയതെന്നും മറ്റുമുള്ള നിങ്ങളുടെ അമ്മയുടെയും സഹോദരിയുടെയും അന്വേഷണത്തിന് മറുപടിയായിട്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്.
1: അങ്ങനെ എഴുതിയല്ലോ.
0: എന്തെഴുതി? ഞാൻ ആ കത്തിൽ ഒറ്റ വാക്കെങ്കിലും തെറ്റായി എഴുതിയിട്ടുള്ളതായി കാണിച്ചു തരാമോ? നിങ്ങൾ അവിടെ പണം വലിച്ചെറിയുകയായിരുന്നില്ലേ? ആ കുടുംബം എത്ര തന്നെ നിർഭാഗ്യമുള്ളവരാണെങ്കിലും അവർ എത്രമാത്രം കഷ്ടപ്പെടുന്നവരാണെങ്കിലും അവിടുത്തെ മനുഷ്യർ മോശക്കാരല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ റസ്കോൾനിക്കോവ്?
3: സകല ഗുണങ്ങളും നിറഞ്ഞ നിങ്ങൾക്ക് നിങ്ങൾ വഴിക്കുന്ന ആ നിർഭാഗ്യതയായ പെണ്ണിന്റെ ചെറുവിരലിന്റെ വില പോലുമില്ല.
0: അപ്പോ നിങ്ങളുടെ അമ്മയോടും അനിയത്തിയോടും ഒപ്പം അവളെ ഇരുത്തി സംസാരിക്കുന്നതിലും നിങ്ങൾക്ക് വിരോധമില്ലെന്ന് പറയുമല്ലോ.
3: ഞാനത് നേരത്തെ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്കറിയണമെങ്കിൽ കേട്ടോളൂ, അവൾ എന്റെ അമ്മയുടെയും സഹോദരിയുടെ ഒപ്പം ഇരുന്ന് സംസാരിച്ചു.
0: ഡോണിയ, നീ സ്വയം ഓർത്തു നോക്കൂ, നമുക്കിതിനോട് യോജിക്കാനാകുമോ? ഞങ്ങൾക്ക് സ്നേഹിതന്മാരായി തുടരാൻ സാധിക്കുമോ?
2: നിങ്ങൾ മിഥ്യയായ അഭിമാനത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുക.
0: ഈ കാര്യങ്ങൾ ഇതോടെ അവസാനിക്കുകയാണ്. ഞാൻ ഇനി നിൽക്കുന്നില്ല. നിങ്ങൾക്ക് സ്വന്തം കാര്യങ്ങൾ ധാരാളം പറയാനുണ്ടാവുമല്ലോ.
1: നിങ്ങളോട് സംസാരിക്കാനുള്ള നേരമാണിത്. ഞങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു, തീരുമാനിച്ചു കഴിഞ്ഞോ?
0: പോകുന്നതിന് മുമ്പ് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഇത്തരം കൂടിക്കാഴ്ചകളിൽ നിന്ന് എന്നെ ഒഴിവാക്കണം. ഒത്തുതീർപ്പുകൾക്കൊന്നും എന്നെ പ്രതീക്ഷിക്കണ്ട. ഞാൻ കത്ത് നിങ്ങൾക്കാണ് അയച്ചത്, ഗൃഹനാഥയ്ക്ക്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് മാത്രമാണ്.
1: ലൂഷിൻ, നിങ്ങളുടെ സംസാരം കേട്ടാൽ ഞങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ അധികാരത്തിന് കീഴിലാണെന്ന് തോന്നുമല്ലോ. നിങ്ങളുടെ നിർദ്ദേശം നിരാകരിച്ചതിന്റെ കാരണം ഡോണിയ പറഞ്ഞു കഴിഞ്ഞു. നല്ല ഉദ്ദേശത്തോടെയാണ് അവൾ അത് ചെയ്തത്. എന്റെ മേൽ കൽപ്പന പുറപ്പെടുവിക്കാൻ നിങ്ങൾക്ക് എന്തധികാരം?
2: അമ്മേ, ഒന്ന് സമാധാനിക്കേ.
1: നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം കൽപ്പനകളായി ഞങ്ങൾ കരുതേണ്ടതുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ഞങ്ങളോട് പ്രത്യേകം ശ്രദ്ധയും പരിലാണനയും കാണിക്കേണ്ടതാണ്. കാരണം ഞങ്ങൾ എല്ലാം വലിച്ചെറിഞ്ഞ് നിങ്ങളെ വിശ്വസിച്ച് ഇവിടെ വന്നവരാണ്.
0: അത് ശരിയല്ല. സുഡ്രിഗേലോവിന്റെ ഭാര്യ പൾച്ചേറിയുടെ വിൽപത്രത്തിന്റെ വിവരം ലഭിച്ച സമയത്ത് അത് വാങ്ങാൻ വന്നതാണെന്ന് മനസ്സിലാക്കുന്നു.
1: ഞങ്ങളുടെ നിസ്സഹായതയിൽ നിന്ന് നിങ്ങൾ മുതലെടുക്കുകയാണ്.
0: എന്തായാലും അക്കാര്യത്തെ കുറിച്ച് കൂടുതൽ ഒന്നും പറയുന്നില്ല.
1: പറയാതിരിക്കുകയാണ് നല്ലത്.
3: നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ അനിയത്തി?
2: തീർച്ചയായും ഞാൻ ലജ്ജിക്കുന്നു. ലൂഷിൻ, നിങ്ങൾ എന്റെ കൺവെട്ടത്ത് നിന്ന് കടന്നു പോ.
0: എന്നെ ഈ രീതിയിൽ പുറത്താക്കിയാൽ ഞാൻ ഇനി ഒരിക്കലും ഈ പടി കടക്കില്ലെന്ന് കരുതിക്കോളൂ. നീ ചെയ്യുന്നത് എന്തെന്ന് ഓർക്കുക. എന്റെ വാക്കിന് ഒരിക്കലും ഇളക്കം തട്ടില്ല. ഞാൻ പറയുന്നത് പോലെ ചെയ്യുന്ന ആളാണ്.
2: കണ്ടു, ചെയ്തതെല്ലാം. നിങ്ങൾ വീണ്ടും എന്റെ അടുത്ത് വരണമെന്ന് ഞാൻ ഒരിക്കലും

0: ആഗ്രഹിക്കുന്നില്ല കാണാനും.
1: എന്ത്, അങ്ങനെയാണോ നിന്റെ നിലപാട്? അതാണ് സ്ഥിതി അല്ലേ? ആ നീ മനസ്സിലാക്കിക്കോ, ഞാൻ ഇതിനെ കോടതിയിൽ എതിർക്കും.
0: ലോഷൻ, നിങ്ങൾ ഇവിടെ നിന്ന് പോയി തരുമോ? കടക്ക് പുറത്ത്.
1: ആ ഞാൻ പോവുകയാണ്. എന്നാലേ അവസാനമായിട്ടൊരു വാക്ക്, നാട് മുഴുവൻ നിന്നെ പറ്റി എല്ലാ തരത്തിലും ദുഷ്പേര് പ്രചരിച്ചപ്പോൾ ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറായി.
2: അമ്മ എല്ലാം മറന്നു പോകുന്നു. നാട്ടുകാരെ മുഴുവൻ ധിക്കരിച്ച് നിങ്ങളുടെ സൽപ്പേര് വീണ്ടെടുത്ത് തന്ന എനിക്ക് നിന്നിൽ നിന്ന് തിരികെ എന്തെങ്കിലും പ്രതീക്ഷിക്കുക എന്നത് എന്റെ അവകാശമാണ്.
1: നിന്റെ നന്ദിയെങ്കിലും.
2: ഇപ്പൊ ഞാൻ എല്ലാം തിരിച്ചറിയുന്നു.
1: ഞാൻ എന്ത് അവിവേകമാണ് കാട്ടിയത്!
0: എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി ഈ സംസാരം വേണ്ട.
1: എങ്കിലും എന്ത് നന്ദികേടാണ് നിങ്ങൾ എന്നോട്
3: പ്രസംഗം നിർത്തണം. നിക്കോ, ഇവന്റെ തലമണ്ട അടിച്ചു തകർക്കുകയാണ് വേണ്ടത്.
4: രസ്മികിൻ, അടങ്ങ് അടങ്ങ്.
0: നിങ്ങളൊരു നികൃഷ്ടനും ദുഷ്ടനുമാ.
4: നല്ലവനായി ലൂക്ഷൻ മുറിവിട്ടുപോ, അല്ലെങ്കിൽ നിന്റെ പ്രതിശ്രുത വാധു നിന്റെ മേൽ കൈവയ്ക്കും. ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോകരുത്. കടന്നുപോ, പോവാനാ പറഞ്ഞത്? കടന്നുപോ ഇവിടെ നിന്ന്.
0: ഇല്ല, എന്നെയാ കുറ്റപ്പെടുത്തേണ്ടത്? ലൂഷൻ അയാളുടെ പണം എന്നെ പ്രലോഭിപ്പിച്ചു. എന്നാൽ എന്റെ അഭിമാനം, സഹോദരൻ, അയാൾ ഇത്ര നീചനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. മുമ്പത് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ലോകത്ത് ഒന്നിനും എന്നെ പ്രലോഭിപ്പിക്കാനാവില്ലായിരുന്നു. എന്നെ കുറ്റപ്പെടുത്തല്ലേ ചേട്ടാ?
5: ഓ, വലിയൊരു ദുരന്തത്തിൽ നിന്നും ദൈവം നമ്മളെ രക്ഷിച്ചു മോളെ.
4: ടോണിയ, എന്റെ പ്രിയപ്പെട്ട അനുജത്തി,
0: സിഡ്രിഗേലോ ചേട്ടനോട് എന്താ പറഞ്ഞത്?
5: ആ അതെ, അതെന്താണെന്ന് പറയും മോനെ.
4: അയാള് നിനക്കൊരു സമ്മാനം തരം വന്നതാ. എന്റെ സാന്നിധ്യത്തിൽ വെച്ച് നിന്നെ അയാൾക്കൊന്ന് കാണണമെന്ന്.
5: കാണുകയോ?
4: ആ
5: ഒരിക്കലുമില്ല. അവൾക്ക് പണം നൽകാൻ അയാൾ എങ്ങനെ ധൈര്യപ്പെടുന്നു?
0: എന്ത് മറുപടിയാ ചേട്ടൻ അയാൾക്ക് കൊടുത്തത്?
4: എന്റെ സഹായമില്ലാതെ തന്നെ നീയുമായി ഒരു കൂടിക്കാഴ്ച അയാൾ നടത്തുമെന്നു. നിന്നോട് അയാൾക്ക് തോന്നിയ വികാരം സ്വയം അറിയാതെ കടന്നുപോയ ഒരു മോഹമായിരുന്നെന്നും, ഇപ്പോൾ നിന്നോട് അത്തരത്തിലുള്ള യാതൊന്നുമില്ലെന്നും അയാൾ എന്നോട് പറഞ്ഞു. എന്നാൽ നീ ലൂഷിനെ വിവാഹം കഴിക്കുന്നത് അയാൾക്ക് ഇഷ്ടമല്ല.
0: ചേട്ടൻ അയാളെ കണ്ടപ്പോ എന്താ തോന്നിയത്? അയാളെ പറ്റി ചേട്ടനുള്ള അഭിപ്രായം എന്താ?
4: എനിക്ക് അയാളെ ശരിക്കൊന്നും മനസ്സിലായിട്ടില്ല. നിനക്ക് അയാൾ 10,000 രൂപ തരുമെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ താനത്ര ധനികനില്ലെന്ന് പറയാനും അയാൾക്ക് മടിയില്ല. മൊത്തത്തിൽ അയാളൊരു വിചിത്ര ജീവിയായി തോന്നി. എന്തായാലും അയാളുടെ ഭാര്യയുടെ മരണം അയാളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്.
5: ദൈവം അവളുടെ ആത്മാവിന് ശാന്തി പകരട്ടെ.
0: ഞാൻ എന്നും അവരുടെ ആത്മാവിന് ശാന്തി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 35-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ലൂഷിൻ, കണ്ണൻ നായർ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ, കവിത സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ.

ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി കോഴിക്കോട്. സമയം 4 മണി കഴിഞ്ഞ് 44:39. 438.6 മീറ്ററിൽ 684 kHz ഇന്നത്തെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുകയായി. ചലച്ചിത്ര ഗാനങ്ങളോടെ ആരംഭിക്കാം. നഗക്ഷതങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയ ഗാനം ആദ്യം. ONV കുറിപ്പിൻ്റെ വരികൾക്ക് രവി ബോംബെയുടെ സംഗീതം.

സ്നേഹപൂർവം അന്ന. ഈ ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് രാജു സിംഗിൻ്റെ സംഗീതം.

ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി. കലാമണ്ഡലം ഗീതാനന്ദനും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻ തുള്ളൽ കേൾക്കാം ഇപ്പോൾ.

0: കരതലമതിൽ വീണയടുത്തു
1: നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ഓട്ടം തുള്ളൽ, കലാമണ്ഡലം ഗീതാനന്ദനും സംഘവും അവതരിപ്പിച്ചത്. ആകാശവാണി കോഴിക്കോട്. ഇനി ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. സ്നേഹം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. യൂസഫലി കച്ചേരിയുടെ വരികൾ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിൻ്റെ സംഗീതം.

0: പോലീസ്?
1: മിസ് സീമ,
2: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
2: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
2: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
2: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
2: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
2: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
3: ഹലോ മമ്മ.
2: ഹായ്.
4: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ FM 9:40
6: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
5: വാട്സ്ആപ്പ് നമ്പർ 9400224440
6: 9400224440

0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
1: ആകാശവാണി കോഴിക്കോട്, സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ഇനി. ആത്മീ എന്ന ചിത്രത്തിനു വേണ്ടി റഫി പാടിയ ഗാനം നൌഷാദിന്റെ സംഗീതത്തിൽ.

0: ആകാശവാണി സമയം 6 മണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
1: ഇന്ത്യയിലെ കയർ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മൈക്രോ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയം MSME 2023 ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് കയർ ഉദ്യമി യോജന. പുതിയ കയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനും കയർ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കയർ നെയ്ത്ത് തൊഴിലാളികൾക്കും സംരംഭകർക്കും സാമ്പത്തിക സഹായം നൽകുവാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. 1,000 കോടി രൂപയുടെ മൊത്തം അടങ്കൽ പദ്ധതി 5 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കും. പദ്ധതി പ്രകാരമുള്ള സാമ്പത്തിക സഹായം വായ്പയായും ഗ്രാന്റായും നൽകും. പ്രതിവർഷം 6% പലിശ നിരക്കിൽ വായ്പ നൽകും. പിന്നോക്ക പ്രദേശങ്ങളിൽ പുതിയ കയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനും ഗ്രാന്റ് നൽകും. ഇന്ത്യയിലെ 100,000-ത്തിലധികം കയർ നെയ്ത്തുകാർക്കും സംരംഭകർക്കും ഈ പദ്ധതി പ്രയോജനപ്പെടും. ചകിരി, കയർ ഉൽപ്പന്നങ്ങൾ, അവയുടെ ഉൽപ്പാദനം എന്നിവയ്ക്കാണ് കയർ ഉദ്യമി യോജന പ്രകാരം ധനസഹായം ലഭിക്കുന്നത്. വ്യക്തികൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ ഗ്രൂപ്പുകൾ എന്നിവയ്ക്ക് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കും. കയർ ഉദ്യമി യോജന 2023 സ്കീമിന്റെ ചില പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നു. പുതിയ കയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനും കയർ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പദ്ധതി സാമ്പത്തിക സഹായം നൽകുന്നു. നിങ്ങൾ ഒരു കയർ നെയ്ത്തുകാരനോ സംരംഭകനോ ആണെങ്കിൽ നിങ്ങൾക്ക് MSME വെബ്സൈറ്റ് മുഖേന കയർ ഉദ്യമി യോജന 2023 സ്കീമിന് സാമ്പത്തിക സഹായത്തിന് അപേക്ഷിക്കാം. ആപ്ലിക്കേഷൻ പ്രക്രിയ വളരെ ലളിതമാണ്. MSME വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ സ്കീമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താം. ഓൺലൈൻ അപേക്ഷകർ ഔദ്യോഗിക പോർട്ടൽ സന്ദർശിക്കണം. കയർ ഉദ്യമി യോജന 10,00,000 രൂപ വരെ പദ്ധതി ചെലവുള്ള കയർ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതിയാണ്. കയർ ഉദ്യമി യോജന എന്നത് സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം വ്യവസായ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു കേന്ദ്ര മേഖലാ പദ്ധതിയാണ്. ദേശീയ തലത്തിൽ നോഡൽ ഏജൻസിയായി കയർ ബോർഡാണ് പദ്ധതി നടപ്പാക്കുക. കയർ ഉദ്യമി യോജന പ്രകാരം പദ്ധതി സ്ഥാപിക്കുന്നതിനുള്ള സഹായത്തിന് വരുമാന പരിധി ഉണ്ടായിരിക്കില്ല. കയർ മേഖലയിൽ വരുന്ന കയർ ഫൈബർ, നൂൽ ഉൽപ്പന്നങ്ങൾ മുതലായവ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് മാത്രമേ കയർ ഉദ്യമി യോജന പദ്ധതി പ്രകാരമുള്ള സഹായം ലഭ്യമാകൂ. ഇന്ത്യൻ പൌരത്വമുള്ള 18 വയസ്സിനും മുകളിലുള്ള വ്യക്തികൾ, കമ്പനികൾ, സ്വയം സഹായ സംഘങ്ങൾ, സർക്കാരിതര ഓർഗനൈസേഷനുകൾ 1860 സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾ, പ്രൊഡക്ഷൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ, ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയ്ക്ക് സ്കീം പ്രകാരമുള്ള സഹായം ലഭ്യമാകും. പദ്ധതി ചെലവിൽ മൂലധന ചെലവ്, അതായത് നിർമ്മാണവും യന്ത്രസാമഗ്രികളും ഉൾപ്പെടും. ഗുണഭോക്താവിന് ഇതിനകം വർക്ക്ഷെഡ് ഉണ്ടെങ്കിൽ ആവശ്യമായ യന്ത്രസാമഗ്രികളുടെ ഘടകം മാത്രമേ പദ്ധതി ചെലവിൽ ഉൾക്കൊള്ളുകയുള്ളൂ.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: അറിവിൻ്റെ ലോകത്തേക്ക് കുരുന്നുകൾ കൗതുകത്തോടെ കൺതുറന്നു. നവാഗതരെ സ്കൂളുകളിലേക്ക് ആഘോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രവേശനോത്സവം കണ്ണൂർ ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും അരങ്ങേറി. ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം ആയിത്തറ അമ്പരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വി കെ സനോജ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി. കലക്ടർ പി വിഷ്ണുരാജ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡി ഷൈനി പ്രവേശനോത്സവ സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഷബ്ന ഉപഹാരം നൽകി. ബഡ് സ്കൂൾ ജില്ലാ പ്രവേശനോത്സവം മുണ്ടേരി ബഡ് സ്കൂളിലാണ് നടന്നത്. ടി ഒ മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് സ്നേഹോപഹാരമായി കുടകൾ നൽകി. ജില്ലയിൽ 28 ബഡ് സ്കൂളുകളും 5 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളും ഉൾപ്പെടെ 33 ബഡ് സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്കുള്ള യാത്രാ കൺസെഷൻ കാർഡ് ഈ അധ്യയന വർഷം മുതൽ ഡിജിറ്റലാക്കാൻ തീരുമാനം. സർക്കാർ എയ്ഡഡ് സ്വയംഭരണ പദവിയുള്ളത് സ്വകാര്യ സമാന്തര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് ഇത് ബാധകമാണ്. ജില്ലാ കലക്ടറുടെ ചേംബറിൽ ചേർന്ന സ്റ്റുഡൻസ് ട്രാവൽസ് ഫെസിലിറ്റി കമ്മിറ്റി യോഗത്തിലാണ് RTO ES ഉണ്ണികൃഷ്ണൻ പുതിയ കൺസെഷൻ കാർഡ് പ്രാബല്യത്തിൽ വരുന്ന കാര്യം വിശദീകരിച്ചത്. ആദ്യമായി അതത് വിദ്യാഭ്യാസ സ്ഥാപനം മോട്ടോർ വാഹന വകുപ്പിന്റെ MVD ലീഡ്സ് എന്ന വെബ്സൈറ്റിൽ കയറി സ്ഥാപനം രജിസ്റ്റർ ചെയ്യണം. ഇതിനുശേഷം ആ സ്ഥാപനത്തിലെ വിദ്യാർത്ഥി MVD ലീഡ്സ് എന്ന ആപ്പ് ഫോണിൽ ഡൗൺലോഡ് ചെയ്യണം. മൊബൈൽ നമ്പറും പാസ്പോർട്ട് വലുപ്പത്തിലുള്ള ഫോട്ടോയും മറ്റു വിവരങ്ങളും അപ്ലോഡ് ചെയ്ത് കാർഡിന് അപേക്ഷിക്കണം. വിദ്യാർത്ഥികൾക്ക് കാർഡ് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ സേവ് ചെയ്ത് അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്തും യാത്രാവേളയിൽ ഉപയോഗിക്കാം. കാർഡിലെ QR കോഡ് സ്കാൻ ചെയ്താൽ വിദ്യാർത്ഥിയുടെ പാസ് യഥാർത്ഥമാണോ അല്ലയോ, കാലാവധി കഴിഞ്ഞോ തുടങ്ങിയ വിവരങ്ങൾ അറിയാനും കഴിയും. പുതിയ കാർഡ് പ്രാബല്യത്തിൽ വരാൻ 3 മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാലയിൽ പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷാ അഭിയാൻ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിച്ചു. 30 വർഷം പൂർത്തിയാക്കിയ കണ്ണൂർ സർവകലാശാല വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളെ ഗവർണർ അഭിനന്ദിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് വീണ്ടും ഒരു വലിയ കുതിച്ചുചാട്ടം വേണ്ട സമയമാണ്. അതിന് ദിശയൊരുക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് ഗവർണർ പറഞ്ഞു. സർവകലാശാലയുടെ പുതിയ കോഴ്സുകളുടെ ഉദ്ഘാടനവും ഗവർണർ നിർവഹിച്ചു. കണ്ണൂർ ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ വിലയിരുത്തി. ഓൺലൈൻ യോഗത്തിലാണ് വിവിധ വകുപ്പുകളുടെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്തിയത്. ജില്ലയിൽ മഴക്കാലത്ത് അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള പ്രധാന പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും കലക്ടർ പി വിഷ്ണുരാജ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടാലുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ദേശീയപാതാ അതോറിറ്റി ഉദ്യോഗസ്ഥരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് കലക്ടർ പ്രത്യേക യോഗം വിളിച്ചിരുന്നു. വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലങ്ങളിൽ ജിയോ ബാഗുകൾ സ്ഥാപിക്കുന്നതുൾപ്പെടെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിക്കുന്ന കാര്യം മന്ത്രി പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ആപത്കരമെന്ന് ഇതുവരെ ട്രീ കമ്മിറ്റി കണ്ടെത്തിയ എല്ലാ മരങ്ങളും മുറിച്ചു മാറ്റിയതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. ജില്ലയിൽ ഇതുവരെ 1726 ശുചീകരണ പ്രവൃത്തികൾ നടത്തി. തോടുകൾ, നീർച്ചാലുകൾ, ഓടകൾ എന്നിവ ചേർന്ന് 915 കിലോമീറ്റർ വൃത്തിയാക്കിയതായും ബന്ധപ്പെട്ടവർ യോഗത്തെ അറിയിച്ചു. മഞ്ഞപ്പിത്ത ബാധ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തത് വൃത്തിഹീനമായ വെള്ളം കല്യാണം പോലുള്ള പരിപാടികൾക്ക് ഉപയോഗിച്ചതിലൂടെയാണെന്ന് DMO ചാർജ് വഹിക്കുന്ന ഡോക്ടർ KC സച്ചിൻ യോഗത്തെ അറിയിച്ചു. കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും 2 വർഷത്തിനുള്ളിൽ ശബരിമലയും ഗുരുവായൂരും പോലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാക്കി കൊട്ടിയൂരിനെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും ദേവസ്വം മന്ത്രി K. മുരളീധരൻ പറഞ്ഞു. കൊട്ടിയൂർ ദേവസ്വം ഫണ്ടിൽ നിന്ന് 2.5 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച മന്ദഞ്ചേരി നടപ്പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കൊട്ടിയൂർ ഉത്സവത്തിന് മുൻവർഷങ്ങളിൽ ഉണ്ടായ ഭക്തജനത്തിരക്ക് പരിഗണിച്ച് സാധ്യമായ എല്ലാ സൗകര്യങ്ങളും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. നവീകരിച്ച പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു. 11.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കൊട്ടിയൂരിൽ ദേവസ്വം ബോർഡിന്റെ സഹായത്തോടെ പുരോഗമിക്കുന്നത്. അക്കരെ കൊട്ടിയൂരിലേക്ക് എത്തുന്ന തീർത്ഥാടകർക്കായാണ് പഴയ അപകടാവസ്ഥയിലായ ഇടുങ്ങിയ നടപ്പാലത്തിന് പകരം പുതിയത് നിർമ്മിച്ചത്.
1: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി KO ശശിധരൻ.
2: ആകാശവാണി കോഴിക്കോട്. അറിയിപ്പുകൾ. ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ആദ്യം. 6:40 നിയമസഭയിൽ ഇന്ന്, 6:50 വയലും വീടും,

വോളിബോൾ മൈതാനത്തു നിന്ന് ക്ഷീരസമൃദ്ധിയിലേക്ക്. മികച്ച ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവായ തങ്കച്ചനുമായി അഭിമുഖം. 7:20 കമ്പോളവില നിലവാരം, കാലാവസ്ഥാ അറിയിപ്പ്. 7:35 യുവവാണി. 8:00 സർഗകേരളം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ആർ കെ മീര പാടിയ കൃതികൾ. കോടമ്പള്ളി ഗോപകുമാർ വയലിൻ, എം എൻ സുബ്രഹ്മണ്യം മൃദംഗം. 10:00 ന്യൂസ് സർവീസസ് ഡിവിഷൻ തയ്യാറാക്കിയ പ്രത്യേക പരിപാടി, കേന്ദ്ര ഗവൺമെന്റിന്റെ 12 വർഷങ്ങൾ. 10:35 ചലച്ചിത്രഗാനങ്ങൾ. 11:00 NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടി. ഇനി ആകാശവാണി കോഴിക്കോട് നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. നാളെ രാവിലെ 6:00 വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് MR രാജേഷ്. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. ജി ശങ്കരക്കുറുപ്പിന്റെ വിളംബരം, ആലാപനം ലക്ഷ്മി രാഘവൻ. തുടർന്ന് പ്രഭാതഗീതം. ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7:00 ഓപ്പൺ ഫോറം, സ്മൃതി സാക്ഷ്യം. തുടർന്ന് ആരോഗ്യ മമൂല്യം, ഡോക്ടർ സോന വിജയ് പങ്കെടുക്കുന്നു. മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, റീഗൽ ജുവലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 കൃഷിദീപം, ഇളയ നില. 8:30 ആർട്ട് കഫേ. തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 വാർത്താജാലകം. തുടർന്ന് സുവർണമലരുകൾ. 9:30 ലളിതഗാനങ്ങൾ. 10:00 NHM റേഡിയോ ഹെൽത്ത്. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡുവറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 തുടർ നാടകം. 2:30 ഗസൽ. നാളെ വൈകിട്ട് 4:45 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 5:00 തിരുവാതിര കളിപ്പാട്ടുകൾ, കലാമണ്ഡലം രേഖാകൃഷ്ണയും സംഘവും അവതരിപ്പിക്കുന്നത്. 5:30 ചലച്ചിത്രഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. നാളെ വൈകിട്ട് 6:00 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ജില്ലാ വൃത്താന്തം, കൊല്ലം ജില്ല. 6:15 അറിയിപ്പുകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. നാളെ വൈകിട്ട് 6:50 വയലും വീടും, വോളിബോൾ മൈതാനത്തു നിന്ന് ക്ഷീരസമൃദ്ധിയിലേക്ക്. മികച്ച ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവായ തങ്കച്ചനുമായി അഭിമുഖം. 7:20 കമ്പോളവില നിലവാരം, കാലാവസ്ഥാ അറിയിപ്പുകൾ. 7:35 യുവവാണി. നാളെ രാത്രി 8:00 റിയൽ FM പോഡ്കാസ്റ്റ്. 8:40 ചലച്ചിത്രഗാനങ്ങൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. നാളെ രാത്രി 11:00 ലളിതഗാനങ്ങൾ. ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയും.

0: അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അഗസ്ത്യാർകൂട വനമേഖലയിലെ കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. കയ്യേറ്റം നടത്തിയ 118 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും കോടതി നിർദ്ദേശം. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മലയിടം തുരുത്ത് വിഷയത്തിൽ നിയമസഭയിൽ സർക്കാരിന്റെ ഉറപ്പ്. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ. വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരളം കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3 മത്സരം രാത്രി 11 ഇംഗ്ലണ്ടിൽ. വാർത്തകൾ വിശദമായി. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിൽ കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്പ് നേടിയ ഗോത്രവർഗ വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്രവർഗ യുവതയുടെ ശാക്തീകരണത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു.
5: യുവാ ഹമാരി രാഷ്ട്രത്തി ശക്തി ആശാ ഓർ ഉജ്ജ്വൽ ഭവിഷ്യ പ്രതീക് ഹേ. മേരി സഭി യുവാഓ വിശേഷകർ ജനജാതിയ സമുദായ കെ യുവാഓ സേ അനുരോധ ഹേ കി ഉൻഹേ ആപ്നി ജോഡോ ഓർ ആപ്നി ലോഗോ കോ നഹി ഭൂൽനാ ചാഹിയേ.
4: അഗസ്ത്യാർകൂടം പരിസ്ഥിതി മേഖലയിലെ വനം കയ്യേറ്റങ്ങൾ സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ കേരളം തമിഴ്നാട് സർക്കാരുകൾക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കയ്യേറ്റക്കാരാണെന്ന് കണ്ടെത്തിയ നിലവിലുള്ളതും വിരമിച്ചതുമായ 118 സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തര നിയമ നടപടി സ്വീകരിക്കാനും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. പതിറ്റാണ്ടുകളായി തുടരുന്ന കയ്യേറ്റങ്ങൾ പൂർണ്ണമായി ഒഴിപ്പിക്കുന്നതിനൊപ്പം പ്രദേശത്തെ വനമേഖലയും പരിസ്ഥിതിയും പുനഃസ്ഥാപിക്കാനുള്ള സമഗ്രമായ പദ്ധതി നടപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മയക്കുമരുന്ന് വ്യാപനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീ വി ഡി സതീശൻ.
6: നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ നാടിന്റെ പുരോഗതിയിലെ ഏറ്റവും വലിയ നാഴികക്കല്ല് എന്ന് പറയുന്നത് നാടിന്റെ യുവത്വമാണ്. ആ യുവത്വത്തെ മയക്കി കിടത്താൻ, അവരെ ഇല്ലാതാക്കാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇന്ന് മയക്കുമരുന്നാണ്. ഈ നാട് മുഴുവൻ ഒറ്റക്കെട്ടായി എടുക്കുന്ന ഒരു തീരുമാനമാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ ഈ മയക്കുമരുന്ന് ശൃംഖലയെ, ഈ മാഫിയയെ നമ്മൾ വാഴാൻ അനുവദിക്കില്ല.
4: തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ കെ മുരളീധരൻ, സി പി ജോൺ, എൻ ഷംസുദ്ദീൻ, എം ലിജു, ശശി തരൂർ എം പി, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തെ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വലിയ ദൌത്യത്തിനാണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ തുടക്കമിടുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അന്തർസംസ്ഥാന ലഹരി മാഫിയകളുടെ കണ്ണികളെ തകർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 16 കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും സി പി ഐയിലെ മുഹമ്മദ് മൊഹസിനും തമ്മിലായിരുന്നു മത്സരം. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും മുഹമ്മദ് മൊഹസിന് 34 വോട്ടും ലഭിച്ചു. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. കെ എൻ ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വിലവർദ്ധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വിലവർദ്ധനവിൽ സംസ്ഥാനത്തെ 70,000 ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വിലവർദ്ധനയിൽ സർക്കാർ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി

0: സതീശൻ വ്യക്തമാക്കി. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ നിയമസഭയെ അറിയിച്ചു. കോടതി ഉത്തരവിനെ തുടർന്ന് എറണാകുളം മലയിടം തുരുത്തിൽ 7 പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വി പി സജീന്ദ്രൻ ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഈ കുടുംബങ്ങളെ സർക്കാർ കൈയൊഴിയില്ലെന്നും ഇവർക്ക് ഭൂമിയും വീടും നൽകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശനും സഭയിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ബാങ്കിംഗ് പ്രതിനിധികളുടെ യോഗം ചേർന്നു. നെല്ല് സംഭരണ ശേഷം കർഷകർക്ക് ലഭിക്കുന്ന തുകയുടെ വിതരണത്തിലെ കാലതാമസം മറികടക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും കർഷകർക്ക് പ്രയാസം കൂടാതെ തുക ലഭ്യമാക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്തു. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ 4 ലക്ഷദ്വീപ്, കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ കാലവർഷം വ്യാപിക്കും. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൌൺടണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും രണ്ടാം മത്സരം ഇംഗ്ലണ്ടും ജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. അമിതമായ തോതിൽ ചെളിയും മണലും നിറഞ്ഞ് പ്രളയ ഭീതി ഉയർത്തി ഇടുക്കി മലങ്കര ജലാശയം. അണക്കെട്ടിന്റെ സുരക്ഷയെയും സംഭരണശേഷിയെയും ബാധിക്കുന്ന ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഷട്ടറുകൾ തുറന്നുവിട്ടപ്പോഴാണ് അണക്കെട്ടിലെ ചെളിയും മണലും അപകടകരമാംവിധം അടിഞ്ഞുകൂടിയ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. 20 ആഴമുണ്ടായിരുന്ന പല ഭാഗങ്ങളിലും ഇപ്പോൾ 6 മാത്രമാണുള്ളത്. കനത്ത മഴയ്ക്ക് മുൻപായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രളയ സാഹചര്യം ഉണ്ടാകുമോ എന്ന് നാട്ടുകാർക്കിടയിൽ ആശങ്കയുണ്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വെള്ളം തുടർച്ചയായി എത്തുന്നതിനാൽ വർഷം മുഴുവൻ ഡാം നിറഞ്ഞ അവസ്ഥയിലാണുള്ളത്.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡ് ദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യത്തുടനീളമുള്ള 42 മികച്ച പഞ്ചായത്തുകൾക്ക് അവാർഡുകൾ സമ്മാനിക്കും. കവരത്തി ദ്വീപിൽ റോഡരികിലെ തെങ്ങുകൾ ഭൂ ഉടമകളുടെ അനുവാദമില്ലാതെ മുറിച്ചു നീക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ലക്ഷദ്വീപിലെ വീതി കുറഞ്ഞ റോഡുകളുടെ അരികിൽ നിൽക്കുന്ന തെങ്ങുകൾ കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മരങ്ങൾ മുറിച്ചു നീക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമുള്ള പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കിയതായി CBSE. ഈ മാസം 6 വിദ്യാർത്ഥികൾക്ക് ഈ പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. മൂല്യനിർണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പ് ഇതിനകം കൈപ്പറ്റിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിലെ 5 പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഈ മാസം 15 ഡൽഹി കോടതി നീട്ടി. കസ്റ്റഡി നീട്ടണമെന്ന CBIയുടെ അപേക്ഷ പ്രത്യേക ജഡ്ജി അജയ് ഗുപ്ത അനുവദിച്ചു. കേസിൽ ഇതുവരെ 13 പ്രതികളെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് മെയ് 3 നടന്ന നീറ്റ് പരീക്ഷ NTA റദ്ദാക്കിയിരുന്നു. ജൂൺ 21 പുനഃപരീക്ഷ. ഡെറാഡൂൺ ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഗോവയ്ക്കെതിരെ ഉജ്ജ്വല വിജയവുമായി കേരളം. 19 റൺസിനായിരുന്നു കേരളത്തിന്റെ വിജയം. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ പരിസരം ഹരിതാഭമാക്കാൻ പദ്ധതിയുമായി ദേവസ്വം വകുപ്പ്. ദേവാരണം എന്ന പേരിലുള്ള പദ്ധതിക്ക് പരിസ്ഥിതി ദിനമായ ജൂൺ 5 തുടക്കമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അഗസ്ത്യാർകൂട വനമേഖലയിലെ കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. കയ്യേറ്റം നടത്തിയ 118 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും കോടതി നിർദ്ദേശം. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മലയിടം തുരുത്ത് വിഷയത്തിൽ നിയമസഭയിൽ സർക്കാരിന്റെ ഉറപ്പ്. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3rd മത്സരം രാത്രി 11 ഇംഗ്ലണ്ടിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

തിരിച്ചടിച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ 600 കോടി രൂപയുടെ അധിക നികുതി വേണ്ടെന്ന് വെച്ചിരുന്നു. ഇതിന്റെ ചുവടുപിടിച്ച് അധിക നികുതി കുറയ്ക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ അത്തരം മണ്ടത്തരങ്ങൾ കാണിക്കില്ലെന്നാണ് അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് പറഞ്ഞത്. ആ മണ്ടത്തരം കാണിക്കണമെന്നാണോ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന മുൻ ധനമന്ത്രി ബാലഗോപാലെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. വിപണിയിൽ ഇടപെട്ട കാര്യത്തിൽ കഴിഞ്ഞ സർക്കാർ വൻ പരാജയമായിരുന്നു. 2,893 കോടി രൂപ സിവിൽ സപ്ലൈസിന് കൊടുക്കാനുണ്ട്. അത് കൊടുത്തു തീർത്താൽ മാത്രമേ അവർക്ക് വിലക്കയറ്റം

നിയന്ത്രിക്കാൻ ഇടപെടാൻ കഴിയുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ഉടൻ തന്നെ ധവളപത്രം പുറത്തിറക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, വളരെ ദൌർഭാഗ്യകരമായ സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും കേന്ദ്ര സർക്കാരിന്റെ സമീപനങ്ങളെ വിമർശിക്കാൻ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാൻ മുഖ്യമന്ത്രി ഇപ്പോൾ തയ്യാറാണോ എന്നാണ് സമൂഹത്തോട് പറയേണ്ടത്. ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് വായ അടപ്പിക്കാൻ ശ്രമിക്കരുതെന്നും അത് വരുമ്പോൾ അഭിപ്രായം പറയാമെന്നും പിണറായി വിജയൻ പറഞ്ഞു. തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ടിന് ശേഷം BJP അംഗം BB ഗോപകുമാർ സംസാരിക്കാൻ എഴുന്നേറ്റത് അല്പനേരം സഭയിൽ വാദപ്രതിവാദത്തിന് കാരണമായി. അടിയന്തര പ്രമേയ നോട്ടീസിൽ ഒപ്പിടാത്തതിനാൽ BJP അംഗത്തിന് സംസാരിക്കാൻ അവസരം നൽകാനാകില്ലെന്നും എന്നാൽ പുതിയ അംഗമെന്ന നിലയിൽ ഒരു എക്സെപ്ഷണൽ കേസായി എടുത്ത് ചുരുക്കി സംസാരിക്കാമെന്നും സ്പീക്കർ അറിയിച്ചു. സംസാരിച്ചു തുടങ്ങിയ BJP അംഗം പ്രധാനമന്ത്രിക്കെതിരെ പിണറായി വിജയൻ നടത്തിയ വിമർശനത്തിന് മറുപടി നൽകി. അതുകേട്ട് LDF MLA ബഹളം വച്ചു. ആദ്യ പ്രസംഗമല്ലേ എന്നും കുറച്ച് സാവകാശം കൊടുക്കാമെന്നും സ്പീക്കർ പറഞ്ഞതോടെ രോഷാകുലരായ LDF MLA സീറ്റുകളിലേക്ക് തിരിച്ചെത്തി ബഹളം തുടർന്നു. പുതിയ അംഗമെന്ന നിലയിലാണ് BB ഗോപകുമാറിന് സാവകാശം നൽകിയതെന്ന് സ്പീക്കർ ആവർത്തിച്ചു. ഇതിനിടെ പ്രതിപക്ഷ നേതാവ് ഇടപെട്ടു. സ്പീക്കറുടെ ഉദാരമനസ്കതയാണ് ഇവിടെ പ്രകടമായതെന്ന് തോന്നുന്നുവെന്നും സഭയുടെ ചട്ടങ്ങളിൽ നിന്നുള്ള വ്യതിയാനമാണിതെന്നും പിണറായി പറഞ്ഞു. ഉദാരമനസ്കത വേണ്ടേ എന്ന് ചിരിയോടെ സ്പീക്കർ തിരുവഞ്ചൂർ ചോദിച്ചു. ഇപ്പോഴേ ശത്രുത വേണ്ടെന്നും ഉദാരമനസ്കത കാണിക്കാമെന്നും സ്പീക്കർ പറഞ്ഞതോടെ സഭയിൽ ചിരി പടർത്തി. വാക്കൌട്ട് പ്രസംഗത്തിന് ശേഷം പുതിയ അംഗത്തോട് ഉദാരമനസ്കത കാണിക്കാമായിരുന്നുവെന്നും ചട്ടം ലംഘിച്ച് വേണ്ടിയിരുന്നില്ലെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ഇത് കീഴ്വഴക്കമാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. BJP MLA ആദ്യമായി സഭയിൽ വന്ന് പ്രസംഗിക്കുകയാണ്. ഇതിനിടയിൽ ഇടപെടൽ നടത്തി നിർത്തിവയ്പ്പിക്കാൻ തന്റെ പാരമ്പര്യം അനുവദിച്ചില്ലെന്നും സ്പീക്കർ വിശദീകരിച്ചു. പ്രശ്നം തീർന്നുവെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. കോടതി ഉത്തരവിനെ തുടർന്ന് എറണാകുളം ജില്ലയിലെ മലയിടം തുരുത്തിൽ 7 പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നത് മൂലമുള്ള സാമൂഹിക പ്രശ്നം ചൂണ്ടിക്കാട്ടി VP സജീന്ദ്രൻ സഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. ഇതിന് മറുപടി നൽകിയ റവന്യൂ മന്ത്രി AP അനിൽകുമാർ, കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുകയെന്നത് ഈ സർക്കാരിന്റെ നിലപാടാണെന്ന് സഭയിൽ ഉറപ്പു നൽകി. അവിടത്തെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് സർക്കാർ പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ 7 കുടുംബങ്ങളെയും സർക്കാർ കൈയൊഴിയില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശനും വിശദീകരിച്ചു. ആ വിഷയത്തിൽ രമ്യമായി പരിഹാരമുണ്ടാക്കുമെന്നും ഭൂമിയും വീടും നൽകാമെന്ന സർക്കാരിന്റെ ഉറപ്പ് ആ കുടുംബങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആ കുടുംബങ്ങൾക്ക് നേരെ പോലീസ് നടപടിയുണ്ടായത് ശരിയായില്ലെന്ന് KN ബാലഗോപാൽ വിമർശിച്ചപ്പോൾ, ഒരാൾ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത് തടയാൻ പോലീസ് ശ്രമിച്ചപ്പോൾ ഒരാൾക്ക് പരിക്കുപറ്റിയതാണെന്നും അവിടെ പോലീസ് അതിക്രമം ഉണ്ടായിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം സ്തംഭിച്ചുവെന്നാരോപിച്ചായിരുന്നു പ്രതിപക്ഷാംഗം സജി ചെറിയാന്റെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നുണ്ടെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ശക്തമായ പ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും മന്ത്രി KM ഷാജി മറുപടി നൽകി. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേൽ ഭരണ പ്രതിപക്ഷ നിരയിലെ 19 അംഗങ്ങളും BJP അംഗം വി മുരളീധരനും സംസാരിച്ചു. ഭരണപക്ഷാംഗം എം വിൻസെന്റ് ആണ് ഉപക്ഷേപം അവതരിപ്പിച്ചത്. ചർച്ചയ്ക്ക് ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇതുവരെ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയ കർഷക സുഹൃത്തുക്കളെ, ജൂൺ 1 സംസ്ഥാന ക്ഷീര കർഷക ദിനമായി നമ്മൾ ആചരിച്ചു കഴിഞ്ഞല്ലോ. പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ചും ആരോഗ്യപരമായ ഗുണങ്ങളെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഭക്ഷ്യ കാർഷിക സംഘടനയുടെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും ജൂൺ 1 ക്ഷീരദിനമായി ആചരിക്കുന്നത്.

0: ആഗോള ഭക്ഷണമെന്ന നിലയിൽ പാലിന്റെ പ്രാധാന്യം തിരിച്ചറിയുക, ക്ഷീരകർഷകരെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. പുലർക്കാലത്ത് നമ്മുടെ വീട്ടുമുറ്റങ്ങളിലേക്ക് എത്തുന്ന പാലിന്റെ നന്മയ്ക്കു പിന്നിൽ ഒരു കർഷകന്റെ ഉറക്കമില്ലാത്ത രാത്രികളുടെയും കഠിനാധ്വാനത്തിന്റെയും കഥയുണ്ട്. വെറുമൊരു ഉപജീവനത്തിനപ്പുറം കേരളത്തിന്റെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ് നമ്മുടെ ക്ഷീരമേഖല. പ്രത്യേകിച്ച് വീട്ടുജോലികൾക്കിടയിലും കന്നുകാലി വളർത്തലിലൂടെ സ്വയം പര്യാപ്തത നേടിയ ഒട്ടനവധി വീട്ടമ്മമാർ നമുക്ക് ചുറ്റുമുണ്ട്. പ്രിയമുള്ളവരെ, കായിക രംഗവും കാർഷിക രംഗവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. വോളിബോൾ കോർട്ടിൽ നിന്നും ക്ഷീരമേഖലയിലേക്ക് ഇറങ്ങിയ വയനാട് സ്വദേശിയായ പുൽപ്പറമ്പിൽ തങ്കച്ചനാണ് ഇന്ന് അതിഥിയായി ഒപ്പമുള്ളത്. കയ്യിലൊരു വോളിബോളുമായി കോർട്ടിൽ നിറഞ്ഞു കളിച്ച ആവേശം ഒട്ടും ചോർന്നു പോകാതെയാണ് അദ്ദേഹം ക്ഷീരമേഖലയിലേക്ക് കടന്നുവന്നത്. ശാസ്ത്രീയമായ രീതികൾ അവലംബിച്ച് അധ്വാനം കുറയ്ക്കുകയും അതേസമയം ഉൽപാദനവും ലാഭവും വർദ്ധിപ്പിക്കുകയും ചെയ്യാം എന്ന് അദ്ദേഹം പ്രവൃത്തിയിലൂടെ കാണിച്ചു തരുന്നു. സംസ്ഥാന സർക്കാരിന്റെ മികച്ച ക്ഷീരകർഷകനുള്ള പുരസ്കാരങ്ങളടക്കം ഒട്ടനവധി പുരസ്കാരങ്ങൾ ഈ മേഖലയിൽ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇന്ന് വോളിബോൾ മൈതാനത്ത് നിന്നും ക്ഷീരമേഖലയിലേക്ക് ഇറങ്ങിത്തിരിച്ച തങ്കച്ചന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം. നമസ്കാരം.
1: നമസ്കാരം.
0: മാനന്തവാടിയിൽ വന്ന് തങ്കച്ചൻ ചേട്ടൻ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വോളിബോൾ കോർട്ടിൽ കാണാം എന്നായിരിക്കും, ഒരു വോളിബോൾ കളിക്കാരൻ എന്ന പേരിലായിരിക്കും ആദ്യകാലത്തൊക്കെ അറിയപ്പെട്ടിരുന്നത്
1: അല്ലേ?
0: വയനാടിന്റെ ഭാഗങ്ങൾ എടുത്താൽ വൈകുന്നേരങ്ങളിൽ ഇവിടെ കാൽപന്താണെങ്കിൽ അവിടെ വോളിബോളിനാണ് പ്രാധാന്യം. അപ്പൊ ആ ഒരു മേഖലയിൽ നിന്ന് എങ്ങനെയാണ് ഈ ക്ഷീരമേഖലയിലേക്ക് മാറിയത്?
1: വോളിബോൾ ആണ് ഇപ്പോഴും, വോളിബോൾ ഒരു പ്ലെയർ തന്നെയാണ്. ഒരു 12-13 വർഷം മുമ്പ് വൈഫിൻ്റെ ഒരു ഇഷ്ടപ്രകാരം നമുക്ക് നല്ല ചായ കുടിക്കാമെന്നൊരു നല്ല പശുവിനെ വാങ്ങാം എന്ന് തീരുമാനിച്ച് തുടങ്ങിയതാണ്. അത് ഇന്നിപ്പോൾ ഒരു ഡയറി ഫാമായിട്ട് മാറി.
0: വോളിബോളിനോടുള്ള അതേ ഇഷ്ടം തന്നെയാണ് ഈ പശുക്കളോടുള്ളത്. ഇന്നിപ്പോ എത്ര പശുക്കളുണ്ട്?
1: 40 പശുക്കളുണ്ട്.
0: ശരിക്കും പറഞ്ഞിട്ട് ഒരു ജേണി ആയിരുന്നു, ഒന്നിൽ നിന്ന് തുടങ്ങി ഇന്നത്തെ ഒരു ഫാമിലേക്ക് എത്തി നിൽക്കുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഒരു ക്ഷീരമേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരാൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും, സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങളും അങ്ങനെ തന്നെയായിരിക്കും അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഒരു ഫാമിലേക്കുള്ള പതിയുള്ള ഒരു ചുവടുമാറ്റം എന്ന് പറയുന്നത്?
1: നമ്മൾ ഒരിക്കലും ഒരു ഡയറി ഫാം തുടങ്ങാമെന്നൊരു ഉദ്ദേശത്തോടു കൂടിയല്ല ഒരു പശുവിന് വാങ്ങിയത്. മറിച്ച് ഒരു പശുവിന് വാങ്ങി നമ്മളതിനെ തീറ്റിപ്പോറ്റി വളർത്തി നമ്മുടെ ഒരു കുടപ്പുറപ്പ് പോലെയായി. നമ്മളും പശുക്കളുമായിട്ട് എത്രത്തോളം സ്നേഹിച്ചും തലോടുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സുഖമുണ്ട്. അപ്പോൾ ആ ഒരു പശുവിൽ തുടങ്ങി അത് 2-3 അങ്ങനെ ഒരു 5 ആയപ്പോൾ ഈ മേഖല അത്യാവശ്യം നമുക്കൊരു പൈസയുടെ ആവശ്യത്തിനൊരു 10 കൂടുമ്പോൾ നമുക്കൊരു പൈസ ആവശ്യമുണ്ടെങ്കിൽ ഓടി സൊസൈറ്റി പോയാൽ നമുക്ക് പൈസ കിട്ടും. മറിച്ച് നമ്മൾ ഒരു കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിളവെടുക്കുന്നവരെ നമ്മൾ കാത്തിരിക്കണം. അപ്പോൾ ഒരു മാസത്തിൽ ഒരു 3 പ്രാവശ്യം പൈസ കിട്ടും സൊസൈറ്റിയിൽ നിന്ന്. 10 കൂടുമ്പോൾ നമുക്ക് ഒരു അഡ്വാൻസ് ആയിട്ട് പൈസ കിട്ടും. അപ്പോൾ ആ പൈസേൻ്റെ ആവശ്യം നടക്കും, നമുക്കൊരു ചെറിയ തൊഴിലുമായി, മറിച്ചൊരു വരുമാനമായി. അപ്പോൾ അതിൽ ഞങ്ങൾ 5 ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തായാലും നമ്മൾ വളർത്തുന്നുണ്ട്, നല്ല ഈൽഡുള്ള പശുക്കളെ വളർത്തുവാണെങ്കിൽ ഉൽപാദനം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പൈസ കൂടുതൽ ലാഭം കിട്ടും. അപ്പോൾ 5 നിന്നും ഞാൻ 150 പാല് അന്ന് അളന്നിട്ട് മാനന്തവാടി ബ്ലോക്കിലെ ഏറ്റവും കുറഞ്ഞ പശുവിൽ നിന്നും കൂടുതൽ പാലെടുക്കുന്ന കർഷകനായിട്ട് ചെറിയൊരു സമ്മാനം മൊമെൻ്റ് എനിക്ക് തന്നു. അതൊരു വഴിത്തിരിവായി, ഒരു പ്രചോദനമായി.
0: അപ്പോൾ അന്ന് ആ പശുക്കളെയൊക്കെ എങ്ങനെയായിരുന്നു തിരഞ്ഞെടുത്തത്?
1: ആ പശുക്കളെയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും ഒക്കെ അവിടെ നിന്നൊക്കെ വാങ്ങിയതാണ്.
0: അപ്പോൾ അത്ര ഈൽഡ് ഉള്ളതിനെ തന്നെ
1: കിട്ടി, അങ്ങനെ തിരഞ്ഞു നടന്നു, അങ്ങനെ നല്ല പശുക്കളെ നോക്കി വാങ്ങി.
0: കുറഞ്ഞ പാല് അളക്കുന്നതിനായാലും കൂടുതൽ പാല് തരുന്നതിനായാലും നമ്മൾ നോക്കുന്നതൊക്കെ ഒരുപോലെ
1: തന്നെയാണ്. തീറ്റയും കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ പിന്നെ നമുക്കതിൽ വരുമാനമാണ് അതിന്റെ ഭയങ്കര മാറ്റം ഉണ്ടാവും.
0: അപ്പൊ ഏറ്റവും നല്ലത് ഏറ്റവും കൂടുതൽ പാല് തരുന്നത്.
1: അപ്പൊ അങ്ങനെ തുടങ്ങി ഒരു 8 ആയി. ഇനി അത് കൂടുതൽ വേണ്ടാന്ന് വിചാരിച്ചു തന്നെ ഇരുന്നത്. ആ 8 12 പിന്നെ അതിലേക്കൊരു ഭയങ്കര ക്രേസായി നമുക്ക്. ആ 12 സമയത്ത് കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി കേരളത്തിലെ ആദ്യ ഫാം സ്കൂളായി തിരഞ്ഞെടുത്തു.
0: അപ്പൊ അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെന്തിന്റെ അടിസ്ഥാനത്തിൽ?
1: ഫാം സ്കൂള് യൂണിവേഴ്സിറ്റിന്റെ അറിവുകൾ കർഷകരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഫാം സ്കൂളിന്റെ ഉദ്ദേശം. അപ്പൊ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകൾ പങ്കെടുത്ത് അപ്പൊ കർഷകർക്ക് ഈ ഫാമിൽ വന്ന് ഈ പശുക്കളെ ലൈവ് കാണാനും പഠിപ്പിക്കുക പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് ഒരു ഇടം, അതാണ് യൂണിവേഴ്സിറ്റി ഫാം സ്കൂളിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്ത് പ്രസാദ് ഡോക്ടറാണ് ഈ ഫാം സ്കൂളിനെ ഒരു ഉന്നയിച്ച് ഒരു ഉദ്ഘാടനം ചെയ്തൊക്കെ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത്

0: ഡോക്ടേഴ്സതാണ്. പിന്നീട് ഈ വെള്ളപ്പൊക്കമൊക്കെ വന്ന് നമുക്കതിന് ഫണ്ടോ കാര്യങ്ങളൊന്നും അവർക്ക് തരാൻ പറ്റിയില്ല. അപ്പോൾ അതങ്ങനെ അങ്ങ് ഫ്ലോപ്പായി. ആ ഫാം സ്കൂളിലെ ലേബലിൽ നിരവധി ആളുകൾ ഇത് കാണാൻ വരാനും ഈ അയൽ പശുക്കളെ കാണാനും പഠിക്കാനൊക്കെ ആയിട്ട് വരാൻ തുടങ്ങി. പിന്നെ അത് ഇപ്പോഴും ആ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
1: നിലവിൽ ഇപ്പം എത്ര എണ്ണമുണ്ട്?
0: ഇപ്പം 40 എണ്ണമുണ്ട്.
1: ഓക്കെ, 40 പശുക്കൾ. ഈ 40 പശുക്കളിൽ നിന്ന് എത്ര ലിറ്റർ പാല്?
0: 40 പശുവിൽ 24 പശുക്കളും ഒരു 6 കിടാരി, കിടാരി വെച്ചാൽ ചെന ആയതും അകത്തൊക്കെ അതും, പിന്നെ ഒരു 5-6 കുട്ടികളൊക്കെ ആയിട്ടാണ്. അങ്ങനെയാണ് മൊത്തം. അപ്പം 20 പശുവിൽ നിന്നും 500 ലിറ്റർ പാല് ഇളക്കുന്നുണ്ട്.
1: ഓക്കെ, പശുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ,
0: ഒരുപാട് പഠിക്കാനുണ്ട്.
1: അതെന്തൊക്കെയാണെന്ന് ഒന്ന് പറയാമോ?
0: ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കച്ചവടക്കാരാണ് ഏറ്റവും കൂടുതൽ കർഷകരെ ചൂഷണം ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ഒരാൾക്കും ഒരു പശു എന്താണെന്ന് അറിയത്തില്ല. അപ്പം നമ്മളൊരു പശുവിനെ വാങ്ങുമ്പോൾ ഡോക്ടർമാരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ ചെറിയ ലാഭം എടുക്കും, ചിലത് നല്ല ഒത്തു കിട്ടും, ചിലത് നമുക്ക് ഒരു തരത്തിലും വളർത്താൻ പറ്റുന്ന സാഹചര്യമായിരിക്കും. അപ്പം കർഷകൻ തുടക്കം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ബേക്കിലേക്ക് ലോസായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു പശുവിനെ വാങ്ങുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നും അതിൻ്റെ നിലവാരം എന്താണെന്നും കൃത്യമായി നമ്മൾ എന്ന് പഠിക്കുന്നോ അന്ന് മുതലേ ഈ മേഖലയിൽ നമുക്ക് ലാഭം ഉണ്ടാവുകയുള്ളൂ.
1: ചില ലക്ഷണങ്ങളൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ വാലിറങ്ങിയ പശുവാണെങ്കിൽ കൊമ്പിൻ്റെ ഷേപ്പ്, അകിടിൻ്റെ നിൽക്കുന്നത്, മുമ്പോട്ട് നിൽക്കുന്ന അകിടായിരിക്കണം എന്നൊക്കെ ചില ലക്ഷണങ്ങളൊക്കെ പറയാറുണ്ട്.
0: ഈ ലക്ഷണങ്ങൾ നോക്കി നമുക്ക് എല്ലാം ഒന്നും അങ്ങനെ 100% ഓക്കെ ആവില്ല. ഒരു ഒരു പശു എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കുന്നത്, എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഏറ്റവും നല്ല കുളമ്പ് ഫസ്റ്റ് നോക്കുന്നത്, പശുവിൻ്റെ സെക്കൻഡ് ഹാർട്ടാണ് അതിൻ്റെ കുളമ്പ്. അപ്പം നല്ല കുതിര പോലെ കുത്തി നിൽക്കുന്ന നല്ല കുളമ്പുള്ള പശുക്കളെയാണ് ഞാൻ ആദ്യ സെലക്ട് ചെയ്യൽ. രണ്ടാമത്തത് അതിൻ്റെ മടിയുടെ ഷേപ്പ്, അകിടിൻ്റെ ഷേപ്പ്, അത് പറഞ്ഞ പോലെ മുന്നോട്ട് ഇങ്ങനെ കിടക്കുന്ന, മുന്നോട്ടുള്ള തൂങ്ങിക്കിടക്കാത്ത നല്ല മടി ഷേപ്പ്, 4 കാമ്പുകൾ തമ്മിലുള്ള അകലം, 4 സൈഡിലായിരിക്കണം 4 കാമ്പും, അതാണ് മെയിനായിട്ടും. പിന്നെ ഒരു പാൽ ഞരമ്പ്,
1: പിന്നെ പശുക്കൾ
0: ഞരമ്പ്, പിന്നെ അതിൻ്റെ ഷേപ്പ്, പശുക്കൾ ലെങ്ത് കൂടിയ പശുക്കളും മേഖല കാലിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന പശുക്കൾ, അങ്ങനെയൊക്കെയാണ്. പിന്നെ കണ്ണും കൊമ്പും ഒന്നും അതൊക്കെ ഒരു ഷോ എന്ന് മാത്രമേ ഉള്ളൂ, അതിലൊന്നും യാതൊരു കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തൊലി കട്ടി കുറഞ്ഞ പശുക്കൾ, അങ്ങനെ ഒരു കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു എടുപ്പുണ്ടാവുമല്ലോ. അങ്ങനെ പശുക്കളിലാണ് കൂടുതലായിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന പാലിൽ എത്താൻ സാധിക്കുന്നത്.
1: അപ്പോൾ ഒരു കർഷകൻ സെലക്ട് ചെയ്യാൻ പോകുമ്പം ഇക്കാര്യങ്ങളും കൂടെ ശ്രദ്ധയിൽ വെക്കണം. കൂടാതെ നമ്മൾ കറവ കണ്ട് വാങ്ങുന്ന രീതിയും ഉണ്ടല്ലോ,
0: അതിൽ ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നില്ല. കറവ കാണിക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഒരാൾ കറവ കാണാം, എന്നാൽ ഇന്നലെ വൈകുന്നേരം നമ്മൾ അതിനെ ഫുൾ കറന്നോ എന്ന് പറയാൻ പറ്റില്ല.
1: ഓ, അങ്ങനെ ചെയ്യാം.
0: അപ്പോൾ അത് തന്നെയല്ല, ആ പശുവിനെ ഇന്ന് നമുക്ക് ഇവിടുന്ന് കാണിക്കുന്ന കുറവ് നാളെ വീട്ടിൽ പോയി കിട്ടണമെന്നില്ല. എന്റെ ഫാമിൽ ഞാൻ കൊടുക്കുന്ന തീറ്റയും അതിന്റെ കാലാവസ്ഥ എല്ലാം അത് വേറെ ഫാമിലിക്ക് മാറും. അപ്പോൾ ഒരാഴ്ചത്തേക്ക് അവിടുത്തെ ആ കാലാവസ്ഥയായിട്ട് അത് ഇണങ്ങി വരുമ്പോഴേക്കും ചിലപ്പോൾ പശു ഫ്ലോപ്പാകും. അപ്പോൾ കറവ കാണിച്ചു എടുക്കുന്നതിൽ കാര്യമൊന്നുമില്ല. അങ്ങനെ കറവ കാണുന്നുണ്ടെങ്കിൽ 3 ദിവസമെങ്കിലും കാണണം, ഇന്ന് വൈകുന്നേരം, നാളെ രാവിലെ, നാളെ വൈകുന്നേരം, മറ്റന്നാൾ രാവിലെ, മറ്റന്നാൾ വൈകുന്നേരം കാണണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് വിശ്വസിക്കാം, കറവ ഓക്കെ എന്ന് വിചാരിക്കാം.
1: അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിട്ട്. അതിനുശേഷം നമ്മളിപ്പോ ഫാമിൽ കൊണ്ടുവന്നാൽ തന്നെ തീറ്റ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പാല് ഒരേ അളവിൽ നമുക്ക് കിട്ടണമെങ്കിലും, അത് മാത്രമല്ല അടുത്തൊരു ചെന പിടിക്കണമെങ്കിലും, എല്ലാ കാര്യത്തിലും തീറ്റ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. എങ്ങനെയാണ് താങ്കളുടെ ഫാമിൽ ആ കാര്യങ്ങൾ?
0: ഞാൻ തീറ്റ കൊടുക്കുന്നത് മൊത്തം TMR രീതിയിലാണ്,
1: ടോട്ടൽ
0: മിക്സഡ് റേഷൻ. അപ്പോ അതിൽ പ്രത്യേകം എന്താ വെച്ചാല്, അധികം ആളുകൾ നമ്മുടെ പഴയ രീതി അനുസരിച്ച് കാലിത്തീറ്റയും കൊടുക്കുന്ന തവിടോ പിണ്ണാക്കോ എല്ലാ സാധനവും വലിയൊരു കലത്തിൽ ചെരുവത്തിലിട്ട് ഇളക്കി ഇങ്ങനെ പായസം പോലാക്കി കുടിപ്പിച്ച് ശീലിച്ച ആളുകളാണ് കേരളത്തിലെ മിക്ക കർഷകർ, പ്രത്യേകിച്ച് വയനാട്ടിലെ. അറുന്നമാർ അങ്ങനെയാണ് ചെയ്ത് കണ്ടുവരുന്നത്. അതിപ്പോഴും തുടർന്നു പോകുന്ന ആളുകൾ ധാരാളമുണ്ട്. അതിൽ നിന്നൊക്കെ മാറ്റം വന്നുകൊണ്ട് പശുക്കൾക്ക് പെല്ലറ്റൊക്കെ കടിച്ചു ചെയ്യാൻ ഭാഗത്തിന് എല്ലാം ഡ്രൈ ആയിട്ട് കൊടുക്കുക. തീറ്റ കൊടുക്കുന്ന എല്ലാം, നമ്മൾ കൊടുക്കുന്ന പുല്ലായിക്കോട്ടെ, അല്ലെങ്കിൽ ചോളം ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൈനാപ്പിൾ ലീഫ് ആയിക്കോട്ടെ, അതെല്ലാം നമ്മൾ അരിഞ്ഞ് അതിൻ്റെ കൂടെ പെല്ലറ്റ് കാലിത്തീറ്റോടെ ഇട്ട്, കാൽസ്യപ്പൊടി ഇട്ട് ഡ്രൈ ആയിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെതാണ് അതിന് ശരിയായ രീതി. കൃത്യമായി ദഹനം നടക്കാനും പശുക്കൾ അയവെട്ടാനും ഒക്കെ ഏറ്റവും സാധ്യത കൂടുതൽ. അതിനാണ് നമുക്ക് പാലിനും ക്വാളിറ്റി കൂടുതലുണ്ടാവും. അതാണ് ഏറ്റവും നല്ല രീതി. അപ്പോൾ ഡ്രൈ ആയിട്ട് തന്നെ ഞാൻ അങ്ങനെയാണ് തീറ്റ കൊടുക്കുന്നത്.
1: ഈ സൈലേജ് ഉപയോഗിക്കാറുണ്ട്?
0: സൈലേജ് ഉപയോഗിക്കാറുണ്ട്. സൈലേജ് നല്ലതൊക്കെയാണ്. ഇപ്പം ന്യൂട്രീഷൻ്റെ ഡോക്ടറൊക്കെ പറയുന്നത് വെച്ചാൽ സൈലേജ് നമ്മൾ അച്ചാറ് കൂടുതൽ കഴിക്കും പോലെയാണ്. കൂടുതൽ അച്ചാറ് കഴിച്ചാൽ നമുക്ക് അസിഡിറ്റി കാര്യങ്ങൾ കൂടുതൽ വരില്ലേ. അപ്പോൾ സൈലേജ് കണ്ടമാനം കൊടുത്താൽ ഈ ചെന പിടിക്കാനൊക്കെ സാധ്യത കുറവാണ് ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ സൈലേജ് തന്നെ കൊടുത്ത് വളർത്തുന്ന ഇഷ്ടംപോലെ ഫാമുകൾ കേരളത്തിലുണ്ട്. പക്ഷേ ആ ഫാമുകളിൽ അവർ സൈലേജ് സ്വന്തം ഉണ്ടാക്കുകയാണ്. നമ്മൾ വാങ്ങി വരുന്ന സൈലേജിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു 21 ദിവസമെങ്കിലും ഈ കോൺ സൈലേജ് അരിഞ്ഞ് പാക്ക് ചെയ്ത് നമ്മൾ കാറ്റ് കടക്കാതെ സൂക്ഷിക്കണം. അത് കഴിഞ്ഞ് എടുക്കുന്നതാണ് ഒറിജിനൽ സൈലേജ്. പക്ഷേ മിൽമയും അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനികളൊക്കെ തരുന്ന ഇപ്പോഴത്തെ സൈലേജ്, അതിൽ ചോളത്തിന്

0: കൊണ്ട് കായ് പറിച്ചെടുത്തതുണ്ടാവും, കാടും പള്ളയും പുല്ലും എല്ലാം ഉണ്ടാവും, മൂപ്പായത് മൂപ്പാവത്തും എല്ലാ കൂട്ടം ആണ് കട്ട് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ അതിനൊരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി കിട്ടില്ല. മറിച്ച് നല്ല സൈല ഉണ്ടാക്കുന്ന ഫാക്ടറികളുണ്ട്, വയനാട്ടിൽ തന്നെ ഉണ്ട്, നല്ല തൈല ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട്, പുൽപ്പള്ളിയിലൊരു കമ്പനി ഉണ്ട്, അവർ നല്ല വൃത്തിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഞാനിപ്പോൾ സൈലേജ് കൊടുക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് തീറ്റ ചെലവ് ചുരുക്കണമല്ലോ. അപ്പം ഈ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന് നമ്മൾ വിറ്റ് കഴിയുമ്പോൾ ഉൽപ്പാദിക്കുന്ന വില കിട്ടുന്നില്ല കർഷകന്. കാരണം ഒരു ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും ചുരുക്കി 45 രൂപ 50 രൂപ ചെലവ് വരുന്നുണ്ട് ഒരു ലിറ്റർ ഉൽപ്പാദിപ്പിക്കാൻ. അത് കൊടുക്കുമ്പോൾ കിട്ടുന്നത് 43 രൂപ 42 രൂപ ഒക്കെയാണ്
1: മിൽമേലാണോ
0: മിൽമേലക്കുന്നത്, കർഷകന് കിട്ടുന്ന അത്രയേ ഉള്ളൂ. ഡോക്ടർ സൈൽ കൊടുക്കാനുള്ള സാഹചര്യം വയനാട് സംബന്ധിച്ചില്ല ഇല്ല. അപ്പം ഈ ഉൽപ്പാദന ചെലവിനേക്കാളും കുറച്ച് വിൽക്കുന്ന ഒരു വസ്തു പാല് മാത്രമേ ഉള്ളൂ. ഒരു കുപ്പി വെള്ളത്തിന് നമ്മൾ ശരിക്ക് 20 രൂപ കൊടുക്കണം. ഒരു ലിറ്റർ പാലിന്റെ അവസ്ഥ വളരെ ദയനീയാവസ്ഥയാണ് കർഷകരുടെ. വളരെ കൂടുതൽ. അപ്പോൾ ഈ മേഖലയിൽ കടന്നു വരുന്ന ആളുകൾ, ഇനി വരുന്ന ആളുകൾ 100 വട്ടം ആലോചിച്ചിട്ടേ ഈ മേഖലയിലേക്ക് വരാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞങ്ങളൊക്കെ തുടങ്ങിപ്പോയ ആളുകളല്ലേ, ഞങ്ങളൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ അങ്ങ് റെയിൽ ചെയ്ത് പോകുന്നതാണ്.
1: എനിക്ക്
0: പുൽകൃഷി 4 ഏക്കർ പുൽകൃഷി ഉണ്ട്. ഒരു പശു വളർത്തുന്നവൻ ഏറ്റവും ചുരുങ്ങി 20 സെന്റ് സ്ഥലത്തെങ്കിലും പുല്ല് നട്ടിരിക്കണം. നമ്മുടെ പറമ്പിൽ പുല്ലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പശുക്കളെ വളർത്താൻ പാടുള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എൻ്റെ. കർണാടകത്തിൽ നിന്ന് ചോളം വിടുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കുടുങ്ങിയില്ലേ. അപ്പോൾ എപ്പോഴും നമ്മുടെ പറമ്പിൽ പുൽകൃഷി തുടങ്ങാതെ ഒരു ഫാമിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ, ഒരു പശുവിനെ മേടിക്കാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ, ആദ്യമേ നമ്മൾ പുല്ല് നട്ടുപിടിപ്പിച്ചിട്ട് മാത്രമേ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം പൈസ കൊടുത്തെല്ലാം മേടിക്കാൻ കിട്ടും, പക്ഷെ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ആദായകരമായിട്ട് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല.
1: ഓക്കെ, അപ്പോൾ ഏത് ഏത് ഇനത്തിൽപ്പെട്ട പുല്ലുകളാണ്?
0: എൻ്റെ അടുത്ത് സൂപ്പർ നേപ്പിയറാണ് കൂടുതലായിട്ടുള്ളത്. CO3 ഉണ്ട്, അതുപോലെ CO5 ഉണ്ട്. അപ്പോൾ അതെല്ലാം ഉണ്ടെങ്കിലും നേപ്പിയറാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. നേപ്പിയറാണ് ഇച്ചിരി നല്ല ഗ്രോത്ത് ഉള്ള പുല്ല്.
1: അതോടൊപ്പം വൈക്കോല് കൊടുക്കാറുണ്ട്?
0: വൈക്കോല് ഞാൻ കൊടുക്കാറില്ല. വൈക്കോല് കൊടുക്കാന്ന് വെച്ചാൽ ഈ പശുക്കളുടെ കറവ, 7 മാസം കഴിഞ്ഞ കറവ പറ്റിക്കാൻ നേരത്ത് പാല് പറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് പുല്ല് നിർത്തിയിട്ട് കുറച്ച് വൈക്കോല് വെള്ളം മാത്രം കൊടുത്തിട്ട് അങ്ങനെയാണ്. അതിനു വേണ്ടി മാത്രമേ വൈക്കോല് ഉപയോഗിക്കുന്നുള്ളൂ. വൈക്കോല് റെയറായിട്ടൊക്കെ ചിലപ്പോൾ കൊടുക്കും. ലൂസ് മോഷൻ അങ്ങനെയൊക്കെ കൂടുതൽ വരുവാന്നുണ്ടെങ്കിൽ അന്നേരം വയറിളക്ക് പറഞ്ഞാൽ കുറച്ച് വൈക്കോല്
1: പെല്ലറ്റും കൊടുക്കാറുണ്ട്.
0: ഉണ്ട്,
1: അതേതെങ്കിലും പ്രത്യേകിച്ച്?
0: ഉണ്ട്. ഞാൻ വളർത്തുന്ന പശുക്കളെല്ലാം അത്യാവശ്യം ഈൽഡുള്ള പശുക്കളാണ്. ഏറ്റവും കറവ് കൂടിയത് 40 മേലെ കറക്കുന്ന പശുക്കൾക്ക് കാർഗിലിൻ്റെ ഫീഡാ കൊടുക്കുന്നത്. കാർഗിൽ എന്നാൽ 25 കൂടുതൽ ഉപയോഗിക്കുന്നത്, നല്ല ക്വാളിറ്റിയുള്ള തീറ്റയാണ് കാർഗിലിൻ്റെ. അതിൻ്റെ 8,000 10,000 ഒക്കെയാണ് കൂടുതൽ പാലുള്ള പശുക്കൾ കൊടുക്കുന്നത്.
1: അപ്പോൾ എത്രത്തോളം പെല്ലറ്റ് അവർക്ക് കൊടുക്കേണ്ടത്?
0: 5 കിലോ കൊടുക്കുന്നുണ്ട് ഒരു നേരം.
1: അപ്പോൾ അത് രാവിലെയാണല്ലോ?
0: രാവിലെ കൊടുക്കുന്നത്, വൈകുന്നേരം 5 കിലോ കൊടുക്കും.
1: ഓ, അത് ശരി.
0: അത് പിന്നെ 4 കിലോ കൊടുക്കുന്നതുകൊണ്ട് അത് ഒരു ആവറേജ് ഒരു
1: നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എളുപ്പമാണെങ്കിൽ തന്നെ ഫാമിൽ ഒരു മെക്കനൈസേഷന്റെ ആവശ്യം ഉണ്ട്. അത് എത്രത്തോളം പ്രവർത്തിക്കാക്കിയിട്ടുണ്ട്?
0: ഫാം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഒരു തൊഴുത്തിൽ കുറച്ച് പശുക്കളെ മേടിച്ച് കെട്ടുന്നതല്ല ഫാം. ഒരുപാട് കാര്യങ്ങൾ നമ്മളതിൽ പഠിക്കാനുണ്ട്. ഒരു ഫാം മാനേജ്മെന്റ് എന്താണെന്ന് ശരിക്കും ഒരു കർഷകൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ മേഖലയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ പിടിച്ചിരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു പശു വാങ്ങാൻ, പശു നിൽക്കുന്ന ഏരിയ, വായുസഞ്ചാരം, അതുപോലെ തന്നെ കറണ്ട് സൗകര്യം, വെള്ള സൗകര്യം, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം നമുക്ക് തൊഴുത്ത് പണിയാൻ പറ്റുള്ളൂ.
1: ഓക്കെ, അപ്പൊ ഈ രീതിയിലുള്ള ഒരു തൊഴുത്താണ്, പോരാത്തന്നെ തൊഴുത്ത് നിർമ്മിച്ചു കൊടുക്കുകയും കൂടെ ചെയ്യുന്ന ഒരാള്. അപ്പൊ നമുക്ക് അതേ കുറിച്ചൊന്ന് വിശദമായിട്ടൊന്ന് പറയാം.
0: ഡയറി ഫാമില് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ലൈസൻസും കാര്യങ്ങളൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ട്. എല്ലാം സർക്കാർ ലഘൂകരിച്ചു എന്ന് പറഞ്ഞാലും 20 പശു വരെ വളർത്തുന്നതിന് ലൈസൻസ് വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും ലൈസൻസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ഇപ്പോഴും. കാരണം വയനാട് സംബന്ധിച്ച് അല്ലെങ്കിൽ ഇടുക്കിയൊക്കെ കൂടുതൽ സ്ഥലങ്ങളുള്ള ആളുകളുണ്ടാവും, പക്ഷേ ബാക്കി ജില്ലകളിലൊക്കെ 10 സെന്റും 20 സെന്റിലും പശു വളർത്തുന്ന ആളുകളാണ്. അടുത്തടുത്തടുത്ത് ഇഷ്ടംപോലെ വീടുകളുണ്ടാവും. അപ്പോൾ അവർ ചാണകത്തിൻ്റെ മണം വരുന്നുണ്ട്, കിണറ്റിൽ വെള്ളത്തിന് ടേസ്റ്റ് വ്യത്യാസമുണ്ട്, പല പരാതികളും കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു ഫാം എടുക്കുമ്പോൾ ആ ഏരിയ എത്രത്തോളം നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സ്ഥലം കണ്ടെത്തിയിട്ടേ ഒരു നമുക്കൊരു ഡയറി ഫോം തുടങ്ങാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിന് നല്ല നമ്മൾ നല്ല വെളിച്ചവും അതുപോലെ അടുത്ത് വീടുകൾ ശല്യമൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ് ഏറ്റവും പ്രധാനം. അതിൽ ഉപയോഗിക്കുന്ന വെള്ളം നമുക്ക് ഒട്ടും ഒരു തുള്ളി പോലും വേസ്റ്റാക്കാതെ കൃഷിയിടത്തെ ഉപയോഗിക്കാനും ഉള്ളൊരു സാഹചര്യം ഒരുക്കിയിട്ട് വേണം ഒരു ഫാം ചെയ്യാൻ. എന്നാൽ മാത്രമേ നമുക്കത് സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ.
1: അപ്പോൾ ഇപ്പോൾ പറഞ്ഞു നല്ല വെളിച്ചവും ഒക്കെ ലഭിക്കുന്ന രീതിയിലായിരിക്കണം എന്നുള്ളത്. ഏത് ദിക്ക് അങ്ങനെയൊക്കെ നമ്മൾ നോക്കാറുണ്ട്?
0: അധികവും നമുക്കങ്ങനെ ദിക്ക് കിട്ടില്ല. കിഴക്ക് പടിഞ്ഞാറ് ദർശനം കിട്ടുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഉദിക്കുന്ന വെയിലും അസ്തമിക്കുന്ന വെയിലും പശുക്കളുടെ മേത്ത് തട്ടത്തക്ക വിധത്തിൽ നമ്മൾ റൂഫിങ് ചെയ്യണം, ഡബിൾ റൂഫായിട്ട് ചെയ്യണം. അതാണ് ഏറ്റവും ഉത്തമം എന്നോർത്തുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ സാഹചര്യം കിട്ടില്ല. അല്ലാത്ത ദിവസത്തിൽ ഇഷ്ടംപോലെ പശുക്കൾ വളരുന്നുണ്ട്, പക്ഷേ കറക്റ്റ് അതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
1: തങ്കച്ചേട്ടൻ്റെ ഫാം കാണുകയാണെങ്കിൽ തന്നെയും അത്

0: നല്ല വെളിച്ചമാണ് അവിടെ അല്ലേ, അതിന്റെ ഉള്ളിൽ ഒരു ഇരുട്ടില്ല, ആ രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അന്തരീക്ഷം പശുക്കൾക്ക് അത്യാവശ്യമാണ് അല്ലേ. നമുക്കിപ്പോ കാലാവസ്ഥ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ തന്നെയും കാലാവസ്ഥയ്ക്ക് ഒത്തിരി മാറ്റം. വേനൽക്കാലം ആണെങ്കിലും പണ്ടൊക്കെ ആണെങ്കിലും ഒരു തണുപ്പെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പൊ അത് വളരെ കുറവാണ്. വ്യതിയാനം വന്നുകൊണ്ടിരിക്കുമ്പോ അത് ക്രമീകരിക്കാനായിട്ട് ഏത് രീതിയിലാണ്, എന്ത് സംവിധാനമാണ് അവിടെ?
1: ഇപ്പോ എന്റെ ഫാം ഇപ്പൊ പണിതിട്ട് 5-8 വർഷം മുമ്പ് പണിത ഒരു ഷെഡാണ് എന്നുള്ളത്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഫാമുകളും വ്യത്യസ്തമായ രീതിയിലാണ് ഓരോന്നോരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ, നമ്മൾ 24 മണിക്കൂറും പശുക്കളെ കെട്ടിയിടുന്ന ഒരു രീതി മാറിയാൽ മാത്രമേ ഈ അസുഖങ്ങളിൽ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. കാരണം നമ്മൾ ആദ്യകാലം മുതൽ പശുക്കളെ 2 കയറിൽ കെട്ടിയിട്ട് വളർത്തുന്ന ഒരു രീതിയാണ് പ്രത്യേകിച്ചും കേരളത്തിൽ കാണുന്നത്. അപ്പോൾ അത് മാറിക്കൊണ്ട് പശുക്കളെ ലൂസ് ഫാമിങ്, ഒരു 6 മണിക്കൂറെങ്കിലും ഇതുങ്ങളെ ഫ്രീ ആയിട്ട് നടക്കാനൊരു സ്പേസ്, നമ്മൾ ഒരു ഏരിയ ഉണ്ടാക്കിയാൽ പകുതി അസുഖങ്ങൾ കുറഞ്ഞു. പിന്നെ ഫാമിൻ്റെ ഇതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഫാനൊക്കെ വെക്കുന്നുണ്ടെങ്കിലും അർപ്രൈസ് ഒന്നും ഒരു 2 അടി കൂടുതൽ ഒരു വശത്തും ചുമര കെട്ടാൻ പാടില്ല, ഓപ്പൺ ആയിരിക്കണം ഫാം. അതുപോലെ ഓരോ

0: ആദ്യകാലം മുതൽ പശുക്കളെ രണ്ട് കയറിൽ കെട്ടിയിട്ട് വളർത്തുന്ന രീതിയാണ് പ്രത്യേകിച്ചും കേരളത്തിൽ കാണുന്നത്. അപ്പോൾ അത് മാറിക്കൊണ്ട് പശുക്കളെ ലൂസ് ഫാമിങ്, ഒരു 6 മണിക്കൂറെങ്കിലും നിങ്ങളെ ഫ്രീ ആയിട്ട് നടക്കാനൊരു സ്പേസ് നമ്മൾ ഒരു ഏരിയ ഉണ്ടാക്കിയാൽ പകുതി അസുഖങ്ങൾ കുറഞ്ഞു. പിന്നെ ഫാമിൻ്റെ ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫാനൊക്കെ വെക്കുന്നുണ്ടെങ്കിലും അർപ്രൈസ് ഒന്നും ഒരു 2 അടി കൂടുതൽ ഒരു വശത്തും ചുമര് കെട്ടാൻ പാടില്ല, ഓപ്പൺ ആയിരിക്കണം ഫാം. അതുപോലെ ഓരോ ജില്ലേൻ്റെയും ചൂടനുസരിച്ച് അതിൻ്റെ റൂഫിന് ഹൈറ്റ് കൂട്ടി കൊടുക്കാം. വയനാട് സംബന്ധിച്ച് ഒരു 10 അടിയെങ്കിലും സൈഡ് റൂഫിന് ഹൈറ്റും ഒരു 6 മീറ്റർ 7 മീറ്ററെങ്കിലും സെൻറ്റർ ഹൈറ്റും റൂഫ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരുവിധം ചൂട് താങ്ങാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഈ ടിൻ ഷീറ്റുകളിൽ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ പച്ച നിറത്തിലുള്ള ഷീറ്റുണ്ട്, അത് 350 GSM നല്ല ഷീറ്റാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്ന ഫാമുകളെല്ലാം, അത് തീരെ ചൂട് കുറവാണ്. നമുക്ക് ഫാൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് അതിനുള്ളിൽ കിടക്കാം, അപ്പം നമുക്ക് ചിലവും വളരെ കുറവാണ്. അപ്പോൾ ആ ഷീറ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മിക്ക ഫാമുകളും ചെയ്യുന്നത്. പിന്നെ അതിലുള്ള ഫാന്, ടെമ്പറേച്ചർ യൂണിറ്റ് സെറ്റ് ചെയ്താൽ ക്ലൈമറ്റ് കൺട്രോൾ സെറ്റ് ചെയ്യാൻ പറ്റും,
1: അതൊക്കെ
0: ചെയ്തിട്ടുണ്ട്, ഞാൻ വീട്ടിലെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാമിൽ പല രീതികളിൽ നമുക്ക് പിന്നെ അതല്ലാണ്ട് തന്നെ ഒരു കൂൾ ബോർഡ് സാധനമുണ്ട്, അത് വേണേ ഈ ഷീറ്റിൻ്റെ അടിയിട്ട് മേയാൻ പറ്റും. പിന്നെ ഓലയിട്ട് നമുക്ക് ചൂട് കുറയ്ക്കാം. മേലെ വായു കയറാൻ പാകത്തിന് ഷീറ്റിൻ്റെ മേലെ ഗ്രീൻ നെറ്റ് കൊണ്ട് ഒരു ഷീറ്റ് കെട്ടിയിട്ട് അതിൻ്റെ മേലെ മിസ്റ്റ് ഇട്ട് വെച്ച് ചെയ്ത് കൊടുത്തിട്ടും അങ്ങനെ പല രീതിയിൽ നമുക്ക്. പക്ഷെ വയനാട്ടിൽ അതൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഒരു 11 മണി മുതൽ 3 മണി വരെ നല്ല ചൂടുണ്ട്, പഴയ നാട്ടിലെ കാലാവസ്ഥയായി തുടങ്ങി. അതുപോലെ രാത്രി വലിയ തണുപ്പില്ല. പക്ഷേ ആ സമയങ്ങൾ, അതായത് വൈകുന്നേരം 4 മണി മുതൽ രാവിലെ 10 മണി വരെയുള്ള സമയങ്ങൾ വയനാടിനെ സംബന്ധിച്ച് സൂപ്പറാണ്. പശുക്കളെ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയാണ് വയനാട്.
1: ഓക്കെ, നമ്മൾ പിന്നെ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അതെങ്ങനെയാണ് അവിടെ സംവിധാനങ്ങൾ?
0: ഞാൻ വീട്ടിൽ ചെയ്തിരിക്കുന്നത് പശുവിന് ചാണകം യു ബി ഷീറ്റിൻ്റെ ഷെവർ ലെയർ ഷീറ്റിലേക്ക് ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ട് അതിലേക്കാണ് ഡംപ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഉണങ്ങി നമുക്ക് ചാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കാനുള്ള സാഹചര്യമുണ്ട്. പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളം ഒരു പൈപ്പ് വഴി ഒരു ടാങ്കിലേക്ക് പോകുന്നു, മൂത്രം ബയോഗ്യാസിലേക്ക് സെപ്പറേറ്റ് വിട്ടിരിക്കുക. അപ്പോൾ ആ മൂത്രം കൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുളിപ്പിക്കുന്ന വെള്ളം നമ്മൾ ആ ടാങ്കിൽ നിന്നും സ്ലറി മോട്ടർ വെച്ചിട്ട് അത് തോട്ടത്തിലേക്ക്
1: അടിക്കും. പിന്നെ
0: പുൽകൃഷിയിലേക്ക് പോകുന്നുണ്ട്, തോട്ടത്തിലേക്ക് പോകുന്നുണ്ട്. തോട്ടം മേലെ ആറണം, പിന്നെ മോട്ടർ വെച്ചിട്ട് അടിച്ച് നനയ്ക്കുന്നു. താഴേക്ക് മാനുവലായിട്ട് പൈപ്പ് ഇട്ടേക്കുന്നു, അത് പുൽകൃഷിയിലേക്ക്. ഒട്ടും വെള്ളം വേസ്റ്റ് ആക്കുന്നില്ല. ഒരു ദിവസം എനിക്ക് ഏറ്റവും ചുരുങ്ങിയ 10,000 ലിറ്റർ വെള്ളം വേണം. ഓക്കെ ആയിട്ട് ആ 10,000 ലിറ്റർ വെള്ളവും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും കളയാതെ ഇപ്പൊ വേനൽക്കാലത്ത് അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
1: അങ്ങനെ ബയോഗ്യാസ് പ്ലാന്റും അവിടെ ഉണ്ട്. അതുപോലെ തന്നെ സോളാർ, അങ്ങനെ
0: സോളാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫാമിലേക്കും വീട്ടിലേക്കും സോളാറിന്റെ വർക്ക്
1: ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാക്സിമം എല്ലാ രീതിയിലുള്ള വേസ്റ്റ് മാനേജ്മെന്റും അവിടെ
0: സോളാർ എല്ലാവരും ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഈ കറണ്ട് ഇനിയിപ്പോൾ മഴക്കാലം കഴിഞ്ഞാൽ ഫുൾ ടൈം കറണ്ട് പോയിക്കൊണ്ടിരിക്കും. ജനറേറ്റർ ഉണ്ടെങ്കിലും നമുക്ക് കറോമിഷ്യം വർക്ക് ചെയ്യാൻ ജനറേറ്റർ, സാധാ ഒരു മീഡിയം ജനറേറ്റർ മതി. സോളാർ ഉണ്ടെങ്കിൽ നമുക്ക് കറണ്ടിനെ പറ്റി പഠിക്കാറുണ്ട്. ഇപ്പോഴത്തെ ചാപ്പ് കട്ടറൊക്കെ വലിയ 5 HP ആണ്, അതൊക്കെ 3 ഫേസ് ലൈനിൻ്റെ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിലേക്ക് സോളാറിലേക്ക് മാറണമെന്നൊരു ചിന്ത എനിക്കുണ്ട്.
1: ഈ മെക്കനൈസേഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ പുല്ലിൻ്റെ കാര്യവും പറഞ്ഞു. അക്കൂട്ടത്തിൽ ഒന്ന് പുല്ല് എത്തിക്കുന്ന ഒരു റോപ്പ് വേ വഴിയാണല്ലേ?
0: അതെ, റോപ്പ് വേ വെച്ചാൽ അത് 10 പശു വരെയും ഞാനും വൈഫും തന്നെയാണ് പുല്ല് താഴെ നിന്ന് ചുവന്ന് കൊണ്ടുവന്ന് ഈ പശുക്കളെ വളർത്തി.
1: എത്ര ദൂരമുണ്ട്?
0: ഒരു ഏറ്റവും ചുരുങ്ങി 200 മീറ്ററെങ്കിലും താഴെ നിന്നാണ് പുല്ല് കയറ്റി വന്നു. അത് ഒരു 50 കിലോ എടുത്ത് ഒരാൾക്ക് ഒരു 2 പ്രാവശ്യം വെച്ചാലേ കയറി വരാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ പണിക്കാരെ കൂട്ടി കഴിഞ്ഞാൽ ആരും നിൽക്കില്ല. ഇത്രയും ദൂരം പുലി നോക്കണ്ടേ? ഭയങ്കര
1: ബുദ്ധിമുട്ടാണ്.
0: അപ്പം ഞങ്ങളത് ശരിക്കും അനുഭവിച്ച ആളുകളാണ്, നമുക്കറിയാൻ ബുദ്ധിമുട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നാൽ ഈ പുല്ല് കൊണ്ടുവരാൻ ഒരു സംവിധാനം എന്താണെന്നതിനെ പറ്റി ആലോചിച്ചു. യൂട്യൂബിലൊക്കെ നോക്കി ഇങ്ങനെ പല വീഡിയോസൊക്കെ ഉണ്ട്. അങ്ങനെ സ്വന്തമായി ഞാനും മോനും കൂടെ കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അങ്ങനെ ഒരു റോപ്പയെ പറ്റി ആലോചിച്ചു. അങ്ങനെ ഞാൻ കോയമ്പത്തൂർ എക്സ്പോ കാണാൻ പോയി. എക്സ്പോയിൽ ഈ മിഷനറീസ് പറ്റി കുറേ പരിചയപ്പെട്ടു. അപ്പോൾ അവിടുന്ന് വിഞ്ചും റോപ്പും സാധനമൊക്കെ വാങ്ങി. അത്യാവശ്യം ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ വെൽഡിങ്ങും കാര്യങ്ങളും ഇങ്ങനത്തെ പണി ചെയ്യാനുള്ള ഐഡിയ എനിക്ക് ആദ്യമുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങളൊരു പരീക്ഷണം നടത്തി, അത് വിജയിച്ചു. അപ്പോൾ അത് നല്ല രീതിയിൽ ഇപ്പം 1 ടൺ പുല്ല് ഒരു നേരം ആ റോപ്പയിൽ 200 മീറ്റർ താഴെ നിന്നും കയറി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജോലിഭാരം പകുതി കുറഞ്ഞു. അപ്പോൾ പണിക്കാർക്ക് വന്നാൽ പണിക്കാർക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ പുല്ലവിടെ പോയി മുറിച്ചാൽ തട്ടയിൽ വെച്ചാൽ 7 മിനിറ്റ് കൊണ്ട് അത് ഗീറുള്ള മോട്ടറാണ്, 7 മിനിറ്റ് കൊണ്ട് ഫാമിലെത്തും. അപ്പോൾ എടുത്തു കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഭാരം കുറഞ്ഞു.
1: അപ്പോൾ മാക്സിമം മെക്കനൈസേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലിഭാരം കുറയും, പണികൾ എളുപ്പമാകുകയും ചെയ്യും അല്ലേ? അതുപോലെ തന്നെ കറവയുടെ കാര്യവും അങ്ങനെ തന്നെയാണോ?
0: അതെ, എന്നുവെച്ചാൽ ഫാം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ അതിൻ്റെ അളവും എല്ലാ സംഭവങ്ങളും പശുവിനെ കെട്ടുന്ന നടക്കം സെപ്പറേറ്റ് എല്ലാ
1: കാര്യങ്ങളും. ഡിസ്റ്റൻസ് വേണം? ഏത് സിസ്റ്റത്തിലാണ്? ടെയിൽ ടു ടെയിൽ ആണോ?
0: രണ്ടും ഉണ്ട് എനിക്ക്, ഫേസ് ടു ഫേസ് ഉണ്ട്, ടെയിൽ ടു ടെയിൽ ഉണ്ട്. ടെയിൽ ടു ടെയിൽ ആണ് ഏറ്റവും ഉത്തമം. കാരണം നമുക്ക് പശുക്കളെ തീറ്റ കൊടുക്കൽ 2 നേരമേ ഉള്ളൂ, പക്ഷേ ചാണകം എടുക്കലും പാൽ കറക്കലും കാര്യങ്ങളെല്ലാം ഈ ടെയിൽ ടു ടെയിൽ ആണ് നമുക്ക് എളുപ്പമാണ്. അത് തന്നെയല്ല, നമ്മൾ ഫാമിലേക്ക് രാവിലെ ചെന്ന് കയറുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പശു ഹീറ്റോ ഉണ്ടോ എന്ന് കാണണമെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനം. അപ്പം

0: ഫേസ് ടു ഫേസ് എടുക്കുന്നതിൽ ഏറ്റവും നല്ലത് ടൈൽ ടു ടൈലാണ്. കറവ മെഷീനാണ്. ഒരു മെഷീനിൽ രണ്ട് ബക്കറ്റ് വെച്ച് കറക്കാൻ പറ്റും. അപ്പം രണ്ട് മെഷീൻ ഒരേ സമയം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാല് ബക്കറ്റ് കൊണ്ട് അപ്പം നാല് പശുവിനെ ഒരേ സമയം കറക്കാൻ പറ്റും. ഒരു ഏഴ് മിനിറ്റ് കൊണ്ട് ഏകദേശം ഒരു പശുവിൻ്റെ കറവ് തരും.
1: ഈ കറവ മെഷീനൊക്കെ ഭയങ്കര വിലയാണ്.
0: ഡിലെവൽ കമ്പനിയുടെ മെഷീനാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള മെഷീൻ.
1: അതിന് പോയി വാങ്ങുകയാണ്.
0: അതെ അതെ, അതിപ്പോൾ മിൽമയിലും ഉണ്ട് അല്ലാണ്ട് മാർക്കറ്റിലും ഉണ്ട്. അതിന് 75,000 രൂപ ഒരു സെറ്റിന് വില വരുന്നുണ്ട്.
1: അത് ശരി. അപ്പൊ ഈ പാലക്കാടൊക്കെ പോയിട്ടും പല കർഷകരും വാങ്ങുന്നതായിട്ട്,
0: പാലക്കാടൊക്കെ പല മെഷീൻസ് വാങ്ങാൻ പോകുന്നുണ്ടെങ്കിലും കോമ്പത്തൂരൊക്കെ കറവ മെഷീൻ അധികം ഈ കുന്നമംഗലത്ത്, കോഴിക്കോട് കുന്നമംഗലത്താണ് ഉള്ളത്. എല്ലാ ജില്ലയിലും ഉണ്ട്, മിൽമേൻ്റെ തന്നെ ഔട്ട്ലെറ്റ് അവിടെ മെഷീൻ സാധനങ്ങളെല്ലാം, കറവ മെഷീൻ എല്ലാം കിട്ടാറുണ്ട്.
1: പക്ഷെ അങ്ങനെ കറന്നാൽ പോലും അവസാനം നമ്മൾ
0: കൈകൊണ്ട് കറക്കണം എന്ന് പറയുന്നതിൽ ഞാൻ അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്താ വെച്ചാൽ അത് നമ്മൾ ശീലിപ്പിക്കുന്നതാണ്. പശുക്കൾ നമ്മൾ ഒരാഴ്ച കൊണ്ട് പശുവിൻ്റെ ശീലങ്ങളെല്ലാം നമുക്ക് ഒരാഴ്ച മാറ്റിക്കൊണ്ടാൻ പറ്റും. അപ്പോൾ കറവ മെഷീനിൽ കറന്ന് പാല് തീർന്നു കഴിയുമ്പോൾ അതിൻ്റെ ഓരോ ലൈനറും നമ്മൾ വലിച്ച് താഴേക്ക് വലിച്ചു പിടിച്ചാൽ അതിൽ പാലും പരമാവധി പോരും. അങ്ങനെ വരുന്ന കാരണം അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ കൈക്ക് കറക്കുന്നില്ല. പല ആളുകളും പറയും ലാസ്റ്റ് വരുന്ന പാലാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള പാൽ. അങ്ങനെയാണ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പാല് കൈക്ക് കറക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും ഒരു 20 പശുവിനെ കറക്കുമ്പോൾ ലാസ്റ്റ് വലിച്ചാൽ ഒരു അരക്കപ്പ് പാലും എല്ലാത്തോടെ കറന്നാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷേ അത് നമ്മൾ ആ മെഷീൻ്റെ ലൈനർ താത്തി പിടിച്ചാൽ ആ മാക്സിമം പാലും പോരും എന്നുള്ള കാഴ്ചപ്പാടാണ് എൻ്റെ. അതുകൊണ്ട് ഞാൻ കൈക്ക് കറക്കാറില്ല.
1: ഈച്ചയുടെ ഇപ്പൊ ഈ മഴക്കാലമായി കഴിയുമ്പോഴൊക്കെ ചെറിയ കറുത്ത ഉമ്മിക്കരി പോലത്തെ പ്രാണി ഇതൊക്കെ തൊഴുത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ കൂടുതൽ ബാധിക്കാറുണ്ട്. അപ്പൊ അവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും. ഇതിനെല്ലാം ഒതുക്കാൻ വേണ്ടിട്ട് ഒരു സിസ്റ്റം കൂടെ ഒരുക്കിയിട്ടുണ്ടല്ലോ.
0: എന്നുവെച്ചാല് നമ്മുടെ വീട് പോലെ ആയിരിക്കണം നമ്മുടെ ഫാം എന്നൊരു ആശയാണ് എന്റെ. അപ്പൊ നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ നമുക്ക് അന്നം തരുന്ന പശുക്കളാണ് അത്. അപ്പൊ അവർക്ക് അന്നം കൊടുക്കുന്ന മര്യാദ നമുക്കില്ലേ. അപ്പൊ വീട്ടിലുണ്ടാവുന്ന വേസ്റ്റ് കഞ്ഞിവെള്ളവും കാരിവെള്ളവും പശുക്കൾക്ക് കൊടുക്കാതെ ശുദ്ധമായ വെള്ളം, ഞാൻ ഫിൽട്ടർ ചെയ്ത വെള്ളമാണ് പശുക്കൾ കൊടുക്കുന്നത് കുടിക്കാൻ. അതുപോലെ അത് വർഷം കഴിക്കുന്ന പുൽത്തൊട്ടി ടൈലിക്കിട്ട് രണ്ടു നേരം വൃത്തിയാക്കുന്നു. അത്രത്തോളം നീറ്റായിട്ട് ഫാമും പരിസരവും കൊണ്ടു നടന്നാൽ മാത്രമേ ഈ ഈച്ചശല്യവും ഒക്കെ ഒരു പരിധി വരെ കുറയും. പിന്നെ കൂടാതെ ഒരു 5 ദിവസം കൊണ്ട് വെച്ചിട്ട് കുമ്മായൊക്കെ ഇട്ട് ഫാമിൻ്റെ ഉള്ളിലേക്കാടെ ഒന്ന് ക്ലിയറാക്കി പൊട്ടാസ്യം പറഞ്ഞിട്ട് ലൈനൊക്കെ ഒഴിച്ച് ഒക്കെ വൃത്തിയിൽ കൊണ്ടു നടന്നാൽ ഒരു പരിധി വരെ ഈച്ചശല്യം കുറയും. പിന്നെ ഒരു സീസണിൽ എന്തായാലും ഈച്ച ഉണ്ടാവും. അപ്പോൾ അതിന് ഞാൻ
1: അതെ അതെ
0: ചുള്ളൻ പുതുപുഴ സമയത്ത് ചുള്ളൻ ഉണ്ടാവും. ചുള്ളനേക്കാൾ ശല്യം ഈ ചെറിയ കൊതുകും പൃക്കൊക്കെയാണ്. അപ്പോൾ അത് ഞാൻ ചെയ്തിരിക്കുന്നത് ചെപ്പുകുടം ഫാമിൽ തൂക്കിയിട്ടുണ്ട്.
1: ഒരു മൂന്ന്
0: പ്ലാസ്റ്റിക്കിൻ്റെ മൂന്ന് പശുവിൻ്റെ ഒരു കുടം വെച്ചിട്ട് തൂക്കിയിട്ടുണ്ട്. അതിൻ്റെ മേലെ ആവണക്കണ്ണ തേച്ച് വയ്ക്കും. അവണ നല്ല കുഴപ്പമുള്ള എണ്ണയാണല്ലോ. അത് തേച്ച് വെച്ചിട്ട് ഉള്ളിൽ ഒരു ലൈറ്റ് ഇട്ട് വയ്ക്കും. അപ്പോൾ രാത്രിയിൽ ഈ ലൈറ്റിലെ വെളിച്ചത്തിലേക്ക് ഈച്ചകളെല്ലാം ഈ കുടത്തിലേക്ക് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഉരിപ്പോകും,
1: ഒട്ടിപ്പിടിച്ചിരിക്കും.
0: അപ്പോൾ ഒരു 4-5 ദിവസം കുടുമ്പോഴേക്ക് കുടം ഇങ്ങനെ പൊതിഞ്ഞീച്ചുണ്ടാവും, പ്രക്കുണ്ടാവും കൂടുതലായിട്ടുണ്ടെങ്കിൽ. അതൊരു ഒരാഴ്ച കഴിയുമ്പോൾ ക്ലീൻ ചെയ്യുന്നു, വീണ്ടും തേച്ച് വയ്ക്കുന്നു. 80% പശുക്കളെ കടിക്കുന്ന ഈച്ചകൾ പ്രാണികളെല്ലാം നമുക്ക് അതിനെ ഒഴിവാക്കാൻ സാധിക്കും.
1: ഓക്കെ, ഇതുപോലെയുള്ള സൂത്രപ്പണികൾ വേറെ എന്തെങ്കിലും ഉണ്ടോ?
0: സൂത്രപ്പണികൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഫിൽറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്, വാട്ടർ ഫിൽറ്റർ. എത്ര കലങ്ങിയ വെള്ളമാണേലും സ്വന്തം ഉണ്ടാക്കിയ ഫിൽറ്ററാണ്. അതിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളവും പശുക്കൾ കുടിക്കുന്ന വെള്ളവും ഫിൽറ്റർ ചെയ്തിട്ടായിരുന്നു. അത് ഒന്ന്. പിന്നെ രണ്ടാമെന്ന് വെച്ചാൽ നമ്മൾ ഈ ചാണകം, ഉണങ്ങിയ ചാണകം നമുക്ക് മേലേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരുന്നു. അവിടെ ഞാനൊരു റെയിൽപാളം പോലെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ചാണകം കയറി വരുന്നത്. ഇതെല്ലാം ഒരു സിമ്പിൾ മെത്തേഡാണ്, പക്ഷേ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ ജോലി ഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഫാമിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഉൽപ്പാദനം കൂട്ടുന്നു, ജോലി ഭാരം കുറയ്ക്കുന്നു, ലാഭം ഉണ്ടാക്കുക. ആ ഒരു മെത്തേഡാണ് ഞാൻ കൊണ്ടുനടക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം വെച്ചാൽ കാലാവസ്ഥ ഈ വയനാട് ഇടുക്കി പോലുള്ള ഹൈറേഞ്ച് മേഖലകളിൽ നല്ല പശുക്കളെ വളർത്താൻ അന്തരീക്ഷമുണ്ട്. ബാക്കി ജില്ലകളിലൊക്കെ ഭയങ്കര ചൂട് കാരണം ഈ ഹൈൽഡ് പശുക്കളെ വളർത്താൻ പറ്റില്ല. അപ്പം ഓരോ ആളുകളുടെയും അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളനുസരിച്ച് നമ്മുടെ അവസ്ഥയനുസരിച്ച് നമുക്ക് പശുക്കളെ ഫാം കൊണ്ടുനടക്കാൻ
1: പറ്റുള്ളൂ. വോളിബോൾ മൈതാനത്ത് നിന്നും ക്ഷീരസമൃദ്ധിയിലേക്ക് വയനാട് സ്വദേശി പുൽപ്പറമ്പിൽ തങ്കച്ചനുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഇതുവരെ കേട്ടത്. ഈ അഭിമുഖ സംഭാഷണത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ കേൾക്കാം. വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി കോഴിക്കോട്. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ കിൻഡലിന് കോഴിക്കോട് 24,200 രൂപ, വടകര 23,670, മാനന്തവാടി 26,800 രൂപ. കൊപ്ര കിൻഡലിന് കോഴിക്കോട് എടുത്തപടി 13,500 രൂപ. തേങ്ങാപിണ്ണാക്ക് കിൻഡലിന് കോഴിക്കോട് റോട്ടറി 3,700 രൂപ. നാളികേരം 1,000, പാലക്കാട് 21,000, പൊന്നാനി 14,500, കോഴിക്കോട് 14,510, മഞ്ചേരി കിൻഡലിന് 4,300, മാനന്തവാടി കിൻഡലിന് 5,600 രൂപ. റബ്ബർ കിൻഡലിന് കോഴിക്കോട് 25,400 രൂപ, മാനന്തവാടി 23,500 രൂപ. ഗ്രീൻ ഏലം കിലോഗ്രാമിന് കോഴിക്കോട് 2,700, മാനന്തവാടി 3,500 രൂപ. അടയ്ക്ക 1,000, പാലക്കാട് 3,800, പൊന്നാനി 4,000, കോഴിക്കോട് കിൻഡലിന് 9,000 രൂപ. കൊട്ടപ്പാക്ക് കിൻഡലിന് കോഴിക്കോട് പഴയത് 35,500 രൂപ, കോഴിക്കോട് പുതിയത് 35,500 രൂപ, മാനന്തവാടി പഴയത് 34,000 രൂപ. കുരുമുളക് കിൻഡലിന് മഞ്ചേരി നാടൻ 68,000, കോഴിക്കോട് നാടൻ 67,000, കോഴിക്കോട് ചേട്ടൻ 67,500, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് കിൻഡലിന്

പാലക്കാട് 27,500, കോഴിക്കോട് 25,000, മാനന്തവാടി 22,500 രൂപ. ഇഞ്ചി കിൻഡലിന് കോഴിക്കോട് പുതിയത് 9,000, മാനന്തവാടി പഴയത് 6,700 രൂപ, മാനന്തവാടി പുതിയത് 6,000 രൂപ. പച്ചക്കപ്പ കിൻഡലിന് കോഴിക്കോട് 2,300, മാനന്തവാടി 2,200 രൂപ. ഉണക്കക്കപ്പ കോഴിക്കോട് കിൻഡലിന് 2,700. ശർക്കര കിൻഡലിന് പാലക്കാട് 5,500, കോഴിക്കോട് 5,300, മാനന്തവാടി പാണ്ടി 5,100 രൂപ. കോഴിമുട്ട 100 കോഴിക്കോട് ലഗോൺ 650, മാനന്തവാടി ലഗോൺ 650 രൂപ. വെറ്റില 100 തിരൂർ 40. പഞ്ചസാര കിൻഡലിന് പാലക്കാട് 4,440 രൂപ, കോഴിക്കോട് 4,400 രൂപ, മാനന്തവാടി 4,450 രൂപ. മഞ്ഞൾ കിൻഡലിന് കോഴിക്കോട് 16,000, മാനന്തവാടി 16,000 രൂപ. നേന്ത്രക്കായ കിൻഡലിന് പാലക്കാട് 5,000, മഞ്ചേരി 2,200, കോഴിക്കോട് 5,000, മാനന്തവാടി 3,600 രൂപ. അരി കോഴിക്കോട് കിൻഡലിന് മീഡിയം ജീരകശാല 18,300, പാലക്കാട് മട്ട 4,700, ബോധന 3,650 രൂപ. അരി മാനന്തവാടി കിൻഡലിന് ഗന്ധകശാല 18,000, മട്ട 4,600, കുറുവ 4,500 രൂപ. അരി പാലക്കാട് മട്ട 4,500, പൊന്നി 3,700, പാലക്കാടൻ ജയ 4,200, AP1 4,200, ബോധന 3,700 രൂപ. കടല കിൻഡലിന് കോഴിക്കോട് 7,000, മാനന്തവാടി 6,800 രൂപ. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിനാണ് കേട്ടുകൊണ്ടിരുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. ഇനി കാലാവസ്ഥ അറിയിപ്പുകൾ കേൾക്കാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയത്. ലക്ഷദ്വീപിലെ മിക്ക സ്ഥലങ്ങളിലും കേരളത്തിലെ പലയിടങ്ങളിലും ഇന്ന് മഴ പെയ്തു. നാളെ മുതൽ അടുത്ത 7 ദിവസങ്ങളിൽ കേരളത്തിലും ലക്ഷദ്വീപിലും മിക്ക സ്ഥലങ്ങളിലും കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജൂൺ 6 വരെ മത്സ്യത്തൊഴിലാളികൾക്കും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലും ജൂൺ 4 ബുധനാഴ്ച തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഞ്ഞ ജാഗ്രത പുറപ്പെടുവിച്ച ജില്ലകൾ നാളെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും മറ്റന്നാൾ ബുധനാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും ലക്ഷദ്വീപിലും. അധികൃതർ നൽകുന്ന ഗതാഗത മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക. വെള്ളക്കെട്ട് പ്രശ്നങ്ങൾ നേരിടുന്ന പ്രദേശങ്ങൾ, നദീതീരങ്ങൾ എന്നിവിടങ്ങളിൽ പോകുന്നത് ഒഴിവാക്കുക. അപകട സാധ്യത പ്രദേശങ്ങളിലെ മുഴുവൻ ആളുകളും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശമുണ്ട്. അവ അനുസരിക്കുക. കാലാവസ്ഥാ മുന്നറിയിപ്പുകളാണ് കേട്ടുകൊണ്ടിരുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയത്. ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്ക് സഭയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. CBSE 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമെന്ന് CBSE. കേരളത്തിൽ കാലവർഷം മറ്റന്നാളോടെ എത്തിച്ചേരാൻ സാധ്യത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് രാത്രി.

0: 11 വാർത്തകൾ വിശദമായി. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഗോത്ര സമൂഹങ്ങളിലെ യുവാക്കളെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ സ്കോളർഷിപ്പ് പദ്ധതികളുടെ ഗുണഭോക്താക്കളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. എല്ലാ വിഭാഗങ്ങളും സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പുരോഗമിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്നും ശ്രീമതി മുർമു പറഞ്ഞു.
1: युवा हमारी राष्ट्र की शक्ति आशा और उज्जवल भविष्य की प्रतीक है. मेरी सभी युवाओं विशेषकर जनजातियों समुदाय के युवाओं से अनुरोध है कि उन्हें अपनी जोड़ों और अपने लोगों को नहीं भूलना चाहिए. युवा शक्ति विरासत पर गर्व करते हुए आधुनिक शिक्षा और तकनीकों के बल पर आगे बढ़े तो सशक्त समृद्ध और आत्मनिर्भर भारत का निर्माण होगा.
0: ഇന്ധന വിലവർദ്ധനയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്കും സഭയിൽ ഇന്ന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: പെട്രോളിയം പാചകവാതക വിലവർദ്ധന മൂലം സംസ്ഥാനത്ത് വിലക്കയറ്റമുണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് കെ എൻ ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. വാണിജ്യ സിലിണ്ടർ വില ഉയരുന്നത് എല്ലാ സ്ഥാപനങ്ങളെയും ബാധിക്കുന്നുവെന്ന് കെ എൻ ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാനത്തെ 70,000 വരുന്ന ഹോട്ടലുകൾ വലിയ പ്രതിസന്ധിയിലാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ സർക്കാരിന് 3,000 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടും നികുതി കുറച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടിയായി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച മറ്റന്നാൾ അവസാനിക്കും.
0: 16 കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും സിപിഐയിലെ മുഹമ്മദ് മുഹസിന് 34 വോട്ടുമാണ് ലഭിച്ചത്. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് കേരള നിയമസഭയിൽ ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മയക്കുമരുന്ന് വ്യാപനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. CBSE 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള ഉത്തരക്കടലാസ് പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. 2 മിനിറ്റിനുള്ളിൽ 15 ലക്ഷത്തോളം വ്യാജ ഹിറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് പോർട്ടലിന് നേരെ ഉണ്ടായത്. പോർട്ടൽ നിലവിൽ സുരക്ഷിതമാണെന്നും 16,000-ലധികം വിദ്യാർത്ഥികൾ ഇതുവരെ വിജയകരമായി അപേക്ഷകൾ സമർപ്പിച്ചതായും അധികൃതർ വ്യക്തമാക്കി. 8,000-ലധികം പേർക്ക് ഒരേ സമയം പോർട്ടൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ നിർദ്ദേശപ്രകാരമുള്ള മാറ്റങ്ങൾ പോർട്ടലിൽ വരുത്തിയതായും CBSE അറിയിച്ചു. ഇന്ത്യയിലെത്തുന്ന വിദേശികളുടെ രജിസ്ട്രേഷൻ സമയപരിധിയിലടക്കം സുപ്രധാന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇമിഗ്രേഷൻ ഫോറിനേഴ്സ് ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തു. 180 ദിവസം വരെയുള്ള കാലാവധിയിൽ ഇന്ത്യയിലെത്തുന്ന വിദേശികൾക്ക് താമസം നീട്ടുന്നതിനായി വിസ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ നിർബന്ധമായും രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. മുൻപ് കാലാവധി കഴിഞ്ഞ് 14 ദിവസത്തിനകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ മതിയായിരുന്നു. വിസ കാലാവധി കഴിഞ്ഞുള്ള രജിസ്ട്രേഷൻ ഇനി മുതൽ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരങ്ങൾ 34 ഗ്രാമപഞ്ചായത്തുകൾക്കും നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം 8 പഞ്ചായത്തുകൾക്കും നൽകും. കേരളത്തിൽ നിന്നുള്ള നിരണം ഒറ്റൂർ മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി അധ്യക്ഷൻ രവി ലാമിച്ഛാനെയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വികസന പങ്കാളിത്തവും ജനങ്ങൾ തമ്മിലുള്ള ഊഷ്മള ബന്ധവും ചർച്ചയായതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാകിസ്ഥാൻ യൂറോപ്യൻ യൂണിയൻ സംയുക്ത പ്രസ്താവനയിലെ ജമ്മു കശ്മീരിനെ കുറിച്ചുള്ള

0: ജനാവശ്യ പരാമർശങ്ങൾ തള്ളി ഇന്ത്യ. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകങ്ങളാണെന്നും പ്രദേശങ്ങളിൽ അവകാശമില്ലാത്തവർ ഇക്കാര്യത്തിൽ അഭിപ്രായങ്ങൾ ഉന്നയിക്കരുതെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു.
1: We categorically reject such unwarranted references in the joint press communique on matters internal to India. The union territories of Jammu and Kashmir and Ladakh are integral and inalienable parts of India. Those who have no locus standi on such matters should desist from making any comment on them.
0: ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ മൂന്നാമതൊരു കക്ഷിക്കും പങ്കില്ലെന്നും ശ്രീ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. ഇന്ത്യ നേപ്പാൾ അതിർത്തിയെക്കുറിച്ചുള്ള നേപ്പാൾ പ്രധാനമന്ത്രിയുടെയും നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും പ്രസ്താവനയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തമിഴ്നാട്ടിലും കേരളത്തിലുമായി വ്യാപിച്ചു കിടക്കുന്ന അഗസ്ത്യാർകൂടം വനമേഖലയിലെ കയ്യേറ്റം സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. കയ്യേറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 118 സർക്കാർ ജീവനക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. രാജ്യത്ത് ഇതുവരെ എബോള വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. എബോള ബാധിത രാജ്യത്ത് നിന്ന് കഴിഞ്ഞ 21 ദിവസത്തിനുള്ളിൽ മടങ്ങിയെത്തിയവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ആരോഗ്യ പ്രവർത്തകരെ ബന്ധപ്പെടണമെന്നും സമ്പർക്ക വിലക്ക് പാലിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 1075 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൗൺ ടണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും രണ്ടാം മത്സരം ഇംഗ്ലണ്ടും ജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ വ്യാഴാഴ്ചയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഈ മാസം 8 വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 6 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. എൽനിനോ പ്രതിഭാസത്തിന്റെ ഫലമായി ഈ വർഷം ലോകമെമ്പാടും അതിതീവ്ര കാലാവസ്ഥയ്ക്ക് സാധ്യതയെന്ന് ആഗോള കാലാവസ്ഥാ സംഘടനയുടെ മുന്നറിയിപ്പ്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള എൽനിനോ നവംബർ വരെ നീണ്ടു നിൽക്കുമെന്നും കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. ചില പ്രദേശങ്ങളിൽ വരൾച്ചയ്ക്കും ചിലയിടങ്ങളിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും എൽനിനോ കാരണമാകുന്നു. കേരളത്തിലെ കാലവർഷത്തെ ഉൾപ്പെടെ എൽനിനോ സ്വാധീനിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്ത് കാലവർഷ മഴ ഇക്കുറി സാധാരണയേക്കാൾ കുറവായിരിക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗം വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 383 പോയിന്റ് ഉയർന്ന് 74,650 നിഫ്റ്റി 101 പോയിന്റ് നേട്ടത്തിൽ 23,484 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 114,560 രൂപയും ഗ്രാമിന് 14,320 രൂപയുമാണ് ഇന്നത്തെ വില. ഇറാൻ US വെടിനിർത്തൽ കരാറിൽ നിർണായക ഘടകമായി ഇസ്രായേൽ ലെബനൻ സംഘർഷം. ലെബനനിലെ ഇസ്രായേൽ സൈനിക നീക്കങ്ങൾ ചൂണ്ടിക്കാട്ടി അമേരിക്കയുമായുള്ള എല്ലാ ചർച്ചകളും നിർത്തിവച്ചതായി ഇറാൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് സഭയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. CBSE 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള പുനർ മൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമെന്ന് CBSE. കേരളത്തിൽ കാലവർഷം മറ്റന്നാളോടെ എത്തിച്ചേരാൻ സാധ്യത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് രാത്രി 11. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി. യുവവാണി.

0: ಸಾಹಿತಿ.
1: നമസ്കാരം, യുവ സാഹിതിയിലേക്ക് സ്വാഗതം. ആദ്യം ആമി അപർണ എഴുതിയ കഥ കളങ്കാവൽ.
2: അയാളിലെ മൗനം പൊട്ടിത്തകർന്നപ്പോഴാണ് ആ പുഴയ്ക്ക് ചിരി വന്നത്. പുഴ കുറച്ചുകൂടി വേഗത്തിൽ ഒഴുകാൻ തുടങ്ങി. ഭഗവതി എന്ന് വിളിച്ചുകൊണ്ട് പുഴയിലേക്ക് എടുത്തു ചാടിയ ശിവരാമന് ആഴങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങാൻ ഒരു മത്സ്യത്തോളം ഉൾവലിയേണ്ടി വന്നു. അത് പതിവുള്ളതല്ല.

കാലുറച്ച കാലം തൊട്ട് പുഴയുടെ മടിത്തട്ടിൽ കിടന്ന് വളർന്നതാണ് അയാൾ. അന്ന് ആ പുഴയുടെ കവിളിൽ തൊടുത്ത യുവത്വം ഇന്നും അയാൾക്ക് അവിടെ കാണാമായിരുന്നു. കുറച്ചുകൂടി കർക്കശക്കാരിയായി ഒഴുകിയ പുഴയുടെ കപടവിദ്യകൾ അറിയാത്തതൊന്നും കൊണ്ടല്ല, പിന്നെന്തോ അതിലേക്കെങ്ങ് ലയിക്കാമെന്ന് കരുതിയിരിക്കണം. അമ്പലപ്പറമ്പിൽ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന റബ്ബർ പന്തിനെ പോലെ അയാൾ പൊങ്ങി വന്നു. മനസ്സിന് എന്തെന്നില്ലാത്ത തണുപ്പ്, കുളിർമ, തുടിപ്പ് എല്ലാം വളരെ വേഗത്തിൽ. തന്റെ നെഞ്ചിൽ കെട്ടിപ്പുണർന്നു കിടന്ന രോമകൂപങ്ങളിലേക്ക് അയാൾ അവജ്ഞയോടെ നോക്കി. അയാൾ നെഞ്ചത്ത് കൈവച്ചു. ഭഗവതി എന്നുറക്കെ വിളിച്ചു. ആരുമാരും കേട്ടില്ല. പുഴയുടെ മാറിൽ മാറ്റൊലി തീർത്തുകൊണ്ട് തിരികെ വന്ന ആ ഒച്ചയിൽ അയാൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇന്ന് മുടിപ്പുരയിൽ കളങ്കാവലിന് തിരുമുടിയെടുത്ത് തുള്ളിയപ്പോഴും മനസ്സിൽ എന്തെല്ലാമോ ഭാരം അയാൾക്ക് തോന്നി. തലയിലിരുന്ന തിരുമുടി ഇറക്കി വച്ചതുവരെ ഒരു സ്വൈര്യക്കേട്. അമ്പലപ്പറമ്പിലെ ആലിലകളോളം വരുന്ന ആളുകളെ സാക്ഷിയാക്കി തിരുമുടിയെടുത്ത് ദേവിയായി പരിണമിക്കുമ്പോൾ ശിവരാമനിൽ നിന്നും അകന്നുപോകുന്ന എന്തൊക്കെയുണ്ട്. അപ്പോൾ ഉയരുന്ന മേളത്തിരയിളക്കത്തിൽ അയാൾ പോലും അറിയാതെ ആ ആത്മാവ് ദഹിക്കുമ്പോൾ അയാളുടെ ദേഹം മാത്രം ക്ഷേത്രത്തിൽ ദേവിയായി രൂപാന്തരപ്പെട്ടിട്ടുണ്ടാകും. കാലിൽ ചിലമ്പും മാറിൽ മുലയാരവും അണിഞ്ഞ് ദേവി അപ്പോൾ ക്ഷേത്രം വലം വയ്ക്കും. മുറുക്കി ചുവന്ന നാവു നീട്ടി കണ്ണും തുറപ്പിച്ചുകൊണ്ടുള്ള ആ നോട്ടം കുട്ടികളെ പോലും കരയിക്കില്ല. അവരുടെ അമ്മമാരുടെ മടിക്കുത്തുകളിൽ അമർന്നിരുന്ന് അത് വീക്ഷിക്കുന്ന കുഞ്ഞുങ്ങളിൽ പോലും അപ്പോൾ ദേവി നിറയും. ഇന്ന് അയാളിൽ നിന്ന് ശിവരാമൻ പറന്നകന്നില്ല. തിരുമുടി എടുത്തപ്പോൾ തൊട്ട് വീഴുന്നതുവരെയും ശിവരാമനായി മാത്രം അയാൾ തുടർന്നു. മനസ്സിൽ ഒരു കൂട്ടം ചോദ്യങ്ങളുടെ നട തുറന്നു. പുഴയുടെ ഓരത്ത് തനിച്ചിരുന്ന് മനോരാജ്യങ്ങളിൽ മേഞ്ഞുകൊണ്ടിരുന്ന അയാളെ ഒരു തലതെറിച്ച കാറ്റ് കാറിത്തുപ്പി. അയാൾ ഉണർന്നു. തണുപ്പ് കാരണം രോമാഞ്ചമുണ്ടായ ശരീരത്തിൽ നോക്കാൻ തന്നെ അറപ്പു തോന്നും. അയാൾ എണീറ്റു. വേഗത്തിൽ നടന്ന അയാളുടെ മുന്നിലും പിന്നിലും നിലാവ് കോറിയിട്ട നിഴൽ ചിത്രങ്ങളിൽ ദേവീരൂപം പ്രത്യക്ഷപ്പെട്ടതായി അയാൾക്കു തോന്നി. അയാൾ ഒരു നിമിഷം നിന്നു, തിരിഞ്ഞു നോക്കി. വിജനമായ വഴി മാത്രം ദൃശ്യമായി. ആരുമാരുമില്ല. ഇല അനങ്ങിയില്ല. കാറ്റു വീശിയില്ല. പുഴ ഒഴുകിയില്ല. അയാൾക്ക് തോന്നി എവിടെയൊക്കെയോ പിശകുണ്ട്. അയാൾ വീണ്ടും വിളിച്ചു, ഭഗവതി. ആ വിളി കേട്ടിട്ടെന്നോണം യക്ഷികൾ പാർത്തിരുന്ന പനയിലെ ഓലകൾ തലങ്ങും വിലങ്ങും കൂട്ടിമുട്ടി. മുടിപ്പുരയിൽ പോകണം, അവിടെ ദേവിയുണ്ട്. കുറച്ചു മുൻപ് താൻ ഇറക്കി വെച്ച തിരുമുടിയിൽ തന്റെ പരുക്കൻ കൈകൾ സ്പർശിക്കുമ്പോൾ ദേവിക്ക് അസ്വസ്ഥത തോന്നുകയാവില്ലേ? തന്റെ ശിരസിലിരുന്ന് അമ്പലം വലം വയ്ക്കുമ്പോൾ നാലു ദിക്കിലുള്ളവരെയും ദേവി അനുഗ്രഹിക്കും. ഈ ശിവരാമനെ ഒഴിച്ച് ആ പൊട്ടിത്തള്ള എപ്പോഴും പറയും, അതൊക്കെ ഒരു ഭാഗ്യല്ലേ ചെറുക്ക, നിന്റെ തലയിലിരിക്കാനാ ഭഗവതിക്കിഷ്ടം. അതുകൊണ്ടല്ലേ ഇത്രയും കൊല്ലായിട്ടും മുടിയെടുക്കാൻ നിനക്ക് ഭാഗ്യം കിട്ടണത്. നിന്റെ മേൽ ഭഗവതിക്ക് പ്രത്യേകം ഒരു കണ്ണുണ്ട്, ഉറപ്പാ. ഇത്രയും പറഞ്ഞ് അവരൊന്ന് ഉഴിഞ്ഞിടും. പലപ്പോഴും ഇത് കാണുന്നത് മുർക്കാൻ കടയോട് ചേർന്ന് കിടക്കുന്ന പീടികയിലെ വൈദ്യരാശാരിക്ക് പിടിക്കൂല. വൈദ്യരാശാരി എന്നുള്ളത് വിളിപ്പേരാണ്. വൈദ്യർക്കെന്താ ആശാരിപ്പണി ചെയ്തൂടെ എന്നാണ് ആ പേര് പറഞ്ഞ് കളിയാക്കുന്നവരോട് അപ്പു വൈദ്യർക്ക് ചോദിക്കാനുള്ളത്. ആശാരിപ്പണ്ണിയുടെ പേരും പറഞ്ഞ് നാലു ചക്രം കീശയിലിട്ട് പള്ള വീർപ്പിക്കുന്നുണ്ട് അങ്ങേര്. വൈദ്യർക്ക് കലി അതിലൊന്നുമല്ല. നാട്ടിലുള്ളവരൊക്കെ രോഗം മൂത്ത് വൈദ്യരുടെ അടുക്കലേക്ക് വരുന്നതിന് പകരം ശിവരാമന്റെ അടുത്തോട്ടാണത്രേ വായണത്. ശിവരാമൻ കുട്ടികൾക്കൊക്കെ ചരട് ജപിച്ചു കൊടുക്കും. ഇളിയിലും കയ്യിലുമൊക്കെ ചരടും കെട്ടി നടക്കണ കുട്ടിപ്പട്ടാളകങ്ങളെ കൊണ്ട് നാടു പെരുകുമെന്ന വൈദ്യരാശാരിയുടെ പരാതി. ഓൻ അസൂയ. അപ്പോഴേക്കും പൊട്ടിത്തള്ളയുടെ വായില് ഗുളികൻ പ്രസാദിച്ചിട്ടുണ്ടാകും. നന്നേ പ്രായം കുറഞ്ഞവർ തൊട്ട് നാരായണ മന്ത്രത്തിൽ അഭയം പ്രാപിച്ച വെള്ളി നരയുള്ളവർ വരെ ശിവരാമന്റെ സന്ദർശകരാണ്. ഭഗവതിയുടെ തിരുമുടി എടുക്കുന്നയാൾ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ തീരണതേയുള്ളൂ എല്ലാ ദിനവും എന്നാണ് പരക്കെ കേൾക്കുന്ന ശ്രുതി. അത് കേൾക്കുമ്പോൾ ശിവരാമൻ പറയും, ഒക്കെ ഭഗവതിയുടെ കടാക്ഷം, ഒന്ന് മുറുക്കണം. എപ്പോഴും അരയിലും മുറുക്കാൻ പൊതി കരുതാറാണ് പതിവ്. എന്തോ പതിവൊക്കെ തെറ്റിയിരിക്കുന്നു. ഈയിടെയായി എല്ലാത്തിനും പതിവുകൾ തെറ്റുന്നതായി അയാൾക്കു തോന്നി. കളങ്കാവലിനു മുമ്പായി ചെയ്യുന്ന പതിവ് ചിട്ടകൾ ഇന്ന് രണ്ടു വട്ടം ശിവരാമന് പിഴച്ചു. പൊട്ടിത്തള്ള പോലും മൂക്കത്ത് വിരൽ വച്ചു പോയി. ശിവരാമന് പിഴക്കേ? ഭഗവതി, എന്തൊക്കെ അനർത്ഥങ്ങളാ. അയാൾ പരുക്കനായിരുന്നെങ്കിലും ശാന്തനായിരുന്നു. മുറുക്കി ചുവന്ന ചുണ്ടുകളും ഇരുണ്ട് ദൃഢമായ ചുമലുകളും ഇരുമ്പുരുക്കി ഒഴിച്ച പോലെ വടിവത്ത ആ ബലിഷ്ഠമായ കാലുകളും കണ്ടാൽ കാളിയല്ലെന്നാരും പറയില്ല. പലപ്പോഴും മുടിപ്പുരയ്ക്കടുത്തുള്ള പീടികയിൽ കഴിച്ചുകൂട്ടാനാണ് ശിവരാമനിഷ്ടം. അവിടെ ഇരുന്നാൽ നാട്ടിൽ നടക്കുന്ന ഓരോ വിശേഷവും പാടപോലും കെട്ടാത്ത പാല് പോലെ തെളിഞ്ഞു കാണാം. അയാൾ ചിരിച്ചു കണ്ടിട്ടുള്ളവർ വളരെ ചുരുക്കമാണ്. തിരുമുടിയെടുത്ത് ഉറഞ്ഞാടുമ്പോൾ മാത്രമാണ് ശിവരാമൻ പൂർണ്ണനാകുന്നത്. തിരുമുടിയിൽ തളം കെട്ടിക്കിടക്കുന്ന ദേവിയുടെ ശക്തി സിരകളിൽ അരിച്ചിറങ്ങി കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് അയാളിലാകെ പടർന്നു പന്തലിക്കും. ഒരു വടവൃക്ഷം എന്നോണം അയാൾ മാറി വിരിച്ച് തുള്ളാൻ തുടങ്ങും. പിന്നെ ശിവരാമനില്ല. ആ ആത്മാവിനെ ആവാഹിച്ചു വെച്ച് ഭഗവതിയുടെ തിരുമുടി അയാളുടെ ശിരസിലിരുന്ന് കാണികൾക്ക് അനുഗ്രഹം ചൊരിയും. ആ അനുഗ്രഹത്തിൽ നിന്നും ഊർന്നിറങ്ങുന്നത് ശിവരാമനാണ്. അയാളുടെ ഉച്ഛ്വാസ നിശ്വാസങ്ങളാണ്. നാട്ടിലെ മറ്റു വാത്തിമാരിൽ നിന്നും ശിവരാമനെ വ്യത്യസ്തനാക്കിയത് അയാളുടെ പരുപരക്കൻ ഭാവങ്ങളാണ്. മുറുക്കിച്ചുവന്ന നാവിൽ കിടന്ന് അയാളിൽ വാക്കുകൾ ദഹിച്ചുപോയോ എന്നുപോലും പലർക്കും സംശയമാണ്. മുടിപ്പുരയിലെ ഉത്സവത്തിന് മാത്രം അയാളുടെ മുഖം

0: ളിയും പിന്നീട് പക്ഷി വേഗത്തിലാണ് കാര്യങ്ങൾ. ഇന്നെന്തോ പച്ചപ്പന്തലും ഭദ്രകാളിപ്പാട്ടും ചെണ്ടമേളവും ഒക്കെ നിറഞ്ഞ അന്തരീക്ഷം അയാളുടെ ഉള്ളിൽ പ്രകാശത്തിന്റെ കൊടിയേറ്റം നടത്തുന്നതിന് പകരം അരണ്ട വെളിച്ചത്തിന്റെ ഗുരുസിയാണ് സമ്മാനിച്ചത്. എല്ലാം നിർത്താൻ സമയമായി. അയാൾ സ്വയം പെറുപെറുത്തു. ഭഗവതി എന്ന് മാത്രം വിളിച്ച നാവിൽ നിന്നും ഉതിർന്നു വീണ ആ വാക്കുകളിൽ അയാൾ നിറഞ്ഞു. ഒരായുസിന്റെ പകുതിയിലധികം ഭഗവതിക്ക് വേണ്ടി ഉഴിഞ്ഞുവച്ച അയാളുടെ ജീവിതം ദേവിക്കുള്ള നിവേദ്യമായിരുന്നു. എന്നിട്ട് എന്തു നേടി? ഭാര്യയ്ക്ക് അയാളെ പേടിയാണ് പോലും. മുടിപ്പുരയിൽ ഉറഞ്ഞാടി വീട്ടിലെത്തുന്ന ശിവരാമനോട് ചേർന്ന് നിൽക്കുമ്പോൾ അയാൾ ഒരു കാളിയായി പരിണമിക്കാറുണ്ടത്രേ. മക്കൾ ഭയന്നു വിറച്ചു മൂലയിൽ ചുരുണ്ടുകൂടും. തന്റെ കുടുംബത്തെ ആ ദൃഢമായ കൈകൾക്കുള്ളിൽ സൂക്ഷിക്കാൻ കഴിയാത്ത താൻ എങ്ങനെ ദേവിയുടെ മുടി ശിരസിൽ താങ്ങി നിർത്തും? അയാൾ തന്റെ കൈകളിലേക്ക് നോക്കി. ഉരഗങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വിധം ഞരമ്പുകൾ കെട്ടിപ്പിണിഞ്ഞു കിടക്കുന്നത് കണ്ട് അയാൾക്ക് അറപ്പു തോന്നി. നശിച്ച കൈകൾ. ഈ കൈകളിൽ ഭഗവതി ഇരിക്കില്ല. ഈ കൈകൾക്ക് അതിനുള്ള യോഗ്യതയില്ല. ഒരുപക്ഷെ താൻ തന്നെയും അതിന് യോഗ്യനാണോ? വാത്തിയുടെ കുപ്പാഴം അഴിച്ചു വെച്ച് ചിലമ്പും വാളും തിരികെ ഏൽപ്പിക്കാൻ പലവട്ടം ഒരുങ്ങിയതാണ്. ഇപ്പോൾ അതിന് സമയമായിരിക്കുന്നു. അയാൾ ഉള്ളിൽ അതിനുള്ള കളം വരയ്ക്കുകയായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടാവണം അയാളിൽ നിന്നും ഇന്ന് ശിവരാമൻ പറന്നകലാത്തത്. അയാൾ നടന്നു. ഇല അനങ്ങിയില്ല, കാറ്റു വീശിയില്ല, പുഴ ഒഴുകിയില്ല. അയാളുടെ മനസ്സിൽ മാത്രം ആയിരം കളങ്കാവലുകൾ നടക്കുന്നുണ്ടായിരുന്നു. സന്താപത്തിന്റെ, ക്രോധത്തിന്റെ, സന്താപ സന്തോഷ സമ്മിശ്രമായ എന്തൊക്കെയോ വികാരങ്ങളുടെ ആയിരം ആയിരം കളങ്കാവലുകൾ. ഇനി ഒരു പരിണാമം, ശിവരാമനായി മാത്രമുള്ള ജീവിതം, അത് സാധ്യമോ? അറിയില്ല. അപ്പോഴും അയാളെ അനുഗമിച്ച് ഏതോ ഒരു രൂപം പോകുന്നുണ്ടായിരുന്നു. അയാളത് കണ്ടുവോ?
1: ആമി അപർണ എഴുതി അവതരിപ്പിച്ച കളങ്കാവൽ എന്ന കഥയാണ് നിങ്ങൾ കേട്ടത്.
2: അടുത്തതായി രേഷ്മ ജി എസ് അവതരിപ്പിക്കുന്ന കവിത കേൾക്കാം.
3: ഒരു പെൺ ഭ്രൂണം.

0: അടുത്തതായി ഒരു പുസ്തക നിരൂപണമാണ് പ്രിയ നാരായണൻ എഴുതി അവതരിപ്പിക്കുന്നത്.
1: എഴുത്തിന്റെ വിസ്മയത്താൽ കാലത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ നോവലാണ് കാലം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഈ നോവലിനെ തേടി എത്തിയത് എം ടി എന്ന എഴുത്തുകാരന്റെ വാക്കുകളുടെ ഇന്ദ്രജാലത്താലാണ്. ഒരു തിരിച്ചുവരവിൽ തുടങ്ങി മടങ്ങിപ്പോകിൽ അവസാനിക്കുന്ന നോവൽ ആഖ്യാനത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ തേടുന്നു. കാലത്തിലെ ഓരോ കഥാപാത്രവും ആസ്വാദക മനസ്സിനെ സ്പർശിക്കുന്നവരാണ്. സേതു, സുമിത്ര, തങ്കമണി, അമ്മ, ചെറിയമ്മ, ഉണ്ണിനമ്പൂതിരി, മാധവൻ, മിസ്സിസ് ലളിത ശ്രീനിവാസൻ എന്നിങ്ങനെ നിരവധി കഥാപാത്രങ്ങളിലൂടെ വികസിച്ചുയരുന്ന നോവൽ ഒരു കാലഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്നു. സേതു എന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ മനോവ്യാപാരങ്ങളിലൂടെ ഒരു മനുഷ്യന്റെ അന്തസംഘർഷങ്ങളെ എം ഡി വരച്ചിട്ടിരിക്കുകയാണ്. സേതു എന്ന കഥാപാത്രം തകർന്ന നായർ തറവാട്ടിലെ മകനാണ്. ദരിദ്രമായ സാഹചര്യത്തിൽ നിന്നും നഗരത്തിലെ കലാലയത്തിൽ പോയി പഠിക്കുമ്പോൾ അവൻ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ കുറച്ചൊന്നുമല്ല. പോയ കാലത്തിന്റെ പ്രതാപത്തെക്കുറിച്ച് പുച്ഛത്തോടെ മാത്രം ചിന്തിക്കുമ്പോഴും ദുരഭിമാനം അവന്റെ മനസ്സിൽ വേലിയേറ്റമുണ്ടാക്കുന്നു. തന്റെ അവസ്ഥ മറച്ചുവെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ മേന്മ കാണിക്കാൻ ശ്രമിക്കുകയാണ് അയാൾ. ഒന്നിലും ഉറച്ചു നിൽക്കാത്ത ജീവിത രീതിയാണ് സേതുവിനുള്ളത്. കുടുംബത്തോടും സമൂഹത്തോടുമുള്ള അമർഷം ഉള്ളിൽ അഗ്നിപർവ്വതം പോലെ പുകയുമ്പോഴും തുറന്ന് പ്രതികരിക്കാൻ സേതു തയ്യാറാകുന്നില്ല. ഒരു വശത്ത് ജീവിതത്തോടുള്ള വിരക്തിയും മറുവശത്ത് അഭിനിവേശവും സൂക്ഷിക്കുന്ന വ്യക്തിത്വമാണ് സേതു. തന്റെ ജീവിതത്തിൽ ആദ്യമായി കടന്നുവന്ന സുമിത്രയോട് അവാച്യമായ ബന്ധം നിലനിൽക്കുമ്പോഴും അത് മനഃപൂർവ്വം മറന്നുകളയാൻ അയാൾ ശ്രമിക്കുന്നു. എന്നാൽ സുമിത്രയുടെ മേൽ താൻ മാത്രമായിരിക്കണം ഏക അധികാരി എന്ന ചിന്തയാണ് സേതുവിലുള്ളത്. അവൾ ആരുടെയും സ്വന്തമാകാൻ അയാൾ ആഗ്രഹിക്കുന്നുമില്ല. നീതിയില്ലാ പ്രണയത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന സേതുവിന്റെ മനസ്സ് സദാ കാറും കോളും നിറഞ്ഞതാണ്. തന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നുവന്ന തങ്കമണിയോടുള്ള പ്രണയം മഞ്ഞുതുള്ളിയുടെ നൈർമല്യത്തോടെ സൂക്ഷിക്കാൻ സേതു ശ്രമിക്കുന്നുണ്ട്. ഒടുവിൽ അവിശുദ്ധമായ മറ്റൊരു ബന്ധത്തിൽ അയാൾ എത്തിപ്പെടുന്നു. മിസ്സിസ് ലളിത ശ്രീനിവാസൻ എന്ന ധനികയായ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് പ്രണയമില്ലാതെ ചെന്നെത്തുകയാണ് സേതു. ഓർമ്മകളാൽ വേട്ടയാടപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അസ്വസ്ഥനായ മനുഷ്യനാണ് അയാൾ. സ്നേഹിച്ച പുരുഷനു വേണ്ടി സർവ്വതും സമർപ്പിക്കുന്ന സുമിത്ര എന്ന കഥാപാത്രം ഒരു സമസ്യ തന്നെയാണ്. സേതുവിന്റെ ആത്മാർത്ഥതയില്ലായ്മ ബോധ്യപ്പെട്ടിട്ടും ഒരിക്കൽ പോലും പരാതിയോ ആവശ്യങ്ങളോ നിരത്താതെ തന്റെ ജീവിതത്തിന് പുതിയൊരർത്ഥം തേടാതെ സുമിത്ര വെറുമൊരു കാഴ്ചക്കാരിയായി മാറി നിൽക്കുന്നു. സേതുവിനെ അയാളെക്കാളേറെ മനസ്സിലാക്കിയ സുമിത്ര ഒടുവിൽ എങ്ങും എത്തിച്ചേരാതെ ചിത്തഭ്രമത്തിന്റെ വഴികളിൽ എപ്പോഴോ അലഞ്ഞു നടന്നതായി കാണാം. വളരെ വൈകി തന്നെ തേടിയെത്തിയ സേതുവിൽ അഭയം പ്രാപിക്കാൻ കൂട്ടാക്കാതെ തന്റെ പ്രതിഷേധം അവൾ തുറന്നടിക്കുന്നു. സേതുവിനെന്നും ഒരാളോടെ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ, സേതുവിനോട് മാത്രം എന്ന സുമിത്രയുടെ വാക്കുകളിൽ പ്രതിഷേധം അലയടിക്കുന്നുണ്ട്. നായർ തറവാടുകളിലെ സ്ത്രീകളുടെ കുടുംബഭരണ പാഠവും അഭിമാനം സംരക്ഷിക്കാനുള്ള ശ്രമവും നോവലിൽ പലയിടത്തും കാണാം. സ്വാതന്ത്ര്യാനന്തരം നടന്ന ഭൂപരിഷ്കരണത്തെ സംബന്ധിച്ചും നോവലിസ്റ്റ് സൂചനകൾ നൽകുന്നു. സാമൂഹിക വ്യവസ്ഥിതിയിൽ വന്ന മാറ്റവും വ്യക്തമാക്കുന്നുണ്ട്. അധികാരം, മത്സരം, ചതി, പ്രണയം, ദാരിദ്ര്യം, ധനാർത്ഥി എന്നിങ്ങനെ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലൂടെയും നോവൽ കടന്നുപോകുന്നു. നിരന്തരമായ അന്തസംഘർഷങ്ങളുടെ കലാപഭൂമിയാണ് കാലം. അസ്തിത്വ വ്യഥ സേതുവിൽ നിറഞ്ഞു നിൽക്കുന്നു. എന്തൊക്കെയോ നേടിയെടുക്കാനുള്ള ശ്രമത്തിൽ തന്റെ സ്വത്തു നഷ്ടത്തെക്കുറിച്ച് അറിയാതെ

0: കാലം കഴിച്ച് ഒടുവിൽ കാലം നൽകിയ തിരിച്ചറിവുമായി സേതു തിരികെ എത്തിച്ചേരുമ്പോൾ ജീവിതമെന്ന പുഴയുടെ പ്രവാഹം നിലച്ച് വരണ്ടുപോയിരുന്നു. ഇന്ദ്രിയാനുഭവങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് കാലം. ദൃശ്യ ശ്രവ്യ ഗന്ധബിംബങ്ങളെ വേണ്ട വിധത്തിൽ നോവലിസ്റ്റ് പ്രയോഗിച്ചിരിക്കുന്നു. കുതിർന്ന കളഭത്തിന്റെയും വിയർപ്പിന്റെയും നേർത്ത ഗന്ധം, വാടിയ കുടപ്പനത്തണ്ടിന്റെ നിറമുള്ള അവളുടെ കൈത്തണ്ടകൾ, കളഭക്കൂട്ടിന്റെ നിറമുള്ള സുമിത്ര, ചതച്ചിട്ട ചേരയെപ്പോലെ ഇഴഞ്ഞു നീങ്ങിയ രാത്രി, ഇങ്ങനെ നീണ്ടുപോകുന്നു എം ടിയുടെ പ്രയോഗചാതുരി. കാലം ഒരേ സമയം പ്രണയസാഫല്യത്തിന്റെയും പ്രണയനഷ്ടത്തിന്റെയും കഥ പറയുന്നു. അതൃപ്തിയുടെ കടിഞ്ഞാണാൽ നിയന്ത്രിക്കപ്പെടുന്ന സേതുവിന്റെ ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും തട്ടുകൾ തുല്യമാണ്. എന്നാൽ മറ്റു ചിലരുടെ വിട്ടുകൊടുക്കലും ത്യാഗവും കബളിപ്പിക്കലും നോവലിൽ കാണാം. മാധവന്റെ പ്രണയനഷ്ടം നഷ്ടമെന്നതിലുപരി കീഴടങ്ങലാകുമ്പോൾ അതിലും പുതിയൊരർത്ഥം കണ്ടെത്താൻ അയാൾ ശ്രമിക്കുന്നു. ചുവടുറപ്പിക്കാൻ കൂട്ടാക്കാതെ പുതിയ തട്ടകങ്ങൾ തേടിയുള്ള സേതുവിന്റെ യാത്രയാണ് കാലം. ഒടുവിൽ നേട്ടങ്ങൾക്കിടയിലും ഒറ്റപ്പെട്ടുപോയ സേതുവിന്റെ മടങ്ങിവരവിൽ ആത്യന്തികമായ പരാജയം ആർക്ക് എന്ന ചോദ്യം ശേഷിക്കുന്നു. സ്വയം ശിക്ഷിക്കുന്ന സുമിത്രയോ സുമിത്രയാൽ തകർക്കപ്പെട്ട സേതുവോ എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ഇതിനെല്ലാം മറുപടി കാലം എന്നതിലെത്തി നിൽക്കുന്നു. കാലം തെളിയിക്കാത്ത സത്യമില്ല. സുമിത്രയുടെ പ്രണയമെന്ന സത്യത്തെ കാലം സേതുവിന് തെളിയിച്ചു കൊടുത്തു. കാലം കൊടുക്കാത്ത തിരിച്ചടികളില്ല. ജീവിതത്തിലെ സകല സന്തോഷങ്ങളും നഷ്ടമാക്കി ഒറ്റപ്പെടുത്തി സേതുവിന് കാലം തിരിച്ചടി നൽകി. കാലം നൽകാത്ത തിരിച്ചറിവുകളില്ല. ബന്ധങ്ങളുടെ മൂല്യവും പണത്തിന്റെ നിസാരതയും ബോധ്യപ്പെടുത്തി കാലം സേതുവിന് തിരിച്ചറിവ് നൽകി. കാലചക്രത്തിന്റെ ചലനം പോലെ ഒരു ബിന്ദുവിൽ തുടങ്ങി അതേ ബിന്ദുവിൽ ചെന്നെത്തുകയായിരുന്നു അയാൾ. പായനയുടെ ഒരു തലം മാത്രമാണ് ഇവിടെ അനാവരണം ചെയ്തത്. അനാവൃതമാകാത്ത തലങ്ങൾ എം ടി വാസുദേവൻ നായർ കാലത്തിൽ ഭദ്രമാക്കി വച്ചിട്ടുണ്ട്. പുതിയ അർത്ഥതലങ്ങൾ തേടിയുള്ള വായന കാലമെന്ന മഹത്തായ സൃഷ്ടിക്ക് ഇനിയും ഉണ്ടാകട്ടെ.
1: പ്രിയ നാരായണൻ എഴുതി അവതരിപ്പിച്ച പുസ്തക നിരൂപണമാണ് ഇപ്പോൾ കേട്ടത്.
2: അടുത്തതായി ഫാരിസായും ബഷീർ എഴുതി അവതരിപ്പിക്കുന്ന കവിത
3: വെണ്ണുര. ജീവിതം അത് നശ്വരം, വെണ്ണുരകൾ തൻ മതഭംഗിപ്പോൾ, നുരകൾ പോലെ ജീവിതം അത്

0: ഫാരിസ എം ബഷീർ എഴുതി അവതരിപ്പിച്ച കവിതയാണ് നിങ്ങൾ കേട്ടത്.
1: ആരും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു എഴുത്തുകാരൻ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? നിങ്ങളുടെ ഡയറിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന സൃഷ്ടികൾ പുറം ലോകം അറിയണമെന്ന

ആഗ്രഹമുണ്ട്? അതെ എന്നാണ് ഉത്തരമെങ്കിൽ യുവവാണി നിങ്ങളെ കാത്തിരിക്കുന്നു. കഥകൾ, കവിതകൾ, പുസ്തക സിനിമ നിരൂപണങ്ങൾ, യാത്രാ വിവരണങ്ങൾ തുടങ്ങിയവയൊക്കെ അവതരിപ്പിക്കാൻ യുവവാണി നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. നിങ്ങളുടെ സൃഷ്ടികൾ ഞങ്ങൾക്ക് അയക്കുക youth.air@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ യുവവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ഓൾ ഇന്ത്യ റേഡിയോ വഴുതക്കാട് തിരുവനന്തപുരം 14 എന്ന വിലാസത്തിലോ അയക്കാം. നിങ്ങളുടെ പ്രായം, ഫോൺ നമ്പർ എന്നിവ കൂടി ചേർക്കാൻ മറക്കരുത്.

ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രിഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് ശൈലം മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, 9495569321. ഓർമ്മിക്കുക, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: ലീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ലീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് കുറത്തിക്കാട് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321 9495564531 9495569321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. ആകാശവാണി സമയം 8:00.
1: സർഗ കേരളം. സർഗ കേരളത്തിൽ ഇന്ന് പകൽക്കുറി വിശ്വൻ, കൃഷ്ണൻകുട്ടി മടവൂർ എന്നിവർ അവതരിപ്പിക്കുന്ന കവിതകൾ, SRC നായർ അവതരിപ്പിക്കുന്ന കഥ എന്നിവ കേൾക്കാം. ആദ്യം പകൽക്കുറി വിശ്വൻ അവതരിപ്പിക്കുന്ന കവിതകൾ. ആദ്യത്തെ കവിത ധർമാശുപത്രിയിൽ.
2: ആശുപത്രി വരാന്തയിൽ ജീവിതം പേശിവൻ വില വാങ്ങുന്ന ചന്തയിൽ കാശുമായി കാത്തിരിക്കുന്നു നൊമ്പര പേശുമായി വെന്തൊടുങ്ങുന്ന ജീവിതം ദൂരമേറെ കടന്നു വന്നെത്തിയോർ

0: யோகவும் பெரியெத்தியோர் சம்பீதமானசர் உழவும் காத்திரிக்கையானே வரும் ஆழிபோலல தல்லும் மனசுமாய் பாழிலாயி பறந்துபோம் நேரமா நாழிகாமணி எண்ணிச்சிலைக்கவே நெஞ்சமர்த்தி திருமி கரையுவோர் பிஞ்சு குஞ்சினെ பேறி நிற்கുന്നവർ കൊഞ്ചുപോലെ ചുരുണ്ടു കിടന്നൊരാൾ കെഞ്ചുകയാണ് പ്രാണന്റെ സ്പന്ദനം എത്തിയില്ല ഭീവന്ധ്യാഭിഷഗ്വരൻ എത്തുമെന്നോർത്തിരിക്കയാണേ വരും ഉത്തരം തരാനാളില്ല കൃത്യമായി എത്തുമോ ചോദ്യമെങ്ങും മുഴങ്ങവേ സർജറി കഴിഞ്ഞെത്തും ഉടനെയെന്ന് അർഭകൻ വന്നുണർത്തവേയെ വരും ആർത്തിപൂണ്ടങ്ങെഴുന്നേറ്റു തങ്ങളിൽ പോർവിളിച്ചാദ്യമെത്താൻ ശ്രമിക്കവേ മലയിറങ്ങവേ കാൽ തെന്നി വീണവൾ വലതുകാലൊടിഞ്ഞാലം ബഹീനയായി മലിന വസ്ത്രം ധരിച്ചെത്തി അമ്മയും മലനിവാസികൾ ആശ്രയമറ്റവർ ഓപ്പറേഷൻ വിധിച്ചു ഭിഷഗ്വരൻ പേപ്പറിൽ തള്ളവിരൽ പതിപ്പിച്ചവർ ഓപ്പറേഷന് കൊണ്ടുപോയി മോളെ അങ്ങൊപ്പമില്ലമ്മയെന്നറിഞ്ഞില്ലവൾ നേരമേറെക്കഴിഞ്ഞപ്പോൾ വാതിലിൻ ചാരയെത്തി വിളിച്ചു ചോദിച്ചൊരാൾ മാരിയെന്ന പെൺകുട്ടിയുടെ അമ്മയാര് ആധിവേണ്ട വരൂ കണ്ടുകൊള്ളുക അമ്മ മെല്ലെയടുത്തെത്തി തന്മകൾ അമ്മയെന്നു വിളിച്ചില്ല കണ്ണിമ ചിമ്മിയൊന്നു തുറന്നു നീർത്തുള്ളികൾ പമ്മി വന്നു തുളുമ്പി പൊടുന്നനെ ഞെട്ടി നെഞ്ചകം പൊട്ടി വിളിച്ചത് കേട്ടുടനോടിയെത്തി ഭിഷഗ്വരൻ തൊട്ടുകാണിച്ചു ചൊല്ലിനാളമ്മയി കെട്ടിവച്ച കാലല്ലിന്നൊടിഞ്ഞത് പറ്റിയോ പിഴവെന്നു നോക്കിയിട്ടുടൻ കുറ്റമറ്റുള്ള ചികിത്സകൾ നൽകിടാം ചെറ്റുനേരം പുറത്തിരുന്നിടുക മറ്റു കാര്യങ്ങളെല്ലാം മറക്കുക കാലുമാറി ചെയ്ത ശസ്ത്രക്രിയയുടെ കോലാഹലത്തിൻ കൊടുങ്കാറ്റിരമ്പവേ മാലോകരാകയറിഞ്ഞു പറഞ്ഞൊരാൾ വലതിനോടാ ജന്മവൈരമുള്ളോനയാൾ.
1: അടുത്ത കവിത ദിനാഘോഷങ്ങൾ.
0: പരിസ്ഥിതിക്കൊരു ദിനം നമുക്കുണ്ടല്ലോ പല നാട്ടിലന്ന് കൂട്ടുകൂടും കൂട്ടമായി പാട്ടുപാടും കാട്ടിലൂടെ നടന്ന് ചോലയിൽ നീന്തി നീരാടും തിന്നാനും കുടിക്കാനും വഹിക്കുന്ന പ്ലാസ്റ്റിക് കാട്ടിലാകെ നിറച്ച് നമ്മൾ പ്രതിജ്ഞ ചൊല്ലും കാടുവെട്ടിത്തെളിച്ചിട്ട് ചുട്ടരിച്ച് മുടിച്ചിട്ട് മലമാറ് തുരന്നിട്ട് വനം നമ്മുടെ ധനം എന്നങ്ങുറക്കപ്പാടും അപ്പോഴും മറക്കുന്നു കാട്ടിനുള്ളിൽ മരപ്പൊത്തിൽ വസിക്കുന്ന ജന്തുജാലമതെന്തു ചെയ്യേണ്ടു അപ്പോഴും മറക്കുന്നു കാട്ടിനുള്ളിൽ മരപ്പൊത്തിൽ വസിക്കുന്ന ജന്തുജാലം അതെന്തു ചെയ്യേണ്ടു മാമര

ഇല്ലയിൽ കൂടൊരുക്കും, കൂട്ടിൽ കുടുംബം വിരുന്നൊരുക്കും, നന്മയും ഉണ്മയും പങ്കുവയ്ക്കും, കുഞ്ഞിളം ചുണ്ടുകൾ പാട്ടുപാടും, നല്ല കിനാവുകൾ കണ്ടുറങ്ങും, കാറ്റിൻ്റെ താരാട്ടു കേട്ടുറങ്ങും, ഒക്കെ ഇക്കാടിനൗദാര്യമല്ലേ, ഒക്കെ ഇത്തായ്മരദാനമല്ലേ, ഒക്കെ ഇക്കാടിനൗദാര്യമല്ലേ, ഒക്കെ

ഇല്ല. കേഴുന്നു കാട്ടില പക്ഷിവൃന്ദം, പാടുന്നു നോവിൻ്റെ വാദ്യവൃന്ദം. മരപ്പോടിൽ മരുവുന്ന ജന്തുജാലങ്ങൾ, ഒരുമയോടെ പുലരുന്ന ജീവജാലങ്ങൾ. ഹരിതഭംഗി നിറഞ്ഞു നിൽക്കും തരുലതാദികളും, മധുവസന്ത വിരുന്നൊരുക്കും.

0: ദിവ്യവൃന്ദം മരപ്പോടിൽ മരുവുന്ന ജന്തുജാലങ്ങൾ ഒരുമയോടെ പുലരുന്ന ജീവജാലങ്ങൾ ഹരിതഭംഗി നിറഞ്ഞു നിൽക്കും തരുലതാദികളും മധുവസന്ത വിരുന്നൊരുക്കും വർണ്ണസുമജാലം ആകയാകുലഭാവമോടെ ആർത്തലയ്ക്കുന്നു ജീവിത കൊതിപൂണ്ടൊരൈക്യം കൈകൾ കോർക്കുന്നു വർഗശത്രുവിനോടെ തീർക്കാൻ ശക്തി നേടുന്നു സംഘശക്തികളായി നിന്നവരൊത്തുപാടുന്നു വെട്ടല്ലേ വെട്ടല്ലേ വെട്ടിമുറിക്കല്ലേ ഞങ്ങൾക്കൊരാശ്രയം വേറെയില്ല വെട്ടല്ലേ വെട്ടല്ലേ വെട്ടിമുറിക്കല്ലേ ഞങ്ങൾക്കൊരാശ്രയം വേറെയില്ല കേഴുന്നു കാട്ടിലെ പക്ഷിവൃന്ദം പാടുന്നു നോവിൻ്റെ വാദ്യവൃന്ദം കേഴുന്നു കാട്ടിലെ പക്ഷിവൃന്ദം പാടുന്നു നോവിൻ്റെ വാദ്യവൃന്ദം പാടുന്നു നോവിൻ്റെ വാദ്യവൃന്ദം.
1: പകൽക്കുറി വിശ്വൻ അവതരിപ്പിച്ച കവിതകളെ തുടർന്ന് SRC നായർ അവതരിപ്പിക്കുന്ന കഥ ചൂരൽ ചൂട്.
2: സ്കൂളിൽ ഗംഭീര സദ്യക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. PTA നേതൃത്വത്തിലാണ് സദ്യ. ചില രക്ഷിതാക്കൾ നേരത്തെ എത്തി പാചകപ്പുരയിൽ കയറി. ദാമോദരൻ സാറാണ് വലിയ ചരുവത്തിൽ അരി വേവിക്കുന്നത്. മന്ദാഗിനിയുടെ അമ്മയാണ് പച്ചടി തയ്യാറാക്കുന്നത്. കൂട്ടാനും കറിയും ഓരോരുത്തർ കൊണ്ടുവരും. അശ്വതി ടീച്ചർ അവിയൽ, മോളമ്മ ടീച്ചർ അച്ചാറും പപ്പടവും, ഇന്ദുലേഖ ടീച്ചർ പുളിശ്ശേരിയും മോരും എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഊണ് കഴിഞ്ഞാലുടൻ യാത്രയയപ്പ് സമ്മേളനം തുടങ്ങും. സമ്മേളനം MLA ഉദ്ഘാടനം നിർവഹിക്കുന്നത്. എന്താണ് വിശേഷമെന്നറിയേണ്ടേ? ഹെഡ്മിസ്ട്രസ് സരള ടീച്ചർ പെൻഷൻ പറ്റി പിരിയുകയാണ്. കുട്ടികളൊക്കെ അതീവ ദുഃഖിതരാണ്. കാരണം നാളെ ടീച്ചർ ഇനിയും സ്കൂളിൽ വരില്ല. പക്ഷേ അവരിനിയും സ്കൂളിൽ വരില്ലല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് പിന്നീട് പറയാം. സദ്യയുണ്ട്. വീർത്ത വയറുമായി സ്കൂളിൻ്റെ വരാന്തയിൽ പ്രസവമെടുത്ത സ്ത്രീയെപ്പോലെ അസ്വസ്ഥനായിരിക്കുമ്പോൾ സുഭദ്ര ടീച്ചർ എൻ്റെ സമീപം വന്ന് ചോദിച്ചു, യാത്രയയപ്പ് സമ്മേളനത്തിൽ നിനക്കൊരു പാട്ട് പാടാമോ? ഞാനാണ് സ്കൂളിലെ പ്രധാന പാട്ടുകാരൻ. എന്ത് പരിപാടിക്കും എൻ്റെ പാട്ടുണ്ടാവും. ചിലപ്പോൾ പദ്യപാരായണം, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ പാട്ട്. പക്ഷെ സുഭദ്ര ടീച്ചറിൻ്റെ ആവശ്യം എനിക്ക് നിരാകരിക്കേണ്ടി വന്നു. ഞാൻ പാടത്തില്ല. അതെന്താ? സരള ടീച്ചറിനെ എനിക്ക് ഇഷ്ടമല്ല. അതെന്താ? എനിക്കിഷ്ടമല്ല അത്ര തന്നെ. കാരണമൊന്നും ഞാൻ സുഭദ്ര ടീച്ചറോട് പറഞ്ഞില്ല. ഏതെങ്കിലും ടീച്ചറിൻ്റെ കുറ്റം മറ്റൊരു ടീച്ചറിനോട് പറഞ്ഞാൽ പറയുന്ന ആൾ കുഴപ്പക്കാരനാകും. പറയാതിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് എനിക്ക് തോന്നി. നിങ്ങളോട് പറയാം. ആരെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഞാനിപ്പോൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കഴിഞ്ഞ വർഷം, അതായത് 4 പഠിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. 2 പീരീഡ് കഴിയുമ്പോൾ ഞങ്ങളെ വിളിക്കു വിടും. 10-15 മിനിറ്റ് ഗ്രൗണ്ടിൽ കളിക്കും. ടീച്ചേഴ്സ് ചായ കുടിക്കുന്നത് ആ സമയത്താണ്. 1-ലും 2-ലും പഠിക്കുന്നവർ കയ്യാലപ്പുറത്ത് കയറി നിന്ന് റോഡിലേക്ക് മൂത്രമൊഴിക്കും. ചിലർ സ്കൂളിൽ വടക്ക് ഭാഗത്ത് കൂട്ടം കൂടി നിൽക്കുന്ന ഉപ്പനച്ചത്തിൻ്റെ ശിരസിൽ മൂത്രമൊഴിച്ച് ഉണക്കാൻ നോക്കും. ഞാനും ഒറ്റത്തെങ്കിലെ മാത്തുക്കുട്ടിയും അടിച്ചോട്ടം കളിക്കുകയായിരുന്നു. ക്ലാസ്സിൽ കയറാനുള്ള ബെല്ലടി കേട്ടെങ്കിലും ഞങ്ങൾ കളി തുടർന്നു. ആദ്യത്തെ ബെൽ കേൾക്കുമ്പോൾ അവരവരുടെ ക്ലാസ് റൂമിൻ്റെ മുന്നിൽ എല്ലാവരും വരിവരിയായി നിൽക്കണം. അടുത്ത ബെല്ലിൽ അച്ചടക്കത്തോടെ വരിവരിയായി ക്ലാസ്സിൽ കയറണം. അതാണ് നിലവിലെ നിയമം. 2ാമത്തെ ബെല്ലടി കേട്ടിട്ട് ഞങ്ങൾ കളി തുടർന്നു. അന്നേരം സരള ടീച്ചർ റൂമിൽ നിന്നും പുറത്തിറങ്ങി. ഞങ്ങൾ രണ്ടുപേരും ഓടടാ ഓട്ടം. മറ്റെല്ലാ കുട്ടികളും അപ്പോൾ ക്ലാസ്സിൽ കയറിയിരുന്നു. സരള ടീച്ചർ ഞങ്ങളെ വിളിച്ചു. ഞാനും മത്തായിക്കുട്ടിയും സരള ടീച്ചറിൻ്റെ സമീപം ചെന്നു. ടീച്ചറിൻ്റെ കയ്യിലുള്ളത് ഇരട്ട ചൂരലാണ്. 2 ചൂരലിനും നല്ല കനമുണ്ട്. തങ്കപ്പ സാറിൻ്റെയും ദാമോദരൻ സാറിൻ്റെയും കയ്യിൽ ഒറ്റ ചൂരലാണ്. അവരങ്ങനെ കുട്ടികളെ അടിക്കാറുമില്ല. പക്ഷേ സരള ടീച്ചർ അങ്ങനെയല്ല. പച്ചയ്ക്ക് തിന്നും. അവർക്ക് നല്ല ആരോഗ്യമുണ്ട്. ഉയരക്കൂടൽ ഉള്ളതുകൊണ്ടും ചാടിച്ചാടി നടക്കുന്നതുകൊണ്ടും കുട്ടികളവരെ കുതിര എന്നാണ് രഹസ്യമായി വിളിക്കുന്നത്. നടക്കുന്നത് നല്ല വേഗത്തിലാണ്. ഓടുകയാണെന്നേ തോന്നുന്നു. അവർ നല്ലവണ്ണം ആഹാരം കഴിക്കും. പൊണ്ണത്തടി ഇല്ല. മെലിഞ്ഞ ശരീരമാണ്. ഒരിക്കൽ സരള ടീച്ചർ ചോറുണ്ടുന്ന സമയത്ത് ഞാൻ ഓഫീസ് റൂമിൽ എന്തിനോ ചെന്നു. ഇടങ്ങഴി അരിയുടെ ചോറ് കാണും. ഉച്ചയാകുമ്പോൾ ഒരാൾ അടുക്കുപാത്രത്തിൽ ചോറ് കൊണ്ടുവരും. ഊണ് കഴിയുന്നത് വരെ അയാൾ കാത്തിരിക്കും. പാത്രവുമായി തിരിച്ചു പോകും. ഞാനും മാത്തുക്കുട്ടിയും ടീച്ചറിൻ്റെ സമീപം നിന്ന് വിറച്ചു. അടി ഉറപ്പാണെന്ന് ഞങ്ങൾക്കറിയാം.

വരാതിരിക്കുന്നത് വലിയ കുറ്റമാണ്. ആദ്യം എന്റെ മുഖത്തേക്ക് ടീച്ചർ നോക്കി, പിന്നീട് കാലിലേക്കും. മുട്ടിന് മുകളിൽ നിൽക്കുന്ന കാക്കിനിക്കറാണ് എന്റെ വേഷം. വരി നിൽക്കാത്തതിന് എന്റെ കാൽമുട്ടിന്റെ മടക്കിൽ സരള ടീച്ചർ ക്രൂരമായി ഇരട്ട ചൂരലുകൊണ്ട് 3 പ്രാവശ്യം തല്ലി. തൊലി പറിഞ്ഞ് ചൂരൽ പറ്റിയോ എന്ന് ഞാൻ സംശയിച്ചു. അത്രയ്ക്ക് വേദന തോന്നി. ഞാൻ ഉറക്ക കരഞ്ഞു. കണ്ണീർ ഒലിച്ചിറങ്ങി. കവിളിലൂടെ താഴേക്ക് നീങ്ങി. ഞാൻ കരഞ്ഞുകൊണ്ട് ക്ലാസ്സിൽ കയറി. കാല് മടക്കിയിരിക്കാൻ കഴിഞ്ഞില്ല. വേദനയ്ക്കിടയിൽ എന്നെ വല്ലാതെ വിഷമിപ്പിച്ച കാര്യം മറ്റൊന്നാണ്. സരള ടീച്ചർ മാത്തുക്കുട്ടിയെ തല്ലിയില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ തെറ്റിയതാണ്. അടി കിട്ടിയത് എനിക്ക് മാത്രം. മാത്തുക്കുട്ടിയുടെ അച്ഛൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അയാൾ പണക്കാരനും സ്വാധീനമുള്ള ആളുമാണ്. അവനെ തല്ലിയാൽ സരള ടീച്ചർ വിവരം അറിയും. അതുകൊണ്ട് താക്കീത് ചെയ്ത് വിട്ടയച്ചു. എന്റെ അച്ഛൻ കൂലിവേലക്കാരനാണ്. ഞങ്ങൾക്ക് പണമില്ല. അച്ഛൻ പാവമാണ്. എന്തിനാ എന്റെ മോനെ ഇത്ര ക്രൂരമായി അടിച്ചതെന്ന് ചോദിക്കാൻ എന്റെ അച്ഛൻ വരില്ല എന്ന് സരള ടീച്ചർക്കറിയാം. വൈകിട്ട് കുളിപ്പിക്കാൻ നേരം എന്റെ കാലിലെ ചൂരൽപ്പാടുകൾ അമ്മ കണ്ടു. ആരാ അടിച്ചതെന്ന് അമ്മ ചോദിച്ചു. ഞാനെല്ലാം അമ്മയോട് പറഞ്ഞു. അമ്മ കരഞ്ഞുകൊണ്ട് അടികൊണ്ട ഭാഗത്ത് വെള്ളത്തുള്ളികൾ തോർത്തുകൊണ്ട് നേർത്ത വേദനയിൽ സാവധാനം ഒപ്പിയെടുത്തു. സരള ടീച്ചറിനോട് ചോദിക്കാനുള്ള ധൈര്യമൊന്നും എന്റെ അമ്മയ്ക്കില്ല. കുളി കഴിഞ്ഞ് നീര് വന്ന വീർത്ത കാലിന്റെ മടക്കിനെ അമ്മ കർപ്പൂരത്തൈലം പുരട്ടിത്തന്നു. കാല് മടക്കാൻ കഴിയാതെ ഞാൻ ബെഞ്ചിലിരുന്ന് സന്ധ്യാനാമം ചൊല്ലി. സാധാരണ തറയിലിരുന്നാണ് നാമം ചൊല്ലുന്നത്. യാത്രയപ്പ് സമ്മേളനത്തിൽ മാത്തുക്കുട്ടിയുടെ അച്ഛനായിരുന്നു അധ്യക്ഷൻ. സരള ടീച്ചറിന്റെ ഗുണഗണങ്ങളെക്കുറിച്ചും ആത്മാർത്ഥതയെക്കുറിച്ചും അദ്ദേഹം പുകഴ്ത്തിയപ്പോൾ എന്റെ കാലിന്റെ മടക്കിൽ വീണ ചൂരലിന്റെ ചൂടിനെക്കുറിച്ച് ഓർത്ത് ഞാൻ രോഷം കൊണ്ടു. സ്റ്റേജിലിരുന്ന സരള ടീച്ചറിന് എല്ലാവരും ഓരോ താമരപ്പൂവ് നൽകി. ഞാൻ മാത്രം ഒന്നിനും പോയില്ല. സരള ടീച്ചറിന് മക്കളില്ലാത്ത കാര്യം മാത്തുക്കുട്ടിയുടെ അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. പ്രസവിക്കാത്ത സ്ത്രീകൾക്ക് കരുണയോ സ്നേഹമോ ഉണ്ടാവില്ലെന്ന് എന്റെ ക്ലാസ്സിലെ വാസുദേവൻ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു. കുട്ടികളില്ലാത്തതുകൊണ്ട് അവർ ക്രൂരമായി തല്ലിയെന്ന് അവൻ കൂട്ടിച്ചേർത്ത്. കുട്ടികളില്ലാത്തവർക്കല്ലേ മറ്റുള്ള കുട്ടികളോട് കൂടുതൽ സ്നേഹം തോന്നേണ്ടതാണ്? ഞാൻ സംശയിച്ചു. സരള ടീച്ചറിന്റെ ഭർത്താവ് ഏതാണ്ട് 15 വർഷം മുമ്പ് മരിച്ചുപോയ വിവരവും ഞാൻ അന്നാണ് അറിഞ്ഞത്. കുറേ വർഷം ഒന്നിച്ച് കഴിഞ്ഞിട്ടും കുട്ടികൾ ഇല്ലാത്ത എന്തുകൊണ്ടാണെന്ന് ഞാൻ ആലോചിച്ചു. കല്യാണം കഴിക്കാത്തവർക്ക് എന്തുകൊണ്ട് കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. ആരോട് ചോദിച്ചാൽ ശരിയായ ഉത്തരം കിട്ടും? അമ്മയോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്നറിയാം. എൻ്റെ അമ്മ നല്ല വിവരമുള്ള സ്ത്രീയാണ്. മലയാളം വിദ്വാൻ പാസ്സായതാണ്. എന്ത് സംശയം ചോദിച്ചാലും പറഞ്ഞു തരാനുള്ള കഴിവുണ്ട്. അച്ഛനാണെങ്കിൽ ഒന്നിനെക്കുറിച്ച് ഒന്നും അറിയില്ല. പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അമ്മ കറുത്തിട്ടാണ്. തീരെ സുന്ദരിയല്ല. അച്ഛൻ വെളുത്തിട്ടാണ്. നല്ല സുന്ദരനുമാണ്. അച്ഛൻ്റെ മൂക്കിന് നല്ല ഭംഗിയുണ്ട്. അച്ഛൻ്റെ സൗന്ദര്യം കണ്ടപ്പോൾ അച്ഛനെ തന്നെ മതിയെന്ന് അമ്മ പറഞ്ഞു. പഠിപ്പില്ലേലും കുഴപ്പമില്ല. കൂലിവേലക്കാരനായാലും വേണ്ടില്ല എന്ന് അമ്മ പറഞ്ഞു പോലും. പെൻഷൻ പറ്റുന്നവരെ വീട്ടിൽ കൊണ്ടുവിടുന്ന ഒരു സമ്പ്രദായമുണ്ടല്ലോ. സരള ടീച്ചർ കാറിൽ കയറുമ്പോൾ കുട്ടികളൊക്കെ കരയുന്നത് കണ്ടു. എനിക്കപ്പോൾ സന്തോഷമായിരുന്നു. ഞാൻ ദൂരെ മാറി നിന്നു. സ്കൂളിന് മുന്നേ നാട്ടുമാവിൻ്റെ ചുവട്ടിൽ നിന്നും കിളി കൊത്തിയ ഒരു പഴുത്ത മാങ്ങ എടുത്ത് കിളി കൊത്താത്ത ഭാഗം പൊട്ടിച്ച് നീര് കുടിച്ച് ദൂരേക്ക് എറിഞ്ഞു. മാറി നിൽക്കുന്ന എന്നെ സരള ടീച്ചർ കണ്ടു കാണും. ഞാൻ അടുത്തെങ്ങും പോയില്ല. ടീച്ചറടുത്ത് പോകാൻ മനസ്സനുവദിച്ചില്ല. അവരുടെ നരച്ച മുടി കാറ്റിൽ ഇളകുന്നത് കണ്ടു. കാറിൽ കയറുമ്പോൾ ടീച്ചറുടെ മുഖം മ്ലാനമായിരുന്നു. ഞാൻ പഠിക്കാൻ മിടുക്കനായിരുന്നു. സ്കൂൾ ഫസ്റ്റ് എല്ലാ വർഷവും എനിക്കായിരുന്നു. കൂട്ടുകാരൊക്കെ ട്യൂഷന് പോകുമ്പോൾ ഞാൻ കളിക്കാൻ പോകും. അമ്പലമുറ്റത്തായിരുന്നു കളി. കളിക്കാൻ പോകരുതെന്നോ പഠിക്കണമെന്നോ അച്ഛനോ അമ്മയോ എന്നോട് പറയാറില്ലായിരുന്നു. ഞാൻ കളിക്കുന്നത് കണ്ടാൽ ഒന്നും മിണ്ടാതെ അച്ഛൻ ഒഴിഞ്ഞു മാറി പോകുമായിരുന്നു. പക്ഷേ മാത്തുക്കുട്ടി എവിടെ കളിച്ചാലും അവൻ്റെ അച്ഛനെത്തി അവനെ ഓടിച്ചിട്ടടിക്കും. വീട്ടിൽ പോടാ, പഠിക്കടാ എന്നൊക്കെ പറയും. അടിക്കും തോറും അവൻ്റെ മാർക്ക് കുറഞ്ഞു. അച്ഛൻ്റെ തല്ല് കിട്ടാത്ത എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടി. പഠിത്ത കാര്യത്തിലൊരു ഭയവും വേണ്ടെന്ന് അമ്മ പറഞ്ഞു. മാർക്ക് കുറഞ്ഞാലും സാരമില്ലെന്ന് അമ്മ കൂട്ടിച്ചേർത്തു. ഞങ്ങളുടെ വീട്ടിൽ കറണ്ടില്ലായിരുന്നു. വീട് ഓലമേഞ്ഞതായിരുന്നു. പഠിക്കാൻ മേശയോ കസേരയോ ഇല്ലായിരുന്നു. പത്തായത്തിൻ്റെ മുകളിലാണ് പുസ്തകം സൂക്ഷിച്ചിരുന്നത്. തറയിലൊരു ചണച്ചാക്കിട്ട് മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിലായിരുന്നു പഠിത്തം. അധികനേരം പഠിക്കാൻ അമ്മ സമ്മതിക്കാറില്ല. 8 മണിയാകുമ്പോൾ പഠിത്തം നിർത്താൻ പറയും. മണ്ണെണ്ണ തീർന്നാൽ വീണ്ടും വാങ്ങാൻ കാശില്ല എന്ന് അമ്മ ഓർമ്മിപ്പിക്കും. അങ്ങനെ പഠിച്ച് ഞാൻ 10ാം ക്ലാസ്സിലെത്തി. സ്കൂളിലെ ഏറ്റവും കൂടിയ മാർക്ക് എനിക്കായിരുന്നു. മത്തായിക്കുട്ടി എല്ലാ വിഷയത്തിലും തോറ്റു. 2 വിഷയത്തിന് 10ൽ താഴെ മാർക്ക്. കണക്കിന് ഇംഗ്ലീഷിനും മത്തായിക്കുട്ടി 20% കുറഞ്ഞ മാർക്ക്. മത്തായിക്കുട്ടിയുടെ അച്ഛൻ സ്വർണ്ണപ്പണയത്തിൽ രൂപ കൊടുക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. അവിടെ കൊണ്ടിരുത്തി ബിസിനസ് ശ്രദ്ധിക്കാൻ പറഞ്ഞു. പണമുള്ള മത്തായിക്കുട്ടി തോറ്റാലും കുഴപ്പമില്ലല്ലോ. ഞാൻ കോളേജിൽ ചേർന്നു. കറക്കുന്ന പശുവിനെ വിറ്റിട്ടാണ് എന്നെ കോളേജിൽ ചേർത്തത്. കയറുമായി തിരിച്ചു വരുന്ന അച്ഛനെ കണ്ടപ്പോൾ നമ്മളിനി എങ്ങനെ ജീവിക്കുമെന്നും പറഞ്ഞ് അമ്മ അടുക്കളയിലിരുന്ന് കരഞ്ഞത് ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. അമ്മയ്ക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. അമ്മയുടെ കണ്ണ്

പാതി അടയുന്നു കണ്ടപ്പോൾ ഞാൻ ആ കണ്ണിൽ ഉമ്മ വെച്ചു. അമ്മയുടെ മുഖത്ത് അപ്പോൾ ഒരു മുഷിഞ്ഞ ചിരി പരന്നു. കോളേജിൽ ചേരാൻ പോകുമ്പോൾ അച്ഛൻ ഷർട്ടിട്ടിട്ടില്ലായിരുന്നു. ഒരു ചുട്ടിക്കരയൻ തോർത്ത് കഴുത്തിൽ വളച്ചിട്ടിരുന്നു. ഉടുപ്പിടാതെ കോളേജിലെത്തിയ ഏക രക്ഷകർത്താവ് എൻ്റെ അച്ഛനായിരുന്നു. അക്കാര്യത്തിലൊന്നും എനിക്ക് വിഷമം തോന്നിയില്ല. എൻ്റെ മാർക്ക് കണ്ടിട്ട് അഭിമാനത്തോടെ പ്രിൻസിപ്പാൾ എന്നെ തലയുയർത്തി നോക്കിയിട്ട് അച്ഛനോട് ഇരിക്കാൻ പറഞ്ഞു. അച്ഛൻ നിന്നതേ ഉള്ളൂ. അവിടെ ഇരിക്കാൻ തനിക്ക് അർഹതയില്ലെന്ന് അച്ഛന് തോന്നിക്കാണും. പ്രിൻസിപ്പാളിൻ്റെ മുറി അത്ര വലുതും ഭംഗിയുള്ളതുമായിരുന്നു. ചെരുപ്പില്ലാത്ത എൻ്റെയും അച്ഛൻ്റെയും കാലിലെ പൊടിമണ്ണ് മുറിക്കുള്ളിൽ പൊഴിഞ്ഞു വീണിട്ടുണ്ട്. എൻ്റെ മുണ്ടും ഷർട്ടും പഴയതായിരുന്നു. എന്നിട്ടും അദ്ദേഹം എന്നെ നോക്കി നിർത്താതെ ചിരിച്ചുകൊണ്ടിരുന്നു. മെറിറ്റ് സ്കോളർഷിപ്പ് കിട്ടുമെന്ന് അദ്ദേഹം അച്ഛനോട് പറഞ്ഞു. അച്ഛനൊന്നും മനസ്സിലായില്ല. എനിക്ക് സ്കോളർഷിപ്പ് കിട്ടി. സാമ്പത്തിക ബുദ്ധിമുട്ട് കുറേയേറെ അങ്ങനെ പരിഹരിക്കാൻ കഴിഞ്ഞു. കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം സരള ടീച്ചറെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു. പഴയ പ്രസരിപ്പൊന്നും അവരുടെ മുഖത്ത് കണ്ടില്ല. തല കൂടുതൽ നരച്ചിരുന്നു. സാവധാനമാണ് അവർ നടന്നത്. പഴയ ചാട്ടമൊന്നും കണ്ടില്ല. ടീച്ചർ എന്നെ നോക്കി ചിരിച്ചു. സാമാന്യ മര്യാദ അനുസരിച്ച് ഞാനും ചിരിച്ചു. എൻ്റെ ചിരിയിൽ അപ്പോഴും വേദനയുടെ മുള്ളുകൾ ഉണ്ടായിരുന്നു. സർല ടീച്ചറിന് സമീപം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. നല്ല കോമളത്തമുള്ള മുഖം, കാണാൻ കൊതി തോന്നുന്ന ശരീരം. വ്യസനത്തിലാണ്ടതുപോലെ അവൾ നിന്നു. ടീച്ചറുടെ മകളാവാൻ വഴിയില്ല. ടീച്ചറിന് ഭർത്താവില്ല. പെൻഷൻ പറ്റി പിരിഞ്ഞു പോകുമ്പോൾ ടീച്ചറിന് മക്കളുള്ളതായി ആരും പറഞ്ഞില്ല. ഭർത്താവില്ലാതെ എങ്ങനെയൊരു മകളുണ്ടാവുന്നത്? കസവുള്ള സിൽക്ക് പാവാടയും നീല ബ്ലൗസുമായിരുന്നു പെൺകുട്ടിയുടെ വേഷം. ഈ കുട്ടി ഏതാ? സംശയം തീർക്കാനായി ചോദിച്ചു. അതെൻ്റെ മോളാ. ഞാൻ അമ്പരന്നു. പെൻഷൻ പറ്റിയതിന് ശേഷം വേറെ ആരെയെങ്കിലും ടീച്ചർ വിവാഹം കഴിച്ചോ? പെൻഷനായിട്ട് ഏകദേശം 8 വർഷം മാത്രം. ഇത്രയും പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മയാവാൻ ഒരു ന്യായവും കാണുന്നില്ല. 60-നപ്പുറം കടന്ന സ്ത്രീ പ്രസവിക്കുവോ? സരള ടീച്ചർ താമസിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നും ഏതാണ്ട് 4-5 കിലോമീറ്റർ അപ്പുറം ഒരു വയലിൻ്റെ കരയിലാണ്. അവരുടെ വീടിന് സമീപത്താണ് എൻ്റെ കൂടെ പഠിക്കുന്ന ബാലൻ്റെ വീട്. അവൻ കോളേജിൽ എൻ്റെ സമീപമാണ് സ്ഥിരമായി ഇരിക്കുന്നത്. ഞങ്ങൾ ഒരേ തൂവൽ പക്ഷികളാണ്. തീരെ സാമ്പത്തികമില്ലാത്ത ഒരു വീട്ടിലെ അംഗമാണ് അവനും. പഠിക്കാൻ മിടുക്കനാണ്. അവൻ്റെ അച്ഛനും കൃഷിക്കാരനാണ്. ഒരു ദിവസം ഞാൻ ബാലനോട് ചോദിച്ചു, ബാല, ഈ സരള ടീച്ചറിന് മക്കളുണ്ടോ? ഉണ്ട്, ഒരെണ്ണം. അതെങ്ങനെ? അവരുടെ ഭർത്താവ് മരിച്ചുപോയല്ലോ. പിന്നീട് കല്യാണം കഴിച്ചു. അതൊന്നും അല്ല, ബാലൻ ചിരിച്ചു. അവര് പ്രസവിച്ചതല്ല, ടീച്ചറിൻ്റെ അനിയത്തിയുടെ മോളാ. ദത്തെടുത്തതാ. സർല ടീച്ചറിന് മുടിഞ്ഞ സ്വത്തല്ലയോ? കുടുംബപരമായി കിട്ടിയതും ഭർത്താവിൻ്റെതും എല്ലാം കൂടി കോടികൾ വരും. അത് അന്യാധീനപ്പെട്ട് പോകാതിരിക്കാൻ ആ അനിയത്തിയുടെ മോളെ ദത്തെടുത്ത്. നല്ല സുന്ദരിയെ, എന്താ നിനക്ക് നോട്ടമുണ്ടോ? ഒന്നിനുമല്ല, വെറുതെ ചോദിച്ചതാ. ഞാൻ ഡിഗ്രിക്ക് 3-ാം വർഷം പഠിക്കുമ്പോൾ സർല ടീച്ചറിൻ്റെ മകൾ കോളേജിൽ ചേരാൻ വന്നു. രണ്ടുപേരും കോളേജിലേക്ക് കയറിപ്പോകുന്നത് വാഗമരച്ചോട്ടിൽ നിന്ന് രഹസ്യമായി ഞാൻ കണ്ടു. വിവരമറിയാൻ ഞാൻ ഓഫീസിൽ ഓടിയെത്തി. ആ കുട്ടി പ്രീ ഡിഗ്രിക്ക് ചേർന്നു. ഫീസ് അടച്ചിട്ട് രണ്ടുപേരും പോയപ്പോൾ ഞാൻ ചില മനോരാജ്യങ്ങൾ കണ്ടു. അവളെ സ്വന്തമാക്കണം ഞാൻ ഉറപ്പിച്ചു. പട്ടിണി കൊണ്ട് നട്ടം തിരിയുന്ന എൻ്റെ അച്ഛനെയും അമ്മയെയും രക്ഷപ്പെടുത്തി ഒരു വലിയ കൊട്ടാരത്തിൽ വാഴിക്കണം. സരള ടീച്ചറിന് ധാരാളം സ്വത്തുണ്ട്. മകളൊരു ഐശ്വര്യറായി. എൻ്റെ അച്ഛൻ അമിതാഭ് ബച്ചൻ, എൻ്റെ അമ്മ ജയഭാദുരി, ഞാൻ അഭിഷേക് ബച്ചൻ. എത്ര സുന്ദരമായ സ്വപ്നം! കൂടെ സരള ടീച്ചറിലുള്ള പ്രതികാരവും സാധിക്കാം. ആത്മാർത്ഥമായി വിചാരിച്ചാൽ നടക്കാത്തതായി ഈ ലോകത്തിലൊന്നുമില്ല. അതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ തുടങ്ങാനും ഞാൻ തീരുമാനിച്ചു. നന്നായി പഠിക്കാൻ ശ്രദ്ധിച്ചു. എനിക്ക് ഡിഗ്രിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. ബാങ്ക് ടെസ്റ്റ് എഴുതാൻ ദിവസവും ധാരാളം കണക്ക് ചെയ്ത് പഠിച്ചു. ഞാൻ ഓഫീസറായി. ഓലപ്പുര പൊളിച്ചു കളഞ്ഞു. ലോണെടുത്ത് ഒരു വലിയ വീട് വെച്ചു. അമ്മയുടെ ഉപയോഗത്തിനായി ഭംഗിയുള്ള അടുക്കളയും അച്ഛൻ്റെ കിടപ്പുമുറി അതിശയം തോന്നുന്ന രീതിയിൽ ഭംഗിയുള്ളതുമാക്കി. എൻ്റെ എടങ്ങേട് കണ്ടപ്പോൾ, എന്താടാ നിനക്ക് പെണ്ണ് കെട്ടാൻ ധൃതിയായോ എന്ന് അമ്മ ചോദിച്ചു. അതൊന്നുമില്ലെന്നും ചില നല്ല തീരുമാനങ്ങൾ നടപ്പിൽ വരുത്താനുള്ള തുടക്കമാണെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. എൻ്റെ ഉദ്ദേശം തൽക്കാലം ആരോടും പറയാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഉടുപ്പിട്ടിട്ടില്ലാത്ത അച്ഛന് പുതിയ കൈയുള്ള ഒരു ഉടുപ്പ് വാങ്ങിക്കൊടുത്തു. അച്ഛനൊരു വള്ളിച്ചെരുപ്പും വാങ്ങി. വില കൂടിയ ചെരുപ്പ് വാങ്ങരുതെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ഒരു ബ്രോക്കറെ കണ്ടുപിടിച്ച് സർല ടീച്ചറിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ബാങ്ക് ഓഫീസറാണ് ചെറുക്കനെന്ന് പറഞ്ഞപ്പോൾ എന്ത് വിട്ടുവീഴ്ച ചെയ്താലും കല്യാണം നടത്താമെന്ന് സർല ടീച്ചർ പറഞ്ഞതായി ബ്രോക്കർ എന്നോട് പറഞ്ഞു. പെണ്ണ് കാണൽ ചടങ്ങിനായി അവസാനം ഞാനും ബ്രോക്കറും സർല ടീച്ചറുടെ വീട്ടിലെത്തി. സർല ടീച്ചറിൻ്റെ വീട് ഓടിട്ടതാണ്. പൂമുഖവും നിരയും പിരയുമുള്ള വീട്. എല്ലാം ഈട്ടിത്തടിയിൽ പണിഞ്ഞതാണ്. തോണ്ടലിൽ ബംഗ്ലാവ് എന്നാണ് വീട്ടുപേര്. ചിന്തിക്കാൻ കഴിയാത്തത്ര ഭംഗിയും പ്രൗഢിയും വീടിനുണ്ടായിരുന്നു. കഴുക്കോലുകൾ നല്ല കനമുള്ളതും കൊത്തുപണികൾ നിറഞ്ഞതുമായിരുന്നു. വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് വലിയൊരു തൊഴുത്തുണ്ടായിരുന്നു. അത് ഓലമേഞ്ഞതായിരുന്നു.
ചിലർ മുറ്റത്തുകൂടി നടക്കുന്നത് കണ്ടു.

0: വേലക്കാരായിരിക്കണം. ഞങ്ങൾ ചെല്ലുമ്പോൾ സരള ടീച്ചർ പൂമുഖത്തുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ അവർ എഴുന്നേറ്റു. അപ്പോൾ തന്നെ എനിക്ക് നേരിയ ഒരു സുഖം തോന്നി. ശിഷ്യനെ കാണുമ്പോൾ ഗുരു എഴുന്നേൽക്കുന്നത് ആഘോഷിക്കേണ്ട കാര്യം തന്നെയാണ്. ടീച്ചർക്ക് എന്നെ മനസ്സിലായോ എന്ന് വ്യക്തമല്ല. ഇരട്ട ചുരൽ കൊണ്ട് കാൽമടക്കിന് പ്രഹരിച്ച കാര്യം അവർ ഓർക്കുന്നുണ്ടാവോ എന്ന് ഞാൻ സംശയിച്ചു. ഇരുന്നാട്ടെ, അവർ പറഞ്ഞു. ഞാനിരുന്നു. എവിടെയാണ് ജോലിയെന്നും ഏത് ബാങ്കാണെന്നും ചോദിച്ചറിഞ്ഞു. വീടിനടുത്തുള്ള ബ്രാഞ്ചിലേക്ക് 6 മാസത്തിനുള്ളിൽ മാറ്റം കിട്ടുമെന്ന് ഞാൻ ടീച്ചറോട് കള്ളം പറഞ്ഞു. എൻ്റെ ശബ്ദത്തിന് ഒരു പ്രതികാരത്തിൻ്റെ സുഖമുള്ള ആർഭാടമുണ്ടായിരുന്നു. ഇതേവരെ ചിരിക്കാൻ തോന്നാത്ത ഞാൻ ടീച്ചറുടെ മുന്നിലിരുന്ന് കുലുങ്ങി ചിരിച്ചു. വാതിലിൻ്റെ മറവിൽ കർട്ടൻ ചെറുതായി ഇളകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവിടെ ആരോ നിൽക്കുന്നതായി തോന്നി. സരള ടീച്ചർ മകളെ വിളിച്ചു. എന്താ പേര്? ഞാൻ ചോദിച്ചു. ആദ്ര. എന്നെ എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടുണ്ടോ? കോളേജിൽ വെച്ച്. പിന്നൊന്നും ഞാൻ ചോദിച്ചില്ല. പൂക്കാനും കായ്ക്കാനും തയ്യാറാണ് എന്ന ആദ്രയുടെ മുഖം വിളിച്ചു പറയുന്നത് പോലെ എനിക്ക് തോന്നി. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ ഉണ്ട്, ഞാൻ മടികൂടാതെ പറഞ്ഞു. ടീച്ചറിൻ്റെ സ്വത്ത് മുഴുവൻ എൻ്റെ പേരിൽ എഴുതി തന്നാൽ മാത്രം ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കാം. ആദ്രയുടെ പേരിൽ എഴുതി വയ്ക്കാം. അത് പറ്റില്ല. എൻ്റെ ശബ്ദത്തിന് കനമുണ്ടായിരുന്നു. എൻ്റെ പേരിൽ എഴുതി പോക്കുവരെ ചെയ്താൽ മാത്രം ഇക്കാര്യങ്ങൾ ആലോചിക്കാം. ടീച്ചറിൻ്റെ യഥാർത്ഥ മോളല്ലാത്തതുകൊണ്ട് അത്തരത്തിൽ ഒരു ഉറപ്പ് കൂടിയേ തീരും. സരള ടീച്ചറിൻ്റെ മുഖം വാടി. അവരുടെ മുഖം വാടിക്കാണുന്നതാണ് എനിക്ക് സന്തോഷം. കുറേ നേരത്തെ ആരുമൊന്നും മിണ്ടിയില്ല. ഞാൻ ബ്രോക്കറുടെ മുഖത്തേക്ക് നോക്കി. ഇത്തരത്തിലുള്ളല്ലോ ഡിമാൻഡ് വെച്ചത് ശരിയായില്ല എന്ന് അയാളുടെ ഭാവവ്യത്യാസം കൊണ്ട് ഞാൻ മനസ്സിലാക്കി. സർല ടീച്ചറോട് മൃദുവായ ഒരു പ്രതികാരം ചെയ്യുകയാണ് എൻ്റെ ഉദ്ദേശമെന്ന് അയാൾക്കറിയില്ലല്ലോ. ആദ്ര വീടിനുള്ളിലേക്ക് പോയി. സ്വന്തക്കാരും ബന്ധുക്കാരും തൊട്ടടുത്തുണ്ടെന്നും അവരോട് ആലോചിച്ചൊരു മറുപടി പറയാമെന്നും സർല ടീച്ചർ പറഞ്ഞു. അത് മതിയെന്നുള്ള എൻ്റെ മറുപടി കേട്ട് സർല ടീച്ചർ എന്തോ മന്ത്രിക്കുന്ന പോലെ എനിക്ക് തോന്നി. ആദ്രയെ എനിക്കിഷ്ടമാണ്. പക്ഷേ അവളുടെ വളർത്തമ്മയായ സരള ടീച്ചർ എൻ്റെ കാലിൻ്റെ മടക്കിൽ പണ്ട് നിക്ഷേപിച്ച വേദന ഞാൻ എങ്ങനെ മറക്കും?
1: ചൂരൽ ചൂട്, SRC നായർ അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സർഗകേരളത്തിൽ അവസാനമായി കൃഷ്ണൻകുട്ടി മടവൂർ അവതരിപ്പിക്കുന്ന കവിത ഉറക്കുപാട്ട്.
2: പൊള്ളലുണ്ട് പനിക്കുന്നു നെഞ്ചകമാകെ, ഉള്ളിലുണ്ടൊരു കടലു തീർക്കാനൊക്കുമൊരു ദാഹം. അവതില്ലൊരു ചുവടുപോലും മുന്നിലായി വയ്ക്കാനാവി പാറും പാതകളോ ചുട്ട മൺചട്ടി. ഉറങ്ങല്ലേ നീ പൊന്നേ, ഉറങ്ങല്ലേ നീളുറക്ക.

നീളുറക്കമിച്ചരിവിയിലൊളിഞ്ഞിരിക്കേ, കടലു പൊങ്ങും കരവിഴുങ്ങും കളിചിരിയുമായും നമ്മുടെ കരളുവെന്തി പുഴമരിക്കും കാടുകൾ കത്തും. കടലു പൊങ്ങും കരവിഴുങ്ങും കളിചിരിയുമായും നമ്മുടെ കരളുവെന്തി പുഴമരിക്കും കാടുകൾ കത്തും. ഉള്ളിൽ നിന്നും ഉർവരത മൺമറഞ്ഞേ പോം, മനസ്സിൻ പുണ്ണു നോക്കി കുഞ്ഞു പുൽക്കൊടി കണ്ണുനീർ വാർക്കും. ഉള്ളിൽ നിന്നും ഉർവരത മൺമറഞ്ഞേ പോം, മനസ്സിൻ പുണ്ണു നോക്കി കുഞ്ഞു പുൽക്കൊടി കണ്ണുനീർ.

നീളുറക്കമിച്ചരിവിയിലൊളിഞ്ഞിരിക്കേ, കണി കാണാ വിഷുക്കാലം കനിവില്ലാത്തശ്വമേധം തീയു.

0: മഴയിൽ മൺകുതിർന്ന് ചിരിച്ചീടും മലനാടല്ലേ.
1: ഉറക്കുപാട്ട് കൃഷ്ണൻകുട്ടി മടവൂർ അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്.
2: ഇന്നത്തെ സർഗ കേരളം സമാപിക്കുന്നു.

ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഈ പരിപാടിയിൽ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഗ്രാമവികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്നതിനെ കുറിച്ച് കേൾക്കാം. സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ചില വിഭാഗങ്ങൾക്ക് സാമൂഹിക സുരക്ഷയും സാമ്പത്തിക സഹായവും നൽകുന്നതിനായി NDA സർക്കാരിനു കീഴിൽ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഒരു നിർണായക സംരംഭമാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം അഥവാ NSAP. ഗ്രാമവികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന ഈ പരിപാടി പൌരന്മാർക്ക് മാന്യമായ ജീവിത നിലവാരം ഉറപ്പു നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നിർദ്ദേശ തത്വങ്ങൾ നിറവേറ്റാൻ ലക്ഷ്യമിട്ട് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഉടനീളം പ്രവർത്തിക്കുന്നു. NSAP രൂപീകരണത്തിന് മുൻപ് സംസ്ഥാന തലത്തിൽ വിവിധ സാമൂഹിക സഹായ പദ്ധതികൾ നിലവിലുണ്ടായിരുന്നു. ഒരു പൊതു സമീപനത്തിന്റെ ഈ ആവശ്യം തിരിച്ചറിഞ്ഞ് NSAP സ്ഥാപിതമായി. തുടക്കത്തിൽ അതിൽ 3 പ്രധാന സ്കീമുകൾ ഉൾപ്പെട്ടിരുന്നു. ദേശീയ വാർദ്ധക്യ പെൻഷൻ പദ്ധതി, നാഷണൽ ഫാമിലി ബെനഫിറ്റ് സ്കീം, നാഷണൽ മെറ്റേണിറ്റി ബെനഫിറ്റ് സ്കീം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ പ്രായമായ വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ദേശീയ വാർദ്ധക്യ പെൻഷൻ പദ്ധതി. കുടുംബത്തിലെ നാഥൻ അല്ലെങ്കിൽ നാഥ മരണപ്പെട്ടാൽ വീട്ടുകാർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് നാഷണൽ ഫാമിലി ബെനഫിറ്റ് സ്കീം. ഒരു കുടുംബത്തിലെ അന്നദാതാവിന്റെ മരണത്തിന്റെ എല്ലാ കേസുകൾക്കും ഇത് സഹായം നൽകും. നാഷണൽ മെറ്റേണിറ്റി ബെനഫിറ്റ് സ്കീം, പ്രസവ സമയത്തും പ്രസവാനന്തര സുഖം പ്രാപിക്കുമ്പോഴും സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് BPL കുടുംബങ്ങളിൽ നിന്നുള്ള ഗർഭിണികളെയും മുലയൂട്ടുന്ന സ്ത്രീകളെയും സഹായിക്കും.

0: വർദ്ധിപ്പിക്കാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. കാലക്രമേണ NSAP ഗണ്യമായ വികാസത്തിന് വിധേയമായി. ഇപ്പോൾ നിലവിലുള്ള സ്കീമുകൾ കൂടാതെ പുതിയ സ്കീമുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം, ദേശീയ വാർദ്ധക്യ പെൻഷൻ പദ്ധതിയുടെ പരിഷ്കരിച്ച പതിപ്പാണ് ഇത്. അർഹരായ പ്രായമായ വ്യക്തികൾക്ക് ഉയർന്ന പെൻഷൻ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയാണ് ഇത്. ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ പദ്ധതി, ഈ പദ്ധതി പ്രകാരം BPL കുടുംബങ്ങളിൽ നിന്നുള്ള അംഗപരിമിതർക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. 18 വയസ്സും അതിൽ കൂടുതലുമുള്ളവർക്കാണ് ഈ പദ്ധതി സഹായം നൽകുന്നത്. അംഗപരിമിതി 80% മേലുള്ള ഭിന്നശേഷിക്കാർക്കാണ് ഈ പദ്ധതിയിൽ ഗുണഭോക്താവാകാനുള്ള യോഗ്യത. ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ പദ്ധതി, ഈ പദ്ധതി പ്രകാരം BPL കുടുംബങ്ങളിൽപ്പെട്ട വിധവകളെ പരിപാലിക്കുന്നു. അന്നപൂർണ, അർഹതയുണ്ടെങ്കിലും IGNO APS യോഗ്യത നേടാത്ത യോഗ്യരായ മുതിർന്ന പൌരന്മാർക്ക് ഈ പദ്ധതി പ്രകാരം സൗജന്യ ഭക്ഷണ സാധനങ്ങൾ നൽകുന്നു. അന്നപൂർണ പദ്ധതി പ്രകാരം ഓരോ ഗുണഭോക്താവിനും 10 കിലോ സൗജന്യ ധാന്യം എല്ലാ മാസവും നൽകി വരുന്നു. ഈ പദ്ധതിയുടെ കീഴിൽ ആനുകൂല്യം ലഭിക്കുന്നതിന് അപേക്ഷകർ സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസൃതമായി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിൽ പെട്ടവരായിരിക്കണം. ഇന്ത്യയിലെ ഏറ്റവും ദുർബലരായ ചില വിഭാഗങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിലൂടെ വ്യക്തികളെ ശാക്തീകരിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും കൂടുതൽ തുല്യതയുള്ള സമൂഹത്തെ രൂപപ്പെടുത്താനും ഈ പദ്ധതി ശ്രമിക്കുന്നു.
1: ഗ്രാമവികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രിഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് ശൈലം മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495164321 9495569 6321. ഓർക്കുക, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. ഇന്ധന വില വർധന, വിലക്കയറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. കെ എൻ ബാലഗോപാലാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വിലവർധനയും വിലക്കയറ്റവും ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വില വർധനവിൽ സംസ്ഥാനത്തെ 70,000 ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വില വർധനയിൽ സർക്കാർ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ വ്യക്തമാക്കി. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 16 കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും സിപിഐയിലെ മുഹമ്മദ് മോഹ്സിന് 34 വോട്ടുമാണ് ലഭിച്ചത്. 3.5 ശേഷമാണ് കേരള നിയമസഭയിൽ ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. 7 സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ 2026-27 അനുബന്ധ റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്ക് സമർപ്പിച്ചു. 16 കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ കൂടി പരിഗണിച്ചുകൊണ്ട് ധനവിന്യാസത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് അനുബന്ധ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 16 കേന്ദ്ര ധനകമ്മീഷൻ പ്രാദേശിക സർക്കാരുകൾക്ക് നൽകുന്ന ധനസഹായത്തിന്റെ മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കേരളത്തിലെ പ്രാദേശിക സർക്കാരുകളുടെ വികസന പദ്ധതികളിൽ അതനുസരിച്ച് ആവശ്യമായ മാറ്റം വരുത്തി ഗ്രാന്റുകൾ നഷ്ടമാവുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളാണ് അനുബന്ധ റിപ്പോർട്ടിലുള്ളത്. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി

0: സതീശൻ. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മയക്കുമരുന്ന് വ്യാപനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തരവകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോഹൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം സിനിമാ ഷൂട്ടിംഗ് സൗഹൃദമാക്കുമെന്നും പൈറസിയുമായി ബന്ധപ്പെട്ട് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പി സി വിഷ്ണുനാഥ്. മലയാള സിനിമാ രംഗത്തെ വിവിധ സംഘടനകളുടെ പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സിനിമാ സംഘടനകൾ ഉന്നയിച്ച ഇരട്ട നികുതി എന്ന വിഷയം സർക്കാർ ഗൌരവമായി ചർച്ച ചെയ്യും. ഹേമ കമ്മിറ്റി നിർദ്ദേശങ്ങളും ഫിലിം പോളിസിയും പൂർണ്ണമായി പഠിച്ച ശേഷം നടപ്പിൽ വരുത്തേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് സർക്കാർ തീരുമാനമെടുക്കും. സിനിമാ സംഘടനകൾക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. സി ബി എസ് ഇ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം സംബന്ധിച്ച് ഉയർന്ന പരാതികൾ അന്വേഷിക്കുന്നതിന് ഏകാംഗ സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. ശേഷി വികസന കമ്മീഷൻ ചെയർപേഴ്സൺ എസ് രാധ ചൌഹാനാണ് സമിതി അധ്യക്ഷ. ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. സി ബി എസ് ഇ 12 ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള ഉത്തരക്കടലാസ് പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമാണെന്നും 16,000-ൽ വിദ്യാർത്ഥികൾ ഇതുവരെ വിജയകരമായി അപേക്ഷകൾ സമർപ്പിച്ചതായും അധികൃതർ വ്യക്തമാക്കി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരങ്ങൾ 34 ഗ്രാമപഞ്ചായത്തുകൾക്കും നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം 8 പഞ്ചായത്തുകൾക്കും നൽകും. കേരളത്തിൽ നിന്നുള്ള നിരണം ഒറ്റൂർ മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വ്യാഴാഴ്ചയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഈ മാസം 8 വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 6 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലെ പ്രളയ സാധ്യതാ പ്രദേശങ്ങൾ ദേശീയ ദുരന്ത നിവാരണ സേനാ സംഘം സന്ദർശിച്ചു. മണിമലയാറിന്റെയും പമ്പയാറിന്റെയും തീരപ്രദേശങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി, ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.
2: ആകാശവാണി കോഴിക്കോട്, ചലച്ചിത്ര ഗാനങ്ങൾ. സ്ഥിതി എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോൻ പാടിയ ഗാനം. പ്രഭാവർമ്മയുടെ വരികൾ, ഉണ്ണിമേനോന്റെ സംഗീതം.

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. വൈജ്ഞാനിക വികാസത്തിനും മാനസിക ഗണിതത്തിനും ഏറെ ഉപകാരപ്രദമാണ് അബാക്കസ്. കുട്ടികളിൽ ഏകാഗ്രതയും യുക്തിബോധവും വളർത്താൻ അബാക്കസ് സഹായിക്കുന്നു. അബാക്കസ് പഠനത്തിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി സുരഭി സുമേഷ്.
2: ഇപ്പോ ഇന്നത്തെ കുട്ടികള് ഈ മൊബൈലിന് അഡിക്റ്റ് ആവുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പോ അതിൽ നിന്ന് മാറിയിട്ട് ഇവർക്ക് കൂടുതൽ പഠനത്തിലേക്ക് ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ വായനയിലേക്കൊക്കെ ശ്രദ്ധിക്കാനൊക്കെ ആയിട്ട് ഈ അബാക്കസിന്റെ പഠനം കൊണ്ട് സാധിക്കും.
3: ശരിക്കും അത് സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതൽ ഈ മാത്സ് ചെയ്യാനായിട്ട് ടൂൾ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അവരുടെ കോൺസെൻട്രേഷൻ ഫുള്ളും ഈ ടൂളിലായിരിക്കും. ഇപ്പൊ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കാനായിട്ടാണ് കൂടുതലായിട്ട് ഇപ്പൊ പേരന്റ്സ് അബാക്കസിന് നമ്മൾ ചൂസ് ചെയ്യുന്നത്.
2: ഇപ്പൊ ഈ കുട്ടികളിലെ ശ്രദ്ധ കൂടുതൽ ആവുന്നതിന് ഈ ഒരു അബാക്കസ് പഠനം സഹായിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഈ കുട്ടികൾ മറ്റു വിഷയങ്ങൾ പഠിക്കുന്നതിനുള്ള താല്പര്യം ഇതുകൊണ്ട് വർദ്ധിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ കൂടുതൽ താല്പര്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട്, ഏത് വിഷയമോ ആയിക്കോട്ടെ. അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ?
3: അതായത് അവർക്ക് ഏതൊരു സബ്ജക്റ്റും പഠിച്ച് മുന്നിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടൂളും കാര്യങ്ങളും വെച്ച് ചെയ്യുമ്പോൾ തന്നെ സാധിക്കുന്നുണ്ട്. 1, 2, 3, 4 അങ്ങനെ ഓരോ ബീഡ്സും അവർക്ക് മൈൻഡിൽ കണ്ടിട്ട് ചെയ്യാനായിട്ടുള്ള ശക്തി കഴിവും ഇതിലുണ്ടാക്കുന്നുണ്ട്. ഓരോ ബീഡ്സ് യൂസ് ചെയ്യുമ്പോഴും അവരുടെ മൈൻഡ് അത്രയും മെമ്മറിഫുൾ ആയിരിക്കണം. അതുകൊണ്ടാണ് അവർ ഈ ഓരോ ബീഡ്സ് ചെയ്യുമ്പോഴും മൈൻഡിൽ കണക്ക് കൂട്ടി എത്ര വലിയ ഡിജിറ്റൽ കൊടുത്താലും അവർക്ക് അത് കാൽക്കുലേറ്റ് ചെയ്ത് പറയാനുള്ള ഒരു ചിന്താശക്തി ഉണ്ടാക്കുന്നുണ്ട്.
2: ഓക്കെ, ഈ കലാരംഗത്ത് ഒരു മികവ് വരുന്നതിനായിട്ട് ഈ അബാക്കസ് പഠനം സഹായിക്കുമോ? ടീച്ചർക്ക് എന്ത് തോന്നുന്നു?
3: സഹായിക്കുന്നുണ്ട്. ഇതിലും കോൺസെൻട്രേറ്റ് ചെയ്യാനൊരു
2: മാനസിക നിലയിലേക്ക്
3: അവരെത്തുന്നുണ്ടല്ലോ.
2: ഓക്കെ ഓക്കെ. കുട്ടികളുടെ ഒരു മാനസിക വളർച്ചയ്ക്ക് അബാക്കസ് പഠനത്തിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട്?
3: ഇവര് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഓർത്ത് വെക്കാനായിട്ടുള്ള കുറെ കഴിവുകൾ നമ്മൾ ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. പല എക്സാമുകൾക്ക് പോകുമ്പോഴുള്ള ടെൻഷനുകള്,

0: അതേപോലെ സ്റ്റേജ് കയറുമ്പോഴുള്ള ടെൻഷനുകള് അതൊക്കെ ഈ സംഭവം വെച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ആണ് ഉണ്ടാക്കുന്നത് തന്നെ.
1: കുട്ടികളിലെ ഇപ്പൊ ലഹരി ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതേപോലെ തന്നെ കുറച്ച് അക്രമവാസന അല്ലെ, കുറച്ച് ഹൈപ്പർ ആണ് പൊതുവെ കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു കുറച്ചൊരു ശാന്തതയിലേക്ക് ഒരു സമാധാനത്തിലേക്കൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവരെ ഇതെല്ലാം
0: സഹായിക്കുന്നുണ്ട്. കൂടുതൽ ഹൈപ്പറായ കുട്ടികളാണ് കൊണ്ടു ചേർത്തത് തന്നെ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാൻ തന്നെ ഒരു കോൺസെൻട്രേഷൻ ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ പിടിച്ചിരുത്തി അത് ചെയ്ത് വരുമ്പോ തന്നെ അവർ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വരികയും പിന്നീട് അവർക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ പാരന്റ്സ് ഹാപ്പി ആവുന്നുണ്ട്, കുട്ടികളും ഹാപ്പി ആവുന്നുണ്ട്, അവർക്ക് എല്ലാതും ഫേസ് ചെയ്യാനുള്ളൊരു കഴിവും കൂടിയാണ്
1: ഉണ്ടാക്കുന്നത് അല്ലെ. ഒരു കുട്ടിയുടെ ഒരു വ്യക്തിത്വ വികാസത്തിന് ഈ അബാക്കസ് പഠനം എത്രത്തോളം സഹായിക്കുന്നുണ്ട്?
0: വളരെ ഇമ്പോർട്ടൻസ് ആണ് അതിലുള്ളത്. ആ കുട്ടി ഏതൊരു സബ്ജക്റ്റ് ആണോ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ അവൻ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് നമ്മുടെ അബാക്കസ് പഠിച്ചൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവനത് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഈ ഒരു സബ്ജക്റ്റിൽ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് തളർന്നു പോവുകയോ പിന്നുള്ള വിഷമങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സംഭവം ഇതിലുണ്ടാവില്ല. ഇവർ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് മൂലം ഇവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള താല്പര്യങ്ങൾ കൂടുതലുള്ളൂ. അപ്പൊ ഒന്നിന് മാർക്ക് പോയി കുഴപ്പമില്ല, നെക്സ്റ്റ് അവർ ഞാൻ അത് ശരിയാക്കി എടുക്കും എന്നുള്ളൊരു ഇതുണ്ടായിരിക്കും,
1: കോൺഫിഡൻസ്
0: ആത്മവിശ്വാസം ഉണ്ട്. അതാണ് ആത്മവിശ്വാസം ഉണ്ടാക്കലാണ് നമ്മുടെ ഈ പഠിക്കുന്നതുകൊണ്ട് ഉപയോഗം
1: ഏറ്റവും വലിയൊരു ഗുണമായിട്ട് വരുന്നത്. പിന്നെ ഇപ്പോ ചെറിയൊരു കാര്യത്തിന് ആത്മഹത്യ ചെയ്യുന്ന പ്രവണത അത് കുട്ടികളിൽ കാണുന്നുണ്ട്. നിസ്സാരമായി ഇപ്പോ അമ്മ വഴക്ക് പറഞ്ഞു, അതിന്റെ പേരില് കുട്ടി ആത്മഹത്യ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മള് മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യം മാറ്റിയെടുക്കാനായിട്ട്, വിജയങ്ങൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്, എന്നാൽ തോൽവികളെ കൂടെ നമ്മൾ അംഗീകരിക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കാൻ ഇത്
0: സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഈ കുട്ടികൾക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം അതിന് ഞാൻ മുന്നേറി വരും. എന്റെ കുട്ടികൾ തന്നെ സ്റ്റേറ്റ് ലെവലിൽ പോയിട്ട് അവർ ഓരോരുത്തർ ട്രോഫി കൊടുക്കലും നമ്മുടെ ചാമ്പ്യനെ സ്കൂട്ടറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഫസ്റ്റ് റാങ്കിൽ നിൽക്കുന്ന കുട്ടികൾ അപ്പൊ എന്താണ് പറയുന്നത്, അടുത്ത പ്രാവശ്യം ഞാൻ അത് വാങ്ങിച്ചിരിക്കും മിസ്. അവർക്കൊരു കോൺഫിഡൻറ് ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് കൂടെ. അപ്പൊ ഓരോ സ്റ്റേജിൽ പോയി നമ്മൾ ഓരോന്ന് കാണിക്കുമ്പോൾ അവർക്ക് അതിലൊരു ഇൻട്രസ്റ്റിംഗ് വന്നിട്ട് അത് നേടിയെടുക്കണം എന്നൊരു ചിന്താശക്തി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്.
1: ഈ പഠനത്തിന് അല്പം പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ എങ്ങനെയൊക്കെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്?
0: പഠനത്തിൽ പിന്നൊക്കെ നിൽക്കുന്ന കുട്ടികളെ നമ്മൾ ഈ അബാക്കസിൽ കൊണ്ടുവന്ന് അവരെ മെല്ലെ മെല്ലെയാണ് നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് അവരെന്നെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ മെല്ലെ അവർക്ക് എന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് സപ്പോർട്ടീവായിട്ട് അവരെ കൂടെ നിന്ന് അവൻ മെല്ലെ മെല്ലെ അവരെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാണ് ചെയ്യുന്നത്. ഈ അബാക്കസ് ടൂളിൽ ഇപ്പൊ പഠിക്കാനായിട്ട് മാത്സിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടി അബാക്കസിൽ ഫസ്റ്റ് റാങ്ക് തന്നെയായിരിക്കും. ഓരോ താല്പര്യങ്ങളാണ്, ഓരോ സബ്ജക്റ്റിനുള്ള താല്പര്യങ്ങളാണ് അതിൽ വരുന്നത്.
1: ഈ അബാക്കസ് പഠനത്തിലെ ഗണിതമാണല്ലോ ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പൊ അതും ഈ അബാക്കസ് പഠനവും അതുപോലെ തന്നെ വേദിക് മാത്സും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ട്?
0: ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അബാക്കസ് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ടേബിൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് അബാക്കസിന്റെ മിഡിൽ പോയിന്റിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്കാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൂടുതൽ സ്പീഡിൽ മാത്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്ന് വെച്ചാൽ ബീഡ്സ് യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടേബിൾ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് കണക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: ഇപ്പോഴത്തെ ഒരു പാഠ്യപദ്ധതിയൊക്കെ അനുസരിച്ചിട്ട് ഇപ്പോൾ സ്കൂളുകളിലെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പാരമ്പര്യമായിട്ട് നമ്മൾ പിന്തുടരുന്ന ഒരു രീതിയുണ്ടല്ലോ കണക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ അതും അബാക്കസ് പഠനമാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെയാണ് വരുന്നത് അല്ലെ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഏതെങ്കിലും രീതിയിലൊരു സംഘർഷം കുട്ടികളിൽ ഉണ്ടാക്കുന്നുണ്ടോ?
0: ഇപ്പോൾ സ്കൂളിൽ എങ്ങനെ വെച്ചാൽ വഴി പോലെ എഴുതിയായിട്ട് വേണം എക്സാം ചെയ്യുന്നുണ്ടെങ്കിൽ. ഇവർ ഈ അബാക്കസ് പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ വഴി ഉണ്ടായിരിക്കില്ല, ഡയറക്റ്റ് ആയിട്ടാണ് ആൻസർ ചെയ്തത്. അപ്പൊ ടീച്ചർമാർക്ക് അത് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളാണ്. കുട്ടി കോപ്പി അടിച്ചതാണെന്നായിട്ടാണ് പറയണത്. ആ കുട്ടിയുടെ മികവ് എന്താന്ന് അവർ മനസ്സിലാക്കണില്ല. അവൻ അങ്ങനെ ചെയ്തു ഇത്രയും പെട്ടെന്നാണ് ചെയ്യാനുള്ള ഒരു
1: കഴിവ്
0: നേടിയെടുത്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാണ്ട് തന്നെ എന്റെ ഒരു കുട്ടിക്ക് അതിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവന്റെ പേപ്പർ അങ്ങനെ തന്നെ വിട്ടിട്ടു. എന്ന് വെച്ചാൽ അവൻ ചെയ്ത ആൻസർ ഒക്കെ ശരിയാണ്, വഴിയില്ല. വഴിയില്ലാത്ത കാരണം തന്നെ അവന്റെ പേപ്പർ അങ്ങനെ തന്നെ വെട്ടിട്ടു. അപ്പൊ കുട്ടികൾക്ക് അത് ഭയങ്കര വിഷമവും കാര്യങ്ങളായിട്ടാണ് വരുന്നത്. ടീച്ചേഴ്സ് കുറച്ചുകൂടി മനസ്സിലാക്കി ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ ഇത് സംഭവം പഠിക്കണമെന്ന് തന്നെ അവർക്ക് അത് സ്പീഡിൽ ചെയ്യാനായിട്ടൊരു പ്രവണത ഉണ്ട്, ചെയ്യാൻ പറ്റുന്നുണ്ട്. എക്സാം ഒക്കെ അതുകൊണ്ട് തന്നെ വേഗം തന്നെ എഴുതി അവർക്ക് മുന്നിലേക്ക് പോരാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: ഈ എൻട്രൻസ് പോലുള്ള മത്സര പരീക്ഷകൾ ഉണ്ടല്ലോ, അതിലൊക്കെയാണ് ഇവരുടെ ഈ ഒരു കഴിവ് കൂടുതൽ പ്രകടിപ്പിക്കാൻ പറ്റുന്നത്.
0: എൻട്രൻസ് PSC എക്സാം അതൊക്കെ ആകുമ്പോൾ അവർക്ക് കൂടുതൽ ഇതില് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും.
1: ഇപ്പൊ നമ്മുടെ പാഠ്യപദ്ധതിയിലെ ഈ അബാക്കസ് പഠനം കൊണ്ടുവരണം എന്ന് ടീച്ചർ നിർദ്ദേശിക്കില്ലേ, അത് അതേ കുറിച്ച് ഒന്ന് പറയോ.
0: നമ്മുടെ സ്കൂളുകളിൽ ഈ അബാക്കസ് കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടി കുട്ടികൾ എല്ലാ സബ്ജക്റ്റുകളിലും

0: എല്ലാ ആക്ടിവിറ്റീസുകളിലും അവർ ഇമ്പ്രൂവ് ആയിട്ട് വരും. ഇപ്പം മിക്ക സ്കൂളുകളിലും ഉണ്ട്, ഇല്ലാത്ത സ്കൂളുകളും ഉണ്ട്. അപ്പം ആ സ്കൂളുകളിലൊക്കെ അബാക്കസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുട്ടികൾ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും.
1: ഈ മാതാപിതാക്കളുമായിട്ട് ഈ ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയാണ്? കുട്ടികളുടെ പഠന നിലവാരത്തെക്കുറിച്ചും എല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ്?
0: നമ്മൾ പാരന്റ്സ് മീറ്റിംഗ് പോലെ വെക്കും. എന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ എന്താണ്, ഞാൻ എങ്ങനെ ഇനി അവരെ ട്രെയിൻ ചെയ്യണം, അവരോട് ചോദിച്ച് മനസ്സിലാക്കുകയും ക്ലാസ്സിൽ ഓരോ എക്സാമുകൾ വെച്ച് അവർക്ക് അവരുടെ കുട്ടികളിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ആണ് ചെയ്യുന്നത്.
1: ഈ അബാക്കസ് പരിശീലനം കുട്ടികളുടെ ഒരു അക്കാദമിക് പ്രകടനത്തിലെ കൂടുതൽ മാറ്റങ്ങൾ ഏതൊക്കെ രീതിയിലാണ് കൊണ്ടുവരുന്നത്?
0: ഓരോ സബ്ജക്റ്റിലുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയാ വെച്ചാൽ, അവരുടെ സ്പീഡിലാണ് കൂടുതൽ കാര്യങ്ങളായിട്ട് വരുന്നത്. ഇപ്പൊ ഒരു കുട്ടി ക്ലാസ്സിൽ നോട്ട് എഴുതാനായിട്ട് പിന്നാക്കം നിൽക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അബാക്കസ് യൂസ് ചെയ്ത് പഠിച്ച കുട്ടിയാണെങ്കിൽ അവനത് സ്പീഡിൽ എഴുതാനായിട്ട് പറ്റും. അത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടും റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. രണ്ട് ഹാൻഡും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും പവർഫുൾ ആയിരിക്കണം മെമ്മറി. അപ്പൊ അതിൽ വരുമ്പോൾ തന്നെ അവർക്ക് സ്പീഡ് ഓട്ടോമാറ്റിക് ഉണ്ടാവും. സ്പീഡ് ഉണ്ടായാൽ തന്നെ കുട്ടികൾക്ക് ബാക്കിയെല്ലാം സിമ്പിളായിട്ട് ചെയ്യാനായിട്ടാണ് സാധിക്കുന്നത്.
1: അതുപോലെ തന്നെ ഈ മത്സര പരീക്ഷകളിലാണെങ്കിലും അല്ലെങ്കിലും ഈ ഒരു സമയ ക്രമീകരണത്തിലൂടെ അല്ലെങ്കിൽ സമയബന്ധിതമായി തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് വളർത്താനും ഇത് സഹായിക്കുന്നുണ്ട്.
0: നമ്മുടെ അബാക്കസ് എങ്ങനെയാ വെച്ചാൽ, 8 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താണ്, 8 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക, അതില് സെക്കൻഡ് കൊണ്ട് തീർക്കുന്ന കുട്ടികളുമുണ്ട്. അപ്പൊ അത്രയും സ്പീഡിലാണ് അവർ ചെയ്യുന്നത്. സെക്കൻഡ് ഇപ്പൊ 52 സെക്കൻഡ് നാഷണൽ ലെവൽ എക്സാമിന് 52 സെക്കൻഡ് കൊണ്ടൊക്കെ തീർത്ത കുട്ടികളുണ്ട്. അപ്പൊ അത്രയും സ്പീഡിൽ അവർക്ക് ചെയ്യാനുള്ള കഴിവുണ്ടാക്കി എടുക്കുകയാണ് മെയിൻ ആയിട്ട് ഇതിൽ ചെയ്യുന്നത്.
1: ഓരോ ദിനവും ഉള്ള അവരുടെ ഒരു പരിശീലനം തന്നെ അല്ലേ,
0: എല്ലാ ദിവസത്തെയും ആരോ പ്രാക്ടീസ്, കഠിനമായ പ്രയത്നം തന്നെയാണ് അത്.
1: ഇതിന്റെ പിന്നിലുള്ളത് രഹസ്യം അല്ലേ, അല്ലാതെ വേറെ കുറുക്കുവഴികളൊന്നുമില്ല.
0: അവര് അത്രയും പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് ചെയ്ത് അത്രയും, ഒരു കുട്ടിയുടെ 100 പേപ്പർ എങ്ങനെ ചെയ്തിട്ടായിരിക്കും എക്സാമിന് തന്നെ വരണ്ടായിരിക്കാം.
1: ടീച്ചർ, ഒരു അബാക്കസ് ട്രെയിനർ ആയിട്ട് ഈ രംഗത്ത് 3 വർഷമായി എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഒരു ട്രെയിനറായിട്ട് ടീച്ചർ നേരിട്ടിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്താണ്?
0: അങ്ങനെ പ്രത്യേകിച്ച് നമുക്കങ്ങനെ വെല്ലുവിളിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ ടീച്ചേഴ്സ് എങ്ങനെയാ വെച്ചാൽ ഫുൾ സപ്പോർട്ടീവ് ആണ്. എല്ലാ ടീച്ചർമാർക്കും ഫുൾ സപ്പോർട്ടീവ് ആയിട്ടാണ്. ഇപ്പൊ ഒരു ടീച്ചറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ മറ്റേ ടീച്ചർ അത് പറഞ്ഞത് തിരുത്തുന്നു, മനസ്സിലാക്കി കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ടീം അംഗങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്.
1: ഓക്കെ, ഇപ്പോ പല രീതിയിലെ കഴിവുകളുള്ള കുട്ടികളായിരിക്കുമല്ലോ. ചില കുട്ടികൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും, ചില കുട്ടികളാണെങ്കിൽ അല്പം പുറകിലോട്ടായിരിക്കും. അപ്പൊ ഇവരെല്ലാം ഈ മുൻനിരയിലുള്ള കുട്ടികളുടെ ഒപ്പം തന്നെ എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്താറില്ലേ?
0: ഉണ്ട്. നമ്മൾ അങ്ങനെ പിന്നിലേക്ക് നിർത്തില്ല, എല്ലാവരെയും ഒരേ തരത്തിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യിപ്പിക്കുക തന്നെ. അവർക്ക് ടൈം ഇട്ട് കൊടുക്കും. സ്റ്റാർട്ട് എന്ന് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അവർ ചെയ്യണം. അപ്പൊ മറ്റേ വ്യക്തി ചെയ്യണ കാണുമ്പോൾ ഇവന് തന്നെ തോന്നും, ഞാൻ ഇങ്ങനെ ചെയ്യണത് മോശമാണ്, അപ്പൊ ഇത്ര സ്പീഡിൽ ചെയ്യണം, എനിക്ക് അവരുടെ ഒപ്പം എത്തണം. ആ സ്റ്റോപ്പ് പറയുമ്പോഴേക്കും ഇവർ എത്ര എണ്ണം അറ്റൻഡ് ചെയ്തു എന്നുള്ള ഒരു ഇതിലാണ് ചെയ്യണത്. അവർ അത്രയും സ്പീഡിൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും, അപ്പൊ പിന്നീട് നിൽക്കുന്ന വ്യക്തി ഓട്ടോമാറ്റിക്കലി മറ്റവന്റെ ആ കഴിവ് കാണുമ്പോൾ അവന് മുന്നോട്ടേക്ക് ഇങ്ങനെ കയറി കയറി കയറി വരും അങ്ങനെ. അപ്പൊ എല്ലാവരും നമ്മൾ ഒരേ ഒപ്പം ഇരുത്തി ഒരേ രീതിയിലാണ് ക്ലാസ് കൊടുക്കണം തന്നെ.
1: ഇപ്പൊ ഒരു മത്സര ബുദ്ധിയാണെങ്കിൽ കൂടെ അതൊരു ദോഷമല്ലാത്ത മത്സര ബുദ്ധിയാണ് അല്ലേ? ഇതിന്റെ ഒരു പരിശീലന ക്രമം, ഫീസ് അങ്ങനെയൊക്കെ എത്രയായിരിക്കും, എങ്ങനെയായിരിക്കും?
0: നമുക്ക് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ 1 മണിക്കൂറാണ് ക്ലാസ് വരുന്നത്. 1 മണിക്കൂറിന് 300 രൂപയാണ് നമ്മൾ ഫീസ് വാങ്ങണത്. അപ്പൊ അബ്രോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 1000, അത് ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പൊ അവർക്ക് 1000 രൂപയാണ് ഫീസും കാര്യങ്ങളും വാങ്ങുന്നത്.
1: ഇത് ഒരു ഓരോ അക്കാദമിയും അവരുടേതായിട്ടുള്ള നിശ്ചിതമായിട്ടുള്ള ഫീസാണോ? കൃത്യമായിട്ട്
0: നമുക്ക് നമ്മുടെ മുകളിലുള്ള സാറന്മാർ തന്നിട്ടുള്ള നിർദ്ദേശപ്രകാരം നമ്മൾ 1000 രൂപയായിട്ടാണ് വാങ്ങുന്നത്. ഇപ്പൊ നമ്മുടെ ഫീസ്, രജിസ്ട്രേഷൻ ഫീസ് 500 രൂപ, ഫീസ് 300 രൂപ, അങ്ങനെയായിട്ടാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്.
1: ഒരു അബാക്കസ് ട്രെയിനറുടെ ഒരു പ്രധാന ഗുണമായിട്ട് തോന്നിയിട്ടുള്ളത് എന്താണ്?
0: നമ്മള് ഇപ്പൊ കുട്ടികളുടെ കൂടെ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പൊ ഇങ്ങനെ നമുക്ക് ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ട്രെയിനിങ് കഴിഞ്ഞ് നമുക്കൊരു കുട്ടിയെ പഠിപ്പിക്കാം. ആ കുട്ടിയിലൂടെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെക്കാളും കൂടുതൽ കാര്യങ്ങൾ അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്തിട്ട് അവർ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇതായിരിക്കും. അപ്പൊ ആ കുട്ടിയിൽ നിന്നാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ തന്നെ പഠിച്ചെടുക്കുന്നത്. നമ്മുടെ ഏജും അവരുടെ ഏജും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നല്ല പവർഫുൾ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ തോന്നും, അയ്യോ നമ്മളെക്കാളും കൂടുതൽ അവർ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ നമുക്കും അവരെക്കാളും കുറെ കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: എന്തായാലും ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് അല്ലേ. അപ്പൊ ഒരുപാട് കുട്ടികൾക്ക് ഇത്തരത്തിലെ ഈ ഒരു അറിവ് പകരാനായിട്ട് ടീച്ചർക്ക് ഇനിയും ഒരുപാട് കാലം പ്രവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഞങ്ങളുടെ ഈ ആകാശവാണി സ്റ്റുഡിയോയിലേക്ക് എത്തി ഇത്രയും നേരം ഞങ്ങളോട് സംവദിച്ചതിന് ഒരുപാട് സന്തോഷം. നന്ദി, നമസ്കാരം.
0: താങ്ക് യു.
2: അബാക്കസ് ട്രെയിനർ സുരഭി സുമേഷുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ

0: ഇട്ടത്. നിർവഹണ സഹായം ജെസ്ലോ ഇമ്മാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
1: ഒരു പ്രത്യേക അറിയിപ്പ്.
0: കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31, 2026.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ആർ കെ മീര പാടിയ കൃതികൾ കേൾക്കാം. വയലിൻ കോടമ്പള്ളി ഗോപകുമാർ, മൃദംഗം എം എൻ സുബ്രഹ്മണ്യം. സരസാംഗി രാഗത്തിൽ നീ കേലദയറാതു, രാമസ്വാമി ശിവൻ കൃതി, ഖണ്ഡചാപ്പ് താളം.

ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്ര ഗാനങ്ങൾ. നന്ദനം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം ആദ്യം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രൻ്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു, ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും പാടിയ ഗാനം, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം, ബിച്ചു തിരുമലയുടെ വരികൾ.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: ദേവാനന്ദം, സുജാതയും മീശമാധവൻ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ ഈണം.

0: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ 11 മണിക്ക് NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടി കേൾക്കാം.
1: നമസ്കാരം. നരേന്ദ്രമോദി സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെ കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 12 വർഷം പൂർത്തിയാക്കുകയാണ്. ഇന്ത്യയുടെ സാമൂഹിക സാങ്കേതിക മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് ഇക്കാലയളവിൽ സർക്കാർ നേതൃത്വം നൽകിയത്. സബ്കാ സാത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യവുമായി പരമ്പരാഗത ഭരണരീതികളിൽ നിന്ന് മാറി ആധുനികതയ്ക്കും സുതാര്യതയ്ക്കും മുൻഗണന നൽകിയാണ് NDA സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഭരണനിർവഹണത്തിൽ സുതാര്യത കൊണ്ടുവരിക, ചുവപ്പ് നാടകൾ ഒഴിവാക്കി ജനങ്ങളിലേക്ക് സേവനങ്ങൾ നേരിട്ടെത്തിക്കുക, പരമ്പരാഗത വികസനത്തോടൊപ്പം ആധുനിക ഡിജിറ്റൽ സാങ്കേതിക വിദ്യ സമന്വയിപ്പിക്കുക എന്നിവയായിരുന്നു ഈ കാലയളവിലെ പ്രധാന നയം. വിദേശ നയങ്ങളിൽ കൈവരിച്ച ആർജവവും ആഭ്യന്തര ഉൽപ്പാദനത്തിന് നൽകിയ ഊന്നലും ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റി. 2014 അധികാരമേറ്റതിനു ശേഷം എല്ലാ നയരൂപീകരണത്തിലും പ്രവർത്തനത്തിലും ഇന്ത്യ ആദ്യം എന്ന ദൃഢനിശ്ചയത്തിലാണ് സർക്കാർ ഉറച്ചുനിന്നത്. ആഭ്യന്തര സുരക്ഷ, സാമ്പത്തിക പരിപാലനം, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കുള്ള ശാക്തീകരണ പദ്ധതികൾ, സാംസ്കാരിക സംരക്ഷണത്തിനായുള്ള ശ്രമങ്ങൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിന്റെ ദൃഢനിശ്ചയം പ്രകടമാണ്. ഭരണനിർവഹണം, ക്ഷേമപ്രവർത്തനങ്ങൾ, ദേശീയ സുരക്ഷ എന്നിവയിൽ ശ്രദ്ധേയവും അഭൂതപൂർവവുമായ നേട്ടങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യം കൈവരിച്ചത്. ഡിജിറ്റൽ വിപ്ലവം, സ്റ്റാർട്ടപ്പ് വളർച്ച, വിദേശ നിക്ഷേപ ആകർഷണം എന്നിവയിൽ രാജ്യം കൈവരിച്ച മുന്നേറ്റങ്ങൾ പുതിയ ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെയും വളർച്ചയുടെയും പ്രതീകമായി മാറി. അർഹരായ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും കോവിഡ് വാക്സിനേഷൻ നൽകിയതും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കയറ്റുമതിയും ഇന്ത്യയിൽ ഉടനീളം നടക്കുന്ന ഡിജിറ്റൽ വിപ്ലവവും ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ കെട്ടിപ്പടുക്കലും വീടുകളിൽ കുടിവെള്ള സൌകര്യം ലഭ്യമാക്കലും തുടങ്ങിയവ ഇതിന് ഉദാഹരണമാണ്. 2024 ജൂൺ 9 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടർച്ചയായ 3 തവണയും ശ്രീ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്.
2: विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा. मैं संघ के प्रधानमंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा तथा मैं भय या

0: पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगा।
1: പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ക്ഷേമത്തിന് മുൻഗണന നൽകുന്നതിനൊപ്പം വരും തലമുറയ്ക്കായി ഒരു വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളാണ് കഴിഞ്ഞ 12 വർഷമായി നരേന്ദ്രമോദി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കർഷകരുടെയും സാധാരണക്കാരുടെയും സാമൂഹിക സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായുള്ള ജനക്ഷേമ പദ്ധതികളാണ്. കാർഷിക മേഖലയിൽ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ചെറുകിട നാമമാത്ര കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ നേരിട്ട് ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ലഭ്യമാക്കുന്ന PM കിസാൻ സമ്മാൻ നിധി കർഷകരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച പദ്ധതിയാണ്. രാജ്യത്തെ കർഷകർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുക ലക്ഷ്യമിട്ട് 2019 ഫെബ്രുവരിയിലാണ് PM കിസാൻ സമ്മാൻ നിധി ആവിഷ്കരിച്ചത്. പദ്ധതിയുടെ ഏറ്റവും പുതിയ 22-ാം ഗഡു 2026 മാർച്ച് 13 അസമിലെ ഗുവാഹത്തിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്തു. ഈ ഒരൊറ്റ ഗഡുവിലൂടെ മാത്രം രാജ്യത്തെ 9.32 കോടിയിലധികം കർഷകർക്കായി 18,640 കോടി രൂപയാണ് നേരിട്ട് കൈമാറിയത്. PM കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ച് പദ്ധതിയുടെ ഗുണഭോക്താവായ പത്തനംതിട്ട സ്വദേശി സുജിത് S. ആകാശവാണിയോട്:
2: ഞാനൊരു പ്രവാസിയായിരുന്നു 2021 വരെ. 2021 കോവിഡിൻ്റെ സെക്കൻഡ് ഫേസിൽ നാട്ടിൽ തിരിച്ചു വരേണ്ടതായ സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കേന്ദ്ര ഗവൺമെൻറ് പല പല പ്രോജക്റ്റുകൾ കർഷകരെ സഹായിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ ഞാനും അതിലെ ഒരു PM കിസാനിലെ ഒരു അംഗമായി. എനിക്ക് അതിലൊരു പടുതാക്കുളം കിട്ടി, ഒന്നല്ല 2 പടുതാക്കുളം കിട്ടി. പിന്നെ KVK യുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് തേനീച്ചക്കൂട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കോഴിവളത്തിനുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട് വീട്ടിൽ. അതോടൊപ്പം തന്നെ കൃഷിയുമുണ്ട്. എന്തുകൊണ്ടും ഇപ്പോൾ സുഖമായി ജീവിക്കുവാനുള്ള ഒരു മാർഗം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഈ പലവിധ പ്രോജക്റ്റുകളിൽ അംഗമായതുകൊണ്ട് എനിക്ക് വീട് നല്ല രീതിയിൽ കഴിഞ്ഞു പോകാൻ ഒരു ചെറിയ സേവിങ്ങിനുള്ള പൈസ കിട്ടുന്നുണ്ട്.
1: കോവിഡ് മഹാമാരിയുടെ കാലത്ത് ആരംഭിച്ച് രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങൾക്കും ഭക്ഷ്യസുരക്ഷയേകിയ ലോകത്തിലെ ഏറ്റവും വലിയ സൗജന്യ റേഷൻ പദ്ധതിയായ PM ഗരീബ് കല്യാൺ അന്ന യോജന പാവപ്പെട്ടവരുടെ ജീവനോപാധിയായി മാറിയ പദ്ധതിയായിരുന്നു. സുസ്ഥിര ഊർജ മേഖലയിലെ ഏറ്റവും പുതിയ ചുവടുവയ്പായ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിലൂടെ വീടുകളിൽ സൗജന്യമായി സോളാർ പാനലുകൾ സ്ഥാപിച്ച് 1 കോടിയോളം കുടുംബങ്ങൾക്ക് പ്രതിമാസം 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി ലഭ്യമാക്കാനും അതുവഴി ഊർജ സ്വയം പര്യാപ്തത കൈവരിക്കാനും രാജ്യത്തിന് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയിൽ സുപ്രധാനമായ മാറ്റങ്ങളാണ് ഉണ്ടായത്. നികുതി പരിഷ്കാരങ്ങളിലെ ഗുണകരമായ മാറ്റങ്ങൾ എല്ലാ മേഖലയുടെയും ഉന്നമനത്തിന് സഹായകമായിട്ടുണ്ട്. പ്രധാന നികുതി പരിഷ്കാരങ്ങളെക്കുറിച്ച് സാമ്പത്തിക വിദഗ്ധ പ്രൊഫസർ ഡോക്ടർ മേരി ജോർജ് ആകാശവാണിയോട്:
3: BJP ഗവൺമെന്റ് 2014 ഭരണത്തിൽ വന്നതിന് ശേഷം ഏറ്റവും പ്രധാനമായ നികുതി മാറ്റം നടപ്പിലാക്കിയത് GST ആണ്. അതായത് സാധന സേവന നികുതി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അപ്പൊ അതിന് മുൻപുണ്ടായിരുന്ന വാല്യൂ ആഡഡ് നികുതി സമ്പ്രദായത്തെ പരിഷ്കരിച്ചാണ് ഈ പറഞ്ഞ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് വിവിധ രാജ്യങ്ങളിൽ കാര്യക്ഷമമായി നടത്തി വരുന്ന നികുതിയാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അഥവാ സാധന സേവന നികുതി. അതായത് ഇൻഡയറക്റ്റ് ടാക്സസ് അതാണ് സാധന സേവന നികുതികൾ വഴിയായിട്ട് പിരിച്ചെടുക്കപ്പെടുന്നത്. അങ്ങനെ ഇൻഡയറക്റ്റ് ടാക്സസ് വളരെ നല്ല രീതിയിൽ പിരിച്ചെടുക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുകയാണ് GST കൊണ്ടുവരൽ മുഖാന്തരമായിട്ട് ചെയ്തത്. അപ്പൊ ഈ GST ഒറ്റയടിക്ക് കൊണ്ടുവരികയല്ല ചെയ്തത്, ഒരു GST കൗൺസിൽ തീരുമാനിച്ച, അതായത് എംപവേർഡ് കമ്മിറ്റി ഓൺ GST കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ആ കമ്മിറ്റിയുടെ അതനുസരിച്ച് എല്ലാ സംസ്ഥാനത്തെയും ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ആ എംപവേർഡ് കമ്മിറ്റിയിൽ മെമ്പേഴ്സ് ആയിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ബൃഹത്തായ കമ്മിറ്റിയുടെ പഠനം, ഈ പഠനത്തിന് തന്നെ ആശ്രയമാക്കിയത് നമ്മുടെ പാർത്ഥസാരഥി ഷോം കമ്മിറ്റിയുടെ നികുതി നിർദ്ദേശങ്ങളായിരുന്നു. വേറെയും നികുതി നിർദ്ദേശങ്ങളുണ്ട്.

പക്ഷെ പാർത്ഥസാരഥി ഹോം കമ്മിറ്റി ഓൺ വാല്യൂ ആഡഡ് ടാക്സ്, ആ കമ്മിറ്റി വാല്യൂ ആഡഡ് ടാക്സിനെ പറ്റി നടത്തിയ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു കൂട്ടത്തില്. അവിടെ പറഞ്ഞിരുന്നു ഇത് ജി എസ് ടിയിലേക്ക് മാറണം എന്ന് പാർത്ഥസാരഥി ഹോം തന്നെ റെക്കമെൻഡ് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു എംപവേർഡ് കമ്മിറ്റിയെ സ്ഥാപിക്കുന്നതും. ആ കമ്മിറ്റി മറ്റ് കേരളത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന നികുതി സമ്പ്രദായങ്ങളെ പറ്റിയും അതിൻ്റെ ദോഷവശങ്ങളെ പറ്റിയും കാര്യക്ഷമമായി പഠിച്ചു. പഠിച്ച് ഈ GST

0: മറ്റ് കേരളത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന നികുതി സമ്പ്രദായങ്ങളെ പറ്റിയും അതിന്റെ ദോഷവശങ്ങളെ പറ്റിയും കാര്യക്ഷമമായി പഠിച്ച് ഈ GST കൊണ്ടുവന്നാലുള്ള പ്രയോജനം, ഏത് നികുതി നിർദ്ദേശം കൊണ്ടുവന്നാലും അതിന്റെ പ്രയോജനം വരുമാനത്തിലുണ്ടാകുന്ന വർധനവിലൂടെയാണ് നാം, അതായത് നികുതി വെട്ടീര് തടയാൻ കഴിയുക. എത്ര കണ്ട് നികുതി വെട്ടീര് തടയാൻ കഴിയുന്നുവോ അത്ര കണ്ട് നികുതി വരുമാനം വർദ്ധിക്കും. അപ്പോൾ നികുതി വരുമാനം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഉപഭോക്തൃ നികുതികൾ, ഉപഭോക്താക്കൾ കൂടുതലുള്ള ഒരു രാജ്യം എന്ന രീതിയിൽ ഇന്ത്യയിൽ വലിയ സാധ്യതയുള്ളതാണ്. അത് കുറ്റമറ്റ രീതിയിൽ പിരിച്ചെടുത്താൽ വികസന ആവശ്യങ്ങൾക്കായി വേണ്ടത്ര പണം കണ്ടെത്താമെന്ന ഉദ്ദേശത്തോടെയാണ് ഈ ഈ നികുതി നിർദ്ദേശവുമായി മുമ്പോട്ട് പോയത്. അങ്ങനെ എംപവേർഡ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം അവസാനം ഒരു കോൺസെൻസസിൽ എത്തുകയും അങ്ങനെ 1/7/2017, അതായത് 2017 July 1 ഈ GST ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നടപ്പിലാക്കുന്നത്. അതിലെ പോരായ്മകൾ പരിഹരിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും വരുമാന സമാഹരണത്തിനും അങ്ങനെ വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനും സഹായകമാകും. അതായത് 2024-25 വർഷത്തിൽ 1,61,899 crore GST വഴി കേന്ദ്ര റവന്യൂ സമാഹരണത്തിൽ എത്തിയത്. അതേസമയത്ത് 25-26, അതായത് കഴിഞ്ഞ ധനവർഷം, അത് 1,11,78,000 crore വർദ്ധിച്ചു. എന്ന് വെച്ചാൽ 10.93% വർദ്ധനവ്. അതുപോലെ തന്നെ 25-26 ആകെ റവന്യൂ, അതായത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടിയ ആകെ ടാക്സ് റവന്യൂ, നികുതി വരുമാനത്തിന്റെ എത്ര ശതമാനമാണ് GST വരുമാനം? കാരണം GST മാത്രമല്ല നികുതി വരുമാനം, അത് കൂടാതെ തന്നെ കസ്റ്റംസ്, എക്സൈസ് എന്ന് വെച്ചാൽ ഡയറക്ടേഴ്സ് വഴിയായിട്ട് വലിയ തോതിൽ നികുതി പിരിക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ്. എല്ലാ ഡയറക്ട് ടാക്സസും പിരിച്ചെടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, കസ്റ്റംസ്, സെൻട്രൽ എക്സൈസ്, ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റാണ് പിരിച്ചെടുക്കുന്നത്. അപ്പൊ അങ്ങനെ പിരിച്ചെടുക്കുന്ന റവന്യൂ കൂടി വരും ടാക്സ് റവന്യൂവിനകത്ത്. അങ്ങനെ ടോട്ടൽ ടാക്സ് റവന്യൂ എത്രയായിരുന്നു ഈ കഴിഞ്ഞ വർഷം? 42,70,233 crore ആയിരുന്നു കഴിഞ്ഞ ധനവർഷത്തെ നികുതി വരുമാനം കേന്ദ്രത്തിന്റെ. അതിൽ എത്ര ശതമാനമാണ് നമ്മുടെ GST വഴിയായിട്ട് കിട്ടിയത്? 1,11,78,000 crore എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് 27.59% അത് കേന്ദ്രത്തിന്റെ ആകെ നികുതി വരുമാനത്തിൽ GST സംഭാവന എന്ന് പറയുന്നത് 27.59%. അപ്പൊ ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കുന്നത് GST ഒരു നല്ല നികുതി സമാഹരണ മാർഗമാണ്.
1: ഉൽപാദന മേഖലയെ പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കുന്ന പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗർ യോജന യുവജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. എല്ലാ മേഖലകളിലും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും യുവജനങ്ങളുടെ തൊഴിലവസര ക്ഷമത മെച്ചപ്പെടുത്തുകയും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് ഇത്. 2 വർഷത്തിനുള്ളിൽ രാജ്യത്ത് 3.5 crore തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പ്രകൃതിക്ഷോഭങ്ങൾ മൂലമുണ്ടാകുന്ന വിളനാശത്തിന് തുച്ഛമായ പ്രീമിയത്തിൽ സമഗ്രമായ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന സാധാരണക്കാരുടെ ജീവിത നിലവാരമുയർത്താൻ ലക്ഷ്യമിട്ട് നിർധനരായ കുടുംബങ്ങൾക്ക് സൌജന്യ പാചകവാതക കണക്ഷൻ നൽകിയ PM ഉജ്ജ്വല യോജന, ഭവനരഹിതർക്ക് സുരക്ഷിതമായ പാർപ്പിടം ഉറപ്പാക്കിയ PM ആവാസ് യോജന എന്നിവ ഗ്രാമീണ ജീവിതങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അറിവിനെ തൊഴിലിനോടും പ്രായോഗിക ജീവിതത്തോടും ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ്. കുട്ടികളുടെ സർഗശേഷി, നൈപുണ്യ വികസനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഈ നയം വിദ്യാർത്ഥികളെ ആഗോളതലത്തിൽ മത്സര സജ്ജരാക്കാൻ സഹായിക്കുന്നു. ഇതിനൊപ്പം തന്നെ രാജ്യത്തെ IIT, IIM തുടങ്ങിയ പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി. വിദ്യാലയങ്ങളെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മാതൃകാ സ്കൂളുകളാക്കി മാറ്റുന്ന

0: പിഎം ശ്രീ പദ്ധതിയും രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ ഊർജമാണ് നൽകിയത്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടിലായ രാജ്യത്തെ തെരുവു കച്ചവടക്കാർക്ക് സുരക്ഷിതമായ പ്രവർത്തന മൂലധനം ഉറപ്പാക്കി അവരെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം നടപ്പിലാക്കിയ മറ്റൊരു ജനക്ഷേമ പദ്ധതിയാണ് പിഎം സ്വനിധി. വഴിയോരങ്ങളിലും തട്ടുകടകളിലും കച്ചവടം നടത്തുന്ന സാധാരണക്കാർക്ക് യാതൊരുവിധ ഈടുമില്ലാതെ കുറഞ്ഞ പലിശ നിരക്കിൽ ബാങ്ക് വായ്പകൾ ലഭ്യമാക്കുന്നതാണ് പദ്ധതി. കച്ചവടക്കാർക്ക് കൃത്യസമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്നതിന് പ്രോത്സാഹനമായി പലിശ സബ്സിഡിയും പ്രത്യേക ക്യാഷ് ബാക്ക് ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകുന്നുണ്ട്. ഈ പദ്ധതി കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനായി ഇതിന്റെ കാലാവധി 2030 മാർച്ച് 31 വരെ കേന്ദ്ര സർക്കാർ ദീർഘിപ്പിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യയെ കേവലം ഭരണസൌകര്യത്തിനപ്പുറം സാധാരണക്കാരന്റെ ശാക്തീകരണത്തിനുള്ള ആയുധമാക്കാൻ കഴിഞ്ഞതാണ് കഴിഞ്ഞ 12 വർഷത്തെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഏറ്റവും വലിയ വിജയം. ജൻധൻ, ആധാർ, മൊബൈൽ തൃത്വത്തിലൂടെ പൌരന്മാരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ എത്തിച്ച സുതാര്യമായ ഭരണക്രമം നിലവിൽ വരികയും ഉമംഗ്, ഡിജിലോക്കർ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ സർക്കാർ സേവനങ്ങൾ പൂർണ്ണമായും വിരൽത്തുമ്പിലാകുകയും ചെയ്തു. ഇതിനൊപ്പം നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ വികസിപ്പിച്ച UPI എന്ന തദ്ദേശീയ സാങ്കേതിക വിദ്യ പ്രതിവർഷം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇടപാടുകൾ നിയന്ത്രിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തത്സമയ സാമ്പത്തിക ശൃംഖലയായി മാറി. ഭാരത് നെറ്റ് പദ്ധതിയിലൂടെ ഗ്രാമങ്ങളിൽ വരെ ലഭ്യമാക്കിയ ഇന്റർനെറ്റ് സൌകര്യവും ലോകത്ത് ലഭ്യമായ ഏറ്റവും കുറഞ്ഞ ഡാറ്റ നിരക്കും ഈ മുന്നേറ്റത്തിന് അടിത്തറയേകി. ഫലത്തിൽ തെരുവു കച്ചവടക്കാർ മുതൽ വൻകിട വ്യവസായികൾ വരെ ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുന്ന സുരക്ഷിതമായ ഒരു ക്യാഷ്ലെസ് സമ്പദ് വ്യവസ്ഥയായി ഭാരതത്തെ മാറ്റിയ ഈ വിപ്ലവം അന്താരാഷ്ട്ര തലത്തിൽ മറ്റു വികസിത രാജ്യങ്ങൾക്ക് പോലും ഇന്ന് മാതൃകയാണ്. രാജ്യത്തെ ദരിദ്ര മധ്യവർഗ കുടുംബങ്ങൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത്. സാധാരണക്കാരന്റെ ജീവിതം എളുപ്പമാക്കുക അഥവാ ഈസ് ഓഫ് ലിവിംഗ് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാന നയം. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്തെ വിപ്ലവകരമായ UPI. ലോകത്തിലെ മൊത്തം തത്സമയ ഡിജിറ്റൽ ഇടപാടുകളിൽ 49% ഇന്ത്യയിലാണ് നടക്കുന്നത്. സാങ്കേതിക മികവിലും ഇന്ത്യ കുതിച്ചുയരുന്നതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷൈജുമോൻ CS വാക്കുകളിലേക്ക്.
1: സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വളർച്ചയാണ് കഴിഞ്ഞ 10 ലേറെ വർഷങ്ങളായി ഭാരതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2012-13 11-ാമത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയെ ഇന്ന് നമ്മൾ ഈ ദിവസം നമ്മൾ നിൽക്കുമ്പോൾ ഇത് 4-ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുന്നു. മൊത്തം GDP 4.3 ട്രില്യണിലേക്ക് എത്തി. ഇത് ഒരു വെറും 1.9 ട്രില്യൺ മാത്രമായിരുന്നു 2012-13. അതായത് ഏകദേശം 2.3 ട്രില്യൺ ഡോളറിൻ്റെ വളർച്ചയാണ് നമുക്ക് ഈ ഡെക്കേഡിൽ ഉണ്ടായിരിക്കുന്നത്. സർക്കാരിൻ്റെ കണക്കുകളനുസരിച്ച് കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്ത് 25 കോടിയിലേറെ ജനസംഖ്യയെ പാവപ്പെട്ട അല്ലെ ദരിദ്രരിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നു. സിഗ്നിഫിക്കൻ്റായിട്ടാണ് പോവർട്ടി റിഡക്ഷൻ ഉണ്ടായിരിക്കുന്നത്. മൾട്ടി ഡയമെൻഷൽ പോവർട്ടി എന്ന ഇൻഡെക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 29.17% മൊത്തം ജനസംഖ്യയിൽ വളരെ പാവപ്പെട്ട അതിദരിദ്രം എന്ന് പറയുന്നത് 2013-14 കാലഘട്ടത്തിൽ അതിപ്പോൾ 11.28% കുറഞ്ഞു. അതുപോലെ തന്നെ മറ്റ് ഇക്കണോമിക് റിഫോം, സാമ്പത്തികമായിട്ടുള്ള പല റിഫോംസും രാജ്യത്ത് നടപ്പിലാക്കി. യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് കൊണ്ടുവന്ന് ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിലേക്ക് നമ്മൾ വളരെ വേഗം മുന്നേറി. ഏകദേശം ലോകത്ത് തന്നെ 40% ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ആണ് ഇന്ത്യയിൽ നടക്കുന്നത്. ജൻധൻ, ആധാർ, മൊബൈൽ, ജാം എന്ന് പറയുന്ന ട്രിനിറ്റി കൊണ്ടുവന്ന് ഡയറക്റ്റ് ബെനിഫിഷ് ട്രാൻസ്ഫർ, എല്ലാവർക്കും സബ്സിഡീസും ബെനിഫിറ്റുകളും അതാത് ജനങ്ങളിലേക്ക് തന്നെ എത്തിക്കാൻ സഹായിച്ചു. ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യ വികസനം നമ്മൾ നോക്കുകയാണെങ്കിൽ 2013-14 കാലഘട്ടത്തിൽ 91,287 കിലോമീറ്റർ ആയിരുന്നു നാഷണൽ ഹൈവേസ് ഉണ്ടായിരുന്നത്. ഇന്ന് അത് 145,000 കിലോമീറ്റർ ആയിട്ട് വർദ്ധിച്ചു. മോഡേൺ ട്രാൻസിറ്റും ഏവിയേഷൻസും എല്ലാം കൊണ്ടുവന്നു. വെറും 74 എയർപോർട്ട് ഉണ്ടായിരുന്നത് ഇന്ന് അത് 150-ൽ പരം എയർപോർട്ടായിട്ട് വളർന്നു. ഭാരത് മാല പ്രോജക്റ്റും സാഗർമാല പ്രോജക്റ്റ് പോലെയുള്ള പ്രോജക്റ്റ് കൊണ്ടുവന്ന് അടിസ്ഥാന സൗകര്യം

0: വളരെ വലിയ പുഷാണ് ഉണ്ടാക്കിയത്. ലോജിസ്റ്റിക്സും ഇക്കണോമിക് ഗ്രോത്തും കണക്ടിവിറ്റിയും ഒക്കെ കൂടി മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമുകളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇലക്ട്രോണിക്സും ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് സെക്ടർ വളരെ പരിപോഷിപ്പിക്കാനുള്ള ശ്രമമാണ് കണ്ടത്. ജി എസ് ടി പോലെയുള്ള വളരെ വലിയ വിപ്ലവകരമായിട്ടുള്ള ടാക്സ് സിസ്റ്റം കൊണ്ടുവന്ന് യൂണിഫൈഡ് നാഷണൽ മാർക്കറ്റായി മാറി, പല പ്രദേശങ്ങളിൽ പല ടാക്സ് എന്നുള്ളത് മാറി ഒറ്റ ടാക്സിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് അതിനെ പിന്നീട് പരിപോഷിപ്പിച്ച് ജി എസ് ടി 2.0 അടുത്ത കാലത്ത് കൊണ്ടുവരികയും അത് ടാക്സ് സ്ട്രക്ചറുകൾ റാഷണലൈസ് ചെയ്യുകയും ഒരുപാട് ടാക്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടാക്സേഷൻ എന്നുള്ള രീതി മാറി വളരെ ജനങ്ങൾക്ക് പ്രയോജനമായ രീതിയിൽ ടാക്സ് കുറയാനും വില നിലവാരം പിടിച്ചു നിർത്താനും പറ്റി. ഇൻസോൾവൻസി ബാങ്ക്റപ്സി കോഡുകൾ കൊണ്ടുവന്ന് കോർപ്പറേറ്റ് മേഖലയെ കൂടുതൽ പരിപോഷിപ്പിച്ച് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്തു. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് വിദേശ നാണയത്തിൻ്റെ കാര്യം നോക്കിയാൽ നമ്മൾ ഇന്ന് 700 ബില്യൺ ഡോളറിൽ പരം വിദേശ നാണയ ശേഖരമാണുള്ളത്. അത് ചുരുക്കി പറഞ്ഞാൽ 2014 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ വളരെ റോബസ്റ്റായിട്ടുള്ള വളർച്ചയും സ്ട്രക്ചറലായിട്ടുള്ള മാറ്റങ്ങളും ഇന്നോവേഷനും ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസിൽ ധനകാര്യ കമ്മിയും ധനക്കമ്മിയും റവന്യൂ ഡെഫിസിറ്റ് ഉൾപ്പെടെയുള്ളത് വളരെ കുറയ്ക്കാനും ഇൻക്ലൂസീവായിട്ട് എല്ലാവരെയും ഉൾക്കെട്ടി കൊടുത്തുള്ള വികസനം സാധ്യമാക്കാനും കഴിഞ്ഞു. ഇതിൻ്റെ ഫർദർ ഫിസ്കൽ കൺസോളിഡേഷനും ഇക്കണോമിക് ഗ്രോത്തിനും ഫോക്കസ് ചെയ്യുന്നുണ്ട്. 2047 കോടി ഭാരതത്തെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് ഗവൺമെൻറ് വിഭാവനം ചെയ്യുന്നത്. സ്പേസ് മേഖലയിലും ബഹിരാകാശ മേഖലയിലും ബയോടെക്നോളജിയിലും ചിപ്പ് മാനുഫാക്ചറിങ് സെക്ടറിലും ഒക്കെയുള്ള ഡേറ്റ പ്രൈസ് കുറയുന്നത് വഴിയും ഒക്കെ നമ്മൾ അതിവേഗം ഉന്നത നിലവാരത്തിലുള്ള വികസിത രാജ്യമായി മാറും.
1: കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ നിർമ്മിത ബുദ്ധി മേഖലയിൽ ആഗോള ഹബ്ബായി ഇന്ത്യയെ മാറ്റിയെടുക്കാനുള്ള ശക്തമായ ചുവടുവയ്പ്പുകളാണ് കേന്ദ്ര സർക്കാർ നടത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ ഗവേഷണങ്ങൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി 10,300 കോടിയിലധികം രൂപ നീക്കിവെച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ഇന്ത്യ AI മിഷൻ പ്രഖ്യാപനമാണ്. ഭാരതീയ ഭാഷകളിലെ ആശയവിനിമയം എളുപ്പമാക്കുന്ന ഭാഷിണി പോലെയുള്ള AI പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിച്ചതും സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ തോതിൽ പ്രോത്സാഹനം നൽകിയതും വഴി ആഗോളതലത്തിൽ AI രംഗത്തെ മത്സരശേഷിയിൽ ആദ്യ 3 സ്ഥാനങ്ങളിൽ ഒന്നിലേക്ക് രാജ്യത്തെ എത്തിക്കാനും ഈ ഭരണകാലയളവിൽ സാധിച്ചിട്ടുണ്ട്. ആരോഗ്യരംഗത്തും വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് ഈ 12 വർഷ കാലയളവിൽ രാജ്യം സാക്ഷ്യം വഹിച്ചത്. പാവപ്പെട്ടവനും സാധാരണക്കാരനും മികച്ച ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആയുഷ്മാൻ ഭാരത് പദ്ധതി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനമായി മാറി. 43 കോടിയിലധികം ജനങ്ങൾക്ക് സുരക്ഷയേകുന്ന ഈ പദ്ധതി അടുത്തിടെ 70 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കായും കേന്ദ്ര സർക്കാർ വിപുലീകരിച്ചു. ഇതിനൊപ്പം ഗ്രാമീണ മേഖലകളിൽ ലക്ഷക്കണക്കിന് ആയുഷ്മാൻ ആരോഗ്യ മന്ദിരങ്ങൾ സ്ഥാപിച്ച് പ്രാഥമിക ചികിത്സ താഴെത്തട്ടിലും ലഭ്യമാക്കി. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷനിലൂടെ കോടിക്കണക്കിന് ആളുകൾക്ക് ഡിജിറ്റൽ ഹെൽത്ത് അക്കൗണ്ടുകൾ നിർമ്മിച്ചു നൽകിയതും പുതിയ എയിംസ് ആശുപത്രികളുടെ സ്ഥാപനവും ഭാരതത്തിന്റെ ആരോഗ്യരംഗത്തെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തി. രാജ്യത്തെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞ കേന്ദ്ര പദ്ധതിയാണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന. 2014 രാജ്യത്താകെ വെറും 80 ജൻ ഔഷധി കേന്ദ്രങ്ങൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് നിന്നും 2026 ആയപ്പോഴേക്കും ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ കേന്ദ്രങ്ങളുടെ എണ്ണം 170 മടങ്ങിലധികമാണ് വർദ്ധിപ്പിച്ചത്. നിലവിൽ 18,646ലധികമാണ് രാജ്യത്തെ ജൻ ഔഷധി കേന്ദ്രങ്ങളുടെ എണ്ണം. PM ഭാരതീയ ജൻ ഔഷധിയുടെ ഗുണഭോക്താവ് കോട്ടയം സ്വദേശിനിയായ സ്മിത സനിൽ ആകാശവാണിയോട്.
2: ഞാൻ കോട്ടയം കുമാരനല്ലൂർ ജനൌഷധി ഷോപ്പ് നടത്തുകയാണ്. ഒരു 5.5 വർഷം മുമ്പാണ് നമ്മൾ ഷോപ്പ് ആരംഭിച്ചത്. ഇത്രയും നാൾ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് ഷോപ്പ് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സാധാരണ ജനങ്ങൾക്ക് ബ്രാൻഡഡ് മെഡിസിൻസ് 80% വിലക്കുറവിൽ ജനങ്ങൾക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് ജനൌഷധി മെഡിസിൻ, അതും ഗുണമേന്മയുള്ള മെഡിസിൻസ് കൊടുക്കാൻ പറ്റുന്നതൊരു ഇതിൻ്റെ ഒരു മേന്മയായിട്ട് നമുക്ക് എപ്പോഴും പറയേണ്ടതാണ്. പിന്നെ നമുക്ക് സെയിൽ അനുസരിച്ചുള്ള ഇൻസെൻറ്റീവും നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.

അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ ഗതാഗത സംവിധാനത്തെ കൂടുതൽ ആധുനികമാക്കി. വന്ദേ ഭാരത് ട്രെയിനുകൾ, എക്സ്പ്രസ് വേകൾ, ഗ്രാമീണ റോഡ് വികസനം എന്നിവ ഇന്ത്യയുടെ കണക്ടിവിറ്റിയെ ശക്തിപ്പെടുത്തി. ദേശീയപാത ശൃംഖല 2014 91,287 കിലോമീറ്ററിൽ നിന്ന് 60% വർദ്ധിച്ച് 2023 146,145 കിലോമീറ്ററായി. യാത്രാ സൗകര്യങ്ങളിലും ഇൻഫ്രാസ്ട്രക്ചറിലും രാജ്യം കൈവരിച്ച പുരോഗതിയുടെ പ്രതീകമാണ് ഇന്നത്തെ ഇന്ത്യൻ റെയിൽവേ. പൂർണമായും ഇന്ത്യയിൽ നിർമ്മിച്ച സെമി ഹൈസ്പീഡ് ട്രെയിനുകളായ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസുകൾ രാജ്യത്തെ യാത്രാ വേഗത വർദ്ധിപ്പിച്ചുകൊണ്ട് റെയിൽവേയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു. കൂടാതെ രാജ്യത്തുടനീളമുള്ള 1,300+ റെയിൽവേ സ്റ്റേഷനുകളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി വലിയ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് വഴിയൊരുക്കി. പുതിയ ട്രാക്കുകളുടെ നിർമ്മാണവും റെയിൽവേ ക്രോസുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള അണ്ടർപാസുകളുടെയും മേൽപ്പാലങ്ങളുടെയും നിർമ്മാണവും വഴി ഇന്ത്യൻ റെയിൽവേയെ കൂടുതൽ സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവുമാക്കാൻ ഈ കാലയളവിലെ വികസന നയങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ശുചിത്വവും മാലിന്യ സംസ്കരണവും ഉറപ്പാക്കുന്നതിനായി ഭവന നഗരകാര്യ മന്ത്രാലയം എല്ലാ വർഷവും നടത്തുന്ന ലോകത്തെ ഏറ്റവും വലിയ ശുചിത്വ സർവേയാണ് സ്വച്ഛ് സർവേക്ഷൻ. സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി 2016 ആരംഭിച്ച ഈ പദ്ധതി നഗരങ്ങൾ തമ്മിൽ ആരോഗ്യകരമായ മത്സരം വളർത്താനും പൌരന്മാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നു. റെയിൽവേക്ക് പുറമെ റോഡ്, വ്യോമയാന ഗതാഗത രംഗങ്ങളിലും സമാനതകളില്ലാത്ത വികസനമാണ് ദൃശ്യമാകുന്നത്. ഭാരത്മാല പദ്ധതിയിലൂടെ അതിവേഗ എക്സ്പ്രസ് വേകളുടെ ഒരു വലിയ ശൃംഖല തന്നെ രാജ്യത്ത് നിർമ്മിക്കപ്പെട്ടു. ദേശീയപാതകളുടെ നിർമ്മാണ വേഗത പ്രതിദിനം എക്കാലത്തെയും ഉയർന്ന നിരക്കിലാണ്. വ്യോമയാന രംഗത്ത് സാധാരണക്കാരനും വിമാനയാത്ര സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ഉഡാൻ പദ്ധതി വഴി രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ISRO വഴി രാജ്യം കൈവരിച്ച ചരിത്ര നേട്ടങ്ങൾക്ക് ശക്തമായ പിന്തുണയാണ് നരേന്ദ്രമോദി സർക്കാർ നൽകിയത്. ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ പേടകമിറക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി ഇന്ത്യയെ മാറ്റിയ ചന്ദ്രയാൻ 3 ദൌത്യവും സൂര്യനെ പഠിക്കാനായി വിജയകരമായി വിക്ഷേപിച്ച ആദിത്യ L1 പേടകവും ഇന്ത്യയുടെ ശാസ്ത്രീയ അടിത്തറയുടെ കരുത്തുറ്റ തെളിവുകളാണ്. ഒപ്പം ഒരൊറ്റ വിക്ഷേപണത്തിലൂടെ 104 ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലെത്തിച്ച ആഗോള റെക്കോർഡും പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനങ്ങളുടെ വിജയകരമായ പരീക്ഷണങ്ങളും ISROയുടെ സാങ്കേതിക മികവ് ഉയർത്തിക്കാട്ടുന്നു. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ സ്വപ്ന പദ്ധതിയായ ഗഗൻയാൻ ദൌത്യത്തിന്റെ നിർണായക പരീക്ഷണങ്ങളും അതിവേഗം പൂർത്തിയായി വരികയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് VBG റാംജി നിയമത്തിന് കീഴിലുള്ള പുതിയ ചട്ടക്കൂടിലേക്കുള്ള മാറ്റം ഗ്രാമീണ മേഖലയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും പദ്ധതികളുടെ നടത്തിപ്പ് കൂടുതൽ കാര്യക്ഷമവും സുതാര്യവും ആക്കുകയും ചെയ്തു. ജനങ്ങൾക്ക് വേഗത്തിൽ സേവനങ്ങൾ ലഭിക്കാനും വികസന പ്രവർത്തനങ്ങളുടെ ഗുണമേന്മ ഉയരാനും ഇതിലൂടെ സാധിച്ചു. പുതിയ 4 തൊഴിൽ നിയമ സംഹിതകൾ തൊഴിൽ നിയമ ചരിത്രത്തിൽ നിർണായക വഴിത്തിരിവായി. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക നിയമ വ്യവസ്ഥകളെ പൂർണമായും നവീകരിച്ച സുപ്രധാനമായ നിരവധി നിയമനിർമ്മാണങ്ങൾക്കും രാജ്യം സാക്ഷ്യം വഹിച്ചു. 100 പഴക്കമുള്ള ബ്രിട്ടീഷ് കാലത്തെ ക്രിമിനൽ നിയമങ്ങളായ IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയ്ക്ക് പകരം പൗരകേന്ദ്രീകൃതവും വേഗത്തിലുള്ള നീതി നിർവഹണം ഉറപ്പാക്കുന്നതുമായ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നീ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കിയതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. ഒരു രാജ്യം ഒരു നികുതി എന്ന ലക്ഷ്യത്തോടെ രാജ്യത്തെ സാമ്പത്തിക മേഖലയെ ഏകീകരിച്ച ചരക്ക് സേവന നികുതി പാർലമെന്റിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സീറ്റുകൾ സംവരണം ചെയ്യുന്ന ചരിത്രപരമായ നാരീശക്തി വന്ദൻ അധിനിയം എന്നിവയും ഈ കാലയളവിലെ നാഴികക്കല്ലുകളാണ്. കൂടാതെ ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ Article 370 റദ്ദാക്കൽ, മുത്തലാഖ് നിരോധനം, ഡിജിറ്റൽ യുഗത്തിൽ പൌരന്മാരുടെ സ്വകാര്യത ഉറപ്പാക്കുന്ന ഡിജിറ്റൽ വ്യക്തിഗത വിവര സംരക്ഷണ നിയമം എന്നിവയും രാജ്യത്തിന്റെ ഐക്യവും സുരക്ഷിതത്വവും വർദ്ധിപ്പിച്ചു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് 10% സംവരണം ഉറപ്പാക്കിയ EWS നിയമവും ഡിജിറ്റൽ രംഗത്തെ സുതാര്യ

0: ഏതൊക്കെയായി കൊണ്ടുവന്ന പുതിയ ബ്രോഡ്കാസ്റ്റിംഗ് ചട്ടങ്ങളും ഉൾപ്പെടെയുള്ള വിപ്ലവകരമായ ഭരണഘടനാ ഭേദഗതികൾ നവഭാരതത്തിന്റെ ശക്തമായ നിയമ അടിത്തറയ്ക്ക് കാരണമായി മാറി. ഭരണത്തിന്റെ 12 വർഷങ്ങൾ പിന്നിടുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ വിഭാവനം ചെയ്ത വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൂരം രാജ്യം അതിവേഗം കുറച്ചുകൊണ്ടുവരികയാണ്. ഡിജിറ്റൽ യുഗത്തിന്റെ സാധ്യതകളെയും മാനവിക നന്മകളെയും ഒരുപോലെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഈ വികസന മാതൃക ഇന്ത്യയെ വെറുമൊരു വിപണി എന്ന നിലയിൽ നിന്ന് ലോകത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള സാങ്കേതിക സാമ്പത്തിക ശക്തിയായി മാറ്റിത്തീർത്തിരിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെ കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, അവതരണം ബിന്ദു വിനോദ്.
1: ആകാശവാണി കോഴിക്കോട്, സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. 438.6 മീറ്ററിൽ 684 kHz ഇന്നത്തെ സായാഹ്ന പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:55 ആരംഭിക്കും. അതുവരെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.